0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: You're listening to Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: You're listening to Home 92.2 FM. Home is a feeling.

0: സി എം ആർ ലെക്സാലോജി കേസ് അന്വേഷിക്കാൻ രണ്ട് സംഘങ്ങൾ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യം ഇന്നും പ്രതിഷേധിക്കാൻ സാധ്യത. ഇന്ത്യ സഖ്യ എംപിമാരെയും വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെയും പൌരസമൂഹ പ്രതിനിധികളെയും ചായ സൽക്കാരത്തിന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി ക്ഷണിച്ചിട്ടുണ്ട്. ചായ സൽക്കാരത്തിന് ശേഷം ഇന്ത്യ സഖ്യത്തിന്റെ സംയുക്ത വാർത്താ സമ്മേളനം ഉണ്ടായിരിക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജിക്കായുള്ള തുടർ സമരപരിപാടികൾ ഇന്ത്യ സഖ്യം ഇന്ന് ആലോചിക്കും. നിലവിലെ സമരം അതേപടി നിലനിർത്തണം എന്നാണ് പല നേതാക്കളുടെയും നിലപാട്. കോൺഗ്രസ് പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയടക്കം കേരളത്തിലെ മന്ത്രിമാരും ഇന്നു മുതൽ ഡൽഹിയിൽ എത്തിത്തുടങ്ങും. ദില്ലി ചലോ മാർച്ചിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി. ഭരണഘടനയെ കൊല്ലുന്നവർക്ക് മുന്നിൽ ഒരടി പിന്നോട്ടില്ല. ഇത് വ്യത്യസ്ത സമരങ്ങളല്ല, രാജ്യത്തിന്റെ ഒരൊറ്റ മുന്നേറ്റം. ഒരടി പോലും പിന്നോട്ട് വയ്ക്കില്ല. അധികാരം ഉപയോഗിച്ചല്ലാതെ നേർക്കുനേർ നിന്ന് പോരാടാൻ ബിജെപിക്കും ആർഎസ്എസിനും ധൈര്യമില്ലെന്ന് രാഹുൽഗാന്ധി. രാഹുലും ഇന്ത്യ സഖ്യ നേതാക്കളും ചേർന്ന് സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ ഗുരുതര പിഴവുകൾ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ നൽകിയ പരാതിയിൽ കോർട്ട് ഫീസ് അടച്ചതിലെ കുറവുൾപ്പെടെ 14 പിഴവുകളാണ് രജിസ്ട്രി ചൂണ്ടിക്കാട്ടിയത്. ഹർജി പിഴവുകൾ തിരുത്തി നൽകാൻ നിർദ്ദേശം. ഇന്ന് പരിഗണിക്കുന്ന കേസുകളുടെ കൂട്ടത്തിൽ ഈ ഹർജി ലിസ്റ്റ് ചെയ്തിട്ടില്ല. രാഹുൽഗാന്ധിക്കെതിരെ ആരോപണവുമായി ബിജെപി. ഡൽഹി സമരത്തിനിടെ രാഹുൽ മാധ്യമപ്രവർത്തകയെ മർദ്ദിച്ചു, ഗർഭിണിയെ പിടിച്ചു തള്ളിയെന്ന് വീഡിയോ പങ്കുവച്ചുകൊണ്ട് ബിജെപിയുടെ കുറ്റപ്പെടുത്തൽ. ഇന്ത്യ സഖ്യം സംഘടിപ്പിച്ചത് മഹത്തായ പ്രതിഷേധമായിരുന്നുവെന്ന് സിജെപി സഹകൺവീനർ സൌരവ് ദാസ്. വലിയ ആൾക്കൂട്ടം പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം വലിയ ജനപങ്കാളിത്തം പ്രതിഷേധത്തിൽ ഉണ്ടായി. ഇങ്ങനെ എല്ലാവരും രംഗത്തിറങ്ങണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എല്ലാ പാർട്ടികളെയും ജനങ്ങളെയും ബാധിക്കുന്ന വിഷയമാണിത്. ഇത് സിജെപിയുടെ മാത്രം പോരാട്ടമല്ല, യുവജന മുന്നേറ്റമാണെന്നും സൌരവ് ദാസ്. സി എം ആർ ലെക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട വിജിലൻസ് കേസുകൾ അന്വേഷിക്കാൻ രണ്ട് സംഘങ്ങൾ. കൈക്കൂലിക്കേസും കള്ളപ്പണ ഇടപാടും പ്രത്യേകം അന്വേഷിക്കും. സി എം ആറിലെ മുൻ ജീവനക്കാർ, മുൻമന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കൾ എന്നിവരെ ആദ്യം ചോദ്യം ചെയ്യും. ഇഡിയോട് വിവരങ്ങൾ ആവശ്യപ്പെട്ട് കത്ത് നൽകും. അഴിമതി ആരോപണ കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഒന്നാം പ്രതി. ഹവാല കേസിൽ മുൻമന്ത്രി മുഹമ്മദ് റിയാസാണ് ഒന്നാം പ്രതി. രണ്ട് കേസുകളിലും വീണ ടിയാണ് രണ്ടാം പ്രതി. ഇഡി കത്തിൽ കേസെടുക്കാൻ ഉത്തരവിട്ട സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനും മകൾ വീണ ടിയും മുൻമന്ത്രി മുഹമ്മദ് റിയാസും സമർപ്പിച്ച ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. തങ്ങളുടെ ഭാഗം കേൾക്കാതെയാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവെന്നും മുഖ്യമന്ത്രി എന്ന നിലയിൽ സി എം ആർ എൽ കമ്പനിക്ക് എന്തെങ്കിലും സഹായം ചെയ്തതായി ഇഡി കത്തിൽ ഇല്ലെന്നുമാണ് പിണറായിയുടെ വാദം. എന്നാൽ തെളിവുകളും വിവരങ്ങളും ഉണ്ടെങ്കിൽ FIR ഇടാൻ പ്രതികളെ കേൾക്കേണ്ടതുണ്ടോ എന്നായിരുന്നു ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ദിവസം ചോദിച്ചത്. അപ്പീൽ നിലനിൽക്കില്ലെന്നും പിണറായി അടക്കമുള്ളവർക്കെതിരെ വിജിലൻസ് കേസ് എടുത്തെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ കേസെടുത്തതിനെ കളിയാക്കി മുൻമന്ത്രി പി രാജീവ്. FIR വേണോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയല്ല, അത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ സ്വാതന്ത്ര്യമാണെന്നും അതിലാണ് കോടതി കൈകടത്തിയതെന്നും പി രാജീവ്. കേസിൽ ഉൾപ്പെടുന്ന കക്ഷികൾക്ക് ഒരു നോട്ടീസ് പോലും നൽകിയില്ല. ഇതിലെ രാഷ്ട്രീയം കോൺഗ്രസ് മനസ്സിലാക്കുന്നില്ലെന്നും ബിജെപിക്ക് വിധേയമാകാനാണ് കേരളത്തിലെ കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. ഡൽഹി സമരത്തിൽ മറ്റ് കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ സജീവമായി പങ്കെടുക്കുമ്പോൾ കേരള മുഖ്യമന്ത്രി രാഹുലിനെ സ്റ്റേഷനിൽ സന്ദർശിച്ച് മടങ്ങിയെന്നും പി രാജീവിന്റെ കുറ്റപ്പെടുത്തൽ. കേരളത്തിന് പുതിയ ഗവർണർ ഓം പ്രകാശ് മാഥൂറിനെ കേരള ഗവർണറായി നിയമിച്ചു. നിലവിൽ സിക്കിം ഗവർണറാണ് അദ്ദേഹം. കേരള ഗവർണർ രാജേന്ദർ അഡ്ലേക്കറെ തമിഴ്നാട് ഗവർണറായും രാഷ്ട്രപതി നിയമിച്ചു. ബിജെപിയുടെയും ആർഎസ്എസിന്റെയും മുതിർന്ന നേതാവാണ് ഓം പ്രകാശ് മാഥൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തരിൽ ഒരാൾ കൂടിയാണ്. മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ബിജെപി നേതാവായിരുന്നു ഒ പി മാഥൂർ. ഇദ്ദേഹം രാജസ്ഥാനിൽ നിന്നുള്ള നേതാവാണ്. സുധ യാദവ് കർണാടക ഗവർണറാകും. രാഷ്ട്രപതി ഭവനിൽ നിന്ന് പുറത്തിറക്കിയ ഔദ്യോഗിക വാർത്താക്കുറിപ്പിലാണ് പുതിയ ഗവർണർമാരുടെ നിയമനം സംബന്ധിച്ച ഉത്തരവുകൾ പുറത്തിറങ്ങിയത്. റിയാദ് കിംഗ് ഖാലിദ് രാജ്യാന്തര വിമാനത്താവളം ഈ മാസം 17 വരെ അടച്ചിട്ടു. ഹൂതി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണിത്. ഹൂതി വിമതർ നടത്തിയ രൂക്ഷമായ ആക്രമണത്തിന്റെ തുടർച്ചയായി കഴിഞ്ഞ ദിവസം വൈകിട്ടും വിമാനത്താവളത്തിലെ 4 ടെർമിനലിലേക്ക് പ്രൊജക്ടൈൽ പതിച്ച് വലിയ തീപിടുത്തമുണ്ടായി. വിമാനത്താവളത്തിനടുത്തേക്ക് കുതിച്ചെത്തിയ ക്രൂസ് മിസൈൽ സൌദി വ്യോമസേന തകർത്തുവെന്ന് സഖ്യസേനാ വക്താവ് മേജർ ജനറൽ തുർക്കി അൽ മലീക്കി അറിയിച്ചു. ഗ്ലോബൽ വില്ലേജിന്റെ 31st സീസണോടനുബന്ധിച്ച് സന്ദർശകർക്കായി വിപുലമായ യാത്രാ സൗകര്യങ്ങൾ പുനരാരംഭിച്ച ദുബായ് ആർടിഎ. ഗ്ലോബൽ വില്ലേജിലേക്ക് നേരിട്ടെത്തുന്ന 4 പ്രധാന ബസ് റൂട്ടുകൾ ആർടിഎ ഒരുക്കിയിട്ടുണ്ട്. അൽ റാഷിദിയ ബസ് സ്റ്റേഷനിൽ നിന്ന് സർവീസ് നടത്തുന്ന റൂട്ട് 102, യൂണിയൻ ബസ് സ്റ്റേഷനിൽ നിന്ന് റൂട്ട് 103, അൽ ഗുബൈബ ബസ് സ്റ്റേഷനിൽ നിന്നുള്ള റൂട്ട് 104, മോൾ ഓഫ് എമിറേറ്റ്സ് ബസ് സ്റ്റേഷനിൽ നിന്നുള്ള റൂട്ട് 106 എന്നിവയാണ് സർവീസ്. നാളെയാണ് ഗ്ലോബൽ വില്ലേജിന്റെ പുതിയ സീസൺ ആരംഭിക്കുക. അടുത്ത വർഷം മെയ് വരെ ഗ്ലോബൽ വില്ലേജ് സന്ദർശകരെ സ്വീകരിക്കും. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും കഴിഞ്ഞ ദിവസം കനത്ത മഴ പെയ്തു. നാളെ വരെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം. മിന്നൽ പ്രളയത്തിന് സാധ്യതയുണ്ട്, ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. വിശദവാർത്ത 8 മണിക്ക്.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: Good morning, Station Clock-il ippol samayam 7 mani kazhinju krithyam 6 minute.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
0: വെരി ഗുഡ് മോർണിംഗ്. ദുബായിലെ ഇപ്പോഴത്തെ താപനില 31°C, അന്തരീക്ഷ ഈർപ്പം 65%.
2: Weather update.
1: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me. You are

0: Sundunes with Akshay on Home 92.2 FM.
1: Good morning, welcome back home 92.2 of Abilika. Swagatha, brand new day, October 13, ചൊവ്വാഴ്ചയിൽ എത്തി നിൽക്കുന്നു. സമയം 7 മണി കഴിഞ്ഞ് 11 മിനിറ്റ്. എന്റെ ശബ്ദമൊക്കെ കുറച്ച് തിരികെ വന്നിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ, നമസ്കാരം.
2: വെരി ഗുഡ് മോർണിംഗ്. വാർത്തകളുടെ ലോകത്തേക്ക്, പ്രസ് ക്ലബിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ദിവസത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. അന്താരാഷ്ട്ര ദുരന്ത നിവാരണ ദിവസമാണ്. ഇന്ന് പത്രത്തിൽ വന്ന മനോഹരമായിട്ടുള്ള ഒരു ആർട്ടിക്കിൾ, നമ്മുടെയൊക്കെ കണ്ണ് തുറക്കേണ്ട, നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു ആർട്ടിക്കിൾ, വീടൊരുക്കാം ദുരന്തങ്ങളെ ചെറുക്കാൻ എന്ന് പറഞ്ഞിട്ട് ഒക്ടോബർ 13 അന്താരാഷ്ട്ര ദുരന്ത ലഘൂകരണ ദിനത്തിൽ എഴുതിയ ഒരു ലേഖനം. ദുരന്ത പ്രതിരോധ ശേഷിയുള്ള ഒരു സമൂഹത്തെക്കുറിച്ചുള്ള ചർച്ച ആരംഭിക്കേണ്ടത് സുരക്ഷിതമായിട്ടുള്ള വീട്ടിൽ നിന്നാണ്. 2026 അന്താരാഷ്ട്ര ദുരന്ത സാധ്യത ലഘൂകരണ ദിനത്തിന്റെ പ്രമേയം റെസിലിയൻസ് സ്റ്റാർട്സ് അറ്റ് ഹോം മുന്നോട്ട് വയ്ക്കുന്നത് ഇത് എന്നാണ്. വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമരും മേൽക്കൂരയും മാത്രമല്ല, കേരളത്തിൽ ഭവന നിർമ്മാണ ചർച്ചകൾ പലപ്പോഴും നിർമ്മാണ ചെലവ്, സൌകര്യങ്ങൾ, വിസ്തൃതി എന്നിവയിൽ ഒതുങ്ങി നിൽക്കുന്നു. എന്നാൽ മാറുന്ന കാലാവസ്ഥയിൽ വീടിന്റെ സുരക്ഷ വിലയിരുത്താൻ മറ്റു ചില ഘടകങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അതിലൊന്ന്, വീട് പ്രളയ സാധ്യത പ്രദേശത്തോ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള ചെരുവിലോ ആണോ സ്ഥിതി ചെയ്യുന്നത്? മഴവെള്ളം സുഗമമായി ഒഴുകിപ്പോകാനുള്ള ഡ്രെയിനേജ് സൌകര്യങ്ങളുണ്ടോ? അടിയന്തര സാഹചര്യങ്ങളിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഡിസബിലിറ്റിയുള്ള മനുഷ്യർക്കും സുരക്ഷിതമായി പുറത്തിറങ്ങാൻ കഴിയുമോ? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടുന്നിടത്തായിരിക്കണം നമ്മൾ വീട് വെക്കേണ്ടത്. എല്ലാവർക്കും സുരക്ഷിതമായിട്ടുള്ള വീട് ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സുരക്ഷിതമായ ഭൂമി കണ്ടെത്താനും ശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ രീതികളും ഇൻഷുറൻസും ഉറപ്പാക്കാനും സാമ്പത്തിക നിക്ഷേപം ആവശ്യമാണ്. അങ്ങനെ വീടൊരുക്കാം ദുരന്തങ്ങളെ ചെറുക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു ആർട്ടിക്കിൾ ഇന്ന് പത്രത്തിൽ വന്നിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും എന്തായാലും നമ്മൾ രാവിലെ ഒരു നല്ലൊരു മോർണിംഗ് ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് പലയിടത്തും ഷാർജയിലും മഴ
2: പെയ്യാണ്. അത് ഇന്നലെ രാത്രിയോട് കൂടിയിട്ട് നല്ല മഴ, വൈകിട്ടൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട്. ആലിപ്പഴ വർഷമുണ്ട് എനിക്ക് മദാം ആ ഭാഗത്തേക്ക്, കുറച്ചുകൂടെ ഷാർജയിൽ ഹത്ത ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല മഴ പെയ്തിട്ടുണ്ടെന്ന്. റസൽ ഖൈമയുടെ പല ഭാഗത്തും ആലിപ്പഴൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആളുകൾ വിഷ്വൽസ് ഒക്കെ അയച്ചു.
1: ഞാനിപ്പോ രാവിലെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് കാറിന് വെള്ളം ഇറക്കിപ്പോണ്ടല്ലോ, ആ ചൂടിന്ന് മാറിയിട്ടുള്ള ഒരു കാറ്റുണ്ടല്ലോ തണുപ്പിലേക്ക്, ആ ഒരു കാറ്റ് ഇന്ന് ആദ്യമായിട്ട് എനിക്ക് വീശി.
2: ശരിക്കും എന്താ സംഭവിക്കുന്നത്, ഒരു നമുക്കൊരു ഉന്മേഷം, ഒരു സന്തോഷമൊക്കെ തോന്നിയൊരു ദിവസം.
1: അത് മാത്രമല്ല, ഇന്ന് ഞാൻ രാവിലെ എണ്ണീറ്റ സമയത്ത് നേരെ എന്റെ ബെഡ്റൂം നേരെ നോക്കിയില്ല, ആകാശം കാണാം. ആകാശം നോക്കിയപ്പോ ഫുൾ ജെറ്റ് പാത്ത് കാണാം നമുക്ക്. എന്റെ ജെറ്റ്സ് പോകുന്നപ്പോ അത് ഒന്നും രണ്ടും ഇല്ല, ഒരുപാട് ജെറ്റ്സ്. അപ്പൊ ഞാൻ വെച്ചാൽ എന്താണ്
2: സംഭവം?
1: ഇത് നിങ്ങൾ ആരെങ്കിലും ഡ്രൈവ് ചെയ്ത് ഇന്ന് രാവിലെ വരുന്ന സമയത്ത് ആകാശത്ത് അങ്ങനെ ജെറ്റ് പാത്ത് എവിടെങ്കിലും കണ്ടവരുണ്ടോ?
2: ഒറ്റൊരെണ്ണം മാത്രം കണ്ടു, പക്ഷെ ഇതുപോലെ സ്കൈ ക്ലിയർ
1: ആയിട്ടുണ്ട്.
2: നല്ലപോലെ
1: ആ ഒരു വിന്ററിന്റെ ട്രാൻസിഷനിലേക്ക് പോകുന്നത് കൊണ്ട് ഒരുപാട് നമുക്ക് സ്കൈ നല്ല സ്കൈയുമാണ്. സൺറൈസ് ഒക്കെ നല്ല രസമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രഭാതം.
2: അബുദാബിയിലേക്കൊക്കെ, ഇത്തിഹാദ് റെയിലൊക്കെ പോകുന്നവർക്ക് എന്ത് രസമുള്ള ഒരു കാഴ്ചയൊക്കെ. അങ്ങനെ ആരെങ്കിലും ഒക്കെ പോകുന്നുണ്ടോ ഈ സമയത്ത് ഉണ്ടെങ്കിൽ നമുക്കൊരു മെസ്സേജ് ഒക്കെ ആയിക്കോട്ടോ.
1: ട്രെയിൻ യാത്ര നിങ്ങള് ഫുജേറ ടു ദുബായ് വരെ ചെയ്താലും മതി, നമുക്ക് ഒരുപാട് കാഴ്ചകൾ
2: കാണാം. അതെ, തീർച്ചയായിട്ടും. എന്തായാലും വാർത്തകളുടെ ലോകത്തേക്ക് ഇന്ന് പോകുമ്പോൾ നിറയെ കഴിഞ്ഞ ദിവസത്തെ ഡൽഹിയിലെ ജന്തർമന്ത്രർ സമരം, നീതിപീഠമേ ഇതാ ജനമന്തർ എന്ന തലക്കെട്ടിലാണ് പത്രങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഈ ജന്തർമന്ദർ എന്ന് പറഞ്ഞ സ്ഥലത്തെ പ്രതിഷേധങ്ങൾ നിരോധിച്ചൊന്നുമില്ല, അത് രാംലീല മൈതാനത്ത്. അപ്പൊ അവിടെയുള്ളവർ പറയുന്നത് ഞങ്ങളുടെ കോടിക്കണക്കിന് വരുന്ന വ്യാപാരം വ്യവസായം ഇങ്ങനെ ദിവസവും സമരം ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ വ്യാപാരം ഇല്ലാണ്ടാവില്ലേ? ജന്തർമന്ദർ ഇത്രയും കാലം ഉണ്ടായിരുന്നു, അത് ആരും പ്രശ്നം ഉണ്ടാക്കാതെ. എന്നാൽ പാർലമെന്റിന് അടുത്ത് കിടക്കുന്ന ആളുകൾക്ക്, പോലീസിനും സേനയ്ക്കും വളരെ കൃത്യമായിട്ട് പ്രതിഷേധക്കാരെ നേരിടാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു. ഇതെന്തിനാ മാറ്റിയത് എന്ന ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത കുട്ടികൾ പറയുന്നത് നിങ്ങൾക്ക് ഒരു ജന്തർമന്ദർ അല്ലേ അടക്കാൻ പറ്റൂ, ഇനി ഞങ്ങൾ എത്തുന്നിടമൊക്കെ ജന്തർമന്ദർ ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ പ്രതിഷേധത്തിന് എത്ര അട്ടിമറിക്കാനോ അല്ലെങ്കിൽ അടിച്ചമർത്താനോ ശ്രമിച്ചു കഴിഞ്ഞാലും അത് നടക്കില്ല എന്ന്. എന്തായാലും സുപ്രീം കോടതി ഇന്ന് ചിലപ്പോൾ ഈ വിഷയം പരിഗണിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഇന്ത്യ സഖ്യം കൊടുത്ത ഒരു ഹർജിയിൽ ഒരുപാട് പിഴവുകളുണ്ട്, അതുകൊണ്ട് തന്നെ ഇന്ന് അത് പരിഗണിക്കാൻ സാധ്യതയില്ല. അതാണ് ഇന്ത്യ സഖ്യവും കഴിഞ്ഞ ദിവസത്തെ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പത്രങ്ങളൊക്കെ ആദ്യ പേജിൽ ഗ്യാനേഷിനെ നീക്കണം, പ്രമേയം പാസാക്കി കേരള നിയമസഭ, പിണറായിയുടെ ഭേദഗതി അംഗീകരിച്ചു, പക്ഷേ ബിജെപിയുടെ ഭേദഗതി തള്ളിക്കളഞ്ഞു എന്നാണ് വാർത്തയിൽ പറയുന്നത്.
1: തീർച്ചയായും നമ്മുടെ SIR രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഒരു ഹർജി സമർപ്പിച്ചിരുന്നു,
2: അത് സുപ്രീം കോടതിയിൽ നൽകിയ ആ ഹർജി.
1: 220 രൂപ
2: കൊടുത്തിട്ടില്ല, അതുപോലെ അതിൽ പരാമർശങ്ങൾ കുറെ എണ്ണം തെറ്റായിട്ട് പോയിട്ടുണ്ട്. കോടതി ഫീസ് വേണ്ടുന്നത് 220 രൂപയാണ്, അതില്ല. അവ്യക്തമായിട്ടുള്ള ഫോട്ടോ കോപ്പി, അങ്ങനെ 14 പിഴവുകളാണ് രജിസ്ട്രി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാം മാറ്റിയിട്ട് പുതുതായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് 9 ഹർജിക്കാർ ഒപ്പിടേണ്ട അംഗീകാര പത്രങ്ങളുടെ അഭാവം, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ തിരിച്ചറിയൽ കാർഡിന്റെ ഒരു അവ്യക്തമായിട്ടുള്ള ഫോട്ടോ കോപ്പി, ഇതൊന്നും ഉണ്ടെങ്കിലൊന്നും സുപ്രീം കോടതി സ്വീകരിക്കില്ല. അപ്പൊ സൗഗത റോയ്, അഖിലേഷ് യാദവ് അങ്ങനെ കുറെ പേരുണ്ട്, അവരുടെ അംഗീകാര പത്രങ്ങളുടെ അഭാവവും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കൂടാതെ കമ്മീഷന്റെ 2025 June 24 SIR ആരംഭിക്കാനുള്ള തീരുമാനത്തിന്റെയും വോട്ടർമാരെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട മറ്റു രേഖകളുടെയും പെൺഡ്രൈവിലുള്ള ഡിജിറ്റൽ പകർപ്പുകൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പോയിട്ട് സുപ്രീം കോടതി രജിസ്ട്രിയിൽ എന്നാ പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മാറ്റണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും ഹർജി കൊടുക്കാൻ പറ്റില്ല. ആ രജിസ്ട്രി അത് പരിശോധിക്കും. ഇത് ഫയൽ ചെയ്യാൻ പര്യാപ്തമായിട്ടുള്ള രേഖകളുണ്ടോ എന്ന് ആദ്യം നോക്കും, ഇല്ലെങ്കിൽ അവരത് തള്ളും. ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഇതൊന്നും 14 തെറ്റുകളുണ്ട്, പിഴവുകളുണ്ട്, ഇത് തിരുത്തിയിട്ട് പുതുതായിട്ട് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ലിസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. ഇത് ഇന്നിപ്പോ സുപ്രീം കോടതി അത് ലിസ്റ്റ് ചെയ്തിട്ടില്ല ഈ പിഴവുകൾ ഉള്ളതുകൊണ്ട്.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്താണെങ്കിലും ഡൽഹിയിലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോഴും മാധ്യമങ്ങളെ തടഞ്ഞു നിർത്തി ചെക്ക് ചെയ്യുന്ന പോലീസുകാരൊക്കെ ഉണ്ട്. പക്ഷെ ID കാണിക്കുമ്പോ ഇപ്പൊ ഇച്ചിരി അവർ വിട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ.
2: പക്ഷെ മാധ്യമങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു പ്രക്ഷോഭത്തിൽ ഇങ്ങനെ നടപടി നേരിട്ടില്ല. കാരണം ഐഡി കാർഡുള്ള മൈക്കോ ക്യാമറയോ ഒക്കെ ആയിട്ട് നടക്കുന്നവർ ഒരിക്കലും നടപടി നേരിടാറില്ല. പക്ഷെ ഇത്തവണ അവരെയും കൂടി പിടിച്ചകത്തിട്ടു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. കേരളത്തിലെ വനിതാ മാധ്യമ പ്രവർത്തകരെ അടക്കം ഐഡി വണ്ടിയിൽ ഇട്ടിട്ട് കൊണ്ടുപോകുന്നൊക്കെ കണ്ടിട്ടുണ്ട്. രണ്ട് ആൺകുട്ടികൾ നാട്ടിലെ ചാനലിൽ നിന്ന് അവർ പോലീസിനോട് തർക്കിച്ചകത്തുള്ളവരെ പുറത്തേക്ക് ഇറക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ മാധ്യമ പ്രവർത്തനത്തിന് അടക്കം അടിച്ചമർത്തുന്ന ഒരു പ്രതിഷേധം, അല്ലെങ്കിൽ ആ ഒരു പ്രക്ഷോഭത്തിന് അടിച്ചമർത്തുന്ന രീതി തന്നെയാണ് ഡൽഹി പോലീസിന്റെയും കേന്ദ്രസേനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അത് പകൽ പോലെ സത്യമാണ്. നമ്മൾ ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കി
1: പറയുന്നത് പോലീസ് മാത്രമല്ല, അവർക്ക് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ ആയിരിക്കും ജോലി മാത്രം ചെയ്യുന്നതേ ഉള്ളൂ. അവരെ നമുക്കൊന്നും പറയാനും പറ്റത്തില്ല. ആരെ കണ്ടാലും ചെക്ക് ചെയ്തോളാമായിരിക്കും കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ, അതായിരിക്കും അവർ ചെയ്യുന്നത് കേട്ടോ.
2: എന്തായാലും മഹത്തായ പ്രതിഷേധം ഇന്ത്യ സഖ്യത്തെ പ്രശംസിച്ച CJP നേതാവ് സൗരവ് ദാസ് ഇന്നലെ AA റഹീമിനെ ലൈവില് ഒരു ചാനൽ വിളിച്ചപ്പോ തൊട്ടപ്പുറത്ത് OJ ജനീഷ്, ഇപ്പുറത്ത് മറ്റു മന്ത്രിമാർ, എല്ലാ പാർട്ടികളിലും പെട്ട ആൾക്കാരൊക്കെ ഇരുന്നിട്ട് ഒരു നമ്മള് കണ്ട ഗിനാശേരി ഇതാണെന്ന് പറയാം. അതുപോലത്തെ ചില ദൃശ്യങ്ങൾ ഇപ്പൊ വരുന്നുണ്ട്. അതായത് ഇടതുപക്ഷം വലതുപക്ഷം അങ്ങനൊന്നും ഇല്ല, ഒരു കോമൺ കോസിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്നായിട്ട് നിൽക്കുന്ന, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ പിന്തുണയ്ക്കുന്ന ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ട്. എല്ലാ കാലത്തും ഇതുണ്ട്. ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് കേരളത്തിൽ പ്രായോഗികമാകില്ല, കേരളത്തിൽ നടക്കില്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. പക്ഷേ കേന്ദ്രത്തിനെതിരെയുള്ള പൊതുവായിട്ടുള്ള കാര്യത്തിൽ ഇന്ത്യ സഖ്യം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് AA റഹീമും മന്ത്രി OJ ജനീഷൊക്കെ ഒരു ഫ്രെയിമിൽ വരുന്നത്, ജോൺ ബ്രിട്ടാസ് ഒരു ഭാഗത്ത് നിൽക്കുന്നത്, ഇപ്പുറത്ത് ഷാഫി പറമ്പിൽ നിൽക്കുന്ന, ഹൈബിയുടെ നിൽക്കുന്ന, ഈ ചിത്രങ്ങളൊക്കെ നൽകുന്നത് ഒരു ഒരു പ്രത്യേകതരം സന്ദേശവും കൂടിയാണ്.
1: ഈ നമ്മുടെ KPCC സീറ്റിരുന്ന ഒരു രാജിവെക്ക് പോസ്റ്റ് അവർ പിൻവലിച്ചു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്.
2: ശരിക്കും അത് ചീഫ് ജസ്റ്റിസിനെതിരായിട്ടുള്ള ഒരു പരാമർശം അടങ്ങിയതാണ്. അത് പാർട്ടി അറിയാതെ പോയതാണ്. അതായത് അഡ്വക്കേറ്റ്സ് യൂണിയൻ ഉണ്ട് കോൺഗ്രസിന്റെ, അവരയച്ചതാണ്. അപ്പൊ KPCC അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അതൊന്നും ചെയ്തിട്ടില്ല എന്ന്. കഴിഞ്ഞ ദിവസം സെറിന്റെ ഭാഗത്ത് നിന്ന് ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹം CJP BJPയുടെ ആളാണെന്നുള്ള രീതിയിലൊരു സംസാരം നടത്തി. ഈ സെറിനെ പോലെയുള്ള ഡോക്ടർ സെറിനെ പോലുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നാക്കുപിഴയും വാക്കുപിഴയൊക്കെ ഉണ്ടാവുന്നത് അത്ര ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം അദ്ദേഹമൊക്കെ വളരെ സൂക്ഷിച്ചിട്ട് സംസാരിക്കുന്നു എന്നല്ലേ നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ CJPയുടെ പ്രതിഷേധം അതിനെതിരെയാണ് അദ്ദേഹം പറഞ്ഞത്. CJP ഗൂഢാലോചനയെന്ന് സെറിൻ പിന്നാലെ തിരുത്തി, വാക്കുപിഴവെന്ന് ഖേദപ്രകടനം ഉണ്ടായി. ഗ്യാനേഷ് കുമാറിന് രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം നടത്തുന്നതിനിടെ CJPക്കെതിരെ നടത്തിയ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച പി സെറിൻ CJP ഗൂഢാലോചനയാണെന്നും ഇന്ത്യൻ ജനാധിപത്യത്തിന് മെല്ലെ വെളിവാകുമെന്നുമായിരുന്നു സെറിന്റെ പ്രസ്താവന. അതിലെങ്ങനെയാണ് നാക്കുപിഴ എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് പറഞ്ഞത് തന്നെയല്ലേ.
1: ഇപ്പൊ തലക്കെട്ട് എന്താ വെച്ചാൽ ആ ന്യൂസ് എങ്ങനെയാ വന്നതെന്ന് വെച്ചാൽ CJP RSSന്റെ മറ്റൊരു പദ്ധതിയാണെന്ന് രാജ്യം തിരിച്ചറിയും. CPM നേതാവ് പി സെറിൻ
2: അങ്ങനെയാണ് അതാണ് തലക്കെട്ട്. അതെങ്ങനെയാണ് അങ്ങനെ പറയാൻ സെറിനെ പോലെ CPM പിന്തുണയ്ക്കുന്നുണ്ട് ഇന്ത്യ സഖ്യത്തിന്. CJP പിന്നെ ഖേദം പ്രകടിപ്പിച്ച് മാപ്പ് പറഞ്ഞ ആ പ്രസ്താവന തന്നെ പിൻവലിച്ചിട്ടുണ്ട്. പിൻവലിക്കാതെ എങ്ങനെയാണ്?
1: ഉത്തരവാദപരമായിട്ട്
2: നമ്മൾ നാക്കുവിഴ വാക്കുവിഴ എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് അറിയാം, നമ്മൾ സ്ലിപ്പ് ഓഫ് ടങ് ഉണ്ട്, നമ്മൾ പറയുന്നതിന് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അർത്ഥം മാറിപ്പോവുക, തെറ്റുപറ്റുക. പക്ഷെ ഇത് തെറ്റല്ലല്ലോ, ആശയപരമായിട്ട് തന്നെ ഇത് വലിയ തെറ്റല്ലേ വരുന്നത്. അതെങ്ങനെയാണ് ഒരാളുടെ ഭാഗത്ത് നിന്ന് BJP എന്ന് പറയുന്നതും CJP എന്ന് പറയുന്നതും രണ്ടും രണ്ട് തന്നെയല്ലേ? അത് മനസ്സിലാക്കാൻ സെറിനെ പോലെ, ഡോക്ടർ സെറിനെ പോലെ ഒരാൾക്ക് കഴിയേണ്ടതല്ലേ? അദ്ദേഹം ഒരു മികച്ച കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായ മികച്ച ഇത്തരം കാര്യങ്ങൾ, നിയമവും ഒക്കെ അറിയുന്ന ഒരു വലിയ മനുഷ്യനായിരുന്നു. അവർ IT സെല്ലിനെ നിയന്ത്രിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിന്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നാക്കുവിഴ വാക്കുവിഴ, അതിന്റെ നാക്കുവിഴയായിട്ടൊന്നും കണക്ക് കൂട്ടരുത്. അത് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായിട്ടുള്ള തെറ്റ് തന്നെയാണ്. അതല്ല സമ്മതിച്ച.
1: അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി SIR സ്റ്റേജ് ഉൾപ്പെടെയുള്ള ഒരു 10 കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് അല്ലെ? 10 ആവശ്യങ്ങളാണ് അദ്ദേഹം സുപ്രീം കോടതിയിലേക്ക്
2: ഇന്ന് ചായ സൽക്കാരത്തിന് വിളിച്ചിട്ടുണ്ട് അദ്ദേഹം. ഇന്ത്യ സഖ്യത്തിന് വിദ്യാർത്ഥികളെ എല്ലാവരെയും അദ്ദേഹത്തിന്റെ വീട്ടില് രാഹുൽ ഗാന്ധി ചായ എന്നിട്ട് ഇനി ഇന്ത്യ സഖ്യം തീരുമാനിക്കും എങ്ങനെയായിരിക്കും ഈ സമരത്തിന്റെ ഭാവി, എങ്ങനെ ഇത് കൊണ്ടുപോകണമെന്ന്. നവരാത്രി കാലാണ്, ഒരുപക്ഷെ പൂജ ഹോളിഡേയ്സ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞതിനു ശേഷം ഈ സമരം ശക്തമാക്കണം എന്നാണ് ആലോചിക്കുന്നത്. പക്ഷെ ഒരു വിഭാഗം പറയുന്നു ഈ സമരം ഇങ്ങനെ ഇപ്പൊ നിർത്തരുത്, ഇതിങ്ങനെ തുടർച്ചയായിട്ട് പോയിട്ട് കോടതി നടപടികളെ വീക്ഷിക്കണം. ഇനിയിപ്പോ കോടതി ഇതിലൊരു കാര്യം പറയാൻ പോവാണല്ലോ, കോടതിയിലേക്ക് എത്തുന്നു, കോടതി ഈ വിഷയത്തിൽ എങ്ങനെ ഇടപെടുന്നു അത് നോക്കിയിട്ട് സമരത്തിന് ശക്തി കൂട്ടാമെന്ന് ഒരു വിഭാഗം പറയുന്നു. എന്തായാലും എനിക്ക് ഒന്ന് ഡൽഹിയിലെ സി ജെ പി ആയാലും പിന്നെ ഇടതുപക്ഷം ആയാലും ഇന്ത്യ സഖ്യ ആയാലും ഒക്കെ ഒരു സമാന്തരമായിട്ട് വരും ദിവസങ്ങളിലും ഡൽഹിയെ പ്രക്ഷോഭിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമരം ഉണ്ടാവും എന്ന് ഉറപ്പാണ്.
1: തീർച്ചയായിട്ടും എന്തായാലും ഇതൊക്കെയാണ് ഡൽഹിയിൽ നടക്കുന്ന പല പല കലാപരിപാടികളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ കാറിടിച്ച കേസ്, അതിനെ സംബന്ധിച്ച് വലിയൊരു വാർത്തകൾ പിന്നീട് വരുന്ന ആ വ്യക്തിയുടെ
2: സുഹേൽ
1: അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളൊക്കെ തന്നെ ബോയ്കോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള ക്യാമ്പയിനാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.
2: ശരിക്കും ആ സുഹേലിന്റെ അമ്മ ഒരു ബുട്ടീക്ക് നടത്തുന്നുണ്ട്, അപ്പൊ അതിനെതിരെ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ അവരൊക്കെ കമന്റ് ബോക്സ് ഒക്കെ അടച്ചു പൂട്ടി അപ്പോഴേ. അതെ, എന്തായാലും റോഡിൽ വെളിച്ചവും സിഗ്നലുകളും കൃത്യം, അപകട കാരണം ലഹരിയും അമിത വേഗതയും എന്ന് എം ബിയുടെ റിപ്പോർട്ട്. അപ്പൊ റോഡിൽ വെളിച്ചം ഉണ്ടായില്ല, സിഗ്നൽ ഉണ്ടായില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടേണ്ട, കാരണം അത് നെടുമ്പാശ്ശേരി വിമാനത്താവള ഏരിയ ആണ്, അവിടെ ഒന്നും സുരക്ഷ നല്ല രീതിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവള റോഡിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹന അപകടത്തിന് കാരണം ഡ്രൈവറുടെ മദ്യപാനവും അമിത വേഗതയും എന്ന് എം ബിയുടെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആർ ടി ഒ ബിജു ഐസക് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് കൈമാറി. അപകടം നടന്ന സിയാൽ അത്താണി എക്സ്പ്രസ് വേയിൽ മണിക്കൂറിൽ 60 അനുവദിച്ച വേഗപരിധി, ഇത് ലംഘിച്ച് അശ്രദ്ധമായി വാഹനം ഓടിച്ചതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. റോഡിന്റെ ഘടനയോ വെളിച്ചത്തിലോ അവാഗതയില്ല, നമ്മൾ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റൂട്ടാണ്. അതുകൊണ്ട് തന്നെ ആ റോഡിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് എനിക്കും പറയാൻ വേണ്ടി പറ്റും. അവിടെ അങ്ങനെ ഒരു അപകട മേഖലയോ വെളിച്ചമില്ലാത്തയിടോ ഒന്നുമല്ല. എന്തായാലും രക്തപരിശോധനാ ഫലത്തിനായിട്ട് കാത്തിരിപ്പുണ്ട്. രക്തത്തിന്റെയും മൂത്രത്തിന്റെയും സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. എത്രത്തോളം മദ്യത്തിന്റെ അളവുണ്ടെന്ന് കണ്ടെത്താൻ വേണ്ടി പറ്റും. എന്തായാലും 3 ജീവൻ എടുത്ത ഒരു വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ദുർഗുണ പരിഹാര പാഠശാലയിലാണ് ആക്കിയിരിക്കുന്നത്. അങ്ങനെ ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് കുറെ പേര് 19 വയസ്സായി, പക്ഷേ നിയമത്തിന്റെ ഇതനുസരിച്ച് 18 കഴിഞ്ഞ് 19 കടന്നതേ ഉള്ളൂ. അങ്ങനെ ആക്കാമെന്നാണ് നിയമപരമായിട്ട് അവർക്ക് കിട്ടിയിരിക്കുന്ന അറിവ്.
1: ഇദ്ദേഹം
2: അവർക്കതിന് നടപടിയെടുക്കാൻ ഇന്നലെ തന്നെ എക്സൈസ് കമ്മീഷണർ, എക്സൈസ് മന്ത്രി അപ്പത്തന്നെ നിർദ്ദേശിച്ചു. എങ്ങനെയാണ് 3 എറണാകുളത്ത് നിന്ന് ഈ പയ്യൻ 19 മാത്രം പ്രായമുള്ള ഒരാൾക്ക് 23 വയസ്സാവണം ഔദ്യോഗികമായിട്ട് നിയമപരമായിട്ട് ഒരാൾക്ക് മദ്യം കൊടുക്കുക, എങ്ങനെ കൊടുത്തു എന്നുള്ളത്? നമുക്കറിയാം നമ്മുടെ നാട്ടിലെല്ലാം ചട്ടവിരുദ്ധമായിട്ടല്ലേ നടക്കുന്നത്, നിയമപരമായിട്ട് നടക്കാത്ത പല കാര്യങ്ങളില്ലേ, അതിലൊന്നാണ് പ്രായപൂർത്തിയാവാത്ത ആളുകൾ മദ്യം വാങ്ങുന്നത്.
1: ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് കമന്റ് ബോക്സിൽ ചിലവർ വന്ന് കമന്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തിനാണ് പെൺകുട്ടി രാത്രി ചോദ്യങ്ങളൊക്കെയാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഇതുവരെ വളർന്നിട്ടില്ല കേരള സമൂഹം മൊത്തം പേരൊന്നും നമ്മൾ പറയുന്നില്ല കേട്ടോ. ആ പറഞ്ഞ അവരും അവരുടെ ചുറ്റുവട്ടത്ത് കിടക്കുന്നില്ല, പൊട്ടക്കുളത്തിൽ കിടക്കുന്നത് അവളെ പോലെ. പെൺകുട്ടികൾ രാത്രി ഇറങ്ങിയാൽ എന്താണ് പ്രശ്നം?
2: രണ്ട് പെൺകുട്ടികൾ വർഷങ്ങളായിട്ട് സുഹൃത്തുക്കൾ ഒന്നിച്ച് പഠിച്ചത്, അവരുടെ കൂടെയുള്ള ഒരു ആൺകുട്ടി, 3 കൂടി ജോലി കഴിഞ്ഞിട്ട് അവരുടെ തൊട്ടടുത്തുള്ള, നമുക്കറിയാം തൃക്കാക്കരാറ്റ് നെടുമ്പാശ്ശേരി വലിയ ദൂരമൊന്നുമില്ല, അവിടെ ചായ കുടിക്കാൻ അല്ല മൂന്നാറ് വരെ തന്നെ
1: ജോലിക്ക് എന്തിനാ പോട്ടെ. അപ്പൊ ഇദ്ദേഹം രാത്രി വണ്ടി ഓടിച്ചു വരോ?
2: അത് അതില്ല, അത് പ്രശ്നമല്ല, പണം അധികാരം അതൊക്കെ അതാണ് മുന്നിൽ നിൽക്കുന്നത്.
1: അതുപോലെ തന്നെ
2: സദാചാരവും, സദാചാരമാണ് അവിടെ വരുന്നത്. എന്തിന് 2 പിന്നെ രാത്രി പോയി?
1: വളരെ മോശമായിരുന്നു ആ കമന്റ് സെക്ഷനൊക്കെ. അത് കഴിഞ്ഞ് ജനങ്ങൾ ഏറ്റെടുത്ത്, അതായത് ജനങ്ങൾ ഏറ്റെടുത്ത് ഇതൊന്നും നടക്കാൻ മുതൽ ഇവരുടെ പടത്തിന്റെ ഹൊങ്കിൽ ഇവർ ഉരിപ്പോരുത്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ പോലീസിനും നമ്മുടെ നിയമത്തിനും ഇച്ചിരിയോടെ പ്രഷറായിട്ട്, അത് ഒരു കണക്കിന് നന്നായിട്ട്
2: അന്വേഷണ ഉദ്യോഗസ്ഥന അവിടെ തെളിവെടുക്കുമ്പോൾ തന്നെ എത്രയായിരുന്നു വേഗത. ആ ചോദ്യത്തിലൊക്കെ ആ ഉദ്യോഗസ്ഥനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ തോന്നിയെന്ന് പലരും സംശയം പ്രകടിപ്പിച്ചു. ഇപ്പൊ അധികം സമ്മർദ്ദത്തിലായി, ഇനി അദ്ദേഹം കൊടുക്കുന്ന റിപ്പോർട്ട് അദ്ദേഹം വളരെ ശ്രദ്ധയോടെ കൊടുക്കും. എന്തായാലും നല്ല രീതിയിൽ പൊതുജന ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. ചില ആൾക്കാർ ഈ പറഞ്ഞ പോലെ പൊട്ടക്കണക്കിലെ തവളയായിട്ട് പെരുമാറുന്നുണ്ടെങ്കിലും ഭൂരിഭാഗവും നല്ല രീതിയിൽ ഇതിനെ കാണുന്നുണ്ട്.
1: തീർച്ചയായിട്ടും അല്ലെ, ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ 2 ഒന്ന് ആലോചിക്കണം, നമ്മൾ എന്താണ് ഈ പറയുന്നത്, ഒരു വിഷയം നടന്ന് ന്യായവാറിന്റെ ഭാഗത്താണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. എന്തായാലും ഒരുപാട് വാർത്തകളുണ്ട്, ഷോർട്ട് ബ്രേക്ക്, ഓടി തിരിച്ചുവരാം. ഹോം 92.2 FM അക്ഷയ മിനി പത്മയുമാണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്.
3: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
4: കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മുജാറമൂട്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2, മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 എഫ്എം ടു വിൻ ഇൻവൈറ്റ്സ്.
5: നിന്നൊരു 3 മണിക്കൂർ നേരത്തേക്ക് ഞാൻ തട്ടി.
6: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
7: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടല്ലോ.
6: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജീൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCC റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
4: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
8: ചേട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്ക്.
9: ഇവന്മാരൊക്കെ ഗൂഗിളിലും ഉണ്ടോ?
10: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ലോകത്തിലേക്ക് തിരിച്ചെത്താൻ എന്താണ് ബാക്കിയുള്ള വാർത്തകൾ?
2: കേരളത്തിന്റെ ഗവർണറായിട്ട് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നമ്മൾ കുറെ കാലമായിട്ട് പറഞ്ഞൊരു പേരാണ് അല്ലേ. ഇനി അത് മാറിയിട്ട് പുതിയ പേര് വരാൻ പോവുകയാണ്. വരുന്ന ആള് മോദിയുടെ വിശ്വസ്തനാണ്. ഗവർണറായിട്ട് കേരളത്തിലേക്ക് എത്തുന്നത് BJP രാഷ്ട്രീയ തന്ത്രജ്ഞനാണ്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടാകുന്ന കാലമാണ് ഇനി വരാൻ പോകുന്നത്. ദേശീയ രാഷ്ട്രീയത്തിലും BJP സംഘടനാ തലത്തിലും 5 പതിറ്റാണ്ടിലേറെ നീണ്ട അനുഭവ സമ്പത്തുമായിട്ടാണ് ഓം പ്രകാശ് മാഥൂർ. ഇനി ആ പേര് നമ്മൾ ഓർത്തു വെക്കണം. കേരള ഗവർണർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓം പ്രകാശ് മാഥൂർ. അദ്ദേഹം സിക്കിമിൽ നിന്ന് കേരള ലോക് ഭവനിലേക്ക് എത്തുന്നു. 1952 January 2 രാജസ്ഥാനിൽ ജനിച്ചു. 1972 20 വയസ്സിൽ RSSന്റെ മുഴുവൻ സമയ പ്രചാരകനായിട്ട് പൊതുരംഗത്തേക്ക് വരുന്നു. 75 രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരെ ശക്തമായി നിലകൊണ്ടു. 11 മാസക്കാലം ജയിലിൽ കഴിഞ്ഞു. പിന്നീട് RSSൽ നിന്ന് BJP സജീവ രാഷ്ട്രീയത്തിലേക്ക് മാറി പാർട്ടിയുടെ നിർണായകമായ പല തന്ത്രങ്ങൾക്കും പിന്നിൽ പ്രവർത്തിച്ചു. 90 മുതൽ 2002 വരെ BJP രാജസ്ഥാൻ ജനറൽ സെക്രട്ടറി. 2008-2009 കാലയളവിൽ BJP രാജസ്ഥാൻ സംസ്ഥാന അധ്യക്ഷൻ, പാർട്ടിയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ്, ദേശീയ ജനറൽ സെക്രട്ടറി എന്നീ പദവികളുണ്ടായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന പാർട്ടി നേതാക്കളിൽ പ്രധാന സ്ഥാനത്തുള്ള ഒരു വ്യക്തിയാണ് ഓം പ്രകാശ് മാഥൂർ. അദ്ദേഹം, അതായത് നരേന്ദ്രമോദി, ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ആയ കാലത്ത് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള BJP ജനറൽ സെക്രട്ടറി ആയിട്ട് കൂടി പ്രവർത്തിച്ച വ്യക്തിയാണ്. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്നതിൽ അസാധാരണ മികവ് പുലർത്തിയ ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJP ചുമതലക്കാരനായി. അദ്ദേഹം രാജസ്ഥാനെ പ്രതിനിധീകരിച്ച് 2 തവണ രാജ്യസഭാ MP ആവുകയും ചെയ്തിട്ടുണ്ട്. സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറിയിട്ട് 2024 ജൂലൈയിൽ അദ്ദേഹം സിക്കിം ഗവർണറായിട്ട് വരുന്നു. സിക്കിമിലെ മികച്ച പ്രവർത്തന പരിചയത്തിന് ശേഷം കേരളത്തിന്റെ പുതിയ ഗവർണറായിട്ട് നിയോഗം. ദേശീയ തലത്തിൽ ശ്രദ്ധേയനായിട്ടുള്ള മുതിർന്ന ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞൻ കേരളത്തിന്റെ ഗവർണറായിട്ട് എത്തുമ്പോൾ അത് സംസ്ഥാന നേതാക്കളൊക്കെ ഇങ്ങനെ ഒരു നെഞ്ചെടുപ്പോട് കൂടിയിട്ടാണ് പുതിയ ഗവർണർ വരുന്നത്. ആരിഫ് മുഹമ്മദ് ഖാനായിരുന്നു ഇടത് സർക്കാരിന് കുറേയേറെ വെള്ളം കുടിപ്പിച്ച ഒരു ഗവർണറായിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വന്നു രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. സർക്കാരുമായിട്ടൊരു നല്ല രീതിയിൽ വളരെ സ്നേഹത്തോടെ, വളരെ ഒരു സമാധാനത്തോടെ ഇടപഴകുന്ന ഒരു ഗവർണറായിട്ടാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. അദ്ദേഹത്തിന് നമ്മൾ തമിഴ്നാടിന് കൊടുത്തിരിക്കുകയാണ്. തമിഴ്നാടിന്ന് ഇങ്ങോട്ട് തരാൻ പറ്റുമോ എന്നാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ ചോദിക്കുന്നത്. അത് വെച്ച് മാറാൻ പറ്റും, അങ്ങോട്ട് ഇവരെ തന്നോട്ടെ. എന്തായാലും അത് നടക്കൂല. ഇങ്ങനെ രാഷ്ട്രപതി ഒപ്പുവെച്ചിരിക്കുകയാണ് പുതിയ ഗവർണർമാരുടെ
1: കാര്യത്തിൽ.
2: അല്ല പിന്നെ
1: നന്മയ്ക്കായിട്ട് നമ്മുടെ ഡെവലപ്മെന്റിനായിട്ടും നല്ലൊരാൾ കൂടെ വരട്ടെ, നമ്മൾ സ്വാഗതം ചെയ്യുന്നു.
2: രാഷ്ട്രീയ വ്യത്യാസങ്ങളൊക്കെ മറന്ന് ഗവർണർ പദവിയിൽ ഇരിക്കുമ്പോൾ കൂടുതൽ രാഷ്ട്രീയം എടുക്കാൻ പാടില്ല. പക്ഷേ രാഷ്ട്രീയം, BJP രാഷ്ട്രീയം എടുക്കുന്നത് നമ്മൾ ആരിഫ് മുഹമ്മദ് ഖാനിലൂടെ കണ്ടിട്ടുണ്ട്. അതിലും വലിയൊരാളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ളത് അഗ്നിപരീക്ഷയുടെ ദിവസങ്ങളായിരിക്കും കേരള സർക്കാരിനെ സംബന്ധിച്ചിട്ട്.
1: നമ്മുടെ കേരളത്തിലെ വനിതാ ജയിലില് തടവുകാരിൽ നിന്ന് MDMA പിടികൂടി.
2: MDMA ജയിലിൽ നിന്ന്. ഈ കണ്ണൂർ ജയിലിനെ കുറിച്ച്, സെൻട്രൽ ജയിലിനെ കുറിച്ച് എപ്പോഴും ഉള്ള ഒരു ആരോപണമായിരുന്നു. അവിടെ പ്രത്യേകിച്ച് ഇടതു തടവുകാരുടെ ഭാഗത്തു നിന്ന്, ഇടതുപക്ഷത്തോടെ ആഭിമുഖ്യമുള്ള അല്ലെങ്കിൽ കൊലപാതക കേസുകളിൽ പെട്ടവർക്ക് ഇതൊക്കെ എത്തിച്ചു കൊടുക്കുന്ന ഒരു അധോലോക സംഘം ആ ജയിലിനകത്ത് തന്നെ ഉണ്ടെന്നുള്ള ആരോപണങ്ങളൊക്കെ ശക്തമായിരുന്നു. ഇതിപ്പോ വനിതകളുടെ ജയിലിനകത്തും MDMA എന്നാണ് പറയുന്നത് അല്ലേ? ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ
1: തന്നെയാണ്.
2: ഓപ്പറേഷൻ തൂഫാൻ പുറത്തല്ല നടത്തേണ്ടത്, ജയിലിനകത്തും കൂടി നടത്തേണ്ട ഒരു അവസ്ഥ അല്ലേ?
1: ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോ തൂഫാൻ ഇച്ചിരൊന്ന് താന്നോ എന്നൊരു ഡൗട്ട് ഉണ്ട്.
2: ശരിക്കും ശരിക്കും അത് നടക്കുന്നില്ല എന്നൊരു സംശയമുണ്ട്. ആഭ്യന്തരമന്ത്രി ഇന്ന് ഡൽഹിക്ക് പോകുന്നുണ്ട് സമരത്തിൽ പങ്കെടുക്കാൻ. അദ്ദേഹത്തിന്റെ ഒരു പ്രൊജക്ട് ആണല്ലോ ഈ തൂഫാൻ എന്ന് പറഞ്ഞത്. അപ്പൊ അതിന് ഈ പറഞ്ഞ പോലെ തുടർച്ചയുണ്ടാവണം. കാരണം ഇതിന്റെ വേരറ്റ ഇത് പിന്നെയും കിളിർത്ത് കിളിർത്ത് വരും. അതാണ് ഈ ലഹരിയുടെ ഒരു പ്രശ്നം.
1: ഡിപ്പാർട്ട്മെന്റ് തന്നെ നിങ്ങൾ പോണം ഇതിന് വേണ്ടിയിട്ട് തന്നെ, അങ്ങനെ എന്നാലേ അത് പ്രവർത്തിക്കുള്ളൂ.
2: പക്ഷെ നാട്ടിൽ പോയപ്പോ ഇത് നമ്മൾ ശരിക്കും അനുഭവിച്ചറിഞ്ഞതാണ്. ഈ ചെക്കിംഗ് ഒക്കെ ഏത് വണ്ടി എങ്ങനെയൊന്നും അറിയുന്നില്ല. അപ്പോഴും ഞാനിങ്ങനെ കാണായിരുന്നു, ഒരു ടൂ വീലറുകാരനെ പിടിച്ചു നിർത്തുന്നു, ഒരു സാധാരണക്കാരനെ, ഒരു സാധാരണ വണ്ടിക്കാരനെ പിടിച്ചു നിർത്തുന്നു, അത്യാവശ്യം പോഷെന്ന് തോന്നുന്ന കുറച്ച് എലീറ്റ് ക്ലാസ് എന്ന് തോന്നുന്നവർക്ക് അത് കൂടെ സൈഡിൽ പോവാം. അതിനകത്ത് എന്താ എം ഡി എം എ പോകുന്നില്ലേ? ഈ ബൈക്കുകാരനും ഈ ഓട്ടോറിക്ഷക്കാരനും ഈ സാധാരണക്കാരനെ പോകുന്നവർ മാത്രമേ എം ഡി എം എ ഉപയോഗിക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ ഇവരാണ് ഇതിന്റെ കടത്തുകാരെന്ന് എങ്ങനെയാ വിചാരിക്കുന്നത്? ഒരു ബസ്സിൽ കണ്ടിട്ടില്ല ഒരാൾ പതുക്കെ ഇരുന്നിട്ട് പോലീസ് പിടിച്ചോണ്ടെന്ന് അക്ഷയ എന്നോട് ഒരു മൂന്നാല് മാസം മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലേ. മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾ വരൂ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് നിറയെ ചുരുട്ടി ചുരുട്ടി ചുരുട്ടി വെച്ചേക്കുന്ന എല്ലാ
1: സാധനവും.
2: ശരിക്കും എന്തൊരു സാത്വികനായിട്ടുള്ള എന്ത് സമാധാനമുള്ള ഒരാളായിരുന്നില്ലേ അദ്ദേഹത്തെ കാണുമ്പോ? കയ്യിൽ എന്താണ് മുഴുവൻ ഇതാണ്.
1: എന്തായാലും
2: ബാങ്ക് വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് വീട് ജപ്തി ചെയ്യാനെത്തിയ അഭിഭാഷക കമ്മീഷണറെ ഭീഷണിപ്പെടുത്തുകയും കൃത്യ നിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തെന്ന പരാതിയിൽ നജീബ് കാന്തപുരം എം എൽ എക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്ന് കോടതി. അഭിഭാഷക കമ്മീഷണർ KP കൃഷ്ണകുമാറിന്റെ പരാതിയിലാണ് മഞ്ചേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഇങ്ങനെയൊരു ഉത്തരവിട്ടത്, MLA അന്വേഷണം നടത്തണമെന്ന്. പെരിന്തൽമണ്ണ വേങ്ങൂരിൽ ഒരു വീട്ടിൽ കോടതി ഉത്തരവ് പ്രകാരം ജപ്തിക്ക് എത്തിയപ്പോൾ MLA മോശമായി പെരുമാറിയെന്നാണ് പറയുന്നത്. പക്ഷേ ആ കുടുംബത്തെ അവിടുന്ന് ഒഴിപ്പിക്കരുത് എന്നാണ് നജീബ് കാന്തപുരം MLA ആവശ്യപ്പെട്ടത്. ഒരു MLA, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം ആ കുടുംബത്തെ സംരക്ഷിക്കാൻ അവരെ തെരുവിലിറക്കരുത് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ കോടതിയുടെ മുന്നിൽ അത് കോടതിയെ അലക്ഷ്യമാണ്, നിയമനിർമ്മാണത്തിന്റെ അല്ലെങ്കിൽ നിയമനിർവ്വഹണത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പൊ രണ്ട് ഭാഗത്തും നമുക്കിതിൽ തുല്യമായിട്ട് നല്ല നീതി ഉണ്ടെന്നാണ് തോന്നുന്നത്. കാരണം കോടതിയുടെ കാര്യം പറഞ്ഞു, MLA ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ ആ കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചു, അത്രേ ഉള്ളൂ.
1: തീർച്ചയായിട്ടും നമ്മുടെ അതുപോലെ തന്നെ SFI പ്രവർത്തകരെ മദ്യലഹരിയിൽ മർദ്ദിച്ചെന്ന ആരോപണം പോലീസ് ഉദ്യോഗസ്ഥന്റെ സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൂ.
2: രാഹുൽ മാങ്കുട്ടത്തിന് കഴിഞ്ഞ ദിവസം അടി കിട്ടിയതിന്റെ വിഷ്വൽസ് ഒക്കെ വരുന്നുണ്ട്. കൂടുതൽ ഞാൻ പറയുന്നില്ല രാവിലെ ആ വാർത്ത, കാരണം അത് കൂടുതൽ ആളുകൾക്ക് ഇഷ്ടമില്ലാത്തൊരു വാർത്തയാണ്. രണ്ടു കൂട്ടരും രാഹുൽ മാങ്കുട്ടത്തിനെ കുറിച്ച് നിങ്ങൾ മിണ്ടാതിരിക്കുമെന്ന് പലപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അടി കിട്ടിയ വാർത്തയും അടി കൊടുത്തവരെയും അടി കൊണ്ടവരെ കുറിച്ച് ഇപ്പൊ തൽക്കാലം പറയുന്നില്ല, കൂടുതൽ വരട്ടെ അതിന്റെ വിശദാംശങ്ങൾ.
1: അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വൈറലായിരിക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, നമ്മുടെ ഒരു വീരമണിയെ.
2: അയ്യോ, ഞങ്ങൾ ഇവിടെ നല്ല ചിരിക്കുകയായിരുന്നു. ഞാൻ സൺഡേ ആണ് ഇത് കാണുന്നത് വീട്ടിലിരുന്നിട്ട്. അപ്പൊ എന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു മലയാളി, മലയാളത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ്. ഞാൻ ഇവിടെ മധുവിനെ കാണിച്ചു കൊടുത്തപ്പോൾ മധു പറയുന്നത് നിങ്ങൾ മലയാളികളാണ് ഇങ്ങനെ വൈറലാക്കിയത്, എന്തൊരു രസം. ആ മനുഷ്യൻ സഹികെട്ടു, യുദ്ധ ടാങ്കൊക്കെയാണ് ഓർഡർ ചെയ്തേക്കുന്നത്, ക്യാഷ് ഓൺ ഡെലിവറി. CEO
1: വീരമണി,
2: വീരമണി എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിലുള്ള ഒരു ഇൻഫ്ലുവൻസർ. അദ്ദേഹം ദീപാവലി കാലം അല്ലെ, നവരാത്രി കാലം അല്ലെ, എനിക്കിത്തിരി മധുരം വേണം, ആരെങ്കിലും ഒന്ന് ഓർഡർ ചെയ്യണം. നമ്മൾ തമാശക്കൊക്കെ നമ്മൾ പോസ്റ്റ് ഇടാറില്ലേ, അപ്പൊ അദ്ദേഹം അഡ്രസ്സും പിന്നെ ടെലിഫോൺ നമ്പറും ഇതൊക്കെ വെച്ചിട്ടാണ് ആ ഒരു പോസ്റ്റ് ഇട്ടത്. അപ്പോൾ ആരോ കുറച്ച് മധുരം അയച്ചു കൊടുത്തു, അത് മാത്രമേ അദ്ദേഹത്തിന് ഓർമ്മയുള്ളൂ. പിന്നെ ആമസോൺ ആയി, നൂണായി, അതായി, ഇതായി, എന്താ പറയുക, സാമ്പാർ വന്നു, അവിയലും. ശരിക്കും അവസാന യുദ്ധ ടാങ്ക് വരെ ഓർഡർ ചെയ്ത് കൊടുത്തേക്കാണ് അദ്ദേഹം. വീട് വിട്ട് ഇറങ്ങിപ്പോയി. പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് എന്താണെന്നറിയോ, മാട്രിമോണിയിൽ അദ്ദേഹത്തിന്റെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ അതാണ് എടുക്കടാ എന്ന്.
1: ഫ്രിഡ്ജ്,
2: വാഷിംഗ് മെഷീൻ, TV, ആളുകൾ പല ഭാഗത്തുനിന്ന് ഓർഡർ ചെയ്തോണ്ടേ ഇരിക്കുകയാണ്. ക്യാഷ് ഓൺ ഡെലിവറി ആണ് കേട്ടോ, അത് ആലോചിക്കണം. അല്ലെങ്കിൽ നമുക്ക് വിൽക്കാം, മറിച്ച് വിൽക്കായിരുന്നു. ഇതെന്ത്, ചിരിച്ച് ചിരിച്ച് ആ മനുഷ്യന്റെ വർത്താനം കേൾക്കണം കേട്ടോ. നല്ല രസമാണ്, ആരും കണ്ടു കാണാത്തവർ ഉണ്ടാവില്ല എന്നറിയാ. എന്നാലും വീരമണി ഇൻസ്റ്റയിൽ അത് അടിച്ചു കൊടുത്താൽ കിട്ടും, നല്ല രസമായിട്ട് ആ മനുഷ്യൻ. പക്ഷെ കൊറേ കഴിയുമ്പോ അദ്ദേഹത്തിന് വയ്യാണ്ടായിട്ട് അദ്ദേഹം വീട് വിട്ടിറങ്ങി. കാരണം ആ ഭാഗത്തുള്ളവർ കംപ്ലൈന്റ് ചെയ്യാൻ തുടങ്ങി, ഓരോ സെക്കൻഡിലും മിനിറ്റിലും ആമസോൺ ഇങ്ങനെ ഓർഡറുകൾ വന്നോണ്ടിരിക്കും, സ്വിഗ്ഗി അതേ പറഞ്ഞു വന്നോണ്ടിരിക്കുക. മുപ്പറഞ്ഞ എടാ, എനിക്കിപ്പോ വീടില്ല, ഞാൻ വീടേ വിട്ടുപോയി, അക്കൗണ്ടേ ഡിലീറ്റ് ചെയ്തുകൊണ്ട്.
1: ഇതുപോലെ പണ്ട് നമ്മൾ ഈ വെളിയിലോട്ട് പോകുമ്പോൾ വിളിച്ചാൽ വരാത്ത കൂട്ടുകാരുണ്ടല്ലോ, അവര് റൂമിൽ തന്നെ പണ്ട് ഇപ്പോഴത്തെ നമ്മള് കരാമേ പോലോ രാത്രി 12 ക്യൂ നിൽക്കുന്ന റെസ്റ്റോറൻസ് ഉണ്ടല്ലോ, ഇവന്റെ പേര് നമ്പർ എഴുതി.
2: എന്തൊരു ദുഷ്ടത, അവൻ വന്നില്ല, ഫോണ്
1: വിളിച്ചോണ്ടായിരിക്കും.
2: എന്നാലും തമാശക്കാണെങ്കിൽ നിങ്ങൾ ആരും ഇതുപോലെ അനുകരിക്കാൻ ശ്രമിക്കരുത്. അക്ഷരയുടെ അടുത്ത് ഇങ്ങനെ പല തന്ത്രങ്ങളും ഉണ്ടാവും. എന്തായാലും അപ്പൊ വേറെ വീരമണികൾ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു. ഇതൊന്ന് ഇൻസ്പയർഡ് ആയിരിക്കും.
1: എന്തായാലും
2: വീരമണി ഇപ്പൊ സത്യം ആ മനുഷ്യൻ ഇപ്പൊ വലിയ സങ്കടത്തിലാണ് കേട്ടോ. അതേ നാട് വിട്ട് തന്നെ പോയി എന്നാണ് മനസ്സിലായത്. ഓ ദൂരെ റിമോട്ട് സ്ഥലത്ത് ഇരുന്നിട്ട് ഇപ്പൊ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നോക്കടാ ഞാൻ ഇങ്ങേ ഇല്ല നമുക്ക് ചിരി ആ
1: മനുഷ്യന്റെ അവസ്ഥ.
2: രാവിലെ കുറച്ച് ചിരിക്കേണ്ട വാർത്തകളും കൂടി പറയണല്ലോ. എപ്പോഴും ഇങ്ങനെ സങ്കട വാർത്തകൾ മാത്രം പറഞ്ഞാൽ മതിയോ? അപ്പൊ നമ്മള് പത്രങ്ങളുടെ വാർത്തയിൽ ആശങ്കയുടെ ഭൂപടം, കൃഷിഭൂമികളും റോഡുകളും ESA പരിധിയിലാക്കിയിട്ട് ഭൂപടം എന്ന് പറയുന്ന വാർത്ത നമ്മുടെ പേജില് മലയാള പത്രങ്ങൾ ആദ്യ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒപ്പം നമുക്ക് ഗൾഫ് പേജിലേക്ക് നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ വിജിലേജിന്റെ 31 സീസൺ നാളെ തുടക്കമാവാൻ പോവാണ്. ഒരുപാട് പിന്നെ പ്രത്യേക ബസ് സർവീസുകളൊക്കെ ആർത്തി. 31 സീസണാണ് കഴിഞ്ഞ വർഷത്തെ ഒരു സീസൺ ഇടയ്ക്ക് വെച്ച് അല്ലേ, ഭയങ്കര ഒരു നഷ്ടമായിരുന്നു മൊത്തം നമ്മുടെ മേഖലയ്ക്കും നമുക്ക് എല്ലാവർക്കും ടൂറിസം രംഗത്തും ഒക്കെ നഷ്ടമായിരുന്നു. പക്ഷെ ഇനിയെങ്കിലും അതൊക്കെ ശരിയായിട്ട് നല്ല ഒരു ഗ്ലോബൽ വില്ലേജ് ആവട്ടെ ഇത്തവണത്തെ നമ്മൾ വല്ലാതെ ആഗ്രഹിക്കുന്നു. ലോകം മുഴുവൻ കാണാൻ പറ്റിയില്ലെങ്കിൽ എന്താ, ഗ്ലോബൽ വില്ലേജിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുന്ന് മാത്രം കിട്ടുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലേ. ശരിക്കും അക്ഷയ്ക്ക് ഭയങ്കര ഒരു നമുക്കൊരു റിഫ്രഷിംഗ് അല്ലേ ഗ്ലോബൽ വില്ലേജ്
1: പോകണമെങ്കിൽ. അതായത് ഓരോ വർഷം ഗ്ലോബൽ വില്ലേജ് പല പല പുതിയ മാറ്റങ്ങളായിട്ട് ഗ്ലോബൽ വില്ലേജ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഓരോ രാജ്യത്തിന്റെ പൗലിയിൽ പോയാൽ ആ രാജ്യത്ത് പോയ കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഗ്ലോബൽ വില്ലേജ് കാണാൻ പറ്റും. അതുകൊണ്ട് ഭയങ്കര രസമാണ്. ഇപ്പൊ ഞാൻ എന്റെ കഴിഞ്ഞ സുഹൃത്തുക്കളോട് അബുദാബിയിലുള്ള അവരോട് ചോദിച്ചു, നിങ്ങൾ അബുദാബിക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഗ്ലോബൽ വില്ലേജ് ഇഷ്ടം, കാരണം അവർക്കൊരു ട്രിപ്പാണ്. ഇവിടെ ഒരു 3-4 മണിയാകുമ്പോൾ കയറി ഫുള്ള് കയറി, അത് ശനിയാഴ്ച ദിവസങ്ങളിൽ കേട്ടോ. അപ്പൊ അവർ പറയാം ഓൾറെഡി ഇപ്പൊ ഏതോ ഒരു വെക്കേഷൻ എങ്ങനെ അവർക്ക് വരുന്നുണ്ട് സെക്കൻഡ് സാറ്റർഡേ അവരുടെ സംബന്ധിച്ച്, അതിന് ഓൾറെഡി ബുക്ക് ചെയ്ത് അവരുടെ ഫാമിലി എല്ലാവരും കൂടെ റെഡിയാണ് ഇതിനു വേണ്ടി പോകാനായിട്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു ഇവന്റാണ്.
2: ഈ സീസൺ നാളെ തുടങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. 29,250 കോടി ദിർഹത്തിന്റെ ബജറ്റിന് നമ്മുടെ ദുബായ് അംഗീകാരം നൽകിയ ഒരു വാർത്തയും കൂടി ഇത് പത്രങ്ങൾ വലിയ വാർത്തയാണ്. ഒപ്പം താൻ മരിച്ചാൽ മകന്റെ കാര്യങ്ങളിൽ ChatGPT ഉപദേശം തരണം എന്ന് പറഞ്ഞിട്ട് ഇന്നലെ വന്ന ഒരു വാർത്തയുണ്ടായിരുന്നു കേട്ടോ. വിൽപത്രത്തിൽ വിചിത്ര നിർദ്ദേശം ഉൾപ്പെടുത്തിയിട്ട് അബുദാബിയിലെ ഒരു അമ്മയാണ് താൻ മരിച്ചതിനു ശേഷം കുട്ടിയുടെ വളർത്തലിൽ വിവേകപൂർവമായ തീരുമാനങ്ങൾ എടുക്കാൻ നിർമ്മിത ബുദ്ധിയായിട്ടുള്ള ChatGPT വിൽപത്രത്തിൽ ഉൾപ്പെടുത്തി. അബുദാബിയിലെ അമ്മ കുട്ടി ചെറുപ്പമായിരിക്കുമ്പോൾ താൻ മരിക്കുകയാണെങ്കിൽ അവന്റെ വിദ്യാഭ്യാസം, ആരോഗ്യം, താമസം, മതം തുടങ്ങിയ സുപ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ ChatGPT എന്ത് പറയുന്നു എന്ന് കൂടി നോക്കണമെന്നാണ് പറയുന്നത്. ലിവിംഗ് വിഷസ് പ്രോട്ടോകോൾ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതി പ്രകാരം അമ്മയുടെ മൂല്യങ്ങളും തത്വചിന്തകളും ആഗ്രഹങ്ങളും അടങ്ങിയ രേഖകൾ ChatGPT കൊടുക്കും എന്നാണ് പറയുന്നത്. ഞാൻ ChatGPT അപ്പുറത്ത് ഒരു അമ്മ മരിക്കുമ്പോൾ ആലോചിക്കുന്നത് തന്റെ മകൻ ഒറ്റയ്ക്കായി പോയി കഴിഞ്ഞാൽ അവൻ എങ്ങനെയായിരിക്കും ഉണ്ടാവുക, അവൻ ആ നല്ല രീതിയിൽ വളരണം, അവൻ ആര് നോക്കും, അവനൊന്നും സംഭവിക്കാൻ പാടില്ല എന്നൊരു അമ്മയുടെ ഒരു നൊമ്പരം കൂടിയായിരുന്നു ChatGPT ഒക്കെ വിട്ടുകളാം നമുക്ക്. പക്ഷെ ഇപ്പൊ ഉള്ളവര് ChatGPT യോട് ചോദിക്കുന്നുണ്ടാവട്ടെ എങ്ങനെ വളർത്തണം എന്നൊക്കെ.
1: ഇപ്പൊ ഉള്ളവര് എന്താ വെച്ചാല് ഇപ്പൊ ഒന്നും ചെയ്യാനില്ലെങ്കിൽ ChatGPT മറ്റേ വോയിസ് എന്തൊക്കെയുണ്ട്
2: വിളിക്കണേ. കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ കൂടെ ഉള്ളൊരു കുട്ടി ChatGPT സംസാരിക്കുന്നത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കാണ്. അപ്പൊ ആ കുട്ടി മലപ്പുറംകാരിയാണ് കേട്ടോ. ഇജ്ജ് എന്താ പറയുന്നത് എന്നൊക്കെ പറയുമ്പോ ഇങ്ങോട്ട് പറയുന്നത് മോളു എന്താ വിഷമം എന്നൊക്കെ. മോളു അത് ശരി, പക്ഷെ ആരില്ലാത്തവർക്ക് ChatGPT ഇല്ല.
1: ഇത് ഇപ്പം വീട്ടിലിരുന്ന കൊച്ചിത് കേൾക്കുന്നെങ്കിൽ അപ്പുറത്ത് കേട്ടോണ്ടിരിക്കുന്നത് അപ്പൊ ആരുടെ കൊച്ചി
2: എന്തായാലും ആരുമില്ലാത്ത പലർക്കും
1: ChatGPT.
2: എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായി തോന്നി ഇങ്ങനെ ആളുകൾ ഇത്ര അഡിക്റ്റ് ആയിപ്പോയോ ChatGPT. കാരണം സ്വന്തം ബ്രെയിൻ ഇപ്പൊ പലരും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നില്ല. ഉപയോഗിക്കണം കേട്ടോ ChatGPT. നമ്മള് നമ്മുടെ അത്യാവശ്യങ്ങൾക്ക് സമയമില്ലാത്ത സമയത്ത് ഒരു മെയില് ഡ്രാഫ്റ്റ് ചെയ്യാനോ ബാക്കി എല്ലാ കാര്യത്തിനൊക്കെ ഉപയോഗിക്കാം. പക്ഷെ നമ്മുടെ ഒരു ചിന്തയുടെ, നമ്മുടെ ഒരു ഇമോഷനെ, നമ്മുടെ ഒരു ഒറ്റപ്പെടൽ ഉണ്ടാവുന്നതുകൊണ്ടല്ലേ നമ്മൾ ഇതിനൊക്കെ ആശ്രയിക്കുന്നത്. അത് എന്തുകൊണ്ടുണ്ടായി, നമുക്ക് സുഹൃത്തുക്കൾ ഇല്ലാത്തതുകൊണ്ടല്ലേ, നമുക്കൊന്ന് പുറത്തു പോകാൻ പറ്റാത്തതുകൊണ്ടല്ലേ, അത് അതിലൊന്നും നിങ്ങൾ ChatGPT രാത്രി 2 മണിക്ക് നമ്പർ എഴുതി വെക്കാൻ ചില സുഹൃത്തുക്കൾ ആവശ്യമാണ്. സുഹൃത്തുക്കളെ
1: ഈ പണ്ട് ഉത്സവ പറമ്പിൽ ചിലപ്പോ അവിടെ ഒരു റോബോട്ട് ഉണ്ട് ഭാവി വർത്താനം ഒക്കെ പറയുന്നു പറഞ്ഞിട്ട്.
2: ChatGPT പകരം ഞാനൊരു കുട്ടൂനെ തന്നാലോ, കുട്ടു വിളിക്കുന്നു കോഴിക്കോട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്തയുണ്ട് കേട്ടോ. നമ്മുടെ സംസ്ഥാന സ്കൂൾ കായികമേള ഈ മാസം 25 തുടങ്ങാണ്. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് ആയിട്ടുണ്ട്. ഭാഗ്യ ചിഹ്നം ഇത്തവണ എന്താണെന്നറിയോ, കുട്ടുവാണ്. കുട്ടുനെ കാണാൻ നല്ല ഭംഗിയുണ്ടാണ്, ഒരു കുഞ്ഞു ആനക്കുട്ടീനെ പോലെ ഉണ്ട്, കണ്ടില്ലേ. കുട്ടു എന്നാണ് ഇവന്റെ പേര്. ഇവനാണ് ഭാഗ്യ ചിഹ്നമായിട്ട് വരുന്നത്.
1: സംസ്ഥാന സ്കൂൾ കലോത്സവ നിർമ്മാണത്തിനെതിരെ
2: അത് പൊളിഞ്ഞു വീണൊക്കെ ചെയ്തിരുന്നു, മന്ത്രി പോയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം പരിഹരിച്ചുകൊണ്ട് നല്ല രീതിയിൽ 25 കായികമേള തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നാണ് വാർത്ത.
1: തീർച്ചയായിട്ടും
2: സാമ്പത്തിക ശാസ്ത്ര നൊബേലെ US ഗവേഷകർക്ക് ആ ഒരു വാർത്തയും കൂടി വന്നിട്ടുണ്ട്. ഒപ്പം സൗദിയിൽ ആക്രമണം തുടർന്ന് ഹൂതികൾ വിമാന സർവീസുകൾക്ക് വീണ്ടും നിയന്ത്രണം. തിങ്കളാഴ്ച ഒരു മരണം സംഭവിച്ചു ഇന്നലെ എന്ന് പറഞ്ഞ ഒരു വാർത്തയുണ്ട്. അതുപോലെ റിയാദ് കിംഗ് ഖാലിദ് രാജ്യാന്തര വിമാനത്താവളം പൂർണ്ണമായി പൂർണ്ണമായിട്ടും അടച്ചിട്ടുണ്ട് എന്നാണ് വാർത്തയിൽ പറയുന്നത്. ഈ വരുന്ന ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. എല്ലാവരും ജാഗ്രതയോടെ വാഹനം ഓടിക്കുക, കുറച്ച് നേരത്തെ വീടുകളിലേക്ക് എത്തുക.
1: തീർച്ചയായിട്ടും. അപ്പൊ ഇതൊക്കെ തന്നെയാണ് പ്രധാന വാർത്തകളായിട്ട് പത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത്. ബാക്കിയുള്ള വാർത്തകൾ വരും മണിക്കൂറിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പൊ ഹോം 92.2 FM കൂടെ രാവിലെ ഈ സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് പേര് ഞങ്ങളെ ന്യൂസ് കേട്ട് നിങ്ങൾ ഒരുപാട് ലോങ് ഡിസ്റ്റൻസ് പോകുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്. ഒരുപാട് പേര് നമുക്ക് നന്ദി പറഞ്ഞു. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ന്യൂസ് പറയുന്നതിന് ഒരുപാട് പേരുടെ നന്ദി ഇവിടെ അറിയിച്ചു വിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജെട്രയിൽ കണ്ട ചറക പറക അത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഒരു ഗംഭീര ഡേ ആവട്ടെ. എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്നു. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. അക്ഷയ് മിനി പത്മയുമാണ് ഹോം 92.2 FM നിന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്.
3: Trending song of the hour
6: brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
0: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: You are listening to Home 92.2 FM. Home is a feeling.

0: Sand Dunes with Akshay on Home 92.2 FM.
1: കഴിഞ്ഞ ദിവസത്തെ പോലെ ഇന്നും നമ്മുടെ സ്കൂൾ ബസ്സുകളൊക്കെ കുറവല്ലേ റോഡില്. നിങ്ങൾ പൊതുവെ നല്ലൊരു ഡ്രൈവ് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ ഓടെയാണ് പോകുന്നതെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, കാരണം ട്രാഫിക് സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയട്ടെ. എവിടെയെങ്കിലും ട്രാഫിക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാമെന്നാണ് 0585829920. ഞാൻ വരുന്ന സമയത്ത് ഒരു 95% സ്കൂൾ ബസ്സുകൾ റോഡിലില്ല എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ദുബായിൽ. എവിടെയെങ്കിലുമൊക്കെ ഇനി മറ്റ് ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പറയാം. എന്തായാലും ഒരു പാട്ട് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു ട്രാഫിക് സിറ്റുവേഷൻ പറയാം കേട്ടോ, അപ്ഡേറ്റ് പറയാം.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 9 to 2 Madras Mail.

0: 922 Madras Mail. Tamil Hit of the Heart was brought to you by Umul Coin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses, and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
0: Traffic update.
2: Traffic update.
3: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
4: ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ ഏകദേശം നമ്മുടെ ദുബായിലേക്ക് എത്തുന്ന അവിടെ വരെ, റാഷിദിലേക്ക് എത്തുന്നതിന് മുന്നേ വരെ നല്ല കട്ട ട്രാഫിക് എന്ന് പറഞ്ഞ ബമ്പർ ടു ബമ്പർ ട്രാഫിക് സിറ്റുവേഷനാണ് നമുക്ക് കാണുന്നത്. നമ്മുടെ അൽതവാറിൻ്റെ ഒക്കെ ഒരു പാരലായിട്ട് വരുന്ന അൽതവാർ 3 ആ ഒരു കണക്റ്റിംഗ് ഏരിയയിലേക്ക് വരുന്ന നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ബമ്പർ ടു ബമ്പർ ട്രാഫിക് സിറ്റുവേഷൻ. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് രണ്ട് ആക്സിഡൻറ്റും അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അലി തിയേറ്റ് ഓൾഡ് റോഡിൽ കാര്യമായിട്ടുള്ള ചെറിയൊരു കൺജഷൻ, അത് നോർമൽ നമ്മുടെ അൻസാർ മോളൊക്കെ തൊട്ട് തുടങ്ങുന്ന ആ ഒരു കൺജഷൻ ഉണ്ടല്ലോ, അതാണ് ആ ഒരു ഏരിയയിൽ. നമ്മുടെ ദേയ്ദ് റോഡ് കമ്പാരിറ്റീവ്ലി ഫ്രീ ആണ്, പക്ഷെ എന്നാലും ഇച്ചിരി ട്രാഫിക് സിറ്റുവേഷൻ അവിടെ കാണുന്നുണ്ട്. പക്ഷെ ദുബായ് റോഡ് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആണ്. അത് ഷെയ്ഖ് സയ്യിദ് റോഡാണേലും അൽഖേൽ റോഡാണേലും ദുബായ് അലൈൻ റോഡാണേലും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡും അതുപോലെ തന്നെ എമിറേറ്റ്സ് റോഡും ദുബായ് ഡയറക്ഷൻ, ദുബായിൽ നിന്ന് അങ്ങോട്ടേക്ക് ടുവേർഡ്സ് അബുദാബി ഡയറക്ഷനിലേക്ക് കംപ്ലീറ്റ് ഫ്രീ ഫ്ലോയിങ് ആയിട്ട് ഒരു കൺജഷൻ ഇല്ലാത്ത രീതിയിലാണ് കാണുന്നത് കേട്ടോ. അജ്മാനിൽ നമ്മുടെ ഷെയ്ഖ് എമിറേറ്റ്സ് റോഡിൽ ഒരു ചെറിയൊരു കൺജഷൻ കാണുന്നു, ഒരു ആക്സിഡൻറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും നമ്മുടെ എമിറേറ്റ്സ് ഇൻഡസ്ട്രിയൽ സിറ്റി ആ ഏരിയയിൽ അവിടെ ചെറിയൊരു സ്ലോ മൂവിങ് ട്രാഫിക്, അപ്പോൾ അത് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ട്രാഫിക് സിറ്റുവേഷൻ. വേറെ എവിടെയും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു അപ്ഡേറ്റ് തരാതാണ്.
3: Brought to you by ABC Cargo and Courier. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. ABC കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ ABC Cargo and Courier. നമ്പർ 1 NGCC TNC apply.
1: You are listening to Home 92.2 FM. Home is a feeling.
5: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ഇന്നും പ്രതിഷേധ സാധ്യത. കേരളത്തിന് പുതിയ ഗവർണർ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിന് പുതിയ ഗവർണർ. ഓം പ്രകാശ് മാഥൂറിനെ കേരള ഗവർണറായി നിയമിച്ചു. നിലവിൽ സിക്കിം ഗവർണറാണ് അദ്ദേഹം. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ തമിഴ്നാട് ഗവർണറായും രാഷ്ട്രപതി ദ്രൗപദി മുർമു നിയമിച്ചു. ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും മുതിർന്ന നേതാവാണ് ഓം പ്രകാശ് മാഥൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തരിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം. മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഗുജറാത്ത്

0: ഗുജറാത്തിന്റെ ചുമതലയുള്ള ബി ജെ പി നേതാവായിരുന്നു മാഥൂർ. രാജസ്ഥാനിൽ നിന്നുള്ള നേതാവാണ്. സുധ യാദവ് കർണാടക ഗവർണറാകും. രാഷ്ട്രപതി ഭവനിൽ നിന്ന് പുറത്തിറക്കിയ ഔദ്യോഗിക വാർത്താക്കുറിപ്പിലാണ് പുതിയ ഗവർണർമാരുടെ നിയമനം സംബന്ധിച്ച ഉത്തരവുകൾ കൈമാറിയത്. ചുമതലയേൽക്കുന്ന തീയതി മുതൽ പുതിയ നിയമനങ്ങൾ നിലവിൽ വരുമെന്ന് രാഷ്ട്രപതി ഓഫീസ് അറിയിച്ചു. നെടുമ്പാശ്ശേരിയിൽ മൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ മിനി കൂപ്പർ അപകടക്കേസിലെ മുഖ്യപ്രതി സുഹൈൽ സജീവിനെതിരെ കേസെടുത്ത് എക്സൈസ്. പ്രായപൂർത്തിയാകാതെ മദ്യം വാങ്ങി ഉപയോഗിച്ചുവെന്ന കുറ്റത്തിനാണ് എക്സൈസ് കേസ്. രണ്ടു വർഷം തടവും 5,000 രൂപ പിഴ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാനാണ് എക്സൈസിന്റെയും പോലീസിന്റെയും തീരുമാനം. സുഹൈലിനെ കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ട പോലീസ് ഇന്ന് അപേക്ഷ സമർപ്പിക്കും. കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം കൂടുതൽ തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ തീരുമാനം. നിയമവിരുദ്ധമായി മദ്യം വാങ്ങിയെന്ന കുറ്റമാണിപ്പോൾ എക്സൈസ് വകുപ്പ് ചുമത്തിയിരിക്കുന്നത്. പ്രതി സുഹൈലിനെതിരെ എക്സൈസ് വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തു. മദ്യം നൽകിയ ബാറുകൾക്കെതിരെ നേരത്തെ തന്നെ കേസെടുത്തിരുന്നു. പ്രതിയെ എക്സൈസ് ചോദ്യം ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. നിയമപരമായി മദ്യം വാങ്ങാനുള്ള പ്രായം 23 വയസ്സാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യം ഇന്നും പ്രതിഷേധിക്കാൻ സാധ്യത. ഇന്ത്യ സഖ്യ എംപിമാരെയും വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെയും പൌരസമൂഹ പ്രതിനിധികളെയും ചായ സൽക്കാരത്തിന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി ക്ഷണിച്ചിട്ടുണ്ട്. ചായ സൽക്കാരത്തിന് ശേഷം ഇന്ത്യ സഖ്യത്തിന്റെ സംയുക്ത വാർത്താ സമ്മേളനം ഉണ്ടായിരിക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജിക്കായുള്ള തുടർ സമരം അതേപടി നിലനിർത്തണം എന്നാണ് പല നേതാക്കളുടെയും നിലപാട്. കോൺഗ്രസ് പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടക്കം കേരളത്തിലെ മന്ത്രിമാർ ഇന്നു മുതൽ ഡൽഹിയിൽ എത്തി തുടങ്ങും. ഡൽഹി ചലോ മാർച്ചിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ച രാഹുൽഗാന്ധി ഭരണഘടനയെ കൊല്ലുന്നവർക്ക് മുന്നിൽ ഒരടി പിന്നോട്ടില്ല. ഇത് വ്യത്യസ്ത സമരമല്ല, രാജ്യത്തിന്റെ ഒരൊറ്റ മുന്നേറ്റം. ഒരടി പോലും പിന്നോട്ടില്ല. അധികാരം ഉപയോഗിച്ചല്ലാതെ നേർക്കുനേർ നിന്ന് പോരാടാൻ ബിജെപിക്കും ആർഎസ്എസിനും ധൈര്യമില്ലെന്ന് രാഹുൽ. രാഹുൽഗാന്ധിയും ഇന്ത്യ സഖ്യ നേതാക്കളും ചേർന്ന് സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ ഗുരുതര പിഴവുകൾ. കോർട്ട് ഫീസ് അടച്ചതിലെ കുറവുൾപ്പെടെ 14 പിഴവുകൾ രജിസ്ട്രി ചൂണ്ടിക്കാട്ടി. ഹർജി പിഴവുകൾ തിരുത്തി നൽകാൻ നിർദ്ദേശം. ഇന്ന് പരിഗണിക്കുന്ന കേസുകളുടെ കൂട്ടത്തിൽ ഈ ഹർജി ലിസ്റ്റ് ചെയ്തിട്ടില്ല. രാഹുൽഗാന്ധിക്കെതിരെ ആരോപണവുമായി ബിജെപി. ഡൽഹി സമരത്തിനിടെ രാഹുൽ മാധ്യമപ്രവർത്തകയെ മർദ്ദിച്ചു, ഗർഭിണിയെ പിടിച്ചു തള്ളിയെന്ന് വീഡിയോ പങ്കുവച്ചുകൊണ്ട് ബിജെപിയുടെ കുറ്റപ്പെടുത്തി. ഇന്ത്യ സഖ്യം സംഘടിപ്പിച്ചത് മഹത്തായ പ്രതിഷേധമായിരുന്നുവെന്ന് സിജെപിയുടെ സഹകൺവീനർ സൌരവ് ദാസ്. വലിയ ആൾക്കൂട്ടം പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം വൻ ജനപങ്കാളിത്തം പ്രതിഷേധത്തിൽ ഉണ്ടായി. ഇങ്ങനെ എല്ലാവരും രംഗത്തിറങ്ങണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എല്ലാ പാർട്ടികളെയും ജനങ്ങളെയും ബാധിക്കുന്ന വിഷയമാണിത്. ഇത് സിജെപിയുടെ മാത്രം പോരാട്ടമല്ല, യുവജന മുന്നേറ്റമാണെന്നും സൌരവ് ദാസ്. സിഎംആർ ലെക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട വിജിലൻസ് കേസുകൾ അന്വേഷിക്കാൻ 2 സംഘങ്ങൾ. കൈക്കൂലിക്കേസും കള്ളപ്പണ ഇടപാടും പ്രത്യേകം പ്രത്യേകം അന്വേഷിക്കും. സിഎംആറിലെ മുൻ ജീവനക്കാർ, മുൻമന്ത്രി പി എം മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കൾ എന്നിവരെയാണ് ആദ്യം ചോദ്യം ചെയ്യുക. ഇഡിയോട് വിവരങ്ങൾ ആവശ്യപ്പെട്ട് കത്ത് നൽകും. അഴിമതി ആരോപണ കേസിൽ പിണറായി വിജയനാണ് ഒന്നാം പ്രതി. ഹവാല കേസിൽ മുൻമന്ത്രി മുഹമ്മദ് റിയാസ് ഒന്നാം പ്രതി. 2 കേസുകളിലും വീണ ടിയാണ് 2ാം പ്രതി. ഇഡി കത്തിൽ കേസെടുക്കാൻ ഉത്തരവിട്ട സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനും മകൾ വീണ ടിയും മുൻമന്ത്രി മുഹമ്മദ് റിയാസും സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. തങ്ങളുടെ ഭാഗം കേൾക്കാതെയാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവെന്നും മുഖ്യമന്ത്രി എന്ന നിലയിൽ സിഎംആർഎൽ കമ്പനിക്ക് ഏതെങ്കിലും സഹായം ചെയ്തതായി ഇഡിയുടെ കത്തിൽ ഇല്ല എന്നും പിണറായി വിജയന്റെ വാദം. എന്നാൽ തെളിവുകളും വിവരങ്ങളും ഉണ്ടെങ്കിൽ FIR ഇടാൻ പ്രതികളെ കേൾക്കേണ്ടതുണ്ടോ എന്ന് ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു. അപ്പീൽ നിലനിൽക്കില്ലെന്നും പിണറായി അടക്കമുള്ളവർക്കെതിരെ വിജിലൻസ് കേസ് എടുത്തുവെന്നും സർക്കാർ ഇന്നലെ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ കേസെടുത്തതിനെ കളിയാക്കി മുൻമന്ത്രി പി രാജീവ്. FIR വേണോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയല്ല, അത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ സ്വാതന്ത്ര്യം ആണെന്നും അതിലാണ് കോടതി കൈകടത്തിയതെന്നും പി രാജീവ്. കേസിൽ ഉൾപ്പെടുന്ന കക്ഷികൾക്ക് ഒരു നോട്ടീസ് പോലും നൽകിയില്ല. ഇതിലെ രാഷ്ട്രീയം കോൺഗ്രസ് മനസ്സിലാക്കില്ലെന്നും ബിജെപിക്ക് വിധേയമാകാനാണ് കേരളത്തിലെ കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. ഡൽഹി സമരത്തിൽ മറ്റ് കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ സജീവമായി പങ്കെടുത്തപ്പോൾ കേരള മുഖ്യമന്ത്രി രാഹുൽഗാന്ധിയെ സ്റ്റേഷനിൽ സന്ദർശിച്ച് മടങ്ങുകയായിരുന്നുവെന്നും പി രാജീവിന്റെ കുറ്റപ്പെടുത്തൽ. ജി വി രാജ അവാർഡുകൾ സർക്കാർ പ്രഖ്യാപിച്ചു. ജി വി രാജ പുരുഷ വിഭാഗം അവാർഡ് ട്രിപ്പിൾ ജം താരം എൽദോസ് പോളിന്. 3 ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണമെഡൽ, ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഫൈനൽ പ്രവേശനം, കോണ്ടിനെന്റൽ ടൂറുകളിലെ വിജയങ്ങൾ എന്നിവയ്ക്കാണ് പുരസ്കാരം. വനിതാ വിഭാഗത്തിൽ ബാഡ്മിന്റൺ താരം ട്രീസ ജോളിക്കാണ് പുരസ്കാരം. ഏഷ്യൻ വനിതാ ടീം ചാമ്പ്യൻഷിപ്പിലെ സ്വർണം, കോമൺവെൽത്ത് ഗെയിംസിൽ ടീം വെങ്കലവും വനിതാ ഡബിൾസ് വെങ്കലം, ഏഷ്യൻ മിക്സ്ഡ് ടീം വെങ്കലം, ഓൾ ഇംഗ്ലണ്ട് സെമി ഫൈനൽ പ്രവേശനം എന്നീ നേട്ടങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരം. നജീബ് കാന്തപുരം എം എൽ എക്കെതിരെ ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്യാൻ കോടതി നിർദ്ദേശിച്ച വാർത്ത, നടപടി അഭിഭാഷക കമ്മീഷനെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ. എം എൽ എക്കെതിരെ കേസ് കോടതിയിൽ മാപ്പപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ നജീബ് കാന്തപുരം എം എൽ എ. വീട് ജപ്തിയുമായി ബന്ധപ്പെട്ടാണ് നജീബ് കാന്തപുരം എം എൽ എയുടെ നടപടി, അതിലാണ് കോടതിയുടെ ഇടപെടൽ. ഇതിലാണിപ്പോൾ മാപ്പ് നൽകിയിരിക്കുന്നത്. റിയാദ് കിംഗ് ഖാലിദ് രാജ്യാന്തര വിമാനത്താവളം ഈ മാസം 17 വരെ അടച്ചിട്ടു. ഹൂതി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണിത്. ഹൂതി വിമതർ നടത്തിയ രൂക്ഷമായ ആക്രമണത്തിന്റെ തുടർച്ചയായി കഴിഞ്ഞ ദിവസവും വിമാനത്താവളത്തിലെ 4 ടെർമിനലിലേക്ക് പ്രൊജക്ടൈൽ പതിച്ച് വലിയ തീപിടുത്തമുണ്ടായി. വിമാനത്താവളത്തിന് സമീപത്തേക്കെത്തിയ ക്രൂസ് മിസൈൽ സൗദി വ്യോമസേന തകർത്തുവെന്ന് സഖ്യസേനാ വക്താവ് മേജർ ജനറൽ തുർക്കി അൽ മലേക്കി അറിയിച്ചു. റിയാദ് വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ ഹൂതികളും സൌദി അറേബ്യയും തമ്മിലുള്ള സംഘർഷം കനക്കുന്നു. ഇരുവിഭാഗവും ശക്തമായ ആക്രമണമാണ് നടത്തുന്നത്. എം എൽ എ ഹാഫ് സുഫിയാൻ അൽഖ്വാനാവിസ് ജില്ലകളിലും കമരാൻ ദ്വീപിലും കഴിഞ്ഞ മണിക്കൂറുകളിൽ സൌദിയുടെ വ്യോമാക്രമണം. ഗ്ലോബൽ വില്ലേജിന്റെ 31st സീസണോടനുബന്ധിച്ച് സന്ദർശകർക്കായി വിപുലമായ യാത്രാ സൌകര്യങ്ങൾ പുനരാരംഭിച്ച് ദുബായ് ആർടിഎ ഗ്ലോബൽ വില്ലേജിലേക്ക് നേരിട്ടെത്തുന്ന 4 പ്രധാന ബസ് റൂട്ടുകൾ ആർടിഎ ഒരുക്കിയിട്ടുണ്ട്. അൽറാഷിദിയ ബസ് സ്റ്റേഷനിൽ നിന്ന് സർവീസ് നടത്തുന്ന റൂട്ട് 102, യൂണിയൻ ബസ് സ്റ്റേഷനിൽ നിന്നുള്ള റൂട്ട് 103, അൽഗുബൈബ ബസ് സ്റ്റേഷനിൽ നിന്നായി റൂട്ട് 4, മൊളോഫ് എമിറേറ്റ്സ് ബസ് സ്റ്റേഷനിൽ നിന്ന് റൂട്ട് 106 എന്നിവയാണ് സർവീസുകൾ. നാളെയാണ് ഗ്ലോബൽ വില്ലേജിന്റെ പുതിയ സീസണ് തുടക്കമാവുക. അടുത്ത വർഷം മെയ് വരെ ഗ്ലോബൽ വില്ലേജ് സന്ദർശകരെ സ്വീകരിക്കും. ഇവയുടെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം ശക്തമായ മഴ പെയ്തു. വരും ദിവസങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നു. മിന്നൽ പ്രളയത്തിന് സാധ്യതയുണ്ടാകും. ഇത്തരം സമയങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. ജന്തർമന്ദറിൽ മിന്നൽ സമരവുമായി ഇപ്പോൾ സി ജെ പി എത്തിയിരിക്കുന്ന വാർത്ത, സമരം തുടരാനാണ് തീരുമാനം. സി ജെ പിയുടെ ജന്തർമന്ദറിൽ മിന്നൽ സമരവുമായി സി ജെ പി സമരം അശുതോഷ് റങ്കയുടെ നേതൃത്വത്തിലാണിപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ജന്തർമന്ദർ സമരഭൂമിയല്ല എന്ന് കഴിഞ്ഞ ദിവസം നോട്ടിഫൈ ചെയ്തതിനു ശേഷമുള്ള ആദ്യ സമരമാണിപ്പോൾ ജന്തർമന്ദറിൽ നടക്കുന്നത്. അടുത്ത വാർത്ത 9 മണിക്ക്.
1: ഹോം എഫ് എം ന്യൂസ് was brought to you by Dhanya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: Good morning. Station clock ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ 9 മിനിറ്റ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
0: Very good morning. ദുബായിലെ ഇപ്പോഴത്തെ താപനില 32°C, അന്തരീക്ഷ ഈർപ്പം 59%.
2: Weather update.
1: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me. You are listening.

0: of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: മോർണിംഗ് വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അങ്ങനെ ഒക്ടോബർ 13 ചൊവ്വാഴ്ചയിൽ എത്തി നിൽക്കുന്നു. ഒക്ടോബർ മാസം 10 ദിവസം കഴിഞ്ഞു പോയി എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി എന്ത് ചെയ്തു ഈ 10 ദിവസം. എന്തൊരു ഫാസ്റ്റിലാണ് ഓരോ ദിവസം ഓടുന്നതെന്നുള്ള ചിന്തിക്കാൻ പോലും ഉള്ള സമയം കിട്ടുന്നില്ല. അത്രയും വേഗത്തിലാണ് ഓരോ ദിവസവും ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും പ്രൊഡക്റ്റീവ് ആവുക കേട്ടോ, ഓരോ ദിവസവും പ്രൊഡക്റ്റീവായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ. നമ്മൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ, നാളത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് ഇന്ന് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും. വിച്ച് മീൻസ് നാളെ നമുക്ക് പലവിധ വേറെ ആവശ്യങ്ങളുണ്ടാവും. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത് ഇന്ന് തന്നെ. എപ്പോഴും പണ്ട് എനിക്കൊന്നും എൻ്റെ ട്യൂഷൻ പഠിപ്പിച്ചത് ഒരു സാറാണെന്ന് പറഞ്ഞു, നമ്മൾ ഓരോ ദിവസത്തെ നമുക്ക് പഠിക്കാനുള്ള സംഭവങ്ങൾ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനെ പോലെ വേണം നമ്മൾ കാണാനെന്ന്. അപ്പം നമ്മൾ ചോദിച്ചു എന്താണ് ബാങ്ക് ഉദ്യോഗസ്ഥൻ്റെ പ്രത്യേകത. അവർ എല്ലാ ദിവസവും 6 മണി 5 മണി ആ സമയത്തിനുള്ളിൽ ബാങ്കിലെ അന്നുള്ള എല്ലാ ഇടപാടുകളും തീർത്തിട്ട് വേണം പോകാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ കുറച്ചുകൂടെ സമയം ബാങ്കിലിരുന്ന് ആ ഇടപാടുകളെല്ലാം തന്നെ ഫൈനലൈസ് ചെയ്തിട്ട് വേണം പോകാൻ. കാരണം പിറ്റേ ദിവസം അവർക്കൊരു ഫ്രഷ് സ്റ്റാർട്ട്, പുതിയൊരു ട്രാൻസാക്ഷൻ ആയിരിക്കും അവർക്ക് കണക്കുകളും കാര്യങ്ങളും എല്ലാം തുടങ്ങേണ്ടത്. അത് തന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റാണ് കേട്ടോ. അതുപോലെ തന്നെ ആയിരിക്കണം നമുക്ക് ചെയ്യാനുള്ള അന്ന് പഠിക്കുന്ന കാര്യത്തിലാണ് ഞങ്ങളോട് പറഞ്ഞത്. പക്ഷേ നമ്മുടെ ജോലിയിലാണേലും ഏത് കാര്യത്തിലാണേലും അന്നുള്ളത് നമുക്ക് തീർത്തു കഴിഞ്ഞാൽ പിറ്റേന്നൊരു ഫ്രഷ് സ്റ്റാർട്ടാവും. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഈ ബാക്ക്ലോഗ് വെച്ചൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു മാസം സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയുന്നത് ഭയങ്കര വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം അന്നു തന്നെ പടപടയെന്ന് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നു. ഒരു ബ്യൂട്ടിഫുൾ ഡേ ആവട്ടെ എല്ലാവർക്കും. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്ന ഒരു കാര്യം, നമ്മുടെ ഈ ട്രിപ്പിൾ ലെയർ മാസ്ക് ഇല്ലേ, ആ മാസ്ക് ദുബായിൽ ഗവൺമെൻറ് റീകോൾ ചെയ്തായിട്ടുള്ളൊരു സംഭവം കണ്ടിരുന്നു. അത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഈ ഒരു വാർത്ത കണ്ടപ്പോൾ. അതായത് ഈ ക്വാളിറ്റി ഇഷ്യൂസ് കാരണം അതിനകത്ത് എന്തോ ഒരു ചെറിയൊരു അലർജിയോ കാര്യങ്ങളോ ഒക്കെ ഈ ഒരു മാസ്കിനാണ് ഉണ്ടാവുന്നു. ഫോറിൻ മെറ്റീരിയലിന് എന്തോ ഒരു നല്ല ഒരു കണ്ടാമിനേഷൻ എന്തോ ആണ് ഈ ഒരു പർട്ടിക്കുലർ യൂണിറ്റിൽ വന്നേക്കുന്നതെന്ന് പറയും. ബാച്ച് നമ്പർ അവർ പറഞ്ഞേക്കുന്നത് 2025-1015. ഈ ഫേസ് മാസ്ക്, അത് ബ്ലൂ 3-ply ഫേസ് മാസ്കിലുള്ള ഈ സംഭവങ്ങൾ നിങ്ങൾ എവിടെ നിന്നാണോ മേടിച്ചത് അത് ആ പോയിന്റ് ഓഫ് കോൺടാക്റ്റിൽ തന്നെ തിരിച്ചു കൊടുക്കണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. എന്നിട്ട് ഗവൺമെൻറ് DHA ഒക്കെ കർശന നിയമമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയേക്കുന്ന കമ്പനിക്കും സപ്ലയറിന് ഡിസ്ട്രിബ്യൂട്ടറിനും അതുപോലെ തന്നെ ഫൈനൽ നമ്മൾ എൻഡ് യൂസേഴ്സും ഒക്കെ തന്നെ എവിടെ നിന്നാണ് മേടിച്ച് കൊടുക്കുക, ആ ബാച്ചുകളൊക്കെ തന്നെ തിരിച്ച് ക്വാറന്റൈനിൽ കൊണ്ടുവരിക. അതായത് മാസ്കിൻ്റെ കാര്യമാണ് പറയുന്നത്, തൊടാതെ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് വെക്കുക. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഗവൺമെൻറ് കൊടുക്കണം എന്നുള്ളൊരു കാര്യമാണ്. അതായത് അൾട്ടിമേറ്റ്ലി പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും മേടിച്ചത് ഇപ്പോൾ ഒരുപാട് ഹെൽത്ത് റിലേറ്റഡോ അല്ലെങ്കിൽ ഈ പൊടി പടലങ്ങളുള്ള അടുത്തൊക്കെ വർക്ക് ചെയ്യുന്നവടത്തൊക്കെ ഒരുപാട് പേര് മാസ്ക് സ്റ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ ഉള്ളവർ ആരെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ ബാച്ച് നമ്പർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബോക്സിൻ്റെ പുറയിൽ കാണാൻ പറ്റും. ആ ബാച്ച് നമ്പറിലുള്ള മാസ്കാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ നേരെ കൊണ്ട് തിരിച്ചു കൊടുക്കുക എന്നുള്ളൊരു കാര്യം പറഞ്ഞത്. അല്ലെങ്കിൽ ഞാനിത് എനിക്ക് സന്തോഷം തോന്നാനുള്ളൊരു കാര്യം, UAE ചെറിയ, അതായത് മാസ്ക് എന്നൊക്കെ പറയുന്നത് നമ്മൾ അത്രയും പോലും നമ്മൾ കാര്യമാക്കേണ്ട ഒരു കാര്യമല്ല. പക്ഷേ എന്നാൽ പോലും അത് അത്രയും കാര്യമാക്കേണ്ട കാര്യമല്ല, ഞാൻ അങ്ങനെ പറഞ്ഞില്ല കേട്ടോ. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡാണ്. പക്ഷേ ഈ ഓരോ കാര്യത്തിൽ പോലും അവർ ശ്രദ്ധ ചെലുത്തുന്നു എന്നുള്ളതാണ് വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ജൂൺ മാസത്തിൽ ഒരു റീകോൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഈ ഇൻസെക്ടിസൈഡ് പ്രൊഡക്റ്റ്, നമ്മുടെ ഗുഡ് ബൈ ഓൾ ഇൻസെക്ട്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡുണ്ട്. അത് നമുക്ക് കാണാം, അങ്ങ് ഗുഡ് ബൈ ഓൾ ഇൻസെക്ട്സ് എന്ന് തന്നെയാണ് എഴുതി വെച്ചേക്കണേ. അവരുടെ ഒരു ചെറിയ എന്തോ ഒരു ടെക്നിക്കൽ വയലേഷൻസ് വന്നിട്ട് അവരുടെ മാനുഫാക്ചറിങ് കംപ്ലീറ്റ് ആയിട്ട് ഈ സംഭവങ്ങളൊക്കെ റീകോൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജനുവരി സമയത്ത് ഞാൻ തന്നെ റേഡിയോയിൽ പറഞ്ഞായിരുന്നു, നമ്മൾ നെസ്ലേയുടെ ഇൻഫൻറ്റ് ഫോർമുല പ്രൊഡക്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സംഭവങ്ങൾ അതും റീകോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ രാജ്യം നമുക്ക് തരുന്ന ഒരു പ്രൊട്ടക്ഷനാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. അതിപ്പോൾ ഈ മാസ്കിൻ്റെ കാര്യത്തിൽ ആരെങ്കിലും ഒക്കെ നിങ്ങൾ മാസ്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക നിങ്ങളുടെ ബാച്ച് നമ്പർ ഏതാണ്. ഇനി ആ ബാച്ച് നമ്പർ ഏതാണെങ്കിലും അത് നിങ്ങളുടെ ഓഫീസിലാണ് മേടിച്ചെങ്കിൽ നിങ്ങളുടെ പ്രൊക്യൂർമെൻ്റ് ചെയ്ത് ആരാണോ പറയുക, അവരോട് പറയാം ഇന്ന പോലെ ഇത് സംഭവമുണ്ട്. ഞാൻ റേഡിയോ കേട്ടൊന്നു തന്നെ പറഞ്ഞു, കാരണം ഇത് ഓൾറെഡി എല്ലായിടത്തും പബ്ലിഷ് ചെയ്തേക്കുന്ന ഒരു സംഭവമാണ്. ബാച്ച് നമ്പർ ഞാൻ ഒന്നുകൂടെ പറയാം, 2025-1015, 20-25-10-15, അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് റീകോൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാവുന്നതാണ്.
3: ജീവിതയാത്രയിൽ ഏറ്റവും വലിയ സമാധാനം വിശ്വസ്തമായ ഒരു കരുതൽ നമ്മുടെ ഭാവിയിലേക്കുണ്ട് എന്നതല്ലേ? നിങ്ങളുടെ എല്ലാ ജനറൽ ഇൻഷുറൻസ് ആവശ്യങ്ങൾക്കും വിശ്വസിക്കാവുന്ന പങ്കാളി അൽബുസ്താൻ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് LLC. 40-ലധികം വർഷത്തെ പാരമ്പര്യമുള്ള ധന്യ ഗ്രൂപ്പിൽ നിന്നും മോട്ടർ ആൻഡ് ഫ്ലീറ്റ് ഇൻഷുറൻസ്, ഫയർ പ്രോപ്പർട്ടി ആൻഡ് ലയബിലിറ്റി ഇൻഷുറൻസ്, എഞ്ചിനീയറിംഗ് മറൈൻ ആൻഡ് ഏവിയേഷൻ ഇൻഷുറൻസ് തുടങ്ങി എല്ലാത്തരം ജനറൽ ഇൻഷുറൻസ് സേവനങ്ങളും ഇപ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. അൽബുസ്താൻ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് LLC, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ്, അൽമജാസ് 2, ഷാർജ. കോൾ 06553-3424. Ensure your peace. Ensure your future.

0: Morning with Nithya. Monday to Friday, 11 a.m. to 2 p.m. Only on Home 92.2 FM.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: You are listening to Home 92.2 FM. Home is a feeling.

0: Sand Dunes with Akshay on Home 92.2 FM.
1: ഈ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ വളരെ അടുത്ത് തന്നെ ഒരു കന്തൂറയിട്ട് മുടി നീട്ടി വളർത്തി മീശയൊക്കെ വെച്ചിട്ടുള്ള ഒരു അറബി ലുക്ക് തോന്നുന്ന, പക്ഷെ അത് എമറാത്തി ഒന്നും അല്ല, അത് AI മോഡലാണ്. അദ്ദേഹത്തിന്റെ ഒരുപാട് വീഡിയോസ് കാര്യങ്ങൾ ഇപ്പൊ ഭയങ്കരമായിട്ട് വൈറലാകുന്നുണ്ട്. ഈ AI റിലേറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സംഭവം ഈ ഇൻസ്റ്റാഗ്രാമോ സോഷ്യൽ മീഡിയോ കൊണ്ടുവരണം, നമുക്ക് ഏതാണ് AI എന്ന് തിരിച്ചറിയത്തക്ക രീതിയിൽ മറ്റേ മഞ്ഞ ബൾബ് കത്തുന്ന ബൾബോ എന്തെങ്കിലും ഒരു സംഭവം കൊണ്ടുവന്നിട്ട് അവിടെ ഒരു മാർക്ക് വന്നേ പറ്റൂ. കാരണം എന്തോ ഒരു ക്രിയേറ്റേഴ്സാണ്, എന്തോരം ദൈവം കൊടുത്തേക്കുന്ന ടാലന്റ് വെച്ച് ജീവിക്കുന്ന എന്തോരം ക്രിയേറ്റേഴ്സിനാണ് ഇത് പണി വരുന്നതെന്നുള്ള ഒന്ന്. പിന്നെ മിസ്ഇൻഫർമേഷൻ പോകുന്ന മറ്റൊരു കാര്യം, അതായത് ഈ AI വെച്ചുള്ള ഇൻഫർമേഷൻ, അതായത് വോയിസോ അല്ലെങ്കിൽ ഒരു വീഡിയോ, ഏതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? അത് വലിയൊരു ഫാക്ടറാണ്. ഇപ്പോൾ ദുബായ് പോലീസ് തന്നെ വാർൺ ചെയ്തേക്കാണ് ഇത്തരത്തിലുള്ള വീഡിയോസ്, ഇത്തരത്തിലുള്ള വോയിസ് ക്ലിപ്പുകൾ നമ്മൾ അതിനൊരു ത്രട്ടായിട്ട് തന്നെ കണ്ടിട്ട് നമ്മൾ അതിനെ മാറ്റി നിർത്തേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇപ്പം എന്താ പറയുന്നത്, ഇപ്പം നമ്മൾ റേഡിയോ നമ്മുടെ റേഡിയോയുടെ പേജിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ നിങ്ങൾ കേൾക്കുക, അത് കേൾക്കുന്നത് നമ്മുടെ എന്തെല്ലാം പ്രൊസീജർ കഴിഞ്ഞിട്ട് ഒരു വാല്യൂഡ് ഇൻഫർമേഷൻ ആയിരിക്കും നമ്മൾ അങ്ങോട്ട് പാസ് ചെയ്യുന്നത്. ഇതൊന്നുമില്ലാതെ ആരോ എവിടെ നിന്നോ, ഒരു പക്ഷേ UAE നിയമം പോലും അറിയാത്ത ഒരാളായിരിക്കാം, ഇങ്ങനെ ഒരു സംഭവം എടുത്തിട്ട് എന്തെങ്കിലും കാണിച്ചു വെച്ചിട്ട് അങ്ങോട്ട് ഒറ്റ എയറാവും. പിന്നെ ഇത് ഷെയർ ചെയ്യാൻ നമ്മൾ ചിലപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുടെ ഇടയ്ക്കായിരിക്കും കാണുന്നത്, അന്നതെന്ന് അവനൊന്ന് സെൻഡ് ചെയ്ത് കൊടുത്തേക്ക ഒറ്റയടി അങ്ങോട്ട് പോയി. അപ്പോൾ അവിടുന്ന് അവനും ഇതുപോലെ തന്നെ അങ്ങോട്ട് പോയി. ഇതുപോലെ ഷെയർ ചെയ്ത് എവിടെ ആയാലും ചെല്ലും, നമ്മൾ ഏതാണ് വിശ്വസിക്കേണ്ടത് എന്ന് പോലും അറിയാത്ത ഒരു സിറ്റുവേഷനിലാണ്. അപ്പം ഇത് ദുബായ് പോലീസ് ഇതുപോലെയുള്ള വീഡിയോസിലും കാര്യം ഞാൻ പറഞ്ഞ മോഡൽ നിങ്ങൾക്ക് മനസ്സിലായി, ഒരു മെലിഞ്ഞിട്ടൊരാൾ ഒരു എന്താ പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ഹെയർ ഒക്കെ വെച്ചിട്ട് നല്ല കട്ട മീശയൊക്കെ വെച്ചിട്ട് ഒരു ഫണ്ണി ക്യാരക്ടർ പോലെയാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെ. നമുക്കത് ചില വീഡിയോ കാണുമ്പോൾ അറിയാം, ഇത് ചിലത് കാണുമ്പോൾ മനസ്സിലാവുകയില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു വീഡിയോ തന്നെ വെച്ചിട്ടാണ് ഇപ്പോൾ ദുബായ് പോലീസ് പറഞ്ഞേക്കുന്നത് ഈ ഇതുപോലെയുള്ള. എനിക്ക് തോന്നുന്നു ഇനി ഇതിന് നിയമം കർശനമാക്കും, ഇത് ക്രിയേറ്റ് ചെയ്യുന്നവരെയും ഷെയർ ചെയ്യുന്നവരെയും ഇതെല്ലാം തന്നെ കർശനമാക്കേണ്ട ഒരു സ്ഥിതി. ഞാൻ പറഞ്ഞിട്ട് ജസ്റ്റ് നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാധനം, ഇപ്പം ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ എന്തെങ്കിലും AI ഒരു ചെറിയൊരു ടച്ചപ്പ്, ഇപ്പോൾ ഒരു ഫോട്ടോയ്ക്ക് ടച്ചപ്പ് പോലും ചെയ്തിട്ടുണ്ടെങ്കിൽ മേലെ AI കോണ്ടന്റ് ഒന്ന് വരും. പക്ഷേ അത് നമ്മൾ ചെയ്യുന്നൊരു സംഭവമാണ്. പക്ഷേ ഇത് മുഴുവനായിട്ട് AI വരുന്നൊരു സംഭവം, ഒരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതിപ്പോൾ ജെനുവിൻ കേസ് ആയിക്കോട്ടെ. ഇപ്പം നമ്മളൊരു ജോബ് വേക്കൻസി, ഇപ്പം നിങ്ങളൊരു ജോബ് വേക്കൻസി നിങ്ങളിടുന്നെന്ന് വെച്ചോ, അതൊരു ഒരു റിയൽ ഹ്യൂമൻ പറയുന്നതും ഒരു AI പറയുന്നതും തമ്മിൽ സെഗ്രിഗേറ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കറിയാം, കാരണം ഈ AI ചെയ്യുന്നത് അത് അങ്ങനെ തന്നെ ഒരു AI കണ്ടന്റ് ആണെന്നതിന് കാണുന്നവർ മനസ്സിലാക്കിക്കോട്ടെ. അപ്പോൾ അതിന് ഒരു ട്രസ്റ്റ് ഫാക്ടർ കുറയും. പക്ഷേ ഒരു റിയൽ ആയിട്ടുള്ളൊരു ആളാണ് ചെയ്യുന്നതെങ്കിൽ അതിന് ട്രസ്റ്റ് ഫാക്ടർ കൂടണം, അതായിരിക്കണം നമ്മുടെ ഒരു ലക്ഷ്യം. ഇതിപ്പോൾ പണ്ട് നമ്മൾ പരിചരി ചെയ്യുന്ന കള്ളത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയവർ മറ്റേ സിനിമയ്ക്കകത്ത് പറയുന്നത് പറ്റിച്ച് ജീവിക്കുന്നവരോ പറ്റിക്കുന്നവരോ AI എന്നുള്ള ചോദ്യം, ആ ചോദ്യമാണ് ഇപ്പോൾ AIയോട് നമ്മൾ ചോദിക്കേണ്ടത്.
0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു. 922 മദ്രാസ് മെയിൽ, ദ തമിൽ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്, ബ്രോട്ട് യു ബൈ ഉമ്മൽ കോയിൻ ഫ്രീ ട്രേഡ് സോൺ. മോർ ദാൻ എ ബിസിനസ് ലൈസൻസ്, എ കംപ്ലീറ്റ് ബിസിനസ് എക്കോസിസ്റ്റം ടു സ്റ്റാർട്ട് ഓപ്പറേറ്റ് ആൻഡ് സ്കെയിൽ ഇൻ ദ UAE.

0: 922 Madras Mail. Tamil Hit of the Hour was brought to you by Umulcoin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses, and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
0: Traffic update.
2: Traffic update.
3: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
4: Traffic is ready to be done. I wish to go to the Shing Mamma Vinsan Roller. The ocean traffic situation of Coroner, which are free flowing. I did a charge about the Matrana. Martin did a message and Diarno. Martin by the Kanakshavarna Shiri and the Roller do congestion in the Kadina Manikularno. Our Jan Parna, the Evankula, the Lukorchota free item at the Eidroad. Alita toll roll Matravana charge area to congestion garden. ബാക്കി റോഡുകളൊക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായ റോഡും ദുബായ് റോഡ് ഞാൻ കഴിഞ്ഞ മണിക്കൂറാണ് പറഞ്ഞു കംപ്ലീറ്റ്ലി ഫ്രീ ആണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞു. ജെ വി സി ഡൗട്ടർ സർക്കിളിൽ മാത്രമേ ഉള്ളൂ ഒരു ചെറിയ ഒരു കഞ്ചഷൻ കാണുന്നത്. ബാക്കി റോഡുകളൊക്കെ തന്നെ നല്ല രീതിയിൽ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത് കേട്ടോ. എന്താണേലും ഈ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായ റോഡ് ഷാർജ മാത്രം, ഷാർജ നിങ്ങോട്ട് കയറുന്ന ആ ഒരു സ്ഥലങ്ങളിൽ മാത്രമാണ് ഒരു പ്രശ്നം കാണുന്നത്, ചെറിയ രീതിയിലുള്ള, പ്രത്യേകിച്ച് നമ്മുടെ നാഷണൽ പെയിൻസിൻ്റെ ആ ഒരു ഏരിയ. ബാക്കി അവിടെ ഒരു രണ്ട് ആക്സിഡൻറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാ റോഡുകളും ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെ. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. താങ്ക് യു മാർട്ടിൻ. മാർട്ടിൻ്റെ ആ ഒരു കൺഫർമേഷൻ ഞാൻ ആ ട്രാഫിക് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞതിന് ഒരുപാട് നന്ദി കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് പല ട്രാഫിക് അപ്ഡേറ്റ്സ് നമുക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്കുള്ളത്.
0: Traffic update.
3: Brought to you by ABC Cargo and Courier. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. ABC കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ. ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ വൺ എൻ ജി സി സി ടി എൻ സി അപ്ലൈ.
5: എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട.
6: ശ്രദ്ധിക്കണ്ടാ
5: മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
7: അണ്ണം പേടിക്കണ്ട,
8: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
5: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട.
9: അണ്ണ ശ്രദ്ധിക്ക,
10: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എൻ ഇ.
0: You are listening to Home 92.2 FM. Home is a feeling.
11: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

നമ്മുടെ നാട്ടിൽ KSFE പിങ്ക് ചിട്ടി വന്നേക്കുന്നുള്ളൊരു വിവരം കഴിഞ്ഞ ദിവസം നമുക്ക് ആക്ച്വലി ഇന്നലെ തൊട്ട് ഒക്ടോബർ 12 തൊട്ടാണ് ഈ ഒരു എന്താ പറയുന്നത് പിങ്ക് ചിട്ടി KSFE ഭാഗത്തു നിന്ന് ലോഞ്ച് ചെയ്തേക്കുന്നുള്ളൊരു കാര്യം പറഞ്ഞേക്കുന്നത്. ഇത് കുറച്ചുകൂടെ വുമൻസ് ആൻഡ് ഫീമെയിൽ ഇൻവെസ്റ്റേഴ്സ് ഇൻ കേരള എന്നുള്ളൊരു ടാർഗറ്റ് ഓഡിയൻസിലാണ് അവർ ഈ ഒരു സംഭവം കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് മെയിൻ അവരുടെ പേർപ്പസ് എന്താണെന്ന് വെച്ചാൽ കോർ പേർപ്പസ് നമ്മുടെ വുമൻസിൻ്റെ ഇടയിലുള്ള ഡിപ്പോസിറ്റ്സും അതുപോലെ തന്നെ സേവിങ്സ് ഗ്രോ ചെയ്യിക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ്. മാസം 1500 രൂപ മാത്രം കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. അതിൻ്റെ റേഞ്ചിങ് ടെന്യൂർ റേഞ്ചിങ് 30 to 60 months ആണ്. അപ്പം ആ ഒരു കാലയളവിൽ 1500 രൂപ എന്നുള്ളൊരു രീതിയിൽ ഇട്ട് കഴിയുമ്പോൾ അതിനകത്ത് ക്യാഷ് ബാക്ക് വരെ കുറേയധികം കാര്യങ്ങളും ഒക്കെ ഇതിനെ കൊടുക്കുന്നുണ്ട്. കുറേ ഡിസ്കൗണ്ട് സ്ട്രക്ചറോ കാര്യങ്ങളോ ഒക്കെ തന്നെ ഉള്ളൊരു രീതിയിലാണ് ഇതിപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും ഇതൊക്കെ ഒരുപാട് ന്യൂസുകളും കുറേയധികം പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു ഈ പിങ്ക് ചിട്ടിയുടെ ഭാഗത്തു നിന്ന്. അല്ല, ആക്ച്വലി എനിക്കൊന്നും ഓൾറെഡി KSFE എന്ന് പറയുന്നത് നമ്മുടെ കേരള സർക്കാരിൻ്റെ ബാങ്കിങ്ങോട് ഉൾപ്പെടെയുള്ള ഒരുപാട് പദ്ധതികളെങ്ങനെയുണ്ട്. പക്ഷേ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ നമ്മുടെ വീട്ടിലുള്ള, ഇപ്പം നമ്മൾ സി പ്രവാസികളായിട്ടിരിക്കുന്നവർക്കാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്ന പൈസ എന്താണെങ്കിലും ഉണ്ട്. ഒരു മാസത്തിൻ്റെ ആദ്യ വാരത്തിലൊക്കെ തന്നെ നമ്മൾ നാട്ടിലേക്ക് അയക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് പറയാം, ഇവർ അവർ ഈ വാർത്തകളൊക്കെ എത്രത്തോളം അറിയുന്നുണ്ടെന്ന് അറിയത്തില്ല. അതിനെക്കാട്ടി വേഗത നമ്മളിവിടെ ഇരിക്കുന്ന ഒരു ഓരോ കാര്യങ്ങൾ അറിയും. 1500 രൂപ അത് ഇടുക. നമ്മൾ എത്രയോ കാര്യത്തിന് വേണ്ടി ചുമ്മാതെ 1500 രൂപ നമ്മൾ ഈ എല്ലാം കിട്ടിയിട്ട് സേവ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. നമുക്ക് എന്തത്തിൽ നിന്നല്ലോ മാറ്റി വെക്കാൻ നമുക്ക് പറ്റിയാൽ അതായിരിക്കും എക്സാക്ട്ലി ഒരു സേവിങ് എന്ന് പറഞ്ഞ് നമ്മുടെ KV സംശുദ്ധൻ സാറൊക്കെ വരുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന കുറേ കാര്യങ്ങളാണ്. നമ്മൾ മാറ്റി കർശനമായിട്ട് മാറ്റി വെച്ചെങ്കിൽ മാത്രമേ അതൊരു സേവിങ് ആയിട്ട് വരുള്ളൂ, ഇല്ലെങ്കിൽ നമുക്കൊന്നും തന്നെ സേവിങ് ആയിട്ട് നിൽക്കില്ല. അപ്പോൾ എന്തായാലും KSFE ഒരു നല്ലൊരു പദ്ധതിയാണ്, പ്രത്യേകിച്ച് വുമൻസിന് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു 1500 രൂപ ജസ്റ്റ് നമ്മുടെ അമ്മമാരോടോ പെങ്ങന്മാരോടോ ഒക്കെ വീട്ടിലുള്ള, ഇനിയിപ്പോൾ നമുക്ക് പ്രായമുള്ള നമ്മുടെ അമ്മച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ വേയില്ല ഒരു 1500 രൂപ വെച്ച് നമ്മൾ അയക്കുന്നതിൽ നിന്ന് മാറ്റിയിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ പോലും അറിയാതെ അത് ഗ്രോ ചെയ്ത് നമുക്കൊരു നല്ലൊരു റിട്ടേൺ കൊണ്ടു തരുന്നൊരു സംഭവമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കൂടുതൽ ഞാൻ ഡീറ്റെയിൽസ് പുതിയൊരു പദ്ധതി ഇന്നലെ ലോഞ്ച് ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്താണ്. അപ്പോൾ എന്താണെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാം, KSFE ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നിയമസഭ ആരംഭിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധിയിൽ നിയമസഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവന്നിരിക്കുകയാണ്. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇപ്പോൾ മറുപടി നൽകുകയാണ്. ആരോഗ്യമന്ത്രിക്കെതിരെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇങ്ങനെയാണോ മന്ത്രി മറുപടി പറയേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. ആ ചോദ്യത്തിന് പൊട്ടിത്തെറിച്ചുകൊണ്ട് മന്ത്രിയുടെ മറുപടി. മരുന്ന് ക്ഷാമത്തിൽ മുൻ സർക്കാരിനെ കുറ്റപ്പെടുത്തി ആരോഗ്യമന്ത്രി. മാർച്ചിൽ പെർച്ചേസ് ഓർഡർ കൊടുക്കുന്നതാണ് പതിവ്. മുൻ സർക്കാർ ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തി. വീഴ്ചയുണ്ടെങ്കിൽ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ. സഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര് നടക്കുകയാണ്. ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ്, ഇങ്ങനെയാണോ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതെന്ന് പിണറായി വിജയന്റെ ചോദ്യം. മറ്റ് വാർത്തകളിലേക്ക്. കേരളത്തിന് പുതിയ ഗവർണർ. ഓംപ്രകാശ് മാഥൂറിനെ കേരള ഗവർണറായി നിയമിച്ചു. നിലവിൽ സിക്കിം ഗവർണറാണ് അദ്ദേഹം. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ തമിഴ്നാട് ഗവർണറായും രാഷ്ട്രപതി ദ്രൗപദി മുർമു നിയമിച്ചു. ബിജെപിയുടെ മുതിർന്ന നേതാവാണ് ഓംപ്രകാശ് മാഥൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തരിൽ ഒരാൾ. മോദി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഗുജറാത്തിന്റെ ചുമതലയുള്ള ബിജെപി നേതാവായിരുന്നു.

0: അദ്ദേഹം രാജസ്ഥാനിൽ നിന്നുള്ള നേതാവാണ് മാഥൂർ. സുധ യാദവ് കർണാടക ഗവർണറാകും. രാഷ്ട്രപതി ഭവനിൽ നിന്ന് പുറത്തിറക്കിയ ഔദ്യോഗിക വാർത്താക്കുറിപ്പിലാണ് പുതിയ ഗവർണർമാരുടെ നിയമനം സംബന്ധിച്ച ഉത്തരവുകൾ കൈമാറിയത്. നെടുമ്പാശ്ശേരിയിൽ മൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ മിനി കൂപ്പർ അപകട കേസിലെ മുഖ്യപ്രതി സുഹൈൽ സജീവിനെതിരെ കേസെടുത്ത് എക്സൈസ്. പ്രായപൂർത്തിയാകാതെ മദ്യം വാങ്ങി ഉപയോഗിച്ചുവെന്ന കുറ്റത്തിനാണ് എക്സൈസ് കേസ്. രണ്ടു വർഷം തടവ്, 5,000 രൂപ പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയത്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാൻ എക്സൈസിന്റെയും പോലീസിന്റെയും തീരുമാനം. സുഹൈലിനെ കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ട് പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ. കസ്റ്റഡി ലഭിച്ച ശേഷം കൂടുതൽ തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ തീരുമാനം. നെടുമ്പാശ്ശേരി മിനി കൂപ്പർ ദുരന്തം അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമമെന്ന് അപകടത്തിൽ മരിച്ച ഗോപികയുടെ കുടുംബം. നീതി കിട്ടുമോ എന്ന സംശയം ഗോപികയെയും കുടുംബത്തെയും സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിക്കാൻ ശ്രമം നടത്തുന്നുവെന്ന് രക്ഷിതാക്കളും സഹോദരനും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രാത്രികാലത്ത് പെൺകുട്ടികൾ എവിടെ പോയിരുന്നു എന്ന ചോദ്യം ഉന്നയിച്ച് രാഷ്ട്രീയ നേതാക്കൾ മാന്യത കാട്ടണമെന്നും കുടുംബം. ഹിന്ദു ഐക്യവേദിയുടെ ശശികല ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് കുടുംബത്തിന്റെ പ്രതികരണം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യം ഇന്നും പ്രതിഷേധിക്കാൻ സാധ്യത. ഇന്ത്യ സഖ്യ എംപിമാരെയും വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെയും പൌരസമൂഹ പ്രതിനിധികളെയും ചായസൽക്കാരത്തിന് രാഹുൽ ക്ഷണിച്ചു. ചായസൽക്കാരത്തിന് ശേഷം ഇന്ത്യ സഖ്യത്തിന്റെ സംയുക്ത വാർത്താ സമ്മേളനം ഉണ്ടാകും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജിക്കായുള്ള തുടർ സമരപരിപാടികൾ ഇന്ത്യ സഖ്യം ഇന്ന് ആലോചിക്കും. നിലവിലെ സമരം അതേപടി നിലനിർത്തണം എന്നാണ് പല നേതാക്കളുടെയും നിലപാട്. ജന്തർമന്ദറിൽ സിജെപിയുടെ മിന്നൽ സമരം. ജന്തർമന്ദർ ഇനി മുതൽ സമരഭൂമിയല്ലെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്രം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ജന്തർമന്ദർ പ്രതിഷേധ ഇടമായി വിട്ടുകിട്ടണമെന്ന ആവശ്യവുമായി സിജെപി മിന്നൽ സമരം നടത്തിയത്. ഡൽഹി ചലോ മാർച്ചിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ച രാഹുൽ ഗാന്ധി. ഭരണഘടനയെ കൊല്ലുന്നവർക്ക് മുന്നിൽ ഒരടി പിന്നോട്ടില്ല. ഇത് വ്യത്യസ്ത സമരങ്ങളല്ല, രാജ്യത്തിന്റെ ഒരൊറ്റ മുന്നേറ്റം. ഒരടി പോലും പിന്നോട്ടില്ല. അധികാരം ഉപയോഗിച്ചല്ലാതെ നേർക്കുനേർ നിന്ന് പോരാടാൻ ബിജെപിക്കും ആർഎസ്എസിനും ധൈര്യമില്ലെന്ന് രാഹുൽ. സിഎംആർ ലെക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട വിജിലൻസ് കേസുകൾ അന്വേഷിക്കാൻ രണ്ട് സംഘങ്ങൾ. കൈക്കൂലിക്കേസും കള്ളപ്പണ ഇടപാടും പ്രത്യേകം അന്വേഷിക്കും. സിഎംആറിലെ മുൻ ജീവനക്കാർ, മുൻമന്ത്രി പി എം മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കൾ എന്നിവരെ ആദ്യം ചോദ്യം ചെയ്യും. ഇഡിയുടെ വിവരങ്ങൾ ആവശ്യപ്പെട്ട് കത്ത് നൽകും. അഴിമതി ആരോപണ കേസിൽ പിണറായി വിജയൻ ഒന്നാം പ്രതി, ഹവാല കേസിൽ മുൻമന്ത്രി മുഹമ്മദ് റിയാസാണ് ഒന്നാം പ്രതി. രണ്ട് കേസുകളിലും വീണ ടിയാണ് രണ്ടാം പ്രതി സ്ഥാനത്ത്. ഇഡി കത്തിൽ കേസെടുക്കാൻ ഉത്തരവിട്ട സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനും മകൾ വീണ ടിയും മുൻമന്ത്രി പി എ മുഹമ്മദ് റിയാസും സമർപ്പിച്ച ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. തങ്ങളുടെ ഭാഗം കേൾക്കാതെയാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവെന്നും മുഖ്യമന്ത്രി എന്ന നിലയിൽ സിഎംആർഎൽ കമ്പനിക്ക് ഏതെങ്കിലും സഹായം വാഗ്ദാനം ചെയ്തതായി ഇഡി കത്തിലില്ലെന്നുമാണ് പിണറായിയുടെ വാദം. എന്നാൽ തെളിവും വിവരങ്ങളും ഉണ്ടെങ്കിൽ എഫ്ഐആർ ഇടാൻ പ്രതികളെ കേൾക്കേണ്ടതുണ്ടോ എന്ന് ഡിവിഷൻ ബെഞ്ച് ഇന്നലെ ചോദിച്ചിരുന്നു. റിയാദ് കിംഗ് ഖാലിദ് രാജ്യാന്തര വിമാനത്താവളം ഈ മാസം 17 വരെ അടച്ചിട്ടു. ഹൂതി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണിത്. ഹൂതി വിമതർ നടത്തിയ രൂക്ഷമായ ആക്രമണത്തിന്റെ തുടർച്ചയായി ഇന്നലെ വൈകിട്ടും വിമാനത്താവളത്തിലെ 4-ാം ടെർമിനലിലേക്ക് പ്രൊജക്ടിൽ പതിച്ച് വലിയ തീപിടുത്തമുണ്ടായി. ഇന്നും സൌദിക്ക് നേരെ ഹൂതികളുടെ ആക്രമണം. റിയാദ് വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ ഹൂതികളും സൌദി അറേബ്യയും തമ്മിലുള്ള സംഘർഷം കനക്കുകയാണ്. ഇരുവിഭാഗവും ശക്തമായ ആക്രമണമാണ് നടത്തുന്നത്. ഗ്ലോബൽ വില്ലേജിന്റെ 31-ാം സീസണോടനുബന്ധിച്ച് സന്ദർശകർക്കായി വിപുലമായ യാത്രാ സൗകര്യങ്ങൾ പുനരാരംഭിച്ച് ദുബായ് ആർടിഇ. ഗ്ലോബൽ വില്ലേജിലേക്ക് നേരിട്ടെത്തുന്ന 4 പ്രധാന ബസ് റൂട്ടുകൾ ആർടിഇ ഒരുക്കിയിട്ടുണ്ട്. അൽ റാഷിദിയ ബസ് സ്റ്റേഷനിൽ നിന്ന് സർവീസ് നടത്തുന്ന റൂട്ട് 102, യൂണിയൻ ബസ് സ്റ്റേഷനിൽ നിന്നുള്ള റൂട്ട് 103, ദുബായ് ബസ് സ്റ്റേഷനിൽ നിന്ന് റൂട്ട് 104, മോൾ ഓഫ് എമിറേറ്റ്സ് ബസ് സ്റ്റേഷനിൽ നിന്ന് റൂട്ട് 106 എന്നിവയാണ് സർവീസുകൾ. നാളെയാണ് ഗ്ലോബൽ വില്ലേജിന്റെ പുതിയ സീസൺ ആരംഭിക്കുക. അടുത്ത വർഷം മെയ് വരെ ഗ്ലോബൽ വില്ലേജ് സന്ദർശകരെ സ്വീകരിക്കും. ദുബായ് ഇന്ത്യൻ കൌൺസുലേറ്റും FOI ദുബായും ചേർന്ന് ദുബായ് ഇന്ത്യൻ കൌൺസുലേറ്റ് ഹാളിൽ വിദ്യാരംഭ ചടങ്ങ് നടത്തും. ഒക്ടോബർ 21 ബുധനാഴ്ച രാവിലെ 7 മുതലാണ് വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കുക. ISRO മുൻ സയന്റിഫിക് സെക്രട്ടറിയും ISRO HSFC മുൻ ഡയറക്ടറുമായ ഡോക്ടർ ഉമാ മഹേശ്വരൻ, ആധ്യാത്മിക പണ്ഡിതൻ ശ്രീ വെങ്കടേശ്വരൻ, CBSE മിഡിൽ ഈസ്റ്റ് ഡയറക്ടർ ഡോക്ടർ റാം ശങ്കർ എന്നിവർ വിദ്യാരംഭത്തിന് നേതൃത്വം നൽകും. വിശദവിവരങ്ങൾക്ക് 0526452751 അല്ലെങ്കിൽ 0556123326 എന്നീ നമ്പറുകളിൽ വിളിക്കും. അടുത്ത വാർത്ത 10 മണിക്ക്.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: Good morning, station clock ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 6 മിനിറ്റ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
0: വെരി ഗുഡ് മോർണിംഗ്. ദുബായിലെ ഇപ്പോഴത്തെ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 50%.
2: Weather update.
1: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Trending song of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: Good morning, welcome back. Home 92.2 FM. Like us. Swagatham. Akshay, yada dikkada vada yolladu at brand new day. October 13th. Chuvaisha. Ende sabdo ke. Sabdo illa. Shabdam. Shabdo ke. Thirichu vandha ayattu nukku thonnundo. Ennodu juju Akshay. Innale rest edukkade. Engane aanu. Itrayum pettana shabdam thirichettu. Ennodu juju edukkanam. Kazhinja velli shani nyayar thingal. Njan continuously programs aayittu. Ingane pala edangalil enne kandavarundu. Appo ennodu innale eduthu oralu juju ഇങ്ങനെയാണ് ഈ റെസ്റ്റ് എടുക്കാൻ ശരിയായത്. നിങ്ങൾ കാണുന്ന ഇതല്ലേ ഉള്ളൂ. ഇന്നലെ ഞാനൊരു 4 മണിക്ക് കിടന്ന് ഉറങ്ങിയതാണ്. ഞാനൊരു എണീക്കുന്ന ഒരു 8-9 മണി കഴിഞ്ഞപ്പോഴാണ്. കാരണം ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് ഓഫാണ്. എനിക്ക് പറ്റില്ല. അത്രയും എൻ്റെ ബോഡി എന്നെ ടയർഡാക്കി. അത്രയും ഞാൻ എന്താ പറയുന്നത്, നമ്മൾ ക്ഷീണിച്ചിട്ട് എങ്ങനെയാണ് ഞാൻ ഉറങ്ങിയെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ നേരത്തെ ഞാൻ വീട്ടിൽ പോയിട്ട് ആ ഒരു ചില സമയത്തുണ്ടല്ലോ, നമ്മൾ വേണ്ട വിധേന നമ്മുടെ ബോഡിക്ക് നമ്മൾ റെസ്റ്റ് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ബോഡി തന്നെ റെസ്റ്റ് എടുത്തോളും. അതിന് നമ്മൾ പോലും അറിയേണ്ട കാര്യമില്ല. അതാണ് എനിക്ക് സംഭവിച്ചത്. അപ്പോൾ എന്താണെങ്കിലും ഇന്നലെ എനിക്ക് നല്ല റെസ്റ്റ് കിട്ടി. അതിൻ്റെ ആ എൻ്റെ വോയിസ് തിരിച്ചു വന്നതും ഒക്കെ തന്നെ എനിക്ക് ഞാൻ ഇന്ന് ഭയങ്കര റിലാക്സ്ഡ് ആണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഞാൻ ഫ്രഷ് ആയിട്ടുള്ളൊരു മോർണിംഗ്. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ അലാം യൂഷ്വലി 5:30 അപ്പോൾ ഞാൻ ഇന്ന് 5 മണിക്കൊക്കെ തന്നെ എണീറ്റു. കാരണം അപ്പോൾ അത് മതി, എൻ്റെ ബോഡിക്ക് അത്രയും മതി. സി, നമ്മളുണ്ടല്ലോ, നമ്മുടെ ബോഡി തന്നെ തിരിച്ചറിയും. പണ്ട് ഡോക്ടർ നിലൂഫറിനെ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് ആൾ പറയായിരുന്നു, പക്ഷെ നോ യുവർ ബോഡി, എന്താണ് നിങ്ങളുടെ ബോഡി നിങ്ങളോട് സംസാരിക്കുന്നത് എന്നൊന്ന് നിങ്ങൾ ഒന്ന് തിരിച്ചറിയണം. ആ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് പിന്നെ ഈസിയാണ് ഓരോ കാര്യങ്ങളും. അത് ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഓരോ ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ ഒരു 10 ബുക്ക് വായിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഇൻഫർമേഷൻസാണ്. അപ്പം അതിലൊന്നായിരുന്നു ആൾ പറഞ്ഞിരുന്നത്, നോ യുവർ ബോഡി എന്ന് പറയുന്നത്, ബോഡി വിൽ സ്പീക്ക് ടു യു എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പം എന്താണേലും അങ്ങനെയാണ് എൻ്റെ ശബ്ദം തിരിച്ചു കിട്ടിയത്. അപ്പം ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലാണ് ചോദിച്ചത്. അപ്പം ഞാനത് രാവിലെ ഇങ്ങനെ ഓർത്തത്, എൻ്റെ ശബ്ദം താങ്ക് ഗോഡ് അത് തിരിച്ച് ആ ഒരു വഴിയൊക്കെ മാറി. നിങ്ങളോടൊക്കെ ഇങ്ങനെ എനർജിയായിട്ട് എനിക്ക് എനർജിയായിട്ട് സംസാരിക്കാൻ പറ്റില്ല. ഇരിക്കാൻ ഭയങ്കര ഒരു എന്താ പറയുന്നത് ഒരു വിഷമം. അപ്പോൾ അങ്ങനെ, അപ്പോൾ എന്താണെങ്കിലും നാളെ തൊട്ട് നമ്മുടെ ഗ്ലോബൽ വില്ലേജ് സ്റ്റാർട്ട് ചെയ്യുക. ഗ്ലോബൽ വില്ലേജിൻ്റെ 31-ാമത്തെ സീസൺ. കഴിഞ്ഞ വട്ടം ഞാൻ സ്റ്റാർട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. നാളെയും ദൈവം അനുവദിച്ചാൽ ഞാൻ പോകും. അപ്പോൾ എന്താണേലും 31-ാമത്തെ സീസൺ എന്ന് പറയുമ്പോൾ ഒരുപാട് സർപ്രൈസുകൾ നമുക്ക് വേണ്ടി കാത്തു വെച്ചിട്ടുണ്ടാവാം. നമുക്ക് കഴിഞ്ഞ ദിവസവും ഇങ്ങനെ ഒരു ഡ്രോൺ ഷോ ഗ്ലോബൽ വില്ലേജിൻ്റെ ഭാഗത്തു നിന്ന് കണ്ടിരുന്നു. പലരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തേക്കുന്ന കാര്യങ്ങളും കണ്ടിരുന്നു. ഞാനിപ്പോൾ പറയാൻ വന്നത് എന്താ വെച്ചാൽ, നമുക്ക് ഗ്ലോബൽ വില്ലേജിലേക്ക് നമുക്ക് കാർ മാത്രമല്ല, നമുക്ക് ബസ്സിൽ പോകാം. ഓരോ മണിക്കൂർ ഇടവിട്ട് ബസ് സർവീസുകൾ ഗ്ലോബൽ വില്ലേജിലേക്ക് പോകുന്നുണ്ട്. ഇതറിയാത്തവർക്ക് കൊടുന്ന് പറഞ്ഞു കൊടുക്കുക വളരെ ഈസി ആയിട്ട്. എനിക്കിപ്പം ചില സമയത്ത് എനിക്കും ഈ ഓ ഗ്ലോബൽ വില്ലേജ് ആ ട്രാഫിക്കിൽ ഇങ്ങനെ കിടക്കണമല്ലോ എന്ന് ഓർത്ത് അപ്പീൻ്റെ പോകാമെന്ന് വിചാരിച്ചിരിക്കും. അതിലൊക്കെ ഏറ്റവും നല്ലത് നമുക്ക് ബസ് സർവീസ് ഉണ്ട്. അതായത് റാഷിദിയ മെട്രോ സ്റ്റേഷൻ ബസ് സ്റ്റേഷനിൽ നിന്നുണ്ട്, യൂണിയനിൽ നിന്നുണ്ട്, അൽ ഗുബേബിയിൽ നിന്നുണ്ട്, മോൾ ഓഫ് എമിറേറ്റ്സ്, വിച്ച് മീൻസ് നമ്മുടെ 4 ഡയറക്ഷൻ, ദുബായിയുടെ 4 ഡയറക്ഷനിൽ നിന്ന് നമുക്ക് ബസ്സുകളുണ്ട്. ഇനിയിപ്പോൾ അജ്മാനിൽ നിന്നും മൽക്കോയിൽ നിന്നൊക്കെ വരുന്നവർക്ക് നിങ്ങൾ യൂണിയൻ ഇറങ്ങുക. യൂണിയൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ യൂണിയൻ മെട്രോ സ്റ്റേഷനിൽ നിന്ന് 40 മിനിറ്റ് കൂടുമ്പോൾ നിങ്ങൾക്ക് ബസ് അങ്ങോട്ടേക്ക് കിട്ടുന്നതാണ്. അത് എനിക്കൊന്ന് ഏറ്റവും കൺവീനിയൻറ്റ് യൂണിയൻ ഇറക്കുന്നതാണെന്ന് തോന്നുന്നു. കാരണം മെട്രോ എല്ലാം കണക്ട് ചെയ്ത് എല്ലായിടത്തും മെട്രോ ഉണ്ട്. ഞാൻ വന്നാലും കുറച്ചുകൂടെ സെൻട്രൽ ഹബ്ബാണല്ലോ. അപ്പം 102 റാഷിദ്യ മെട്രോ, സോറി എല്ലാം മെട്രോ എന്ന് പറയുന്നത് റാഷിദ്യ ബസ് സ്റ്റേഷനിൽ നിന്ന് ഗ്ലോബൽ വില്ലേജിലേക്കുള്ള ബസ്സിൻ്റെ നമ്പർ 102, റൂട്ട് 102. 60 മിനിറ്റ്, എല്ലാ 60 മിനിറ്റ് കൂടുമ്പോഴും അങ്ങോട്ടേക്ക് ഉണ്ട്. ഇനി യൂണിയൻ ആണെങ്കിൽ 103 ഗ്ലോബൽ വില്ലേജിലേക്ക്, എല്ലാ 40 മിനിറ്റ് കൂടുമ്പോഴും ബസ് അവിടെ ഉണ്ട്. അൽഗുബൈബ ബസ് സ്റ്റേഷനിൽ നിന്നാണെങ്കിൽ 104 ബസ് നമ്പർ, എല്ലാ 60 മിനിറ്റ് കൂടുമ്പോഴും അങ്ങോട്ടേക്ക് ഉണ്ട്. മോൾ ഓഫ് എമിറേറ്റ്സിലേക്കാണെങ്കിൽ 106 റൂട്ട് നമ്പർ എന്ന് പറയുന്നത്. അത് എല്ലാ 60 മിനിറ്റ് കൂടുമ്പോഴും, അതായത് 1 മണിക്കൂർ കൂടുമ്പോഴും അങ്ങോട്ടേക്ക് ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഗ്ലോബൽ വില്ലേജിൽ ബിസിനസ്സിനെ വെൽക്കം ചെയ്യാനായിട്ട് തയ്യാറാക്കി കഴിഞ്ഞിട്ട് ഞാനൊരു 1.5 മാസം മുന്നേ അറേബ്യൻ റാഞ്ചസിലേക്ക് ഒരു ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഒരു ഗ്യാതറിങ്ങിന് പോകുന്ന സമയത്ത് എന്തോ ഒരു എക്സിറ്റ് തെറ്റി. എന്നിട്ട് എന്നെ ഈ ഗ്ലോബൽ വില്ലേജിൻ്റെ അകത്തോടെയാണ് കൊണ്ട്. അപ്പോൾ ഇങ്ങനെ ആരുമില്ലാത്ത ഗ്ലോബൽ വില്ലേജ് കാണുമ്പോൾ നമുക്കൊരു വിഷമം. എന്തോ എന്തെങ്കിലും ഇവിടെ എന്തോ ഒരു ഈ മെമ്മറീസ് ഓടി നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ ആരും ഇല്ലല്ലോ എന്ന് ഓർത്ത് ഞാനും അക്ഷയം കൂടെ ഉണ്ടായിരുന്നു വണ്ടിയിൽ. അപ്പം ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ അത് ഇന്ന് ഞാൻ ആലോചിക്കുന്നു. ഇന്നലെ ആ ഒരു ഡ്രോൺ ഷോ കണ്ടപ്പം ലെറ്റ്സ് വെൽക്കം ബാക്ക് എവരി വൺ എന്നുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, അതാണ് നമുക്ക് ഗ്ലോബൽ വില്ലേജ് കിട്ടുന്നത്. എന്താണേലും നാളെ തൊട്ട് ആ ഒരു അടുത്ത ചരിത്രത്തിൽ തെളിക്കുകയാണ് എന്ന് പറയുന്ന പോലെ ഗ്ലോബൽ വില്ലേജിന് 31st സീസണാണ് നാളെ വരാൻ പോകുന്നത്. എന്തായാലും അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പോയിട്ട് വന്നിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നതാണ്.
0: യുഎയിൽ ഒരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചിട്ട് കുറച്ചു ദിവസമായി. ഐഡിയ സൂപ്പറാ, പക്ഷെ ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ നോക്കിയപ്പോഴാ ഒരു പ്രശ്നം.
3: എന്ത് പ്രശ്നം?
0: അല്ല, ഓരോ സ്ഥലത്തും ഓരോ പാക്കേജ്, ചിലതാണ് ലൈസൻസ് മാത്രം, വേറൊന്നിലാണ് കുറച്ച് സർവീസസ്, പിന്നെയാണെങ്കിലോ ഓരോന്നിനും അധിക ചാർജുകളും.
3: ഓ, അപ്പോ ഫൈനൽ കോസ്റ്റ് എത്രയാണെന്ന് പോലും കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ലല്ലേ.
0: എക്സാക്ട്ലി, ഒന്നിനും ഒരു ക്ലാരിറ്റി ഇല്ലെന്നേ.
3: അപ്പോ നീ ശരിക്കും അന്വേഷിക്കുന്നത് ഒരു ബിസിനസ് സെറ്റപ്പ് പാക്കേജസ് അല്ല, ബിസിനസിന്റെ തുടക്കം മുതൽ വളർച്ച വരെ കൂടെ നിൽക്കുന്ന ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആണ്. അതിനുള്ള ഒരേ ഒരു ഉത്തരമാണ് ഉമുൽഖൈൻ ഫ്രീ ട്രേഡ് സോൺ. ബിസിനസ് തുടങ്ങുന്നത് മുതൽ വളരുന്നത് വരെ ആവശ്യമായ കാര്യങ്ങൾക്കെല്ലാമായി ഒരൊറ്റ കംപ്ലീറ്റ് ബിസിനസ് എക്കോസിസ്റ്റം. അഫോർഡബിൾ ലൈസൻസിംഗ്, മോഡേൺ ഓഫീസ് സ്പേസസ്, വെയർ ഹൗസസ്, ഇൻഡസ്ട്രിയൽ ലാൻഡ്, കോർപ്പറേറ്റ് ടാക്സ് ബെനിഫിറ്റ്സ് ഉൾപ്പെടെയുള്ള ബിസിനസ് അഡ്വാൻറ്റേജസും.
4: ഉമുൽഖൈൻ ഫ്രീ ട്രേഡ് സോൺ, ഇറ്റ്സ് ഈസിയർ ദാൻ യു തിങ്ക്. വിസിറ്റ് UAQFTC.com.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
1: You are listening to Home 92.2 FM. Home is a feeling.

0: Sand Dunes with Akshay on Home 92.2 FM.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.

0: 922 Madras Mail. Tamil Hit of the Heart was brought to you by Umulcoin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses, and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
0: Traffic update.
2: Traffic update.
3: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
4: ഓൾ റൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ നോക്കാം. നമുക്ക് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സഹ്ര റോഡിൽ തന്നെ ഏറ്റവും ലോങ് സ്ട്രെച്ച് സ്ലോ മൂവിംഗ് ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നു. കുഴപ്പമില്ല, അങ്ങനെ ബമ്പർ ടു ബമ്പർ ട്രാഫിക് സിറ്റുവേഷൻ അല്ല, സ്ലോ മൂവിംഗ് മാത്രമാണ്. അല്ലാത്ത ടോൾ റോഡിൽ നോക്കുകയാണെങ്കിൽ അവിടെയും ട്രാഫിക് സിറ്റുവേഷൻ നമുക്ക് അവിടെ ആണ് ആകെ നമുക്ക് യൂഷ്വൽ. എനിക്ക് തോന്നുന്നത് ഓഫീസ് ട്രാഫിക്കാണ് അത്, അതല്ലാതെ വേറെ ഒന്നുമല്ല. അല്ലാത്ത ടോൾ റോഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഷാർജയിൽ നിന്ന് അജ്മാനിൽ നിന്നുള്ള ട്രാഫിക് സിറ്റുവേഷൻ, ദേദ് റോഡൊക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആയിട്ടുണ്ട്. ദുബായ് റോഡുകൾ ഞാൻ കഴിഞ്ഞ മണിക്കൂർ പറഞ്ഞു, എല്ലാം തന്നെ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെ പോകുന്നു. എവിടെയും അന്വേഷണൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കാനാണ്.
3: Brought to you by ABC Cargo and Courier. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. ABC കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ ABC കാർഗോ ആൻഡ് കൊറിയർ. നമ്പർ വൺ NGCC TNC apply.
5: കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മജാറമൂഡ്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
6: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
7: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടല്ലോ.
6: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജെയിൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCC-ൽ റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
5: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
8: ചേട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്ക്.
9: ഇവന്മാരൊക്കെ ഗൂഗിളിലും ഉണ്ടാ.
10: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
11: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: Stay connected with Home 92.2 FM. Home is a feeling.
1: It's a feeling.
2: Sand Dunes with Akshay on Home 92.2 FM.
3: നമ്മൾ ഈ പ്രത്യേകിച്ച് കാർ ഓടിക്കുന്നവർക്ക് അതിപ്പം പ്രത്യേകിച്ച് ബോയ്സിന് അല്ല മെൻസിനും, ഞാൻ അങ്ങനെ ലേഡീസിനെ മാറ്റി പറയല്ല കേട്ടോ, ഞാൻ എനിക്കറിയാവുന്ന എൻ്റെ ഫീലിംഗ്, അതായത് ജെൻസിനുള്ള ഫീലിംഗ്, അതുപോലെ തന്നെ വണ്ടി ഓടിക്കുന്ന അല്ല വണ്ടിയോട് അത്ര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ലേഡീസിനാണെങ്കിലും അവർക്കും ആ ഒരു ഫീലിംഗ് ഉണ്ടാവും. ഓട്ടോവർ ഈ കാറിനോട് നമുക്ക് തോന്നുന്ന ഒരു പ്രണയമുണ്ട്. അത് എനിക്ക് തോന്നുന്നു ആൺകുട്ടികൾക്കാണ് ഒരുപടി മുകളിൽ നിൽക്കുന്നതെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഈ കാറെന്ന് ഇപ്പോഴും പറയുന്ന ഒരു സംഭവം നമ്മുടെ സെക്കൻഡ് ഹോം എന്നാണ് ഞാൻ എൻ്റെ കാറിനെ എപ്പോഴും വിശേഷിപ്പിക്കാറുള്ളത്. കാരണം നമുക്ക് കാറ് തരുന്ന ഒരു കംഫോർട്ട് സോൺ അത് ഭയങ്കര വലുതാണ്. ഇത് ഞാൻ നമ്മുടെ നീമ്പോളിയുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു ഇൻ്റർവ്യൂ ഇങ്ങനെ കേട്ടിരുന്ന സമയത്താണ് ഞാൻ ഈ ഒരു സംഭവം എൻ്റെ മനസ്സിലേക്ക് എത്ര ശരിയാണല്ലോ. നമ്മളൊക്കെ തന്നെ ഇപ്പം എന്നെ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ ഒരു കമ്പനിയുടെ സിഇഒ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മാനേജറായിരിക്കാം, ഒരു പ്രൊഡക്ഷൻ ഹൗസിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു സെയിൽസ്മാൻ ആയിരിക്കാം, ഒരു വാൻ ഡ്രൈവർ ആയിരിക്കാം, ആരും ആയിക്കോട്ടെ, നമുക്ക് നമ്മുടെ കാറിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു പരിപാടിക്ക് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് നമ്മുടെ കാറിനകത്ത് വന്ന് കയറിയിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു കംഫർട്ട് അത് വേറെ തന്നെയാണ്. ഞാൻ കൂടുതൽ പറയാം, എന്തായാലും ആ നിവിൻ പോളി പറഞ്ഞേക്കുന്ന സംഭവം നമുക്കൊന്ന് കേൾക്കാം.
4: ഒരുപാട് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് കാറും അയാളും കാറും മാത്രം ഉള്ള സാധനം. പാട്ടൊക്കെ വെച്ച് ഫോണൊക്കെ ചിലർ സംസാരിക്കുന്ന ഏറ്റവും കൂടുതൽ സംസാരിക്കും ഫോണിൽ കാറി പോകുന്ന സമയത്താണ്. ഞാനങ്ങനെ ഡ്രൈവ് ചെയ്യാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ്. പക്ഷെ ചില സമയങ്ങളിൽ എനിക്ക് ഒറ്റയ്ക്ക് പോകണം തോന്നും കാറിൽ. അപ്പം ഞാൻ വണ്ടി എടുത്തപ്പോൾ ഇപ്പോൾ ഞാൻ വീട്ടിൽ ആലോചിച്ച് പോകുകയാണെങ്കിലും അല്ലെങ്കിൽ ഓഫീസിലേക്ക് പോകുകയാണെങ്കിൽ ഞാൻ തനിയെ ഡ്രൈവ് ചെയ്ത് പാട്ടൊക്കെ വെച്ച് ഞാൻ പോകും. ആ ഒരു ആ സ്പേസിന് സുഖമുണ്ട് ആക്ച്വലി. അതെനിക്ക് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും വണ്ടികൾ ഇഷ്ടമുള്ള അല്ലെങ്കിൽ കാറ് ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും റിലേറ്റബിൾ ആയിരിക്കും അവരുടെ വണ്ടി. അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കും എത്രയും പെട്ടെന്ന് വണ്ടി കയറാൻ ഞാനും കാറും പാട്ടും.
3: ആ ഒരു സംഭവം ഉണ്ടല്ലേ, എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത ഒരു സംഭവമാണ്. സി അതിപ്പോ ഈ കാറ് BMW Mercedes വേണമെന്നൊന്നുമില്ല, ഒരു ചെറിയ വണ്ടിയാണെങ്കിലും തന്റെ സ്വന്തം കാറിൽ കയറിയിരിക്കുന്നതിന്റെ ഒരു കംഫോർട്ട് കിട്ടുക എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത സുഖം. ഞാൻ ചോദിച്ചേ, എത്ര പേര് നിങ്ങളുടെ പണി കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ ചെന്ന് നിങ്ങളുടെ പോർച്ചിലോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുന്നത് പാർക്കിംഗ് ലോട്ടിലോ നിങ്ങൾ പാർക്ക് ചെയ്തതിന് ശേഷം ആ വണ്ടിക്കകത്ത് ഒരു 5 മിനിറ്റ് ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ, ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര കംഫർട്ടാണ് ആ ഇരിക്കുന്ന ഒരു മൊമെൻറ്റിൽ. ഞാൻ ചിലപ്പോൾ വണ്ടിക്കകത്തൊക്കെ ഇരുന്ന് ഞാൻ ഉറങ്ങിപ്പോകാറുണ്ട്. ഞാൻ ഒരു ദിവസം ഇങ്ങനെ വീട്ടിൽ അമ്മേനെ വിളിച്ചോണ്ടിരുന്ന സമയത്ത് അമ്മയെ ഞാൻ പറഞ്ഞു ഞാൻ ഉറക്കം വരുന്ന അമ്മയെ ഞാൻ ഒന്ന് 5 മിനിറ്റ് ഭയക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മ അക്സനെ വിളിച്ച് പറഞ്ഞു അക്സ താഴെ വന്ന് നോക്കിയപ്പോൾ ഞാനതിരിപ്പോട്ട് ഞാൻ അല്ല ഞാൻ അലാമൊക്കെ വെച്ചിട്ടായിരിക്കും പോളെ. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ അത്രയും കംഫോർട്ട് നമുക്ക് വാഹനം തരുന്നുണ്ട്. പക്ഷേ കാർ വരുന്നതിന് മുന്നേ ഞങ്ങൾക്കൊരു പഴയ ഒരു ടീനേജ് കാലമുണ്ട്. അന്ന് മോട്ടോർ സൈക്കിളായിരുന്നു, നമുക്ക് കാറൊന്നും സ്വപ്നം കാണാൻ പറ്റാത്ത കാലം. അന്ന് മോട്ടോർ സൈക്കിളായിരുന്നു ഇതുപോലെ ഒരു സെക്കൻഡ് ഹോം എന്ന് പറയുന്നത്. അതിനെ നല്ലതായിട്ട് വൃത്തിയായിട്ട് തുടച്ച് കുട്ടപ്പനായിട്ട് ആ മോട്ടോർ സൈക്കിളിൽ എവിടെയെങ്കിലും പോയി വേണമെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കാം, അല്ലെങ്കിൽ ഒരു ചായ കുടിച്ച് ആ മോട്ടോർ സൈക്കിളിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് അത് നാട്ടിൽ നിന്ന് വന്ന പിള്ളേർക്ക് മാത്രമേ അവകാശപ്പെടാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മുടെ കാറ്. ഇപ്പോഴും ഈ നമ്മുടെ കാറ് നല്ല നമ്മുടെ വണ്ടി ചില KSRTC ഡ്രൈവർമാരെ കണ്ടിട്ടുണ്ട്. അവർ നല്ല പോലെ വൃത്തിയാക്കി അവരുടെ വണ്ടി കൊണ്ടു. എന്തിന് ഇവിടുത്തെ RTA ബസ് ഓരോ ഡ്രൈവർമാരെ അത് തുടയ്ക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. അതുപോലെ നമ്മുടെ വണ്ടി ഇപ്പോഴും അത് നല്ല വൃത്തിയായിട്ട് നമ്മൾ വണ്ടിക്കകത്ത് കയറുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ, അത് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, നമ്മളും ആ വണ്ടിയും എന്ന് പറയുന്ന ആ ഒരു ഫീലിംഗ്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്കറിയില്ല, നിങ്ങൾക്ക് എത്രത്തോളം ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഒരു കഥ കാറിനോട് നിങ്ങൾക്ക് അല്ലെ കാറിനകത്തിരിക്കാൻ നിങ്ങൾക്കൊരു പ്രണയം തോന്നാറുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ 1-2 കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കാറിനകത്ത് ഞാനും കാറും അല്ലെങ്കിൽ ഞങ്ങൾ അത്രയും മാത്രം എന്താ പറയുക നമ്മളൊരു നല്ല റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാനും അക്ഷയം കൂടെ വണ്ടി എടുത്തിട്ട് ചുമ്മാ ഡ്രൈവ് പോകും. ഇനി എങ്ങോട്ടാന്നില്ല, ലൊക്കേഷൻ ഇടാതെ ചുമ്മാ അതെ, ഒന്നെങ്കിൽ ഈ എമിറേറ്റ്സ് റോഡ് കയറിയിട്ട് നേരെ ഷാർജ സൈഡിലേക്ക് എമിറേറ്റ്സ് റോഡ് പോകും, അല്ലെങ്കിൽ ഈ അബുദാബി ലാസ്റ്റ് എക്സിറ്റിൽ ആ ഒരു ഡയറക്ഷനിലേക്ക് പോകും. അപ്പം വാട്ട് എവർ എന്തു ആയിക്കോട്ടെ, അങ്ങനെ ആർക്കെങ്കിലും മനോഹരമായിട്ടുള്ളൊരു കഥ പറയാനുണ്ടെങ്കിൽ വണ്ടിയോട് തോന്നുന്ന പ്രണയം വണ്ടിക്കകത്തിരിക്കാൻ തോന്നുന്ന ഒരു പ്രണയം നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യുക. 0585829220 വാട്സ്ആപ്പ് നമ്പറിലേക്ക് പറയുക. നല്ല മെസ്സേജ് ഉണ്ടെങ്കിൽ ഞാൻ ഓൺഎയറിൽ എടുക്കുന്നതാണ്.
0: You're listening to Home 92.2 FM. Home is a feeling.

0: ट्यून्स विद अक्षय ऑन होम 92.2 FM।
1: കാറിന്റെ സ്റ്റോറി പറഞ്ഞപ്പോ എന്റെ കൂടെ വിജയ് ലൈനിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് വിജയ്, നമസ്കാരം.
2: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, നമസ്കാരം.
1: കേട്ടോണ്ടിരിക്കുകയായിരുന്നോ?
2: ആ, തീർച്ചയായിട്ടും. നമ്മുടെ സ്ഥിരം ഒരു ശ്രോതാവാണ് ഞാൻ. കേൾക്കണം, നല്ല വിഷയങ്ങളാണ്.
1: അപ്പൊ പറയാം,
2: അഭിപ്രായം പറയാൻ തോന്നി.
1: തീർച്ചയായിട്ടും. എന്താണ് അപ്പൊ കാറിൽ അങ്ങനെ കിടന്ന് സമയം സ്പെൻഡ് ചെയ്യാറുണ്ടോ? എന്താണ് താങ്കളുടെ
2: കാറിൽ സ്പെൻഡ് ചെയ്യണ കാര്യം? എനിക്കൊരു കൂട്ടുകാരുണ്ട് നാട്ടില്.
1: ആ,
2: അപ്പൊ അവൻ കുറച്ചു കാലം ഈ ഫിലിം സ്റ്റേറ്റിലൊക്കെ വർക്ക് ചെയ്തിരുന്നുണ്ട്. അവനും ഞാനും കൂടി ഇടയ്ക്ക് ഓരോ ലൊക്കേഷനും ഓരോ ആവശ്യങ്ങൾക്ക് പുറത്തു പോകും. അപ്പൊ അവര് നല്ല റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അവന് അവന്റെ സ്വന്തം ഒരു കാറുണ്ട്. അതിൽ കിടന്നുറങ്ങിയാലേ അവന് സംതൃപ്തിയാവുള്ളൂ. അത് ചിലപ്പോ ഒരു രണ്ടോ മൂന്നോ മണിക്കൂറേ ഉറങ്ങുള്ളൂ. മതി, അവൻ അതിൽ ഉറങ്ങിയാലേ അവൻ അന്ന് ഉറക്കം ഫുള്ളാവുള്ളൂ. ഇനി എത്ര വലിയ ലേമറുകളിൽ റൂം എടുത്തു കൊടുത്താലും അവനത് വെച്ചില്ല. അവന് ഈ കാറിൽ കിടന്നുറങ്ങും.
1: അപ്പൊ
2: അത് അങ്ങനെ ഞാനത് ശീലിച്ച അവനൊക്കെ പോയിട്ട്
1: നാട്ടിലുള്ളപ്പോഴേ.
2: അതെ, സ്വന്തം കാറാണ്. പക്ഷെ അത് വീട് വേണ്ടിയാണ്, അതിലില്ലാത്ത ഒരു സാധനമില്ല.
1: മറ്റേ മിസ്റ്റർ
2: ആണെങ്കിലും ഡ്രസ്സുകളായാലും പൈസ ഫേസ് എല്ലാം ഇങ്ങനെ ഓരോ സെറ്റപ്പ് അതിലിട്ടിട്ട് ആള് വീട്ടിലൊരു സാധനമില്ല. അവന്റെ എല്ലാം വണ്ടിയിലാണ്. ഒരു മണിക്കൂറൊക്കെ ഉറങ്ങുന്നെങ്കിലും പക്ഷെ അവൻ ഹാപ്പിയാ. പക്ഷെ വീട്ടിൽ 10 മണിക്കൂർ ഉറങ്ങിയാൽ അവന് ആ സുഖം കിട്ടില്ല.
1: അങ്ങനെ അങ്ങനെ അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ വിജയ് എന്തെങ്കിലും വണ്ടിയിൽ എന്തെങ്കിലും സാധനം വെച്ചിട്ടുണ്ടോ? ഇങ്ങനെ കസേരയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം, ഒരു ഒരു നട്സോ അങ്ങനെ ഒരു എന്തെങ്കിലും?
2: അല്ല, അതൊക്കെ എന്റെ വണ്ടിയുടെ റൈറ്റ് സൈഡിലുണ്ട്. എത്ര നട്സ് ഉണ്ടാവും, പംപ്കിൻ ചെയർ ഉണ്ടാവും.
1: ആണ്,
2: അതുപോലെ സ്പ്രേസ് ഒക്കെ ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊക്കെ പറയും സ്പ്രേ ഒന്നും ചൂട് കാലത്ത് വണ്ടിയിൽ വെക്കരുതെന്ന്. അത് കേൾക്കുമ്പോൾ ഞാൻ എടുത്ത് പുറത്ത് വയ്ക്കുക, രണ്ടു ദിവസം കഴിഞ്ഞാൽ തിരിച്ച് വീടും വെക്കും.
1: ഇനിയിപ്പോ പ്രശ്നമില്ല, ആ ചൂട് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചെടുക്കാം.
2: അത് ഓക്കെ അല്ല, എങ്കിലും ചൂട് കാലത്ത് ഓർമ്മ
1: ചെയ്യും.
2: പിന്നെ സൂം ചെരുപ്പൊക്കെ എപ്പോഴും ബാക്കിൽ സെറ്റപ്പ് ആണ്, പുറത്തെവിടെയും പോകുമ്പോ ഉപയോഗിക്കാൻ വേണ്ടി.
1: അല്ലേ, എല്ലാവർക്കും ഉണ്ട്. ഞാറുണ്ട്.
2: അതിനല്ല നമ്മളുടെ കളി.
1: ഞാൻ
2: ഇതല്ലേ, നമ്മളെപ്പോഴും ഇതിലല്ലേ, വണ്ടിയിലല്ലേ. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ പകുതി മുക്കാ പകുതി നമ്മൾ വണ്ടിയിലാണ്.
1: അത് തന്നെ,
2: പിന്നെ എല്ലാ സാധനങ്ങളും അവിടെ വയ്ക്കണതിന് തെറ്റൊന്നുമില്ല. ശരിക്കും തന്നെ നമ്മള് പോവാം.
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. രാവിലെ ഒരുപാട് സന്തോഷം. താങ്ക് യു. അപ്പൊ വിജയ് ആയിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഇതുപോലെ ഒരുപാട് പേർക്ക് ഈ കാറെന്ന് പറയുന്ന ഒരു സംഭവം, ഈ വിജയ് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഈ ഒരു പെയർ ഓഫ് സാൻഡിൽസ് ഞാനും എൻ്റെ വണ്ടിയുടെ പുറകിൽ വെച്ചിട്ടുണ്ട്. ഈ നെറ്റ് ബാഗ് കിട്ടും നമുക്ക് ഈ ആമസോണിൽ. ആ നെറ്റ് ബാഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് വെള്ളമോ അബ്സോർവോ, പ്രത്യേകിച്ച് ഞങ്ങൾ ഈ ബീച്ചിലൊക്കെ പോകുമ്പോൾ, നിങ്ങളിനി ബീച്ചിൽ പോകുന്നവരാണെങ്കിൽ ഈ നെറ്റ് ബാഗ് മേടിച്ച് നോക്കുക. എന്നിട്ട് ഈ നമുക്ക് ചെരുപ്പ് എടുത്തിട്ട് തട്ടിയിട്ട് ഇതിനകത്ത് വെക്കാം. അപ്പോൾ ഒരു സൈഡ് നെറ്റ്, ഒരു സൈഡ് ഒരു അബ്സോർബൻ കോട്ടിംഗ് ഉള്ളൊരു ഒരു സംഭവമാണ്. വലിയ വില ഒന്നല്ലേ, ഇപ്പോൾ ഒരു 20-25 തെർമ്സ് അത്ര കണ്ടേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് രണ്ട് പേർ ചെരുപ്പ് അതിനകത്ത് ഇരിക്കും. അപ്പം നമുക്ക് വളരെ ആവശ്യമുള്ള സമയത്ത് അപ്പോൾ ചെരുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കളിക്കത്തുമില്ല. നമുക്ക് വേണ്ട സമയത്ത് ആ ബാഗ് നല്ലതായിട്ട് എടുത്തത് ഈ ചെരുപ്പ് എടുത്ത് തറയിലോട്ട് വിടാം. അവസാനം എല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് അങ്ങ് അത് ചെരുപ്പ് ഉണങ്ങിക്കുള്ളൂ. അപ്പം ഇതുപോലത്തെ എൻ്റെ വണ്ടിയിൽ അതുപോലെ കാണുന്നൊരു സാധനമാണ് ഇത്, ചെയർ, ഫോൾഡബിൾ ചെയർ. അത് നമ്മൾ നിങ്ങൾ മേടിക്കുമ്പോൾ ഉണ്ടല്ലോ, നല്ലൊരു ചെയർ മേടിക്കാം. ഈ ചില ചെയർ 60 രൂപയ്ക്കും കിട്ടും, ചില ചെയർ 100-125 രൂപ കിട്ടും. ഈ 125 മേടിച്ചുണ്ടല്ലോ, ഒരു 10 കൊല്ലം നിങ്ങളുടെ ഇരുന്നുള്ളൂ. 60 കഴിഞ്ഞാൽ അടുത്ത വർഷം വീണ്ടും ഒന്നുകൂടെ മേടിക്കേണ്ടി വരും. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, അത് ചില സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് തരുന്നൊരു കംഫർട്ട് ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. എന്തായാലും വേറെ സ്റ്റോറീസ് ആരെങ്കിലും വരുന്നുണ്ടോ നോക്കട്ടെ. ഞാൻ പാട്ട് കഴിഞ്ഞിട്ട് ഞാൻ അവരെയും കൊണ്ടുവരാം. എനിക്കൊക്കെ ഒരുപാട് സ്റ്റോറി ഉണ്ട് വണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള പറയാനായിട്ട്. ഈ പറഞ്ഞ പോലെ വണ്ടി കിടന്നുറങ്ങിയിരിക്കുന്ന കുറേ കഥകളുണ്ട്. ഇവിടെ UAE ഒരു വട്ടം ന്യൂ ഇയറിന് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഭയങ്കര രസമാണ് അബുദാബിന്ന് വരുന്ന സമയത്ത്. എന്തായാലും ഒരു പാട്ട് കേട്ടിട്ട് ഓടി തിരിച്ചുതരാം കേട്ടോ.
3: You're tuned into Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ആരോഗ്യ മന്ത്രിക്കെതിരെ പിണറായി വിജയൻ. അധികാരം നഷ്ടപ്പെട്ട രോഗത്തിന് ചികിത്സയില്ലെന്ന് കെ മുരളീധരൻ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയം. ആരോഗ്യമേഖലയിൽ വലിയ പ്രതിസന്ധികളൊന്നും ഇല്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മരുന്ന് ക്ഷാമത്തിൽ സ്വകാര്യ ആശുപത്രികളുമായി ഡീലുണ്ടോയെന്ന് പിണറായി വിജയന്റെ ചോദ്യം. മരുന്നുക്ഷാമം അടിയന്തരമായി പരിഹരിക്കാൻ നടപടിയെടുത്തുവെന്ന് മന്ത്രി. ആരോഗ്യവകുപ്പിൽ പ്രശ്നങ്ങളില്ല, ഊതിവിറപ്പിച്ച കാര്യങ്ങളാണ് പുറത്തുവരുന്നതെന്ന് മന്ത്രി. പ്രതിപക്ഷ വിമർശനങ്ങളിൽ ദേഷ്യപ്പെട്ട് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അധികാരം നഷ്ടപ്പെട്ട രോഗത്തിന് മാത്രമാണ് ചികിത്സ ഇല്ലാത്തതെന്ന് മന്ത്രി. മന്ത്രിയുടെ പരാമർശം സഭയിൽ ബഹളത്തിന് ഇടയാക്കി. ഒരു മന്ത്രി ചോദ്യത്തിന് ഇത്തരത്തിലാണോ മറുപടി പറയേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. നെടുമ്പാശ്ശേരിയിൽ മൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ മിനി കൂപ്പർ അപകടക്കേസിലെ മുഖ്യപ്രതി സുഹൈൽ സജീവിനെതിരെ കേസെടുത്ത് എക്സൈസ്. പ്രായപൂർത്തിയാകാതെ മദ്യം വാങ്ങി ഉപയോഗിച്ചുവെന്ന കുറ്റത്തിനാണ് എക്സൈസ് കേസ്. രണ്ടു വർഷം തടവും 5,000 രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയത്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാനാണ് എക്സൈസിന്റെയും പോലീസിന്റെയും തീരുമാനം. നെടുമ്പാശ്ശേരി മിനി കൂപ്പർ ദുരന്തം അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമമെന്ന് അപകടത്തിൽ മരിച്ച ഗോപികയുടെ കുടുംബം. നീതി കിട്ടുമോയെന്ന് സംശയം. ഗോപികയെയും കുടുംബത്തെയും സമൂഹമാധ്യമങ്ങളിലൂടെ അപമാനിക്കാൻ ശ്രമം നടത്തുന്നുവെന്ന് മാതാപിതാക്കളും സഹോദരനും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാത്രികാലത്ത് പെൺകുട്ടികൾ എവിടെ പോയിരുന്നു എന്ന ചോദ്യം ഉന്നയിച്ച രാഷ്ട്രീയ നേതാക്കൾ മാന്യത കാട്ടണമെന്നും കുടുംബം. ഹിന്ദു ഐക്യവേദിയുടെ ശശികല ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് കുടുംബത്തിന്റെ പ്രതികരണം. പാലക്കാട് പ്രതിഷേധ മാർച്ചിനിടെ മദ്യപിച്ചെത്തി SFI പ്രവർത്തകരെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. AR ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസർ ചിറ്റിലഞ്ചേരി സ്വദേശി സഫാദിനെയാണ് സസ്പെൻഡ് ചെയ്തത്. പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടേതാണ്.

0: നടപടി. കേരളത്തിന് പുതിയ ഗവർണർ ഓം പ്രകാശ് മാഥൂറിനെ കേരള ഗവർണറായി നിയമിച്ചു. നിലവിൽ സിക്കിം ഗവർണറാണ് അദ്ദേഹം. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ തമിഴ്നാട് ഗവർണറായും രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. ബിജെപിയുടെയും ആർഎസ്എസിന്റെയും മുതിർന്ന നേതാവാണ് ഓം പ്രകാശ് മാഥൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തരിൽ ഒരാൾ. മോദി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഗുജറാത്തിന്റെ ചുമതലയുള്ള ബിജെപി നേതാവായിരുന്നു ഒ പി മാഥൂർ. സുധ യാദവ് കർണാടക ഗവർണറാകും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യം ഇന്നും പ്രതിഷേധിക്കാൻ സാധ്യത. ഇന്ത്യ സഖ്യ എംപിമാരെയും വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെയും പൌരസമൂഹ പ്രതിനിധികളെയും ചായ സൽക്കാരത്തിന് രാഹുൽഗാന്ധി ക്ഷണിച്ചു. ചായ സൽക്കാരത്തിന് ശേഷം ഇന്ത്യ സഖ്യത്തിന്റെ സംയുക്ത വാർത്താ സമ്മേളനം ഉണ്ടാകും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജിക്കായുള്ള തുടർ സമരപരിപാടികൾ സഖ്യം ഇന്നാലോചിക്കും. നിലവിലെ സമരം അതേപടി നിലനിർത്തണം എന്നാണ് പല നേതാക്കളുടെയും നിലപാട്. ജന്തർമന്ദറിൽ സിജെപിയുടെ മിന്നൽ സമരം. ജന്തർമന്ദർ ഇനി സമരഭൂമിയല്ലെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്രം പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെയാണ് ജന്തർമന്ദർ പ്രതിഷേധയിടമായി വിട്ടുകിട്ടണമെന്ന ആവശ്യവുമായി സിജെപി മിന്നൽ സമരം നടത്തിയത്. മൂന്ന് സിജെപി നേതാക്കൾ കസ്റ്റഡിയിൽ. ഡൽഹി ചലോ മാർച്ചിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ച് രാഹുൽഗാന്ധി. ഭരണഘടനയെ കൊല്ലുന്നവർക്ക് മുന്നിൽ ഒരടി പിന്നോട്ടില്ല. ഇത് വ്യത്യസ്ത സമരങ്ങളല്ല, രാജ്യത്തിന്റെ ഒരൊറ്റ മുന്നേറ്റം. ഒരടി പോലും പിന്നോട്ടില്ല. അധികാരം ഉപയോഗിച്ചല്ലാതെ നേർക്കുനേർ നിന്ന് പോരാടാൻ ബിജെപിക്കും ആർഎസ്എസിനും ധൈര്യമില്ലെന്ന് രാഹുൽ. രാഹുൽഗാന്ധിയും ഇന്ത്യ സഖ്യ നേതാക്കളും ചേർന്ന് സുപ്രീംകോടതിയിൽ നൽകിയ ഹർജിയിൽ ഗുരുതര പിഴവുകൾ. കോർട്ട് ഫീസ് അടച്ചതിലെ കുറവുൾപ്പെടെ 14 പിഴവുകൾ രജിസ്റ്റർ ചൂണ്ടിക്കാട്ടി. ഹർജി പിഴവുകൾ തിരുത്തി നൽകും. ഇന്ന് പരിഗണിക്കുന്ന കേസുകളുടെ കൂട്ടത്തിൽ ഈ ഹർജി ലിസ്റ്റ് ചെയ്തിട്ടില്ല. രാഹുൽഗാന്ധിക്കെതിരെ ആരോപണവുമായി ബിജെപി. ഡൽഹി സമരത്തിനിടെ രാഹുൽ മാധ്യമപ്രവർത്തകയെ മർദ്ദിച്ചു, ഗർഭിണിയെ പിടിച്ചു തള്ളിയെന്ന് ബിജെപിയുടെ കുറ്റപ്പെടുത്തൽ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്ക് പകരം ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങണമെന്ന കോൺഗ്രസ് പാർട്ടി നിലപാടിനെ രൂക്ഷമായി വിമർശിച്ച് അസം മുഖ്യമന്ത്രിയും ബിജെപി നേതാവുമായ ഹിമന്ത ബിശ്വശർമ്മ. ഇവിഎം വഴി അധികാരത്തിലെത്തിയ കോൺഗ്രസ് സർക്കാരുകൾ രാജിവെക്കുകയാണെങ്കിൽ ബാലറ്റ് പേപ്പർ രീതിയിലേക്ക് മാറാൻ താൻ തയ്യാറെന്ന് അദ്ദേഹം വെല്ലുവിളിച്ചു. കേരളം, കർണാടക, തെലങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇവിഎം ഉപയോഗിച്ച് നടന്ന തെരഞ്ഞെടുപ്പുകളിലൂടെയാണ് കോൺഗ്രസ് അധികാരത്തിൽ എത്തിയത്. ഇത്തരത്തിൽ അധികാരത്തിലെത്തിയ കോൺഗ്രസ് സർക്കാരുകൾ രാജിവെച്ച് ബാലറ്റ് പേപ്പറിലൂടെ വീണ്ടും ജനവിധി തേടാൻ തയ്യാറാണെങ്കിൽ വോട്ടിംഗിനെ പിന്തുണയ്ക്കുമെന്ന് ഹിമന്ത ബിശ്വശർമ്മ. ഇന്ത്യ സഖ്യം സംഘടിപ്പിച്ചത് മഹത്തായ പ്രതിഷേധമായിരുന്നുവെന്ന് സിജെപി സഹകൺവീനർ സൌരവ് ദാസ്. വലിയ ആൾക്കൂട്ടം പങ്കെടുത്തു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം വൻ ജനപങ്കാളിത്തമുണ്ടായി. ഇങ്ങനെ എല്ലാവരും രംഗത്തിറങ്ങണം. എല്ലാ പാർട്ടികളെയും ജനങ്ങളെയും ബാധിക്കുന്ന വിഷയമാണിത്. ഇത് സിജെപിയുടെ മാത്രം പോരാട്ടമല്ല, യുവജന മുന്നേറ്റമാണെന്നും സൌരവ് ദാസ്. സിജെപിക്കെതിരായ ഇടത് നേതാവ് സരിന്റെ പരാമർശത്തിൽ സിപിഎമ്മിന് കടുത്ത അതൃപ്തി. പിഴവ് പറ്റിയെന്ന് നേതാക്കളോട് സരിൻ വിശദീകരിച്ചു. എന്ത് തിരുത്തൽ നടപടിക്കും വിധേയനാകാമെന്നും എം എ ബേബി ഉൾപ്പെടെയുള്ള നേതാക്കളോട് സരിൻ വിശദമാക്കിയെന്നാണ് റിപ്പോർട്ട്. സിജെപി ആർഎസ്എസ് പദ്ധതിയാണെന്ന് സരിൻ ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് വലിയ വിവാദമായിരുന്നു. എസ്എഫ്ഐയും സിപിഎമ്മും സിജെപി സമരത്തിനൊപ്പം അണിചേർന്ന ശേഷമാണ് സരിൻ സമരത്തെ തള്ളിപ്പറഞ്ഞത്. സിജെപിയെ വിശ്വസിക്കരുത്, അതൊരു ഗൂഢാലോചനയാണെന്ന് ജനം തിരിച്ചറിയും. ജന്തർമന്ദറിൽ സമരം ചെയ്യാൻ സിജെപി അനുവാദം ചോദിക്കുന്നത് നാടകം. അവർക്ക് വേണ്ടത് മറ്റു പലതുമാണെന്ന് സംശയമുണ്ട്. മാധ്യമങ്ങളോട് പറഞ്ഞത് തന്റെ പാർട്ടി നിലപാടല്ലെന്നും അത് നാക്കുപിഴയാണെന്നും വ്യക്തമാക്കിയ സരിൻ പിന്നീട് ഖേദം പ്രകടിപ്പിച്ചിരുന്നു. സിഎംആറിൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട വിജിലൻസ് കേസുകൾ അന്വേഷിക്കാൻ രണ്ട് സംഘങ്ങൾ. കൈക്കൂലിക്കേസും കള്ളപ്പണ ഇടപാടും പ്രത്യേകം അന്വേഷിക്കും. സിഎംആറിലെ മുൻ ജീവനക്കാർ, മുൻമന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കൾ എന്നിവരെ ആദ്യം ചോദ്യം ചെയ്യും. ഇഡിയോട് വിവരങ്ങൾ ആവശ്യപ്പെട്ട് കത്ത് നൽകും. അഴിമതി ആരോപണ കേസിൽ പിണറായി വിജയനാണ് ഒന്നാം പ്രതി. ഹവാല കേസിൽ മുഹമ്മദ് റിയാസ് ഒന്നാം പ്രതി. രണ്ട് കേസുകളിലും വീണ ടിയാണ് രണ്ടാം പ്രതി. ഇന്ത്യയുടെ വളർച്ചാ അനുമാനം ഉയർത്തി ഐഎംഎഫ്. ശക്തമായ ആഭ്യന്തര ഡിമാൻഡും സേവന മേഖലയിലെ മുന്നേറ്റവും 7% വളർച്ച കൈവരിക്കാൻ സഹായിക്കുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. നടപ്പ് വർഷവും അടുത്ത വർഷവും ഇതേ വളർച്ച നിലനിർത്തുമെന്നാണ് വിലയിരുത്തൽ. റിയാദ് വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ ഹൂതികളും സൌദി അറേബ്യയും തമ്മിലുള്ള സംഘർഷം കനക്കുന്നു. ഇരുവിഭാഗവും ശക്തമായ ആക്രമണമാണ് നടത്തുന്നത്. റിയാദ് കിംഗ് ഖാലിദ് രാജ്യാന്തര വിമാനത്താവളം ഈ മാസം 17 വരെ അടച്ചിട്ടു. ഹൂതി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്. സൌദിയിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കി കൂടുതൽ വിമാന കമ്പനികൾ. റിയാദ് ജിദ്ദ ദമാം വിമാന സർവീസുകൾ റദ്ദാക്കി ഇത്തിഹാദ്. ഗ്ലോബൽ വില്ലേജിന്റെ 31 സീസണോടനുബന്ധിച്ച് സന്ദർശകർക്കായി വിപുല യാത്രാ സൌകര്യങ്ങൾ പുനരാരംഭിച്ച് ദുബായ് ആർടിഎ. ഗ്ലോബൽ വില്ലേജിലേക്ക് നേരിട്ടെത്തുന്ന 4 പ്രധാന ബസ് റൂട്ടുകൾ ആർടിഎ ഒരുക്കിയിട്ടുണ്ട്. അൽ റാഷിദ്യ ബസ് സ്റ്റേഷനിൽ നിന്ന് സർവീസ് നടത്തുന്ന റൂട്ട് 102, യൂണിയൻ ബസ് സ്റ്റേഷനിൽ നിന്നുള്ള റൂട്ട് 103, അൽ ഖുബൈബ ബസ് സ്റ്റേഷനിൽ നിന്നുള്ള റൂട്ട് 104, മോൾ ഓഫ് എമിറേറ്റ്സ് ബസ് സ്റ്റേഷനിൽ നിന്ന് റൂട്ട് 106 എന്നിവയാണ് സർവീസുകൾ. നാളെയാണ് ഗ്ലോബൽ വില്ലേജിന്റെ പുതിയ സീസൺ ആരംഭിക്കുക.
1: FM News was brought to you by Dhanya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: വെരി ഗുഡ് മോർണിംഗ്. ദുബായിൽ ഇപ്പൊ സമയം 10 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിരിക്കാണ്.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിലെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ 34 ഡിഗ്രി സെൽഷ്യസ് മാത്രമേ ഉള്ളൂ. ഹ്യൂമിഡിറ്റി 44% മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് ഫോഗോ കാര്യങ്ങളോ എങ്ങും തന്നെ റിപ്പോർട്ടും ചെയ്തിട്ടില്ല.
2: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Sand Dunes with Akshay on Home 92.2 FM.
1: ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക്. സ്വാഗതം. അക്ഷയ്യാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ഈ പെഡസ്ട്രിയലും പോട്ടെ, നമ്മൾക്ക് ഈ എന്താ പറയുന്നത്, എസ്പെഷ്യലി ഡിസൈൻ ചെയ്തേക്കുന്ന പാർക്കിംഗ് സ്പേസുകൾ ഒക്കെയുണ്ട് ഇപ്പം വീൽചെയർ ആക്സസ് ഉള്ളവർക്കും. അപ്പോൾ അങ്ങനെ സ്പെഷ്യലി ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പാർക്കിംഗ് സ്പേസിൽ നമുക്ക് വണ്ടി ഇടാൻ ഒരു കാരണവശാലും പാടില്ല എന്നുള്ളത് നമുക്കറിയാം. അവിടെ നമുക്ക് വീൽചെയർ ആക്സസിൻ്റെ ബോർഡോ അല്ലെങ്കിൽ ഓരോന്നൊക്കെ തന്നെ നമുക്കവിടെ കാണുന്നതാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ ഇടാൻ ശ്രമം, നിങ്ങളിപ്പോൾ വിചാരിക്കുക നിങ്ങൾ, ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഇട്ടിട്ട് ഇപ്പോൾ വരെ ഒരു മിനിറ്റിൻ്റെ കാര്യമുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ എനിക്കറിയില്ല, പക്ഷേ ഞാൻ കാനഡ പോയിട്ട് ഒരു പാർക്കിംഗിൽ ഇതുപോലെ ആ പാർക്കിംഗിൽ ഈ മാർക്കിംഗ് ഇല്ലായിരുന്നു. അതായത് ഒരു 98% അത് കാണത്തില്ല. എന്നാൽ പാർക്കിംഗ് ഉണ്ട് താനും, അവിടെ സിമ്പിൾ ഉണ്ട് താനും. അങ്ങനെ ഞാൻ വണ്ടി ഇട്ടിട്ട് എനിക്ക് ഹെവി ഫൈൻ അവിടെ നിന്ന് കിട്ടി. പിന്നെ ഞാനത് സ്യൂ ചെയ്തു. ഞാൻ ഇതുപോലെ ഞാൻ ഫോട്ടോഗ്രാഫ്സൊക്കെ കാണിച്ച് ഇതുപോലെ ഇല്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ ഫൈൻ്റെ എമൗണ്ട് അവരൊരു 80% കുറച്ച് തന്നു. അവർ ഫൈൻ ചെയ്തു പോയി, പക്ഷേ അടയ്ക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്രയും കുറച്ച് തന്നു. അപ്പോൾ അങ്ങനെ അത്രയും വലിയ ശിക്ഷയാണത്. ഇപ്പം യു എയിലെ സംബന്ധിച്ച് ഇനിയും തൊട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും ചെയ്യരുത് എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇപ്പം നമ്മൾ കറാമയിലൊക്കെ തന്നെ ഈ പാർക്കിൻ്റെ സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ക്യാമറ പോൾസ്, ഈ പറയുന്ന സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള പാർക്കിങ്ങിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വാഹനം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പർ പ്ലേറ്റ്, ഇവരുടെ എല്ലാ വാഹനങ്ങൾക്കും അവർ സ്പെഷ്യലി രജിസ്റ്റേർഡ് ആണ് ആ നമ്പർ. അപ്പോൾ നിങ്ങളുടെ വാഹനം അതല്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും, അപ്പം തന്നെ ഫൈൻ അടിച്ചു വരും. കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിരുന്നു, അക്ഷയ് ഇതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യണം എന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ സമയത്താണ് ഞാൻ ഇത്തരത്തിലുള്ള ക്യാമറ ഇത് സംഭവം കാണുന്നതും. അപ്പോൾ എന്താണേലും ഇനി നിങ്ങൾ ആരെങ്കിലും എന്താ പറയുന്നത്, ഈ അത്തര രീതിയിലുള്ള പാർക്കിങ്ങിന് ഒരു മിനിറ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാത്തില്ല ആ ക്യാമറ ഇരിക്കുന്നത്, നമ്മൾ ശ്രദ്ധിക്കത്തില്ല അത്. അതുകൊണ്ട് തന്നെയാണ് ഇനിയിപ്പം എല്ലാ പാർക്കിങ്ങിലും ഈ ക്യാമറാസ് വരാൻ പോകുന്നുണ്ട്. അത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ഒരു 6 മാസം മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണേലും ഇനി ആരെങ്കിലും അത്തരത്തെ രീതിയിൽ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട, കറാമ പ്രത്യേകിച്ച് കറാമയിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെർമിഷനുള്ള ഓരോ ആൾക്കാർക്കും പെർമിഷനുള്ള അവരുടെ പാർക്കിങ്ങിൽ തന്നെ ഇടുക എന്നുള്ളൊരു കാര്യം കൂടെ എടുത്ത് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി ആരും കാണുന്നില്ല എന്ന് കരുതി എവിടെയും പാർക്ക് ചെയ്യാം എന്ന് കരുതണ്ട എന്നുള്ളൊരു ഇത് സെയിം തന്നെയാണ്. ഈ മോളിലൊക്കെ ചെല്ലുന്ന സമയത്ത് അവിടെ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള പാർക്കിംഗ് സ്ലോട്ട്സ് ഉണ്ട്, അവിടെയും കയറ്റി വണ്ടി ഇടരുത്, നിങ്ങൾക്ക് പണി കിട്ടും. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും, ഞാൻ ഇപ്പോൾ പറയട്ടെ, ചില ആളുകൾക്ക് വണ്ടി ഇങ്ങനെ കർബിൻ്റെ മേളിലൊക്കെ കയറ്റി ഇങ്ങനെ ഇട്ട് നമുക്ക് നല്ല രസത്തിൽ കാണാം, ഒരു രാജകീയമായിട്ടുള്ള പ്രൗഢിയാണ് അവർക്ക്, രാജകീയമായിട്ട് തന്നെ അവൾക്ക് ഫൈനും അവർക്ക് കിട്ടും. വേണ്ട, അതിന് പോകാതിരിക്കാം, നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് ഈ രാജ്യത്ത്, അതുകൊണ്ട് സൂക്ഷിക്കുക എന്നുള്ളൊരു കാര്യം എടുത്ത് ഞാൻ പറയുന്നു.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 9 to 2 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.

0: 922 Madras Mail. Tamil Hit of the Hour was brought to you by Umulcoin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses, and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: La la la la la.
3: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
4: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടല്ലോ.
3: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജീൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCC റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
0: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
5: ചേട്ടൻ ഗൂഗിൾ ചെയ്തോക്ക്.
6: ഇവന്മാരൊക്കെ ഗൂഗിളിലുണ്ടോ?

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: ഓൾ റൈറ്റ്, ട്രാഫിക് സിറ്റുവേഷൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാർ റോഡിൽ ട്രാഫിക് കുറച്ചുണ്ട്. എന്നാലും രാവിലത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നല്ല രീതിയിൽ ട്രാഫിക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ സമയത്ത് ട്രാഫിക് കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ യൂഷ്വലി വെള്ളിയാഴ്ച സമയത്ത് ഒരു അവസ്ഥയുണ്ടല്ലോ, ആ വലിയ തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ലാതെ പോകുന്ന ഒരു സമയം, അതുപോലെ എനിക്ക് ഇന്നത്തെ സിറ്റുവേഷൻ തോന്നുന്നുണ്ട് കേട്ടോ. എന്തായാലും റോഡുകളൊക്കെ നല്ല എന്താ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ നല്ല അടിപൊളി പാട്ടൊക്കെ കേട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. ABC കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ ABC കാർഗോ ആൻഡ് കൊറിയർ നമ്പർ 1 NGCC TNC apply.
4: Sand Dunes with Akshay on Home 92.2 FM.
0: You're listening to Home 92.2 FM. Home is a feeling.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: You are listening

0: Sun Dunes with Akshay on Home 92.2 FM.
1: Good morning, welcome back. Home 92.2 FM. Like a swagda. Endo orai Nitya and Avle join cheyada thende. Very good morning, Nitya. Namaskaram.
2: Very very good morning, Akshay.
1: Ippa traffic adi illa lo. Avudin gudu varanaitu.
2: ഇല്ല
1: ഇപ്പൊ കുറവാണ്, സ്കൂൾ അവധിയൊക്കെ കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പൊ അതിന് അതിനോടനുബന്ധിച്ച് ട്രാഫിക് ഒക്കെ വളരെ കുറവായിട്ടുള്ള രീതിയിലാണ് ഇന്ന് രാവിലത്തെ മോർണിംഗ് ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്താണ് വിശേഷങ്ങൾ പിന്നെ അവിടെ?
2: വിശേഷം സുഖം, ഇങ്ങനെ പോകുന്നു. എന്താ മോനെ ദിനേശ, അല്ല വിശേഷം നമുക്ക് സിനിമയായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങളാണ്.
1: സിനിമ റിലീസും കാര്യങ്ങളും ഒക്കെ തന്നെ ഒരുപാട് വരുന്നു അതിന്റെ പുറകിലാണ്. അപ്പം രാവിലെ എന്റെ അടുത്ത് നിത്യ ഒരു കാര്യം, ഒരു ലക്ഷക്കണക്ക് എത്ര 75 ആണോ 55 ആണോ
2: 75,
1: അതായത് 75 ലക്ഷം രൂപ വരുന്ന ഒരു മരക്കഷ്ണം.
2: അതായത് ദൈവങ്ങളുടെ മരം എന്നറിയപ്പെടുന്ന കൈനം അഗർവുഡ് ആണ് ഒരു 10 ഗ്രാമിന് 85 ലക്ഷം രൂപ വില വരുന്നത്.
1: 10 ഗ്രാമിന്,
2: വെറും 10 ഗ്രാമിന് 85 ലക്ഷം രൂപ.
1: ഒന്നുമില്ല.
2: അപ്പൊ ശരിക്കും പറഞ്ഞു പറഞ്ഞു വരുമ്പോ കൈനം അഗർവുഡ് എന്ന് കേൾക്കുമ്പോ തന്നെ ഞാനിത് പറയുമ്പോ തന്നെ അക്ഷയ് എന്നോട് പറഞ്ഞിരുന്നു, നിത്യ എന്തെങ്കിലും ഊത് സംതിങ് ലൈക്ക് ദാറ്റ്.
1: ഈ ഊത് പുട്ടിന്റെ നമുക്കറിയാം ലക്ഷങ്ങൾ. ഇപ്പം ഇവിടെ ഷാർജ പെർഫ്യൂം എക്സിബിഷൻ നടന്ന സമയത്ത് ലക്ഷക്കണക്കിന് രൂപ വരുന്ന ഊത് പുട്ട് അവരോട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് 10 ഗ്രാം അല്ലായിരുന്നു, അത് ഇച്ചിരി വലുതായിരുന്നു.
2: ഇതൊരു സ്പെഷ്യൽ ഇനമാണ് കൈനം അഗർവുഡ് എന്നാണ് ഇതിന്റെ പേര്. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും ചൈനയിലും ഇന്ത്യയിലും ഒക്കെയാണ് ഇത് കണ്ടുവരുന്നത്. പിന്നെ ഈ മരത്തിൽ കണ്ടുവരുന്ന ഒരുതരം പൂപ്പൽ ബാധയുണ്ട്. അപ്പോ ആ പൂപ്പൽ ബാധ കാരണം അതുകൊണ്ട് തന്നെ ഈ മരത്തിന്റെ ഒരു സൈഡിലായിട്ട് ഒരുതരം പശ, ഒരു സുഗന്ധം കൂടുതലുള്ള ഒരുതരം പശ ഉണ്ടാക്കാറുണ്ട്. അതിന്റെ പേര് എന്താണ്, ഒരുതരം പ്രത്യേകതരം റസിനാണിത്. അത് നമുക്കറിയാലോ ചില വൃക്ഷങ്ങളിൽ ആ ഒരുതരം കറ, പശ പോലെയുള്ള കറ അതാണ് ശരിക്കും പറഞ്ഞത് ഇതിന് ഇത്രയധികം വില മതിപ്പിക്കുന്ന അല്ലെ മൂല്യം കൊണ്ടുവരുന്നത്. വർഷങ്ങൾ പഴക്കമുള്ള കൈനം അഗർവുഡിന്റെ ഒരു എന്താ, ഒരു 16 കിലോ വരുന്ന മരക്കഷ്ണത്തിന് എത്ര രൂപയ്ക്ക് വിറ്റുപോയെന്നറിയാമോ? 171 കോടി രൂപയ്ക്കാണ് വിറ്റുപോയത്. അങ്ങനെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഞാനും അക്ഷയും പറഞ്ഞല്ല കേട്ടോ.
1: അല്ല, ഇത് അഗർവുഡ് അല്ലേ?
2: അഗർവുഡ്
1: പണ്ട് അപ്പ രാഞ്ഞിൽ വെച്ച സമയത്ത് അഗർവുഡും എല്ലാം വെച്ചാ മതിയായിരുന്നു വീട്ടിൽ.
2: നമ്മള് പണ്ട് പറയാം വാഴയും തെങ്ങും എന്നൊക്കെ,
1: ചന്ദനം വെക്കുന്നവരുള്ള ഗവൺമെന്റ് പെർമിറ്റോടെ അങ്ങനെയാണ് ചന്ദനം വെക്കുന്നത്. ഈ കറയില്ലേ, ഈ കറ പറഞ്ഞ സമയത്ത് ഈ നമ്മുടെ കുന്തിരുക്കം, കുന്തിരുക്കം കറയാണ്. ആ മരത്തിന്റെ തൊലി ഇരിക്കുന്ന സമയത്ത് അവിടുന്ന് വരുന്ന
2: കറയാണ്
1: ബെസ്റ്റ് കുന്തിരുക്കം ഒമാനെ കിട്ടും. ആരെങ്കിലും പോയിട്ട് വരുമ്പോ, ഞാൻ കഴിഞ്ഞ വട്ടം പോയപ്പോ ഒരുപാട് ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ കുന്തിരുക്കത്തിന്റെ മണം വേറെ എങ്ങും ഇല്ല. നമ്മുടെ നേരെ ഗോൾഡ് സോക്കിൽ
2: കിട്ടും.
1: സ്പെഷ്യലാണ് ഒമാൻ കുന്തിരിക്ക. നിങ്ങൾ കഴിക്കാവുന്ന കുന്തിരിക്കുണ്ട്, അല്ലാതെ കത്തിക്കാവുന്ന ബക്കൂറിൽ വെക്കാവുന്ന കുന്തിരിക്കോ?
2: എങ്ങനെ കഴിക്കാവുന്ന കുന്തിരിക്കോ?
1: കഴിക്കാവുന്ന
2: കുന്തിരിക്കോണ്ട്.
1: അത് വേറൊരു വീഡിയോ ചെയ്യാം.
2: ഓക്കെ, എന്തായാലും ഇപ്പൊ ഈ ഉയർന്ന ഗുണനിലവാരമുള്ള ഇതുപോലത്തെ ഊതും അതുപോലെ വില കൂടിയ പെർഫ്യൂംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ കൈനം അഗർവുഡ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാം കൂടെ വെച്ച് ചേർത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ നമ്മുടെ ഈ ഇവിടുത്തെ സ്വദേശികൾ അവരുടെ വീടുകളിലേക്ക് ഗസ്റ്റ് ഒക്കെ വരുന്ന സമയങ്ങളിൽ ഈ ഊത് തടികൾ, അപ്പൊ ഇത് അതൊക്കെ ഇത് വെച്ചുണ്ടാക്കുന്നതാണ്, പുകയ്ക്കാറുണ്ട് ഗസ്റ്റിനൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിട്ട്. അതുപോലെ കൊറിയയിൽ ഇതൊരുതരം വൈൻ നിർമ്മാണത്തിൽ ഉപയോഗിക്കാറുണ്ട് ഈ കൈനം അഗർവുഡ്. ഓക്കെ, ജപ്പാനിലും ചൈനയിലും ഒക്കെ ഈ ഡിവോഷണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഈ സംഭവം എന്ന് പറയുന്നത്. അപ്പം നമ്മളീ പറഞ്ഞനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ അസമിലെ കർഷകർ വാണിജ്യ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇത്തരം അഗർവുഡ് മരങ്ങൾ കൃഷി ചെയ്ത് വരുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ പറഞ്ഞാൽ ഇത്രയും വില കൂടിയത് വെറും 10 ഗ്രാമിന് 75 ലക്ഷം രൂപയും 16 കിലോ വില വരുന്ന ഈ തടിക്കഷ്ണത്തിന് 171 കോടി രൂപയാണ്.
1: ബ്യൂട്ടിഫുൾ. എന്തായാലും ലോകത്തിലെ നിങ്ങൾ പറയുന്നില്ല, പക്ഷെ 10 ഗ്രാമിന് 75 കോടി രൂപ വരുന്ന
2: 75 ലക്ഷം
1: 75 ലക്ഷം രൂപ വരുന്ന ഒരു തടിക്കഷ്ണത്തിന്റെ കഥയാണ് ഇത്.
2: യെസ്.
3: You're tuned into Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: നെടുമ്പാശ്ശേരി വാഹനാപകടം. സുഹേൽ സജീവിനെതിരെ എക്സൈസ് കേസ്. അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമമെന്ന് മരിച്ച പെൺകുട്ടിയുടെ കുടുംബം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയം. ആരോഗ്യമേഖലയിൽ വലിയ പ്രതിസന്ധികളൊന്നുമില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മരുന്ന് ക്ഷാമത്തിൽ സ്വകാര്യ ആശുപത്രികളുമായി ഡീലുണ്ടോയെന്ന് പിണറായി വിജയന്റെ ചോദ്യം. മരുന്നുക്ഷാമം അടിയന്തരമായി പരിഹരിക്കാൻ നടപടിയെടുത്തുവെന്ന് മന്ത്രി. ആരോഗ്യവകുപ്പിൽ പ്രശ്നങ്ങളില്ല, ഊതിവെറുപ്പിച്ച കാര്യങ്ങളാണ് പുറത്തുവരുന്നതെന്ന് മന്ത്രി. പ്രതിപക്ഷ വിമർശനങ്ങളിൽ ദേഷ്യപ്പെട്ട് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അധികാരം നഷ്ടപ്പെട്ട രോഗത്തിന് മാത്രമാണ് ചികിത്സ ഇല്ലാത്തതെന്ന് മന്ത്രി. മന്ത്രിയുടെ പരാമർശം സഭയിൽ ബഹളത്തിന് ഇടയാക്കി. ഒരു മന്ത്രി ചോദ്യത്തിന് ഇത്തരത്തിലാണോ മറുപടി പറയേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. നെടുമ്പാശ്ശേരിയിൽ മൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ മിനി കൂപ്പർ അപകടക്കേസിലെ മുഖ്യപ്രതി സുഹൈൽ സജീവിനെതിരെ കേസെടുത്ത് എക്സൈസ്. പ്രായപൂർത്തിയാകാതെ മദ്യം വാങ്ങി ഉപയോഗിച്ചുവെന്ന കുറ്റത്തിനാണ് എക്സൈസ് കേസ്. രണ്ടു വർഷം തടവും 5,000 രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയത്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാനാണ് എക്സൈസിന്റെയും പോലീസിന്റെയും തീരുമാനം. നെടുമ്പാശ്ശേരി മിനി കൂപ്പർ ദുരന്തം അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമമെന്ന് അപകടത്തിൽ മരിച്ച ഗോപികയുടെ കുടുംബം. നീതി കിട്ടുമോ എന്ന സംശയം. ഗോപികയെയും കുടുംബത്തെയും സമൂഹമാധ്യമങ്ങളിലൂടെ അപമാനിക്കാൻ ശ്രമം നടത്തുന്നുവെന്ന് മാതാപിതാക്കളും സഹോദരനും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാത്രികാലത്ത് പെൺകുട്ടികൾ എവിടെ പോയിരുന്നു എന്ന ചോദ്യം ഉന്നയിച്ച രാഷ്ട്രീയ നേതാക്കൾ മാന്യത കാട്ടണമെന്നും കുടുംബം. ഹിന്ദു ഐക്യവേദിയുടെ ശശികല ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് കുടുംബത്തിന്റെ പ്രതികരണം. പാലക്കാട് പ്രതിഷേധ മാർച്ചിനിടെ മദ്യപിച്ചെത്തി SFI പ്രവർത്തകരെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. AR ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസർ ചിറ്റിലഞ്ചേരി സ്വദേശി സഫാദിനെയാണ് സസ്പെൻഡ് ചെയ്തത്. പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടേതാണ് നടപടി. കേരളത്തിന് പുതിയ ഗവർണർ. ഓംപ്രകാശ് മാഥൂറിനെ കേരള ഗവർണറായി നിയമിച്ചു. നിലവിൽ സിക്കിം ഗവർണറാണ് അദ്ദേഹം. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ തമിഴ്നാട് ഗവർണറായും രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. BJPയുടെയും RSSന്റെയും മുതിർന്ന നേതാവാണ് ഓംപ്രകാശ് മാഥൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തരിൽ ഒരാൾ. മോദി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഗുജറാത്തിന്റെ ചുമതലയുള്ള BJP നേതാവായിരുന്നു OP മാഥൂർ. സുധ യാദവ് കർണാടക ഗവർണറാകും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്ത്യാ സഖ്യം ഇന്നും പ്രതിഷേധിക്കാൻ സാധ്യത.

0: വിദ്യാസഖ്യ എംപിമാരെയും വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെയും പൌരസമൂഹ പ്രതിനിധികളെയും ചായ സൽക്കാരത്തിന് രാഹുൽഗാന്ധി ക്ഷണിച്ചു. ചായ സൽക്കാരത്തിന് ശേഷം ഇന്ത്യ സഖ്യത്തിന്റെ സംയുക്ത വാർത്താ സമ്മേളനം ഉണ്ടാകും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജിക്കായുള്ള തുടർ സമരപരിപാടികൾ സഖ്യം ഇന്നാലോചിക്കും. നിലവിലെ സമരം അതേപടി നിലനിർത്തണം എന്നാണ് പല നേതാക്കളുടെയും നിലപാട്. ജന്തർമന്ദറിൽ CJP യുടെ മിന്നൽ സമരം. ജന്തർമന്ദർ ഇനി സമരഭൂമിയല്ലെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്രം പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെയാണ് ജന്തർമന്ദർ പ്രതിഷേധയിടമായി വിട്ടുകിട്ടണമെന്ന ആവശ്യവുമായി CJP മിന്നൽ സമരം നടത്തിയത്. 3 CJP നേതാക്കൾ കസ്റ്റഡിയിൽ. ഡൽഹി ചലോ മാർച്ചിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ച് രാഹുൽഗാന്ധി. ഭരണഘടനയെ കൊല്ലുന്നവർക്ക് മുന്നിൽ ഒരടി പിന്നോട്ടില്ല. ഇത് വ്യത്യസ്ത സമരങ്ങളല്ല, രാജ്യത്തിന്റെ ഒരൊറ്റ മുന്നേറ്റം. ഒരടി പോലും പിന്നോട്ടില്ല. അധികാരം ഉപയോഗിച്ചല്ലാതെ നേർക്കുനേർന്ന് പോരാടാൻ BJPക്കും RSSനും ധൈര്യമില്ലെന്ന് രാഹുൽ. രാഹുൽഗാന്ധിയും ഇന്ത്യ സഖ്യ നേതാക്കളും ചേർന്ന് സുപ്രീംകോടതിയിൽ നൽകിയ ഹർജിയിൽ ഗുരുതര പിഴവുകൾ. കോർട്ട് ഫീസ് അടച്ചതിലെ കുറവുൾപ്പെടെ 14 പിഴവുകൾ രജിസ്റ്റർ ചൂണ്ടിക്കാട്ടി. ഹർജി പിഴവുകൾ തിരുത്തി നൽകും. ഇന്ന് പരിഗണിക്കുന്ന കേസുകളുടെ കൂട്ടത്തിൽ ഈ ഹർജി ലിസ്റ്റ് ചെയ്തിട്ടില്ല. രാഹുൽഗാന്ധിക്കെതിരെ ആരോപണവുമായി BJP. ഡൽഹി സമരത്തിനിടെ രാഹുൽ മാധ്യമപ്രവർത്തകയെ മർദ്ദിച്ചു, ഗർഭിണിയെ പിടിച്ചു തള്ളിയെന്ന് BJPയുടെ കുറ്റപ്പെടുത്തൽ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്ക് പകരം ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങണമെന്ന കോൺഗ്രസ് പാർട്ടി നിലപാടിനെ രൂക്ഷമായി വിമർശിച്ച് അസം മുഖ്യമന്ത്രിയും BJP നേതാവുമായ ഹിമന്ത ബിശ്വശർമ്മ. EVM വഴി അധികാരത്തിലെത്തിയ കോൺഗ്രസ് സർക്കാരുകൾ രാജിവെക്കുകയാണെങ്കിൽ ബാലറ്റ് പേപ്പർ രീതിയിലേക്ക് മാറാൻ താൻ തയ്യാറെന്ന് അദ്ദേഹം വെല്ലുവിളിച്ചു. കേരളം, കർണാടക, തെലങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ EVM ഉപയോഗിച്ച് നടന്ന തെരഞ്ഞെടുപ്പുകളിലൂടെയാണ് കോൺഗ്രസ് അധികാരത്തിൽ എത്തിയത്. ഇത്തരത്തിൽ അധികാരത്തിലെത്തിയ കോൺഗ്രസ് സർക്കാരുകൾ രാജിവെച്ച് ബാലറ്റ് പേപ്പറിലൂടെ വീണ്ടും ജനവിധി തേടാൻ തയ്യാറാണെങ്കിൽ ബാലറ്റ് വോട്ടിംഗിനെ പിന്തുണയ്ക്കുമെന്ന് ഹിമന്ത ബിശ്വശർമ്മ. ഇന്ത്യ സഖ്യം സംഘടിപ്പിച്ചത് മഹത്തായ പ്രതിഷേധമായിരുന്നുവെന്ന് CJP സഹകൺവീനർ സൌരവ് ദാസ്. വലിയ ആൾക്കൂട്ടം പങ്കെടുത്തു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം വൻ ജനപങ്കാളിത്തമുണ്ടായി. ഇങ്ങനെ എല്ലാവരും രംഗത്തിറങ്ങണം. എല്ലാ പാർട്ടികളെയും ജനങ്ങളെയും ബാധിക്കുന്ന വിഷയമാണിത്. ഇത് CJPയുടെ മാത്രം പോരാട്ടമല്ല, യുവജന മുന്നേറ്റമാണെന്നും സൌരവ് ദാസ്. CJPക്കെതിരായ ഇടതു നേതാവ് സരിന്റെ പരാമർശത്തിൽ CPMന് കടുത്ത അതൃപ്തി. പിഴവ് പറ്റിയെന്ന് നേതാക്കളോട് സരിൻ വിശദീകരിച്ചു. എന്ത് തിരുത്തൽ നടപടിക്കും വിധേയനാകാമെന്നും MA Baby ഉൾപ്പെടെയുള്ള നേതാക്കളോട് സരിൻ വിശദമാക്കിയെന്നാണ് റിപ്പോർട്ട്. CJP RSS പദ്ധതിയാണെന്ന് സരിൻ ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് വലിയ വിവാദമായിരുന്നു. SFIയും CPMും CJP സമരത്തിനൊപ്പം അണിചേർന്ന ശേഷമാണ് സരിൻ സമരത്തെ തള്ളിപ്പറഞ്ഞത്. CJPയെ വിശ്വസിക്കരുത്, അതൊരു ഗൂഢാലോചനയാണെന്ന് ജനം തിരിച്ചറിയും. ജന്തർമന്ദറിൽ സമരം ചെയ്യാൻ CJP അനുവാദം ചോദിക്കുന്നത് നാടകം. അവർക്ക് വേണ്ടത് മറ്റു പലതുമാണെന്ന് സംശയമുണ്ട്. മാധ്യമങ്ങളോട് പറഞ്ഞത് തന്റെ പാർട്ടി നിലപാടല്ലെന്നും അത് നാക്കുപിഴയാണെന്നും വ്യക്തമാക്കിയ സരിൻ പിന്നീട് ഖേദം പ്രകടിപ്പിച്ചിരുന്നു. CMR എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട വിജിലൻസ് കേസുകൾ അന്വേഷിക്കാൻ 2 സംഘങ്ങൾ. കൈക്കൂലിക്കേസും കള്ളപ്പണ ഇടപാടും പ്രത്യേകം അന്വേഷിക്കും. CMRലെ മുൻ ജീവനക്കാർ, മുൻമന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കൾ എന്നിവരെ ആദ്യം ചോദ്യം ചെയ്യും. ED യോട് വിവരങ്ങൾ ആവശ്യപ്പെട്ട് കത്ത് നൽകും. അഴിമതി ആരോപണ കേസിൽ പിണറായി വിജയനാണ് ഒന്നാം പ്രതി. ഹവാല കേസിൽ മുഹമ്മദ് റിയാസ് ഒന്നാം പ്രതി. 2 കേസുകളിലും വീണ TT ആണ് രണ്ടാം പ്രതി. ഇന്ത്യയുടെ വളർച്ചാ അനുമാനം ഉയർത്തി IMF. ശക്തമായ ആഭ്യന്തര ഡിമാൻഡും സേവന മേഖലയിലെ മുന്നേറ്റവും 7% വളർച്ച കൈവരിക്കാൻ സഹായിക്കുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. നടപ്പ് വർഷവും അടുത്ത വർഷവും ഇതേ വളർച്ച നിലനിർത്തുമെന്നാണ് വിലയിരുത്തൽ. റിയാദ് വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ ഹൂദികളും സൌദി അറേബ്യയും തമ്മിലുള്ള സംഘർഷം കനക്കുന്നു. ഇരുവിഭാഗവും ശക്തമായ ആക്രമണമാണ് നടത്തുന്നത്. റിയാദ് കിംഗ് ഖാലിദ് രാജ്യാന്തര വിമാനത്താവളം ഈ മാസം 17 വരെ അടച്ചിട്ടു. ഹൂദി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്. സൌദിയിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കി കൂടുതൽ വിമാന കമ്പനികൾ. റിയാദ് ജിദ്ദ ദമാം വിമാന സർവീസുകൾ റദ്ദാക്കി ഇത്തിഹാദ്. UAE വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം ശക്തമായ മഴ പെയ്തു. വരും ദിവസങ്ങളിലും മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. മിന്നൽ പ്രളയത്തിന് സാധ്യതയുണ്ട്. ഈ സമയങ്ങളിൽ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. അടുത്ത വാർത്ത 12 മണിക്ക്.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
0: Current temperature in Dubai 34 degrees Celsius, humidity 40%.
2: Weather update.
1: was brought to you by Andras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit andras.me. You are

0: Morning with Nitya.
1: യെസ്, വെൽക്കം ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ. ഇന്നൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കും ജോയിൻ ചെയ്യുന്നത്. ഇന്ന് ഒക്ടോബർ 13th ആണ്, ചൊവ്വാഴ്ചയാണ്. സോ എന്താണ് തുടക്കത്തിൽ തന്നെ നമുക്ക് ഇത്ര സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമുക്ക് ഈ ഒരു സമയങ്ങളിൽ നമ്മുടെ കൂടെ ഗസ്റ്റ് കാണാറുണ്ട്. ചിലപ്പോൾ 12 ആയിരിക്കും, അല്ലെങ്കിൽ 1-2 ആയിരിക്കും, അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ കാണുമായിരിക്കും. ഇന്ന് നമ്മുടെ കൂടെ, നിങ്ങൾ ഇന്നലെ തന്നെ നമ്മുടെ അൽനൂർ പോളിക്ലിനിക് മുത്തീനയിൽ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിലൂടെ പരിചയപ്പെട്ടൊരു പുതിയ ഡോക്ടർ ഉണ്ടായിരുന്നു, ഡോക്ടർ പാറൽ ഗുപ്ത, ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജിസ്റ്റ്. അദ്ദേഹം 20 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറാണ്. പക്ഷെ നമ്മുടെ അൽനൂർ പോളിക്ലിനിക്കിൽ ഇത് ഫസ്റ്റ് ടൈമാണ് ആൾ ജോയിൻ ചെയ്യുന്നത്. ബിക്കോസ് നമ്മൾ മിക്സഡ് ഓഡിയൻസ് ആണ്, അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ആയിട്ട് ഡോക്ടർ, ഒരു യു ആർ ഫ്രം കൊൽക്കത്ത റൈറ്റ് ഡോക്ടർ? No? Welcome to Mid Morning with Nitya, Dr. Paral Gupta.
2: Good morning, Nitya. Thank you so much for having me here.
1: How are you?
2: I'm good. I'm feeling wonderful.
1: Okay, and where are you from?
2: I'm originally from Dehradun.
1: Dehradun? Yes, oh, nice area. Yeah.
2: I'm settled in Ahmedabad.
1: Okay, and how many years in the UAE?
2: UAE, it's almost 14 years.
1: 14 years? Yes. And totally 20 years of experience in obstetrics and gynecology. Yes. Okay, then can we start?
2: Yeah, sure.
1: Okay, നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ലിസണേഴ്സിനോട്, ഇന്ന് നമുക്ക് ഇവിടെ എല്ലാവർക്കും ജോലിയുടെ ഭാഗമായിട്ട് നമ്മുടെ ലാംഗ്വേജ് ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഡോക്ടർ, ഷീ ഡോണ്ട് നോ മലയാളം, ദാറ്റ്സ് വൈ. അപ്പോൾ അതുകൊണ്ട് ആൾ സംസാരിക്കുന്നത് ഇംഗ്ലീഷിലായിരിക്കും. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്നത്, ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസിനെ കുറിച്ച്. ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസിനെ കുറിച്ച് മേ ബി എനിക്ക് തോന്നുന്നത് ഒരു തേർഡ് ടോക്ക് ഷോ ആയിരിക്കും, എങ്കിലും എത്ര തവണ പറഞ്ഞാലും ആൾക്കാർക്ക് ഇത് മനസ്സിലാകണം എന്നില്ല, ഒരു പക്ഷെ അത് കേൾക്കണമെന്നില്ല. ആ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ചപ്പോൾ കേട്ടവരായിരിക്കില്ല ഇന്ന് പുതിയ ലിസണേഴ്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് നമ്മൾ സംസാരിക്കുന്നത് ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസിനെ കുറിച്ചാണ്. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് സംതിങ് റിയലി ഇമ്പോർട്ടൻ്റ് അബൌട്ട് ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ്. സോ ഡോക്ടർ, ഹൗ ഡസ് ഇറ്റ് ഫീൽ to join the team Alnur Polyclinic Almutina?
2: I'm really excited to join the team at Alnur Polyclinic Mutina. So this is a multi-speciality clinic which is very well located in Almutina, Dehra.
1: Okay.
2: And this clinic provides patient focused care with quality and great compassion.
1: Okay.
2: So my role here focuses on providing comprehensive obstetric and gynecological care.
1: Okay.
2: And I'll be keen to help women in all the stages of their life. I also have interest in preventive health and this women wellness.
1: Yeah. That's a main important thing,
2: yes,
1: right?
2: Yes, it's an important thing these days.
1: Yes. With over 20 years of experience in obstetrics and gynecology, what is your primary advice for women regarding early detection of breast cancer?
2: My advice would be very simple. You know, it's important for all the women to understand that don't wait for symptoms. Mm-hmm. Start screening early.
1: Yes.
2: Because for breast cancer, early detection is the key to survival.
1: Okay.
2: You know, just take one step towards your screening, and we are there at Alnur Polyclinic Mutina to support you in your journey.
1: Okay.
2: Screening not only protects you for your health, but it also relieves your anxiety, it boosts your confidence, and it also reassures you for your well-being. So please visit your doctor today. Make sure you get yourself assessed for your risk factors so that you can start appropriate screening. You know, if you're a woman who's 40 years or more and you're at average risk of breast cancer, you need to start mammography screening once in 2 years.
1: Yes. Okay.
2: But if the risk is high, if you're at high risk of breast cancer, the screening starts way early. That's why you need to visit your doctor and get yourself assessed for your risk factors.
1: Okay. Which age, doctor?
2: See, if you are at high risk, the screening starts almost by the age of 30 to 35.
1: Oh, so 30 to 40 is...
2: That is for high-risk women. Uh-huh. But if you are at average risk, then 40 years and above, it is necessary to start screening. And mammogram is now the gold standard for screening for breast cancer. But you might need an additional ultrasound if the breast tissue is dense.
1: Okay.
2: And when you're doing for high risk, even sometimes MRI might be required.
1: Mm-hmm. Is it painful, the mammogram?
2: Mammogram is considered a little having little discomfort for some women, but it is a short and a quick procedure. When you step in for this test, you'll be counseled well, you'll be informed about the procedure, it gets over in a few minutes, and it is a low dose radiation exposure. Women are mostly worried that we'll undergo so much of radiation exposure every 2 years. Okay. So now the mammograms with newer techniques have low dose.
1: Okay.
2: So I think it is necessary if you outweigh the risk of cancer to undergo the mammogram is essential.
1: Okay, no need to panic.
2: No.
1: Okay. അപ്പൊ നമുക്കൊരു ബ്രേക്കിലേക്ക് കടക്കാം. ഒരു ചെറിയ ഇടവേളയാണ്, വേഗം തിരികെ എത്താം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺലി ഓൺ ഫോർ ഹോം 92.2 FM.
0: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ആർ
4: brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: மிட் மார்னிங் வித் நித்யா.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പൊ നമ്മൾ ഇന്ന് ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ്സുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ഇന്നുള്ളത് ഡോക്ടർ പാറൽ ഗുപ്തയാണ്, ഒബ്സ്റ്റെട്രിക് ആൻഡ് ഗൈനക്കോളജിസ്റ്റ് ഫ്രം അൽനൂർ പോളിക്ലിനിക് മുത്തീന ദുബായ്. അപ്പൊ നമ്മൾ എന്താ ഡോക്ടർ ഇപ്പോ ഇവിടെ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ, അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പൊ ഈ ഒരു 20 വർഷത്തിനിടയിൽ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഏർലി ഡിറ്റക്ഷൻ അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ സംസാരിച്ചത്. ഇനി നമ്മൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സിൻസ് ഒക്ടോബർ ഈസ് ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്ത്, റൈറ്റ് ഡോക്ടർ? കുഡ് യു ടെൽ അസ് വൈ റൂട്ടീൻ സ്ക്രീനിംഗ് ഈസ് സോ വൈറ്റർ ഫോർ എവറി വുമൻ?
2: So to answer this question, I would like to highlight some facts.
1: Yeah.
2: You know, breast cancer is the most common cancer seen in women worldwide.
1: Mm-hmm.
2: It is also the second most common cause of cancer-related death in women.
1: Okay.
2: And every 2 minutes, somewhere in the world, one woman is being diagnosed with breast cancer.
1: Mm.
2: That is how prevalent it is.
1: Yes.
2: And above all, every woman, because being a woman itself is a risk factor for breast cancer.
1: Correct.
2: So I think that makes us understand that why screening is so necessary for each and every woman.
1: Mm.
2: And when we talk about screening, what exactly do we mean?
1: Mm.
2: The word screening means detection of the disease way before it develops, you know, before you get any signs or symptoms. And if you're doing a screening, you're able to pick up the disease at a very early stage. So it understands that if you detect a disease early, the treatment is easy, recovery is fast, and survival is better.
1: Mm-hmm. Okay. Doctor, more than that, what is Allur Polyclinic Muthina is offering for breast cancer screening this month for our listeners?
2: Yeah, it is something very sad but true, but most of the women, you know, they ignore their health due to various reasons. So that delays their gynecological checkups, and sometimes there is a delay in diagnosis and a poor outcome. So to overcome this and to spread breast cancer awareness, Alnur Polyclinic Muthina has come up with a wonderful opportunity for all the women so that they can prioritize their health. So all you need to do is just book an appointment with our clinic and you can come in for a free clinical breast examination. You can discuss your concerns with the gynecologist and also avail the screening services like mammogram, ultrasound, MRI at special discounted prices.
1: Okay, that's a good news.
2: Yeah, that's a very good opportunity for all the women who sometimes delay due to cost reasons or other reasons. You can now come up and do these things.
1: So we are there because
2: yes,
1: you
2: are
1: there.
2: Definitely, we are looking forward to help you.
1: Okay, തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശരിയാണ്. നിങ്ങൾക്ക് ഇപ്പം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരാണെങ്കിൽ പോലും നിങ്ങളുടെ വൈഫിനെയോ നിങ്ങളുടെ അമ്മയോ അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്ററെയോ ഒക്കെ തീർച്ചയായിട്ടും നമ്മുടെ അല്ലൂർ പോളിക്ലിനിക്കിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അപ്പോൾ അവർ ഓഫർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്.
2: There's one more thing I want to emphasize. You know, we are telling all women to be aware.
1: Mm.
2: I would give out a message to all the men out there. You know, you all have important women in your life.
1: Yeah.
2: Your mother, sister, wife, daughter. You can also make them aware of this breast cancer screening and bring them for that.
1: Mm-hmm. Every 2 years, right?
2: That is
1: for the mammogram
2: test. Yeah, so at least come up. Get yourself assessed whether you need screening now, what is the thing required for you, because everyone has a different profile. See, no one size fits all.
1: Correct.
2: So that we have to see.
1: Okay. അപ്പോൾ എന്തായാലും നമ്മുടെ അൽനൂർ പോളിക്ലിനിക് നിങ്ങൾക്ക് നൽകുന്ന ഒരു എന്താ പറയുക, നമുക്കിപ്പോൾ ഫ്രീ ബ്രസ്റ്റ് എക്സാമിനേഷൻസ് ആണെങ്കിലും ഫ്രീ ഗൈനക്കോളജി കൺസൾട്ടൻസ് ആണെങ്കിലും ശരി, സ്പെഷ്യൽ ഡിസ്കൗണ്ട്സ് ഒക്കെ അൽനൂർ പോളിക്ലിനിക് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തുക. കാരണം ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ്സോട് ബന്ധപ്പെട്ട് ധാരാളം ആൾക്കാർ, അതുകൊണ്ട് ഇപ്പം ഈ ഒരു അവയർനെസ്സിൽ ഓരോ മാസവും നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഡോക്ടേഴ്സ് പറയുന്നത് കേൾക്കാതെ പലപ്പോഴും തള്ളി നീങ്ങി പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കാലം ശരിയാകുന്നില്ല, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ശരിയാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. നമുക്കൊരു കുട്ടി ബ്രേക്കും കൂടെ എടുത്തതിന് ശേഷം തിരികെ എത്താം, കാരണം ഇനിയും ഡോക്ടർക്ക് നമ്മളോട് സംസാരിക്കാനുണ്ട്. ഒരു ഷോർട്ട് ബ്രേക്ക് എടുക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.
3: ബിസിനസ് ലൈസൻസ്, എ കംപ്ലീറ്റ് ബിസിനസ് എക്കോസിസ്റ്റം ടു സ്റ്റാർട്ട് ഓപ്പറേറ്റ് ആൻഡ് സ്കെയിൽ ഇൻ ദ UAE.

0: 922 Madras Mail. Tamil Hit of the Hour was brought to you by Umulcoin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses, and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
0: Traffic update.
2: Brought to you by ABC Cargo and Courier. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. ABC കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ ABC കാർഗോ ആൻഡ് കൊറിയർ നമ്പർ 1 NGCC TNC അപ്ലൈ.
3: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM.
4: കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ട ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മുഞ്ചാറമൂട്, SJ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: Morning with Nithya.
6: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പോൾ നമ്മുടെ കൂടെ ഇന്നുള്ളത് അൽനൂർ പോളിക്ലിനിക് മുത്തീന ദുബായിലെ ഡോക്ടർ പാറൽ ഗുപ്തയാണ്, ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജിസ്റ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. വാട്ട് ഈസ് വൺ സിമ്പിൾ ഹെൽത്ത് മെസ്സേജ് യു വുഡ് ലൈക്ക് ടു ഷെയർ വിത്ത് ആൾ അവർ ലിസണേഴ്സ് ടുഡേ?
7: ഓക്കെ, സോ ഓൾ ദ വിമൻ ഔട്ട് ദെയർ, ഐ വുഡ് ലൈക്ക് ടു സേ ജസ്റ്റ് വൺ തിങ് ടു ദെം, ദാറ്റ് your health is your responsibility.
6: Yeah.
7: So please don't postpone it. Just take out few minutes for screening today, and this will protect your future. So please avail the opportunity and get yourself screened.
6: Any special message for men?
7: Men are also equally responsible. So please, if you are listening to this, you are getting awareness about breast cancer screening, please spread this awareness to all the women in your life, so that they can get the benefit.
6: Yes, men's aanengilum ladies aanengilum both avarkulla oru message aanu doctor thannirikkune. So ningal marakkanda, nammude last question aayirunnu idu. Sherikkum paranjalle, she is too much busy, we know that. Thank you so much doctor for coming here.
7: Thank you so much Nithya, it was lovely talking to you.
6: Thank you, thanks a lot. Appo ningal kettonde irikka Home 92.2 FM, karanam aalum nalla busy aanu, aalu join cheyidittullu, but idu ee oru month ennu varunna breast cancer awareness month aanu. So too much, oru vaadu kaaryangal aalkkini cheyanund. Anyway, namukku veendum meet cheyam. Anyway, thank you, nammal evergreen paattu kettonde munnottu povu, njan odane ethan pudhiya pudhiya visheshangalumayi. Thank you.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
2: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടെങ്കിലോ,
1: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജീൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCC റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
3: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
4: Chatam Google edok.
5: Ivu maraka Google lunda.
0: You're listening to Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: Jantar Mandaril CJP Minnal Samaram. കേരള സർക്കാർ രാജിവെച്ചാൽ താനും രാജിവെക്കാം. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയം. ആരോഗ്യമേഖലയിൽ വലിയ പ്രതിസന്ധികളൊന്നും ഇല്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മരുന്ന് ക്ഷാമത്തിൽ സ്വകാര്യ ആശുപത്രികളുമായി ഡീലുണ്ടോയെന്ന് പിണറായി വിജയന്റെ ചോദ്യം. മരുന്നക്ഷാമം അടിയന്തരമായി പരിഹരിക്കാൻ നടപടിയെടുത്തുവെന്ന് മന്ത്രി. ആരോഗ്യവകുപ്പിൽ പ്രശ്നങ്ങളില്ല, ഊതിവെറുപ്പിച്ച കാര്യങ്ങളാണ് പുറത്തുവരുന്നതെന്ന് മന്ത്രി. പ്രതിപക്ഷ വിമർശനങ്ങളിൽ ദേഷ്യപ്പെട്ട് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അധികാരം നഷ്ടപ്പെട്ട രോഗത്തിന് മാത്രമാണ് ചികിത്സ ഇല്ലാത്തതെന്ന് മന്ത്രി. മന്ത്രിയുടെ പരാമർശം സഭയിൽ ബഹളത്തിന് ഇടയാക്കി. ഒരു മന്ത്രി ചോദ്യത്തിന് ഇത്തരത്തിലാണോ മറുപടി പറയേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. നെടുമ്പാശ്ശേരിയിൽ മൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ മിനി കൂപ്പർ അപകടക്കേസിലെ മുഖ്യപ്രതി സുഹൈൽ സജീവിനെതിരെ കേസെടുത്ത് എക്സൈസ്. പ്രായപൂർത്തിയാകാതെ മദ്യം വാങ്ങി ഉപയോഗിച്ചുവെന്ന കുറ്റത്തിനാണ് എക്സൈസ് കേസ്. രണ്ടു വർഷം തടവും 5,000 രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയത്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാനാണ് എക്സൈസിന്റെയും പോലീസിന്റെയും തീരുമാനം. നെടുമ്പാശ്ശേരി മിനി കൂപ്പർ ദുരന്തം അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമമെന്ന് അപകടത്തിൽ മരിച്ച ഗോപികയുടെ കുടുംബം. നീതി കിട്ടുമോ എന്ന സംശയം. ഗോപികയെയും കുടുംബത്തെയും സമൂഹമാധ്യമങ്ങളിലൂടെ അപമാനിക്കാൻ ശ്രമം നടത്തുന്നുവെന്ന് മാതാപിതാക്കളും സഹോദരനും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാത്രികാലത്ത് പെൺകുട്ടികൾ എവിടെ പോയിരുന്നു എന്ന ചോദ്യം ഉന്നയിച്ച രാഷ്ട്രീയ നേതാക്കൾ മാന്യത കാട്ടണമെന്നും കുടുംബം. ഹിന്ദു ഐക്യവേദിയുടെ ശശികല ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് കുടുംബത്തിന്റെ പ്രതികരണം. പാലക്കാട് പ്രതിഷേധ മാർച്ചിനിടെ മദ്യപിച്ചെത്തി SFI പ്രവർത്തകരെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. AR ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസർ ചിറ്റിലഞ്ചേരി സ്വദേശി സഫാദിനെയാണ് സസ്പെൻഡ് ചെയ്തത്. പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടേതാണ് നടപടി. കേരളത്തിന് പുതിയ ഗവർണർ ഓംപ്രകാശ് മാഥൂറിനെ കേരള ഗവർണറായി നിയമിച്ചു. നിലവിൽ സിക്കിം ഗവർണറാണ് അദ്ദേഹം. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ തമിഴ്നാട് ഗവർണറായും രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. BJPയുടെയും RSSന്റെയും മുതിർന്ന നേതാവാണ് ഓംപ്രകാശ് മാഥൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തരിൽ ഒരാൾ. മോദി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഗുജറാത്തിന്റെ ചുമതലയുള്ള BJP നേതാവായിരുന്നു OP മാഥൂർ. സുധ യാദവ് കർണാടക ഗവർണറാകും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യം ഇന്നും പ്രതിഷേധിക്കാൻ സാധ്യത. ഇന്ത്യ സഖ്യ MPമാരെയും വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെയും പൌരസമൂഹ പ്രതിനിധികളെയും ചായ സൽക്കാരത്തിന് രാഹുൽഗാന്ധി ക്ഷണിച്ചു. ചായ സൽക്കാരത്തിന് ശേഷം ഇന്ത്യ സഖ്യത്തിന്റെ സംയുക്ത വാർത്താ സമ്മേളനം ഉണ്ടാകും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജിക്കായുള്ള തുടർ സമരപരിപാടികൾ സഖ്യം ഇന്നാലോചിക്കും. നിലവിലെ സമരം അതേപടി നിലനിർത്തണം എന്നാണ് പല നേതാക്കളുടെയും നിലപാട്. ജന്തർമന്ദറിൽ CJPയുടെ മിന്നൽ സമരം. ജന്തർമന്ദർ ഇനി സമരഭൂമിയല്ലെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്രം പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെയാണ് ജന്തർമന്ദർ പ്രതിഷേധയിടമായി വിട്ടുകിട്ടണമെന്ന ആവശ്യവുമായി CJP മിന്നൽ സമരം നടത്തിയത്. 3 CJP നേതാക്കൾ കസ്റ്റഡിയിൽ. ഡൽഹി ചലോ മാർച്ചിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ച് രാഹുൽഗാന്ധി. ഭരണഘടനയെ കൊല്ലുന്നവർക്ക് മുന്നിൽ ഒരടി പിന്നോട്ടില്ല. ഇത് വ്യത്യസ്ത സമരങ്ങളല്ല, രാജ്യത്തിന്റെ ഒരൊറ്റ മുന്നേറ്റം. ഒരടി പോലും പിന്നോട്ടില്ല. അധികാരം ഉപയോഗിച്ചല്ലാതെ നേർക്കുനേർ നിന്ന് പോരാടാൻ BJPക്കും RSSനും ധൈര്യമില്ലെന്ന് രാഹുൽ. രാഹുൽഗാന്ധിയും ഇന്ത്യ സഖ്യ നേതാക്കളും ചേർന്ന് സുപ്രീംകോടതിയിൽ നൽകിയ ഹർജിയിൽ ഗുരുതര പിഴവുകൾ. കോർട്ട് ഫീസ് അടച്ചതിലെ കുറവുൾപ്പെടെ 14 പിഴവുകൾ രജിസ്റ്റർ ചൂണ്ടിക്കാട്ടി. ഹർജി പിഴവുകൾ തിരുത്തി നൽകും. ഇന്ന് പരിഗണിക്കുന്ന കേസുകളുടെ കൂട്ടത്തിൽ ഈ ഹർജി ലിസ്റ്റ് ചെയ്തിട്ടില്ല. രാഹുൽഗാന്ധിക്കെതിരെ ആരോപണവുമായി BJP. ഡൽഹി സമരത്തിനിടെ രാഹുൽ മാധ്യമപ്രവർത്തകയെ മർദ്ദിച്ചു, ഗർഭിണിയെ പിടിച്ചു തള്ളിയെന്ന് BJPയുടെ കുറ്റപ്പെടുത്തൽ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്ക് പകരം ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങണമെന്ന കോൺഗ്രസ് പാർട്ടി നിലപാടിനെ രൂക്ഷമായി വിമർശിച്ച് അസം മുഖ്യമന്ത്രിയും BJP നേതാവുമായ ഹിമന്ത ബിശ്വ ശർമ്മ. EVM വഴി അധികാരത്തിലെത്തിയ കോൺഗ്രസ് സർക്കാരുകൾ രാജിവെക്കുകയാണെങ്കിൽ ബാലറ്റ് പേപ്പർ രീതിയിലേക്ക് മാറാൻ താൻ തയ്യാറെന്ന് അദ്ദേഹം വെല്ലുവിളിച്ചു. കേരളം, കർണാടക, തെലങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ EVM ഉപയോഗിച്ച് നടന്ന തെരഞ്ഞെടുപ്പുകളിലൂടെയാണ് കോൺഗ്രസ് അധികാരത്തിൽ എത്തിയത്. ഇത്തരത്തിൽ അധികാരത്തിലെത്തിയ കോൺഗ്രസ് സർക്കാരുകൾ രാജിവെച്ച് ബാലറ്റ് പേപ്പറിലൂടെ വീണ്ടും ജനവിധി തേടാൻ തയ്യാറാണെങ്കിൽ ബാലറ്റ് വോട്ടിംഗിനെ പിന്തുണയ്ക്കുമെന്ന് ഹിമന്ത ബിശ്വ ശർമ്മ. ഇന്ത്യ സഖ്യം സംഘടിപ്പിച്ചത് മഹത്തായ പ്രതിഷേധമായിരുന്നുവെന്ന് CJP സഹകൺവീനർ സൌരവ് ദാസ് വലിയ ആൾക്കൂട്ടം പങ്കെടുത്തു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം വൻ ജനപങ്കാളിത്തമുണ്ടായി. ഇങ്ങനെ എല്ലാവരും രംഗത്തിറങ്ങണം. എല്ലാ പാർട്ടികളെയും ജനങ്ങളെയും ബാധിക്കുന്ന വിഷയമാണിത്. ഇത് CJPയുടെ മാത്രം പോരാട്ടമല്ല, യുവജന മുന്നേറ്റമാണെന്നും സൌരവ് ദാസ്. CJPക്കെതിരായ ഇടതു നേതാവ് സരിന്റെ പരാമർശത്തിൽ CPMന് കടുത്ത അതൃപ്തി. പിഴവ് പറ്റിയെന്ന് നേതാക്കളോട് സരിൻ വിശദീകരിച്ചു. എന്ത് തിരുത്തൽ നടപടിക്കും വിധേയനാകാമെന്നും MA Baby ഉൾപ്പെടെയുള്ള നേതാക്കളോട് സരിൻ വിശദമാക്കിയെന്നാണ് റിപ്പോർട്ട്. CJP RSS പദ്ധതിയാണെന്ന് സരിൻ ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് വലിയ വിവാദമായിരുന്നു. SFIയും CPMഉം CJP സമരത്തിനൊപ്പം അണിചേർന്ന ശേഷമാണ് സരിൻ സമരത്തെ തള്ളിപ്പറഞ്ഞത്. CJPയെ വിശ്വസിക്കരുത്, അതൊരു ഗൂഢാലോചനയാണെന്ന് ജനം തിരിച്ചറിയും. ജന്തർമന്ദറിൽ സമരം ചെയ്യാൻ CJP അനുവാദം ചോദിക്കുന്നത് നാടകം. അവർക്ക് വേണ്ടത് മറ്റു പലതുമാണെന്ന് സംശയമുണ്ട്. മാധ്യമങ്ങളോട് പറഞ്ഞത് തന്റെ പാർട്ടി നിലപാടല്ലെന്നും അത് നാക്കുപിഴയാണെന്നും വ്യക്തമാക്കിയ സരിൻ പിന്നീട് ഖേദം പ്രകടിപ്പിച്ചിരുന്നു. CMR എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട വിജിലൻസ് കേസുകൾ അന്വേഷിക്കാൻ രണ്ട് സംഘങ്ങൾ. കൈക്കൂലിക്കേസും കള്ളപ്പണ ഇടപാടും പ്രത്യേകം അന്വേഷിക്കും. CMRലെ മുൻ ജീവനക്കാർ, മുൻമന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കൾ എന്നിവരെ ആദ്യം ചോദ്യം ചെയ്യും. ED വിവരങ്ങൾ ആവശ്യപ്പെട്ട് കത്ത് നൽകും. അഴിമതി ആരോപണ കേസിൽ പിണറായി വിജയനാണ് ഒന്നാം പ്രതി, ഹവാല കേസിൽ മുഹമ്മദ് റിയാസ് ഒന്നാം പ്രതി. രണ്ട് കേസുകളിലും വീണ TAണ് രണ്ടാം പ്രതി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ കേസെടുത്തതിനെ കളിയാക്കി മുൻമന്ത്രി P. രാജീവ്. FIR വേണോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയല്ല, അത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ സ്വാതന്ത്ര്യം ആണെന്നും അതിലാണ് കോടതി കൈക്കടത്തിയതെന്നും P. രാജീവ്. കേസിലുൾപ്പെടുന്ന കക്ഷികൾക്ക് ഒരു നോട്ടീസ് പോലും നൽകിയില്ല. ഇതിലെ രാഷ്ട്രീയം കോൺഗ്രസ് മനസ്സിലാക്കുന്നില്ലെന്നും BJPക്ക് വിധേയമാകാനാണ് കേരളത്തിലെ കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. ഡൽഹി സമരത്തിൽ മറ്റ് കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ സജീവമായി പങ്കെടുത്തപ്പോൾ കേരള മുഖ്യമന്ത്രി രാഹുലിനെ സ്റ്റേഷനിൽ സന്ദർശിച്ച് മടങ്ങുകയായിരുന്നുവെന്നും P. രാജീവ്. ഇന്ത്യയുടെ വളർച്ചാ അനുമാനം ഉയർത്തി IMF. ശക്തമായ ആഭ്യന്തര ഡിമാൻഡും സേവന മേഖലയിലെ മുന്നേറ്റവും 7% വളർച്ച കൈവരിക്കാൻ സഹായിക്കുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. നടപ്പ് വർഷവും അടുത്ത വർഷവും ഇതേ വളർച്ച നിലനിർത്തുമെന്നാണ് വിലയിരുത്തൽ. റിയാദ് വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ ഹൂതികളും സൌദി അറേബ്യയും തമ്മിലുള്ള സംഘർഷം കനക്കുന്നു. ഇരുവിഭാഗവും ശക്തമായ ആക്രമണമാണ് നടത്തുന്നത്. റിയാദ് കിംഗ് ഖാലിദ് രാജ്യാന്തര വിമാനത്താവളം ഈ മാസം 17 വരെ അടച്ചിട്ടു. ഹൂതി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്. സൌദിയിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കി കൂടുതൽ വിമാന കമ്പനികൾ. റിയാദ് ജിദ്ദ ദമാം വിമാന സർവീസുകൾ റദ്ദാക്കി ഇത്തിഹാദ്. വിശദവാർത്ത ഒരു മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 16 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
6: Current temperature in Dubai, 34 degrees Celsius, humidity 37%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: மார்னிங் வித் நித்யா.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പോൾ കഴിഞ്ഞ മണിക്കൂറിൽ എനിക്ക് ഗസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ജയിലർ 2 മൂവിയുടെ ടിക്കറ്റ്സിനെ കുറിച്ച് പറയാൻ പറ്റിയില്ല. ടിക്കറ്റ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ആരും പറയുന്നത് വെയിറ്റ് ചെയ്യേണ്ട, എല്ലാ മണിക്കൂറുകളിലും നമ്മൾ കപ്ലൻട്രി പാസ് കൊടുക്കുന്നുണ്ട്. സോ ഇത്ര മാത്രം ചെയ്യുക, HT ഹോം തിയേറ്റർ എന്നതിൻ്റെ HT സ്പേസ് ജയിലർ 2 നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയച്ചോളൂ 0585829220 എന്ന നമ്പറിലേക്ക്. അപ്പോൾ നമ്മൾ എപ്പോഴും 12 മണിക്ക് മിഡ് മോർണിംഗിലേക്ക് കടക്കുമ്പോൾ, സെക്കൻഡ് അവറിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായിട്ടും എപ്പോഴും ഒരു മൂവി അപ്ഡേറ്റ് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ടൈമിൽ എനിക്ക് പങ്കുവയ്ക്കാനുള്ളത് സിനിമാ പ്രേക്ഷകർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത, തികച്ചും ഞെട്ടിച്ചളഞ്ഞൊരു സാഡ് ന്യൂസാണ് ഇന്ന് രാവിലെ നമ്മൾ തേടിയെത്തിയത് അല്ലേ. ലോകമെമ്പാടുമുള്ള ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പരമ്പരയായിട്ടുള്ള ബ്രേക്കിംഗ് ബാഡിലൂടെ ശ്രദ്ധേയനായിട്ടുള്ള യുവതാരം RJ മിറ്റി, അദ്ദേഹം ഇന്ന് മരണപ്പെട്ടു. ഇന്ന് രാവിലെ ആയിരുന്നു സംഭവം. 34 ഉള്ളെന്ന് തോന്നുന്നു ഏജ് കേട്ടോ. ആളുടെ ഒരു എന്താ പറയുക, അൺടൈംലി ഡിമൈസ്, അത് ഒരുപാട് ആൾക്കാരെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. കാരണം ആ ഒരു മീൻസ് പോസ്റ്റിൻ്റെ താഴേക്ക് ഒരുപാട് കമൻസ് ഞാൻ വായിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗം ഹോളിവുഡ് സിനിമാ ലോകത്തെ, ഒപ്പം അദ്ദേഹത്തിൻ്റെ ലക്ഷക്കണക്കിന് ഫാൻസിനെയും വലിയൊരു എന്താ പറയുക ഒരു ഇമോഷണൽ ഷോക്കിലേക്കാണ്. 34 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പലരും പല വാർത്തകളും പറയുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. എന്തായാലും ബ്രേക്കിംഗ് ബാഡ് എന്ന് പറയുന്ന ഒരു ലെജൻഡറി സീരീസിൽ വാൾട്ടർ വൈറ്റ് ജൂനിയർ അല്ലെങ്കിൽ ഫ്ലിൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അവനെ ലോകത്ത് തൻ്റെതായിട്ടുള്ളൊരു യുണീക് സ്പേസ് RJ മിറ്റി ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ആളുടെ റിയൽ ലൈഫിൽ സെറിബൽ പാൾസി എന്ന് പറയുന്ന ശാരീരിക അവസ്ഥയോട് പൊരുതിയാണ് ആൾ അഭിനയ രംഗത്തേക്ക് വരുന്നത് തന്നെ. അപ്പോൾ തൻ്റെ ഡിസബിലിറ്റിയെ ഒരിക്കലും ഒരു വീക്ക്നെസ് ആയിട്ട് കാണാതെ അതിനെ ആളുടെ ഒരു സ്ട്രെങ്ത് ആക്കി മാറ്റിയിട്ടുള്ള ഒരു ട്രൂ ഫൈറ്റർ ആയിരുന്നു പുള്ളി എന്ന് നമുക്ക് പറയാം. സ്ക്രീനിൽ പുള്ളി കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ഇന്നസെൻസും ആ ഒരു കോൺഫിഡൻസും ഒരുപാട് പേർക്ക് വലിയൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആളുടെ എന്താ പറയുക, മികച്ച അഭിനയം കൊണ്ട് ലക്ഷക്കണക്കിന് ആരാധകരുടെ ഹൃദയം കീഴടക്കിയ RJ മിറ്റിയുടെ വേർപാടിൽ സിനിമാ ലോകം മുഴുവനും ഒരു ഡീപ്പ് കണ്ടോളൻസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കും അദ്ദേഹത്തിന് ആത്മശാന്തി നേരം. അപ്പോൾ ഈ സങ്കടകരമായ വാർത്ത എന്ന് പറയുമ്പോൾ അതൊരു വലിയ വിയോഗം ആണ് അല്ലേ. എന്തായാലും മറ്റൊരു ആവേശം നൽകുന്ന മറ്റൊരു പോസിറ്റീവ് അപ്ഡേറ്റ് കൂടി പറയാനുള്ളതുണ്ട്. നമ്മൾ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട മികച്ച സംവിധായകനായിട്ടുള്ള M. പത്മകുമാർ, ആള് സംവിധാനം ചെയ്യുന്ന പുതിയ ബോളിവുഡ് മൂവിയാണ് സൂര്യ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ ഒഫീഷ്യലി ഔട്ട് ചെയ്തിരിക്കുകയാണ്. മലയാളത്തിൽ നിരവധി ക്ലാസിക് ഹിറ്റ്സ് സമ്മാനിച്ചിട്ടുള്ള ആളാണല്ലോ M. പത്മകുമാർ. പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തം ജോജു ജോർജ് നായകനായിട്ടുള്ള ജോസഫ്, ആ ഒരു മാസ്റ്റർ പീസ് സിനിമയിലൂടെ ഇൻഡസ്ട്രി മുഴുവനും ഞെട്ടിച്ച ഒരു സംവിധായകനാണ് ശരിക്കും M. പത്മകുമാർ എന്ന് പറയുന്നത്. ആ ഒരു ബ്രില്യൻ സിനിമാറ്റിക് ബ്രില്യൻസ് എന്താ പറയുക ഇപ്പോൾ ബോളിവുഡിൽ കൂടെ എത്തിക്കുകയാണ് ആള്. എന്നാലും മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംവിധായകൻ ദേശീയ തലത്തിലേക്ക് ചുവടുവെക്കുമ്പോൾ നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് കൂടി അതൊരു വലിയൊരു എന്താ പറയുക ഒരു പ്രൗഡ് മൊമെന്റ് കൂടിയാണ്. അപ്പോൾ പുറത്തു വന്ന സൂര്യ എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയൊരു ബുസ്സാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരേ സമയം പ്രേക്ഷകരിൽ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു ലുക്കാണ് ഈ പോസ്റ്ററിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു എന്താ പറയുക ഒരു ആക്ഷൻ പാക്ഡ് ത്രില്ലർ അല്ലെങ്കിൽ പവർഫുൾ ഡ്രാമ ആയിരിക്കും സിനിമയെന്നാണ് സിനിമാ ലോകത്തിൻ്റെയൊക്കെ ഒരു വിലയിരുത്തൽ. അപ്പോൾ മലയാളത്തിൽ നിന്ന് ബോളിവുഡിലേക്ക് എത്തുന്ന ഈ ഒരു പുതിയ ജേണി മലയാളികൾക്ക് മുഴുവനും വലിയൊരു മൈൽ സ്റ്റോൺ തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഒരു വശത്ത് ഒരാളുടെ ഒരു വലിയ താരത്തിൻ്റെ വിയോഗം, മറുഭാഗത്ത് മലയാളി സംവിധായകൻ്റെ പുതിയൊരു ബോളിവുഡ് തുടക്കത്തിൻ്റെ ആവേശവും പങ്കുവെച്ചുകൊണ്ടാണ് നമ്മൾ ഈ മണിക്കൂർ മിഡ് മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത പാട്ടൊക്കെ കേട്ട് ട്രെൻഡിങ് സോങ് കേട്ടതിന് ശേഷം തിരികെ എത്താം. നിങ്ങൾ എന്തായാലും ജയിലറിന് വേണ്ടി മെസ്സേജസ് അയച്ചുകൊണ്ടേയിരിക്കൂ. HT സ്പേസ് ജയിലർ 2 നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് 0585829220.
2: You are listening to Home 92.2 FM. Home is a feeling.
0: Trending song of the hour.
3: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: la línea.
1: Mid Morning with Nitya.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
4: 922 മദ്രാസ് മെയിൽ, തമിൽ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്, ബ്രോട്ട് യു ബൈ ഉമ്മൽകോയിൻ ഫ്രീ ട്രേഡ് സോൺ. മോർ ദാൻ എ ബിസിനസ് ലൈസൻസ്, എ കംപ്ലീറ്റ് ബിസിനസ് എക്കോസിസ്റ്റം ടു സ്റ്റാർട്ട് ഓപ്പറേറ്റ് ആൻഡ് സ്കെയിൽ ഇൻ ദ UAE.

0: 922 Madras Mail. Tamil Hit of the Heart was brought to you by Umul Coin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses, and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
0: Traffic update.
2: Brought to you by ABC Cargo and Courier. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. ABC കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ ABC കാർഗോ ആൻഡ് കൊറിയർ നമ്പർ 1 NGCC TNC അപ്ലൈ.

0: मिड मॉर्निंग विद नित्या.
1: वेलकम बैक. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. ഇപ്പം നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അത് യു കെയിലിരുന്നുകൊണ്ട് മിസ്റ്റർ സമീർ നമ്മുടെ ഷോ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഈ പാട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് സമീർ. ഓക്കെ, എന്തായാലും ഇതുപോലെ ഇങ്ങനെ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിലുള്ള ആൾക്കാരുണ്ട്. അവർക്കൊക്കെ നിങ്ങൾ എന്താണോ കേൾക്കുന്നത് അത് വെച്ചിട്ടുണ്ട് നമുക്കൊരു മെസ്സേജ് അയക്കാവുന്ന കേട്ടോ. എന്തായാലും ഇത് കേട്ടപ്പോൾ അല്ലെങ്കിൽ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. എനിവേ, നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് വെറും ഒരു ഇവൻറ്റിനെ കുറിച്ചല്ല, ഒരു സ്പോർട്സ് ഇവൻറ്റിനെ കുറിച്ച് മാത്രമല്ല, മറിച്ച് അറബ് നാടുകളിലെ മരുഭൂമികളെയും പാതകളെയും ആവേശത്തിൽ ആഴ്ത്താൻ പോകുന്ന വമ്പൻ ഒരു സൈക്ലിംഗ് സ്പെക്ടക്കിളിനെ കുറിച്ചാണ്. അതായത് കായിക ലോകത്ത് നിന്ന് പുതിയൊരു ഗ്രാൻഡ് അപ്ഡേറ്റ് തന്നെ വന്നിട്ടുണ്ട്. പ്രസിദ്ധമായ അൽസലാം സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് അതിൻ്റെ 11th ഈ വരുന്ന ഡിസംബറിൽ നമ്മുടെ ദുബായിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായിട്ടുള്ള ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അദ്ദേഹത്തിന്റെ രക്ഷാകർത്തത്തിലാണ് ഈ ഒരു പ്രസ്റ്റീജിയസ് ചാമ്പ്യൻഷിപ്പ് അവർ സംഘടിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്തവണത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്നറിയാമോ? ഇതിലെ പ്രൈസ് മണിയാണ് ആകെ 36.95 lakh dirhams. അത്രയാണ് വിജയികൾക്കായിട്ട് സമ്മാനത്തുകയായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തുകൂടെ, ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു സൈക്ലിംഗ് കോമ്പറ്റീഷൻ ഇത്രയും ഭീമമായിട്ടുള്ള തുക പ്രൈസ് പൂളായിട്ട് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ യുവയുടെ സ്പോർട്സ് കൾച്ചർ എവിടം വരെ എത്തി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ വലിയൊരു പ്രൂഫാണ് അല്ലേ. ഇപ്പോൾ ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ 5 റേസസ് ആയിട്ടാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് ഒറ്റ ദിവസം അല്ലെങ്കിൽ 2 അല്ല, അപ്പം ഇത്രയും ഒരു ടൈം എടുത്തിട്ടാണ് ചെയ്യുന്നത് ഈ ഒരു ചാമ്പ്യൻഷിപ്പ്. അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അമച്ചോ താരങ്ങളും അതുപോലെ പ്രൊഫഷണൽ റൈഡേഴ്സും ഒക്കെ ഉൾപ്പെടെ 1500 കായിക താരങ്ങൾ ഇത്തവണ ഈ ഒരു ആവേശ പോരാട്ടത്തിൽ മാറ്റുരയ്ക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ദുബായിലെ അത്യാധുനികമായിട്ടുള്ള സൈക്ലിംഗ് ട്രാക്കുകളിലും പ്രകൃതി രമണീയമായ ഡെസേർട്ട് റൂട്ടുകളിലൂടെയൊക്കെ താരങ്ങളിങ്ങനെ പാഞ്ഞു പോകുന്ന ആ കാഴ്ചകൾ കാണാൻ തന്നെ വലിയൊരു എന്താ പറയുക, ചന്തമായിരിക്കും അല്ലേ. എന്തായാലും രാജ്യത്തെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പ്രോത്സാഹിപ്പിക്കാനും അതോടൊപ്പം തന്നെ യുവയുടെ വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചർ ലോകത്തിന് മുന്നിൽ വീണ്ടും തെളിയിക്കാനുമാണ് ഇത്തരം വൻകിട ഇവന്റുകളിലൂടെ സംഘാടകരും ലക്ഷ്യമിടുന്നത്. നമ്മളിൽ പല ആൾക്കാരും ഇപ്പോൾ വൈകുന്നേരങ്ങളിലും വാരാന്ത്യങ്ങളിലും ഒക്കെ ഈ സൈക്ലിംഗ് ഒരു ഫിറ്റ്നസ് ഹോബി ആയിട്ട് കൊണ്ടു നടക്കുന്നവരല്ലേ. സോ അങ്ങനെയുള്ളവർക്കൊക്കെ വലിയൊരു മോട്ടിവേഷനാണ് ഇത്തരത്തിലുള്ള മത്സരങ്ങൾ. അപ്പോൾ ട്രാക്കിൽ ഇറങ്ങി മത്സരിക്കേണ്ട, അല്ലെങ്കിൽ ഇതൊരു വലിയ സ്പോർട്സ് ഫെസ്റ്റിവൽ കണ്ടു നിൽക്കുന്നതും അതിലൂടെ ഒരു എനർജിയും വേറെ തന്നെയല്ലേ. സോ സൈക്ലിംഗ് പ്രേമികളെല്ലാവരും ആ വലിയ ആവേശത്തിനായിട്ട് നിങ്ങളുടെ കലണ്ടറുകൾ ഇപ്പം തന്നെ മാർക്ക് ചെയ്ത് വെച്ചോ. റേഡിയോ മാറ്റി വയ്ക്കരുത്, കലണ്ടർ മാത്രം മാറ്റി വെച്ചാൽ മതി. നിങ്ങളുടെ മൂഡ് കളർ ആക്കുന്ന നല്ലൊരു അടിപൊളി എവർഗ്രീൻ ഹിറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. എനിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണിത്. മാണിക്കക്കുയിലെ, അതെ ഇതിലായിരുന്നു സിനിമ. എൻ്റെ മുമ്പിൽ നമ്മുടെ ഷീപ്സ് ഉണ്ട്. മാണിക്കക്കുയിലേ നീ കാണാത്ത കാടുണ്ടോ. അയ്യോ, എന്താ ഊ ഊ വെച്ച് തുടങ്ങുന്ന ഒരു മൂവിയാണ്. അല്ല, ഉള്ളടക്കമല്ല. അതായത് സായികുമാർ മാധു ഒക്കെ അഭിനയിച്ചൊരു സിനിമയില്ലേ, അതിലെ എല്ലാ പാട്ടും അടിപൊളി പാട്ടുകളാണ്. മാണിക്കക്കുല, എന്നാലും സിനിമ കണ്ടുപിടിച്ച സിനിമയുടെ പേര് പറഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. തുടർക്കഥായ സുഖമല്ല, കൊല്ലരുത്, ഏയ് കൊല്ലരുത്, തുടർക്കഥ, തുടർക്കഥയിലെ പാട്ടാണ്. നമുക്ക് ഒരു പാട്ടും കൂടെ അതിൽ നിന്ന് കിട്ടാനുണ്ട്, അതിരുപരമായുണ്ട്. ഞാൻ മൈക്ക് ഇടാം. ഏത് മൈക്കാണത്? ഏതാണോ മൈക്ക് നോക്കൂ, ഫോർത്ത് ആണോ തേർഡ് ആണോ? ഫോറാണോ? ഓക്കേ, യെസ്.
2: അല്ല പ്രിയമുള്ളവരെ, ഊരി തുടങ്ങുന്ന ഒരു സിനിമ പേര് നിങ്ങൾ അറിയോ? ഞാൻ ഊരി തുടങ്ങുന്ന സിനിമ പേരില് മാണിക്കക്കുയിലെ നീ പാട്ട് നോക്കിട്ട്
3: ഞാനേ തൂവാണ് ഹൂ ആക്കി പോയത് കേട്ടോ. പറഞ്ഞു പറഞ്ഞു നമുക്ക് അതില് കൊറേ പാട്ടുകൾ,
2: തുടക്കത്തില് നല്ല പാട്ടുണ്ട്, ആധീരവരമായ പാട്ടുണ്ട്,
3: പാട്ടുണ്ട്, ശരിയാണ്.
2: പിന്നെ
3: നമുക്ക് അതിൽ ഒരു പാട്ട്
2: മാണിക്കക്കുയിലെ നീയുണ്ട്. ഇന്ന് എന്താ തപ്പുന്ന ഊ വച്ചുള്ള പാട്ട്?
3: അല്ല അല്ല അല്ല, ഞാൻ അതില് ആക്ച്വലി ഒരു പാട്ട് തപ്പിപ്പോയതാണ്. അയ്യോ പോയി,
2: ഏതാ പാട്ട്?
3: തുടർക്ക അല്ല, ആക്ച്വലി തുടർക്കത്തിൽ വേറൊരു പാട്ടുണ്ട്,
2: മഴവിൽ
3: മഴവില്ലാടും മലയുടെ മുകളിൽ, അത്
2: തീരോട്ടം
3: മണിമുകിലോട്ടം, ആ പാട്ടുണ്ട്, നോക്കി എടുക്കണം കേട്ടോ. ശരിയാ, ഷീപ്സ് പറഞ്ഞ പോലെ ആതിരവരവായ പാട്ടുണ്ട്, അളകാപുരി
2: അതുണ്ട്.
3: അപ്പൊ മാണിക്കക്കുയിലെ എന്നുള്ള പാട്ടാണ് നമ്മൾ എവർഗ്രീൻ ഹിറ്റ് ആയിട്ട് കേൾക്കാം.
2: മാണിക്കക്കുയിലെ തുടക്കത്തിലെ തന്നെ,
3: അതെ അതെ അതെ, അത് തുടക്കത്തിലെ തന്നെ. ഈ നാല് പാട്ടും ഫേമസ്. എനിക്ക് ശരിക്കും പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ, ഇപ്പൊ ഞാൻ പാടി എപ്പോഴും പാടും മറന്നു
2: പോകും.
3: മഴവില്ലാടും ഈ പാട്ട് പണ്ട് ദൂരദർശനിൽ ചിത്രഗീതത്തിൽ വരുമ്പോ അത് അങ്ങനെ കണ്ട് മനസ്സിൽ കയറി പോയത്. പക്ഷെ ഏത് സിനിമയാണെന്നൊന്നും എനിക്ക് അറിയേയില്ലായിരുന്നു. അതിൽ മാധു ഉണ്ട്, ആ സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലേ,
2: ഓർമ്മയില്ല, കണ്ടിട്ടില്ല.
3: തുടർക്കത്തിലെ പാട്ട് നമുക്ക് എൻജോയ് ചെയ്യാം. താങ്ക് യു. അപ്പോ ഈ പാട്ട് ഇട്ടത് എന്റെ ഷീപ്സ് ആണ്. താങ്ക് യു.
2: മറ്റേ കാട്ടുചെമ്പോ ഇട്ടത് ഞാനായിരുന്നു.
3: കാട്ടുചെമ്പത്തിന്റെ ആരാധകൻ അങ്ങ് യു കെയിലിരുന്ന് കേൾക്കുന്നുണ്ട് പാട്ട്. അല്ല, കാട്ടുചെമ്പോ പാട്ട് വന്നത് ഷീപ്സ് ആണ്. അപ്പൊ എൻജോയ് ദ സോങ്.
0: പാട്ടുകൾ.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ആരോഗ്യമന്ത്രിക്കെതിരെ പിണറായി വിജയൻ. അധികാരം നഷ്ടപ്പെട്ട രോഗത്തിന് ചികിത്സയില്ലെന്ന് കെ മുരളീധരൻ. നെടുമ്പാശ്ശേരി വാഹനാപകടം. സുഹേൽ സജീവിനെതിരെ എക്സൈസ് കേസ്. അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമമെന്ന് മരിച്ച പെൺകുട്ടിയുടെ കുടുംബം. ജന്തർ മന്ദറിൽ CJP മിന്നൽ സമരം. തുടർ സമരം ആലോചിക്കാൻ ഇന്ത്യ സഖ്യയോഗം. കേരള സർക്കാർ രാജിവെച്ചാൽ താനും രാജിവെക്കാം. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയം. ആരോഗ്യമേഖലയിൽ വലിയ പ്രതിസന്ധികളൊന്നുമില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മരുന്നക്ഷാമത്തിൽ സ്വകാര്യ ആശുപത്രികളുമായി ഡീലുണ്ടോയെന്ന് പിണറായി വിജയന്റെ ചോദ്യം. മരുന്നക്ഷാമം അടിയന്തരമായി പരിഹരിക്കാൻ നടപടിയെടുത്തുവെന്ന് മന്ത്രി. ആരോഗ്യവകുപ്പിൽ പ്രശ്നങ്ങളില്ല, ഊതിവിറപ്പിച്ച കാര്യങ്ങളാണ് പുറത്തു വരുന്നതെന്ന് മന്ത്രി. പ്രതിപക്ഷ വിമർശനങ്ങളിൽ ദേഷ്യപ്പെട്ട് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അധികാരം നഷ്ടപ്പെട്ട രോഗത്തിന് മാത്രമാണ് ചികിത്സ ഇല്ലാത്തതെന്ന് മന്ത്രി. മന്ത്രിയുടെ പരാമർശം സഭയിൽ ബഹളത്തിന് ഇടയാക്കി. ഒരു മന്ത്രി ചോദ്യത്തിന് ഇത്തരത്തിലാണോ മറുപടി പറയേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ മിനി കൂപ്പർ അപകടക്കേസിലെ മുഖ്യപ്രതി സുഹൈൽ സജീവിനെതിരെ കേസെടുത്ത് എക്സൈസ്. പ്രായപൂർത്തിയാകാതെ മദ്യം വാങ്ങി ഉപയോഗിച്ചുവെന്ന കുറ്റത്തിനാണ് എക്സൈസ് കേസ്. 2 വർഷം തടവും 5,000 രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയത്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാനാണ് എക്സൈസിന്റെയും പോലീസിന്റെയും തീരുമാനം. നെടുമ്പാശ്ശേരി മിനി കൂപ്പർ ദുരന്തം അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമമെന്ന് അപകടത്തിൽ മരിച്ച ഗോപികയുടെ കുടുംബം. നീതി കിട്ടുമോ എന്ന സംശയം. ഗോപികയെയും കുടുംബത്തെയും സമൂഹമാധ്യമങ്ങളിലൂടെ അപമാനിക്കാൻ ശ്രമം നടത്തുന്നുവെന്ന് മാതാപിതാക്കളും സഹോദരനും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാത്രികാലത്ത് പെൺകുട്ടികൾ എവിടെ പോയിരുന്നു എന്ന ചോദ്യം ഉന്നയിച്ച രാഷ്ട്രീയ നേതാക്കൾ മാന്യത കാട്ടണമെന്നും കുടുംബം. ഹിന്ദു ഐക്യവേദിയുടെ ശശികല ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് കുടുംബത്തിന്റെ പ്രതികരണം. പാലക്കാട് പ്രതിഷേധ മാർച്ചിനിടെ മദ്യപിച്ചെത്തി SFI പ്രവർത്തകരെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. AR ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസർ ചിറ്റിലഞ്ചേരി സ്വദേശി സഫാദിനെയാണ് സസ്പെൻഡ് ചെയ്തത്. പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടേതാണ് നടപടി. കേരളത്തിന് പുതിയ ഗവർണർ. ഓംപ്രകാശ് മാഥൂറിനെ കേരള ഗവർണറായി നിയമിച്ചു. നിലവിൽ സിക്കിം ഗവർണറാണ് അദ്ദേഹം. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ തമിഴ്നാട് ഗവർണറായും രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. BJPയുടെയും RSSന്റെയും മുതിർന്ന നേതാവാണ് ഓംപ്രകാശ് മാഥൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തരിൽ ഒരാൾ. മോദി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഗുജറാത്തിന്റെ ചുമതലയുള്ള BJP നേതാവായിരുന്നു OP മാഥൂർ. സുധ യാദവ് കർണാടക ഗവർണറാകും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്ത്യാ സഖ്യം ഇന്നും പ്രതിഷേധിക്കാൻ സാധ്യത. ഇന്ത്യാ സഖ്യ MPമാരെയും വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെയും പൌരസമൂഹ പ്രതിനിധികളെയും ചായ സൽക്കാരത്തിന് രാഹുൽഗാന്ധി ക്ഷണിച്ചു. ചായ സൽക്കാരത്തിന് ശേഷം ഇന്ത്യാ സഖ്യത്തിന്റെ സംയുക്ത വാർത്താ സമ്മേളനം ഉണ്ടാകും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജിക്കായുള്ള തുടർ സമരപരിപാടികൾ സഖ്യം ഇന്നാലോചിക്കും. നിലവിലെ സമരം അതേപടി നിലനിർത്തണം എന്നാണ് പല നേതാക്കളുടെയും നിലപാട്. ജന്തർ മന്ദറിൽ CJPയുടെ മിന്നൽ സമരം. ജന്തർ മന്ദർ ഇനി സമരഭൂമിയല്ലെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്രം പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെയാണ് ജന്തർ മന്ദർ പ്രതിഷേധയിടമായി വിട്ടുകിട്ടണമെന്ന ആവശ്യവുമായി CJP മിന്നൽ സമരം നടത്തിയത്. 3 CJP നേതാക്കൾ കസ്റ്റഡിയിൽ. ഡൽഹി ചലോ മാർച്ചിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ച് രാഹുൽഗാന്ധി. ഭരണഘടനയെ കൊല്ലുന്നവർക്ക് മുന്നിൽ ഒരടി പിന്നോട്ടില്ല. ഇത് വ്യത്യസ്ത സമരങ്ങളല്ല, രാജ്യത്തിന്റെ ഒരൊറ്റ മുന്നേറ്റം. ഒരടി പോലും പിന്നോട്ടില്ല. അധികാരം ഉപയോഗിച്ചല്ലാതെ നേർക്കുനേർ നിന്ന് പോരാടാൻ BJPക്കും RSSനും ധൈര്യമില്ലെന്ന് രാഹുൽ. രാഹുൽഗാന്ധിയും ഇന്ത്യാ സഖ്യ നേതാക്കളും ചേർന്ന് സുപ്രീംകോടതിയിൽ നൽകിയ ഹർജിയിൽ ഗുരുതര പിഴവുകൾ. കോർട്ട് ഫീസ് അടച്ചതിലെ കുറവുൾപ്പെടെ 14 പിഴവുകൾ

0: രജിസ്റ്റർ ചൂണ്ടിക്കാട്ടി ഹർജി പിഴവുകൾ തിരുത്തി നൽകും. ഇന്ന് പരിഗണിക്കുന്ന കേസുകളുടെ കൂട്ടത്തിൽ ഈ ഹർജി ലിസ്റ്റ് ചെയ്തിട്ടില്ല. രാഹുൽ ഗാന്ധിക്കെതിരെ ആരോപണവുമായി ബിജെപി. ഡൽഹി സമരത്തിനിടെ രാഹുൽ മാധ്യമപ്രവർത്തകയെ മർദ്ദിച്ചു, ഗർഭിണിയെ പിടിച്ചു തള്ളിയെന്ന് ബിജെപിയുടെ കുറ്റപ്പെടുത്തൽ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്ക് പകരം ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങണമെന്ന കോൺഗ്രസ് പാർട്ടി നിലപാടിനെ രൂക്ഷമായി വിമർശിച്ച് അസം മുഖ്യമന്ത്രിയും ബിജെപി നേതാവുമായ ഹിമന്ത ബിശ്വശർമ്മ. ഇവിഎം വഴി അധികാരത്തിലെത്തിയ കോൺഗ്രസ് സർക്കാരുകൾ രാജിവെക്കുകയാണെങ്കിൽ ബാലറ്റ് പേപ്പർ രീതിയിലേക്ക് മാറാൻ താൻ തയ്യാറെന്ന് അദ്ദേഹം വെല്ലുവിളിച്ചു. കേരളം, കർണാടക, തെലങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇവിഎം ഉപയോഗിച്ച് നടന്ന തെരഞ്ഞെടുപ്പുകളിലൂടെയാണ് കോൺഗ്രസ് അധികാരത്തിൽ എത്തിയത്. ഇത്തരത്തിൽ അധികാരത്തിലെത്തിയ കോൺഗ്രസ് സർക്കാരുകൾ രാജിവെച്ച് ബാലറ്റ് പേപ്പറിലൂടെ വീണ്ടും ജനവിധി തേടാൻ തയ്യാറാണെങ്കിൽ വോട്ടിംഗിനെ പിന്തുണയ്ക്കുമെന്ന് ഹിമന്ത ബിശ്വശർമ്മ. ഇന്ത്യ സഖ്യം സംഘടിപ്പിച്ചത് മഹത്തായ പ്രതിഷേധമായിരുന്നുവെന്ന് സിജെപി സഹകൺവീനർ സൌരവ് ദാസ്. വലിയ ആൾക്കൂട്ടം പങ്കെടുത്തു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം വൻ ജനപങ്കാളിത്തമുണ്ടായി. ഇങ്ങനെ എല്ലാവരും രംഗത്തിറങ്ങണം. എല്ലാ പാർട്ടികളെയും ജനങ്ങളെയും ബാധിക്കുന്ന വിഷയമാണിത്. ഇത് സിജെപിയുടെ മാത്രം പോരാട്ടമല്ല, യുവജന മുന്നേറ്റമാണെന്നും സൌരവ് ദാസ്. സിജെപിക്കെതിരായ ഇടതു നേതാവ് സരിന്റെ പരാമർശത്തിൽ സിപിഎമ്മിന് കടുത്ത അതൃപ്തി. പിഴവ് പറ്റിയെന്ന് നേതാക്കളോട് സരിൻ വിശദീകരിച്ചു. എന്ത് തിരുത്തൽ നടപടിക്കും വിധേയനാകാമെന്നും എം എ ബേബി ഉൾപ്പെടെയുള്ള നേതാക്കളോട് സരിൻ വിശദമാക്കിയെന്നാണ് റിപ്പോർട്ട്. സിജെപി ആർഎസ്എസ് പദ്ധതിയാണെന്ന് സരിൻ ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് വലിയ വിവാദമായിരുന്നു. എസ്എഫ്ഐയും സിപിഎമ്മും സിജെപി സമരത്തിനൊപ്പം അണിചേർന്ന ശേഷമാണ് സരിൻ സമരത്തെ തള്ളിപ്പറഞ്ഞത്. സിജെപിയെ വിശ്വസിക്കരുത്, അതൊരു ഗൂഢാലോചനയാണെന്ന് ജനം തിരിച്ചറിയും. ജന്തർമന്ദറിൽ സമരം ചെയ്യാൻ സിജെപി അനുവാദം ചോദിക്കുന്നത് നാടകം. അവർക്ക് വേണ്ടത് മറ്റു പലതുമാണെന്ന് സംശയമുണ്ട്. മാധ്യമങ്ങളോട് പറഞ്ഞത് തന്റെ പാർട്ടി നിലപാടല്ലെന്നും അത് നാക്കുപിഴയാണെന്നും വ്യക്തമാക്കിയ സരിൻ പിന്നീട് ഖേദം പ്രകടിപ്പിച്ചിരുന്നു. സിഎംആറിൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട വിജിലൻസ് കേസുകൾ അന്വേഷിക്കാൻ രണ്ട് സംഘങ്ങൾ. കൈക്കൂലിക്കേസും കള്ളപ്പണ ഇടപാടും പ്രത്യേകം അന്വേഷിക്കും. സിഎംആറിലെ മുൻ ജീവനക്കാർ, മുൻമന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കൾ എന്നിവരെ ആദ്യം ചോദ്യം ചെയ്യും. ഇഡിയോട് വിവരങ്ങൾ ആവശ്യപ്പെട്ട് കത്ത് നൽകും. അഴിമതി ആരോപണ കേസിൽ പിണറായി വിജയനാണ് ഒന്നാം പ്രതി, ഹവാല കേസിൽ മുഹമ്മദ് റിയാസ് ഒന്നാം പ്രതി. രണ്ട് കേസുകളിലും വീണ ടിയാണ് രണ്ടാം പ്രതി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ കേസെടുത്തതിനെ കളിയാക്കി മുൻമന്ത്രി പി രാജീവ്. എഫ്ഐആർ വേണോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയല്ല, അത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ സ്വാതന്ത്ര്യം ആണെന്നും അതിലാണ് കോടതി കൈക്കടത്തിയതെന്നും പി രാജീവ്. കേസിലുൾപ്പെടുന്ന കക്ഷികൾക്ക് ഒരു നോട്ടീസ് പോലും നൽകിയില്ല. ഇതിലെ രാഷ്ട്രീയം കോൺഗ്രസ് മനസ്സിലാക്കുന്നില്ലെന്നും ബിജെപിക്ക് വിധേയമാകാനാണ് കേരളത്തിലെ കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. ഡൽഹി സമരത്തിൽ മറ്റ് കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ സജീവമായി പങ്കെടുത്തപ്പോൾ കേരള മുഖ്യമന്ത്രി രാഹുലിനെ സ്റ്റേഷനിൽ സന്ദർശിച്ച് മടങ്ങുകയായിരുന്നുവെന്നും പി രാജീവ്. ഇന്ത്യയുടെ വളർച്ചാ അനുമാനം ഉയർത്തി IMF. ശക്തമായ ആഭ്യന്തര ഡിമാൻഡും സേവന മേഖലയിലെ മുന്നേറ്റവും 7% വളർച്ച കൈവരിക്കാൻ സഹായിക്കുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. നടപ്പ് വർഷവും അടുത്ത വർഷവും ഇതേ വളർച്ച നിലനിർത്തുമെന്നാണ് വിലയിരുത്തൽ. റിയാദ് വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ ഹൂതികളും സൌദി അറേബ്യയും തമ്മിലുള്ള സംഘർഷം കനക്കുന്നു. ഇരുവിഭാഗവും ശക്തമായ ആക്രമണമാണ് നടത്തുന്നത്. റിയാദ് കിംഗ് ഖാലിദ് രാജ്യാന്തര വിമാനത്താവളം ഈ മാസം 17 വരെ അടച്ചിട്ടു. ഹൂതി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്. സൌദിയിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കി കൂടുതൽ വിമാന കമ്പനികൾ. റിയാദ് ജിദ്ദ ദമാം വിമാന സർവീസുകൾ റദ്ദാക്കി ഇത്തിഹാദ്. ഗ്ലോബൽ വില്ലേജിന്റെ 31st സീസണോടനുബന്ധിച്ച് സന്ദർശകർക്കായി വിപുല യാത്രാ സൌകര്യങ്ങൾ പുനരാരംഭിച്ച് ദുബായ് RTA. ഗ്ലോബൽ വില്ലേജിലേക്ക് നേരിട്ടെത്തുന്ന 4 പ്രധാന ബസ് റൂട്ടുകൾ RTA ഒരുക്കിയിട്ടുണ്ട്. അൽ റാഷിദ്യ ബസ് സ്റ്റേഷനിൽ നിന്ന് സർവീസ് നടത്തുന്ന റൂട്ട് 102, യൂണിയൻ ബസ് സ്റ്റേഷനിൽ നിന്നുള്ള റൂട്ട് 103, അൽ ഖുബൈബ ബസ് സ്റ്റേഷനിൽ നിന്നുള്ള റൂട്ട് 104, മോൾ ഓഫ് എമിറേറ്റ്സ് ബസ് സ്റ്റേഷനിൽ നിന്ന് റൂട്ട് 106 എന്നിവയാണ് സർവീസുകൾ. നാളെയാണ് ഗ്ലോബൽ വില്ലേജിന്റെ പുതിയ സീസൺ ആരംഭിക്കുക. അടുത്ത വർഷം മെയ് വരെ ഗ്ലോബൽ വില്ലേജ് സന്ദർശകരെ സ്വീകരിക്കും. ദുബായ് ഇന്ത്യൻ കൌൺസുലേറ്റും FOI ദുബായും ചേർന്ന് ദുബായ് ഇന്ത്യൻ കൌൺസുലേറ്റ് ഹാളിൽ വിദ്യാരംഭ ചടങ്ങ് നടത്തും. ഈ മാസം 21 ബുധനാഴ്ച രാവിലെ 7 മുതലാണ് വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കുക. ISRO മുൻ സയന്റിഫിക് സെക്രട്ടറിയും ISRO HSFC മുൻ ഡയറക്ടറുമായ ഡോ ഉമാ മഹേശ്വരൻ, ആധ്യാത്മിക പണ്ഡിതൻ വെങ്കടേശ്വരൻ, CBSE മിഡിൽ ഈസ്റ്റ് ഡയറക്ടർ ഡോ റാം ശങ്കർ എന്നിവർ വിദ്യാരംഭത്തിന് നേതൃത്വം നൽകും. കൂടുതൽ വിവരങ്ങൾക്കായി 0526452751 അല്ലെങ്കിൽ 0556123326 എന്നീ നമ്പറുകളിൽ വിളിക്കാം. നമ്പറുകൾ ഒരിക്കൽ കൂടി 0526452751 അല്ലെങ്കിൽ 0556123326. യുയുടെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം ശക്തമായ മഴ പെയ്തു. വരും ദിവസങ്ങളിലും മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. മിന്നൽ പ്രളയത്തിന് സാധ്യതയുണ്ട്. ഈ സമയങ്ങളിൽ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: FM News was brought to you by Dhanya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: Good afternoon. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
3: Current temperature in Dubai 36 degrees Celsius, humidity 36%.
2: Weather update.
1: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. Brought to you by Joshi Vaidyar Ayurvedic Medical Center. Parambaryathinte Aravugal, Nalayude Aarogyam, Dubai Investment Park 1-il. Call now 054-224-5901.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു. 922 മദ്രാസ് മെയിൽ, തമിൽ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്, ബ്രോട്ട് യു ബൈ ഉമ്മൽ കോയിൻ ഫ്രീ ട്രേഡ് സോൺ. മോർ ദാൻ എ ബിസിനസ് ലൈസൻസ്, എ കംപ്ലീറ്റ് ബിസിനസ് എക്കോസിസ്റ്റം ടു സ്റ്റാർട്ട് ഓപ്പറേറ്റ് ആൻഡ് സ്കെയിൽ ഇൻ ദി UAE.

0: 922 Madras Mail. Tamil Hit of the Heart was brought to you by Umul Coin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses, and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: Traffic update.
3: Brought to you by ABC Cargo and Courier. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. ABC കാർഗോയുടെ ദിവാളി സ്പെഷ്യൽ ഓഫറിലൂടെ ABC കാർഗോ ആൻഡ് കൊറിയർ നമ്പർ 1 NGCC TNC അപ്ലൈ.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽപാണ്ഡ്യനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മഞ്ചാറമൂട്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
3: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
5: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടല്ലോ.
3: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജീൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCC റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
2: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
6: ചേട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്ക്.
7: ഇവന്മാരൊക്കെ ഗൂഗിളിലും ഉണ്ടാ.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ഡൽഹിയിൽ വീണ്ടും പ്രതിഷേധം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിഎംആർ ലെക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് അനുകൂല നിലപാടുമായി കേരള സർക്കാർ. കെ എം ഷാജഹാൻ വിശ്വാസ്യതയില്ലാത്ത ഹർജിക്കാരൻ. ഇ ഡി കണ്ടെത്തലുകൾ അപര്യാപ്തമായതുകൊണ്ടാണ് പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിട്ടതെന്നും സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. അതേസമയം വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്യണമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിന് സ്റ്റേ ഇല്ല. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ നൽകിയ അപ്പീൽ അനുമതി അപേക്ഷ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി പറയാനായി മാറ്റി. ഹർജിക്കാരനായ കെ എം ഷാജഹാനെതിരെ സർക്കാർ അതിരൂക്ഷ വിമർശനവുമായാണ് രംഗത്തെത്തിയത്. കോടതി അലക്ഷ്യ നടപടി നേരിടുന്നയാളാണ് ഷാജഹാനെന്നും വിശ്വാസ്യതയുള്ള ഹർജിക്കാരനല്ലെന്നും കോടതിയിൽ അറിയിച്ചു. പൊതു താൽപര്യ സ്വഭാവമുള്ള ഹർജിയാണെന്ന് എ ജി അറിയിച്ചു. സിംഗിൾ ജഡ്ജിന് മുൻപാകെ ഇക്കാര്യം പറഞ്ഞിരുന്നുവെന്നും വ്യക്തമാക്കി. PSC പരീക്ഷാ ക്രമക്കേടിൽ സർക്കാരിന് നടപടികളുമായി മുന്നോട്ടു പോകാമെന്ന് ഹൈക്കോടതി. PSC ഹർജി നൽകിയെന്ന് കരുതി സ്റ്റേ അനുവദിച്ചിട്ട് ഇല്ലെന്ന് കോടതി വ്യക്തമാക്കി. ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ മറുപടി നൽകാൻ PSC സാവകാശം തേടി. രണ്ട് ദിവസത്തിന് ശേഷം കേസ് വീണ്ടും പരിഗണിക്കും. ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് പ്രതിപക്ഷം. ആരോഗ്യമേഖലയിൽ വലിയ പ്രതിസന്ധികളൊന്നുമില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മരുന്നക്ഷാമത്തിൽ സ്വകാര്യ കമ്പനികളും ആശുപത്രികളുമായി ഡീലുണ്ടോ എന്ന പിണറായി വിജയന്റെ ചോദ്യം. മരുന്നക്ഷാമം അടിയന്തരമായി പരിഹരിക്കാൻ നടപടിയെടുത്തുവെന്ന് മന്ത്രി. ആരോഗ്യവകുപ്പിൽ പ്രശ്നങ്ങളില്ലെന്നും ഊതിവെറുപ്പിച്ച കാര്യങ്ങളാണ് പുറത്തു വരുന്നതെന്നും മന്ത്രി. പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങളോട് അതിരൂക്ഷ പരാമർശമാണ് ആരോഗ്യമന്ത്രി നടത്തിയത്. അധികാരം നഷ്ടപ്പെട്ട രോഗത്തിന് മാത്രമാണ് ചികിത്സയില്ലാത്തതെന്ന് മന്ത്രി. മന്ത്രിയുടെ പരാമർശം സഭയിൽ ബഹളത്തിനിടയാക്കി. ഒരു മന്ത്രി ഇത്തരത്തിലാണോ മറുപടി പറയേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. നെടുമ്പാശ്ശേരിയിൽ മൂന്ന് പേരുടെ മരണത്തിനിടയാക്കി മിനി കൂപ്പർ അപകടക്കേസിലെ മുഖ്യപ്രതി സുഹൈൽ സജീവിനെതിരെ കേസെടുത്ത് എക്സൈസ്. പ്രായപൂർത്തിയാകാതെ മദ്യം വാങ്ങി ഉപയോഗിച്ചുവെന്ന കുറ്റത്തിനാണ് എക്സൈസ് കേസെടുത്തത്. നെടുമ്പാശ്ശേരി മിനി കൂപ്പർ ദുരന്തം അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമമെന്ന അപകടത്തിൽ മരിച്ച ഗോപികയുടെ കുടുംബം. നീതി കിട്ടുമോ എന്ന സംശയം. ഗോപികയും കുടുംബത്തെയും സമൂഹമാധ്യമങ്ങളിലൂടെ അപമാനിക്കാൻ ശ്രമം നടത്തുന്നുവെന്ന് മാതാപിതാക്കളും സഹോദരനും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാത്രികാലത്ത് പെൺകുട്ടികൾ എവിടെ പോയിരുന്നു എന്ന ചോദ്യം ഉന്നയിച്ച രാഷ്ട്രീയ നേതാക്കൾ മാന്യത കാട്ടണമെന്നും കുടുംബം. ഹിന്ദു ഐക്യവേദിയുടെ ശശികല ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് കുടുംബത്തിന്റെ പ്രതികരണം. പ്രതിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ഉന്നതരുടെ ഭാഗത്തുനിന്ന് നടക്കുന്നതായി സംശയിക്കുന്നുവെന്നും കുടുംബം. ഇത്രയും ഗൌരവതരമായ കുറ്റം ചെയ്തിട്ട് പ്രതിയെ ജുവനൈൽ ഹോമിലേക്ക് വിടാനുണ്ടായ സാഹചര്യം കേസിനെ അട്ടിമറിക്കാനെന്ന് പിതാവ് പ്രദീപ് ആരോപിച്ചു. വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹിയിൽ ഇന്നും പ്രക്ഷോഭം. ഇടത് വിദ്യാർത്ഥി സംഘടനകളായ AIYF, AISF എന്നിവർ മിന്നൽ സമരം നടത്തി. RAFും പോലീസും തടഞ്ഞതോടെ വിദ്യാർത്ഥികൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധം തുടർന്നു. കൊണാട്ട് പ്ലേസിലും ജന്തർ മന്ദറിനടുത്തുമായിരുന്നു പ്രതിഷേധം നടന്നത്. ജന്തർമന്ദറിൽ അതിനിടെ CJP മിന്നൽ സമരം. ജന്തർമന്ദർ ഇനി മുതൽ സമരഭൂമിയല്ലെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്രം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു ജന്തർമന്ദർ പ്രതിഷേധ ഇടമായി വിട്ടുകിട്ടണമെന്ന ആവശ്യവുമായി CJP മിന്നൽ സമരം നടത്തിയത്. മൂന്ന് CJP നേതാക്കൾ കസ്റ്റഡിയിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ചൌക്കിദാർ ചോർഹേ പരാമർശം നടത്തിയതിന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ചുമത്തിയ അപകീർത്തി കേസിന്റെ നടപടികൾ സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. ക്രിമിനൽ മാനനഷ്ടക്കേസിലെ വിചാരണ നടപടികൾ താൽക്കാലികമായി സ്റ്റേ ചെയ്യുകയാണെന്ന് കോടതി അറിയിച്ചു. കേസ് റദ്ദാക്കണമെന്ന രാഹുലിന്റെ ഹർജിയിൽ ബോംബെ ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിനെതിരായ ഹർജി പരിഗണിച്ചാണ് സുപ്രീംകോടതിയുടെ നടപടി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്ക് പകരം ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങണമെന്ന കോൺഗ്രസ് പാർട്ടി നിലപാടിനെ രൂക്ഷമായി വിമർശിച്ച് അസം മുഖ്യമന്ത്രിയും BJP നേതാവുമായ ഹിമന്ത ബിശ്വ ശർമ്മ. EVM വഴി അധികാരത്തിലെത്തിയ കോൺഗ്രസ് സർക്കാരുകൾ രാജിവെക്കുകയാണെങ്കിൽ ബാലറ്റ് പേപ്പർ രീതിയിലേക്ക് മാറാൻ താൻ തയ്യാറാണെന്ന് അദ്ദേഹം വെല്ലുവിളിച്ചു. കേരളം, കർണാടകം, തെലങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ EVM ഉപയോഗിച്ച് നടന്ന തെരഞ്ഞെടുപ്പുകളിലൂടെയാണ് കോൺഗ്രസ് അധികാരത്തിൽ എത്തിയത്. ഇത്തരത്തിൽ അധികാരത്തിലെത്തിയ കോൺഗ്രസ് സർക്കാരുകൾ രാജിവെച്ച് ബാലറ്റ് പേപ്പറിലൂടെ വീണ്ടും ജനവിധി തേടാൻ തയ്യാറാണെങ്കിൽ ബാലറ്റ്

0: പുട്ടിങ്ങിനെ പിന്തുണയ്ക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ വളർച്ചാനുമാനം ഉയർത്തി IMF. ശക്തമായ ആഭ്യന്തര ഡിമാൻഡും സേവന മേഖലയിലെ മുന്നേറ്റവും 7% വളർച്ച കൈവരിക്കാൻ സഹായിക്കുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. റിയാദ് വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ ഹൂതികളും സൌദി അറേബ്യയും തമ്മിലുള്ള സംഘർഷം കനക്കുന്നു. ഇരുവിഭാഗവും ശക്തമായ ആക്രമണമാണ് നടത്തുന്നത്. റിയാദ് കിംഗ് ഖാലിദ് രാജ്യാന്തര വിമാനത്താവളം 17 വരെ അടച്ചിട്ടു. ഹൂതി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണിത്. സൌദിയിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കി കൂടുതൽ വിമാന കമ്പനികൾ. റിയാദ് ജിദ്ദ ദമാം വിമാന സർവീസുകൾ റദ്ദാക്കി ഇത്തിഹാദ്. സൌദി അറേബ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എല്ലാ വിമാന സർവീസുകളും 17 വരെ റദ്ദാക്കിയതായി വിമാന കമ്പനി ഇൻഡിഗോയും അറിയിച്ചിട്ടുണ്ട്. ഗ്ലോബൽ വില്ലേജിന്റെ 31st സീസണോടനുബന്ധിച്ച് സന്ദർശകർക്കായി വിപുലമായ യാത്രാ സൌകര്യങ്ങൾ പുനരാരംഭിച്ച് ദുബായ് RTA. ഗ്ലോബൽ വില്ലേജിലേക്ക് നേരിട്ടെത്തുന്ന 4 പ്രധാന ബസ് റൂട്ടുകളാണ് RTA ഒരുക്കിയിരിക്കുന്നത്. അൽ റാഷിദ്യ ബസ് സ്റ്റേഷനിൽ നിന്ന് സർവീസ് നടത്തുന്ന റൂട്ട് 102, യൂണിയൻ ബസ് സ്റ്റേഷനിൽ നിന്ന് റൂട്ട് 103, അൽ ഗുബൈബ ബസ് സ്റ്റേഷനിൽ നിന്നുള്ള റൂട്ട് 104, മോൾ ഓഫ് എമിറേറ്റ്സിലെ റൂട്ട് 106 എന്നിവയാണ് സർവീസ്. നാളെയാണ് ഗ്ലോബൽ വില്ലേജിന്റെ പുതിയ സീസൺ ആരംഭിക്കുക. അടുത്ത വർഷം 5 വരെ ഗ്ലോബൽ വില്ലേജ് സന്ദർശകരെ സ്വീകരിക്കും. അടുത്ത വാർത്ത 3 മണിക്ക്.
1: ഹോം FM ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982. ബ്രോട്ട് യു ബൈ ഓസോൺ കാർഗോ.
2: ഗുഡ് ആഫ്റ്റർനൂൺ. സ്റ്റേഷൻ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
1: Time check. Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
3: Weather update.
1: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 37°C, ഹ്യൂമിഡിറ്റി 43%.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

മലയാളിഡാ ബ്രോട്ട് ടു യു ബൈ ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ കോൾ നൗ 0542245901.

0: വന്നിരിക്കുകയാണ്. പാട്ടൊക്കെ കേട്ട് കളിച്ച് ചിരിച്ച് വർത്താനം ഒക്കെ പറഞ്ഞ് അങ്ങ് പോയേക്കാം, വന്നോളൂ. വരാത്തവരാരുണ്ട്? ഒരുപാട് പേരുണ്ട്. കുറച്ച് പേര് നേരത്തെ തന്നെ വന്നു, കേറി വന്നിട്ടുണ്ട് മക്കളെ എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് സത്യം പറഞ്ഞാൽ ആദ്യത്തെ ആ ഒരു അറ്റൻഡൻസ് സ്വന്തമാക്കിയിരിക്കുന്നത് ഗണേഷ് ആണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെയല്ല, ഇന്ന് ആദ്യം നമ്മുടെ മലയാളി ഡായിലേക്ക് എത്തിയിരിക്കുന്നത് മെഹബൂബയാണ്. 2 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ഉള്ളപ്പോൾ തന്നെ മെഹബൂബയുടെ ആദ്യത്തെ മെസ്സേജ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഷിബി 2 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ഉള്ളപ്പോൾ ഷിബിയുടെ മെസ്സേജ്. അത് കഴിഞ്ഞ് 2 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ഉള്ളപ്പോഴാണ് കയറി വാടാ മക്കളെ, കയറി വന്നോടാ മക്കളെ, പിന്നെ അല്ലട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗണേഷ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് സുന്ദരനായ ഏതോ ഒരു ചെറുപ്പക്കാരൻ വെള്ളരി പ്രാവിനെ പോലെ പറന്നു പറന്ന് പറന്ന് പറന്ന് പറന്ന്, എന്താണ് ഈ പറയുന്നതെന്ന് ഞാൻ ഡി പി നോക്കിയപ്പോൾ ഫോട്ടോ ഒന്നും കണ്ടില്ല. ഒരു വെള്ളരി പ്രാവ് പറക്കുന്നതാണ് കണ്ടത്, അതാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കത് മനസ്സിലായി. കാരണം സാധാരണയായിട്ട് നമുക്ക് വോയിസ് മെസ്സേജ് അയക്കാറുള്ളത് വിജയാണ് വെള്ളരി പ്രാവിൻ്റെ ഡി പിയുമായിട്ട് വന്നിട്ട്. ഇപ്പോൾ ഇന്നും എന്തോ ഒരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു പാട്ട് വേണം എന്നായിരിക്കും, സാധാരണ പാട്ടൊക്കെ പാടി അയക്കാറുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. പിന്നെ ഹായ് ഷിബി ചേച്ചി, ഞാൻ ഇവിടെ ഉണ്ട്, എനിക്ക് ഒരു മൂവി കാണാനുള്ള സോങ് പ്ലേ ചെയ്ത് തരുമെന്ന്. അതെന്തുവാണ് ഇത്? മൂവി കാണാനുള്ള ടിക്കറ്റ് ചോദിക്കുക, മൂവി കാണാനുള്ള സോങ് പ്ലേ ചെയ്ത് തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താണ് മറുപടി പറയേണ്ടത്? അത് പറ 8193 അവസാനിക്കുന്ന നമ്പറിൽ നിന്നാണ് അന്ത മെസ്സേജ് വന്നിരിക്കുന്നത്. നോക്കട്ടെ പഴയ മെസ്സേജിൽ എവിടെയെങ്കിലും പേരുണ്ടോ? അയ്യോ, ഇത് നമ്മുടെ ശ്രീരാജായിരുന്നു. മകനെ ശ്രീരാജെ, ഇങ്ങോട്ടേക്ക് അയച്ച മെസ്സേജ് ഉണ്ടല്ലോ. ഹായ് ഷിബി ചേച്ചി, ഞാൻ ഇവിടെയുണ്ട്, എനിക്ക് മൂവി കാണാനുള്ള സോങ് പ്ലേ ചെയ്ത് തരുമോ എന്നുള്ള മെസ്സേജ് പുനഃപരിശോധിക്കേണ്ടതാണ്. റിസൻ സൈമൻ ഹലോ പറഞ്ഞിട്ടുണ്ട്. ഹായ് റിസൻ, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ അതാ എത്തിയിരിക്കുന്നു ടൺടടാങ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നിർമ്മൽ. പിന്നെ ഫജിത്ത് മൊയ്തുണിയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. പിന്നെ മാഹിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരെയും മിസ് ചെയ്തു, 1 മന്ത് നാട്ടിലായിരുന്നു. ഓ, മാഹിനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഓക്കെ, നമുക്ക് വെക്കേഷൻ വരുമ്പോഴത്തേക്ക് നാട്ടിൽ പോയി അവിടെ എല്ലാവരെയും കണ്ട് അടിച്ച് പൊളിച്ച് വരുന്ന സമയത്ത് നമ്മളിടയ്ക്ക് ഇച്ചിരി മിസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല മാഹിനെ, കേട്ടോ. വീട്ടിലെല്ലാവരെയും കണ്ട് സന്തോഷമായിട്ടിരുന്നില്ല, അതാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ നമ്മുടെ കാര്യമൊക്കെ പറഞ്ഞേക്കണം, ഇങ്ങനെ നമ്മുടെ ഹോം എഫ് എമ്മിനെ പറ്റിയിട്ടും കേൾക്കുന്ന പാട്ടുകളെ പറ്റിയിട്ടും വിശേഷങ്ങളും ഒക്കെ പറയണം. എന്തായാലും സന്തോഷം, താങ്കൾ നാട്ടിൽ പോയപ്പോഴും നമ്മളെല്ലാവരും ഓർത്തു എന്നറിയുന്നതിലും മിസ് ചെയ്തു പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. അങ്ങനെ നോക്കുമ്പോൾ കുറെ കുറെ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇനിയും മെസ്സേജ് അയക്കാതെ ഇരിക്കുന്ന കൂട്ടുകാരുണ്ട്. പെട്ടെന്ന് ഇട്ട് അപ്പം തന്നെ മെസ്സേജ് അയച്ചോ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളെ പറ്റിയൊക്കെ പറയാം. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. 0585829220 ഇതാണ് വാട്സാപ്പ് നമ്പർ. ഇനിയിപ്പോൾ ട്രെൻഡിങ് സോങ്ങിൻ്റെ സമയമായതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് ഐ എം ഗെയിമിലെ പാട്ട് പ്ലേ ചെയ്യാമെന്നേ. കേൾക്കാം.
1: Trending song of the hour brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour
1: was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
3: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: മലയാളിഡ ബ്രോട്ട് ടു യു ബൈ
3: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് 1. കോൾ നൗ 054-224-5901.

0: അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് കേൾക്കുമ്പോൾ എപ്പോഴും കൂടെ പാടും. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇടയ്ക്ക് ശ്രുതിയൊക്കെ തെറ്റിപ്പോയത്, അത് ഞാനാണ്, വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ് പാടിയത്. അപ്പം മലയാളിയുടെയാണ് എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഹോം 92.2 FM-ലൂടെ. എന്തിനാണ് ഓരോരോ പാട്ട് കേൾക്കുമ്പോൾ അത് ഇടയ്ക്ക് കൂടെ ഞാനും കൂടെ പാടുന്നത്, അല്ലെങ്കിൽ അത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളും അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. നമുക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കുമ്പോൾ അങ്ങ് കൂടെ പാടിയേക്കുക, അങ്ങ് തുറന്നു വിട്ടേക്കുക, നമ്മളെ ആ ശബ്ദത്തിനെ അങ്ങ് കുറച്ച് നേരം ഒന്ന് അഴിച്ചു വിട്ടേക്കണം, ഒന്ന് പാടിയിട്ടൊക്കെ വരട്ടെ, അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ സംഗതി നമുക്ക് പാടാൻ പറ്റില്ല എന്നുള്ളത്. അപ്പം നമ്മൾ കുറച്ച് സൈലൻ്റ് ആവും, പിന്നെയും പാട്ട് കേട്ടോണ്ടിരിക്കും, പിന്നെയും കൂടെ പാടും. അത് ശരിക്കും നമുക്ക് ഒരു എനർജി തരും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ കാര്യം. നിങ്ങളൊന്ന് ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. നമ്മളൊന്ന് കുറച്ചൊന്ന് കുറച്ച് ഇപ്പോൾ രാവിലെ 5 മണിക്കും 6 മണിക്കും 4 മണിക്കൊക്കെ എണീറ്റ് ജോലിക്ക് പോയി തുടങ്ങിയിട്ടുള്ള കൂട്ടുകാർക്ക് ഇപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, അവർ ചിലപ്പോൾ വീട്ടിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നോക്കുമ്പോൾ കുറച്ച് ഏതാണ്ട് ഇത്തിരി എനർജി എവിടെയോ ഡൗൺ ആയിട്ട് വരുന്നു. അങ്ങനെ വരുന്ന സമയത്താണ് നമ്മുടെ ഹോം FM-ൽ ഒരു പാട്ട് കേൾക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പാട്ടാണ്, എന്തിനു മിണ്ടാതിരുന്ന് കേൾക്കണം, കൂടെ പാടി കേൾക്കണം. അപ്പോൾ ആ പോയ എനർജി ഉണ്ടല്ലോ, അതൊരു 10 മടങ്ങായിട്ട് തിരിച്ചു വരും എന്നുള്ളതാണ്. അയ്യോ, ഞാൻ കുറച്ച് വെള്ളം കുടിച്ചോട്ടെ. ഇല്ല കേട്ടോ, വെള്ളം കുടിക്കുന്നില്ല. മെസ്സേജിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ അക്സർ ചിരിച്ചുകൊണ്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്തൊക്കെയുണ്ട് ഒരു നല്ല പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ, അടുത്ത പാട്ട് വരുമ്പോൾ താങ്കൾക്ക് കൂടെ വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് സമർപ്പിക്കുന്നുണ്ട്. സുഖമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ മൻഷാദ് ഞാനുമുണ്ട് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു മാസം നാട്ടിലായിരുന്നതുകൊണ്ട് മൂവിക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ് അയച്ച് ഞാൻ ശല്യം ചെയ്യൂലായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി ഒരു മാസത്തേക്കും കൂടെ മിണ്ടാതിരുന്ന കുട്ടിക്ക് നല്ല കുട്ടിയായിട്ടിരിക്കുന്ന എൻ്റെ ഒരു അവാർഡ് തരുന്നതായിരിക്കും. കാരണം ഈ ആഴ്ചത്തെ സിനിമ എന്ന് പറയുന്നത് ജയിലറാണ്. എല്ലാവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ജയിലറിൻ്റെ ടിക്കറ്റ് തരുമോ തരുമോ തരുമോ എന്നുള്ളത്. അപ്പോൾ അത് ആർക്കാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യമൊന്നും ഞാൻ പറയില്ല, പറയൂല. കാരണം വേറൊന്നുമല്ല പറയാത്തത്, പല സമയങ്ങളിലും നമ്മൾ ടിക്കറ്റ് ചോദിച്ചിട്ട് നോക്കുമ്പോൾ കഴിഞ്ഞ തൊട്ടടുത്ത ആഴ്ചകളിലൊക്കെ കിട്ടാത്ത കൂട്ടുകാർക്കായിരിക്കും കൊടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് പറയാത്തത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ഒരു മാസത്തൊക്കെ ലിസ്റ്റ് പരിശോധിച്ചിട്ട് അടുത്തൊന്നും സിനിമയ്ക്ക് വരാത്ത കൂട്ടുകാർക്ക്, കാരണം നമുക്ക് എല്ലാവർക്കും ടിക്കറ്റുകൾ സമ്മാനമായിട്ട് കൊടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു മാസത്തെ ലിസ്റ്റൊക്കെ നോക്കിയിട്ട് ഈ സുഹൃത്തിന് ഇപ്പോൾ കുറേ നാളായി കിട്ടിയിട്ട് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഓണെയർ പറയാത്തത് ആരാണ് വിന്നർ എന്നുള്ള കാര്യം. അപ്പോൾ ഈ ആഴ്ചയിലും നമുക്ക് ജയിലർ മൂവിയുണ്ട് നമ്മുടെ ഹോം തിയേറ്ററിൽ. നിങ്ങൾക്ക് ടിക്കറ്റ് വേണം എന്നുള്ള കാര്യം അറിയാം, വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ. വിന്നറിനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വിളിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ റിജിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, ഒരു നല്ല പാട്ട് പ്ലേ ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വിഷ്ണു, സുഖമല്ലേ, ഫുഡൊക്കെ കഴിച്ചോ, ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് വിഷ്ണു, അങ്ങ് സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഇതാ നമുക്ക് ബിജു മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ഹായ് ബിജു, ഒത്തിരി സന്തോഷം മെസ്സേജ് അയച്ചതിന്. സൗത്ത് ആഫ്രിക്കയിൽ എവിടെയാണ്, എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ എന്നുള്ള കാര്യമൊക്കെ പറയണം. ഭക്ഷണമൊക്കെ കഴിച്ചോ, എന്ത് ഭക്ഷണമാണ് ഇന്ന് കഴിച്ചത്, നോക്കട്ടെ. സൗത്ത് ആഫ്രിക്കൻ ഫുഡാണോ കഴിച്ചത്, അതോ നമ്മുടെ നാടനാണോ കഴിച്ചത് എന്നുള്ള കാര്യമൊക്കെ അറിയട്ടെ. പിന്നെ ഷിജിൻ ഹലോ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നിർമ്മൽ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ അതാ കയറി വരാൻ പറഞ്ഞിട്ട് കയറി വന്നിട്ടുണ്ട്, ഇനിയിപ്പോൾ ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞാലും ഞാൻ പോവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പാട്ട് പാട്ട് പാടണം എന്ന്, ശരിയാണ്, കഴിഞ്ഞ ആഴ്ച മുതൽ നമ്മുടെ നിർമ്മൽ പറയുകയാണ് ഒരു പാട്ട് പാടണമെന്ന്. ഇപ്പം നമ്മുടെ നിത്യ ഇവിടെയുണ്ട്, പപ്പു ഇവിടെയുണ്ട്, ആരുടെ പാട്ടാണ് കേൾക്കേണ്ടത്, മിനി, പത്മ ഓർ നിത്യ? നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ഞാനിപ്പോൾ ഇവർ രണ്ടുപേരിൽ ആരുടെ പാട്ടാണ് കേൾക്കേണ്ടതെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ ഞാനിപ്പോൾ പാടിപ്പിക്കാം. ടണ്ടടേ, അയ്യോ ഞാൻ വരില്ല, ഞാൻ വരില്ല, നോക്കട്ടെ നോക്കട്ടെ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, രണ്ടുപേർക്കും ഓരോ അവസരം. കമോൺ കമോൺ ഗൈസ്, എത്ര ദിവസമായി നിങ്ങൾ പാടിയത്, കമോൺ. ഞാൻ വരൂ വരൂ, നിത്യ നിത്യമ്മേ, നിത്യമ്മേ, നിത്യ സ്നേഹം കൊണ്ട് നമ്മുടെ സന്തോഷ് കുമാർ പച്ചാടെന്ന് തോന്നുന്നു. എപ്പോൾ നോക്കിയാലും ഒരു മെസ്സേജ് കാണാം, നിത്യമ്മേയും. ഇതുവരെ എനിക്ക് മനസ്സിലായില്ല, നിത്യ മാം എന്നാണോ വിളിക്കുന്നത്, അതോ നിത്യ അമ്മയെന്നാണോ വിളിക്കുന്നത്. എടാ മൈക്കിൻ്റെ ഉടുപ്പൊക്കെ നേരിട്ട് കൊടുക്ക. ഓക്കെ, നമ്മുടെ മിനി പത്മ ഇന്ന് ഗോധയിൽ, കാരണം നമ്മൾ പാടാൻ വരുമ്പോ ഇത് ഗോധയാണല്ലോ അല്ലെ,
1: ഇവിടെ ഗുസ്തിയാണ് നടക്കുക.
0: ഓക്കെ, ഹെഡ്ഫോൺ ഓക്കെ ആയോടാ എല്ലാവരുടെയും. പ്രിയമുള്ളവരെ, 4 ശ്രുതി, 4 ശ്രുതി, 4 മൈക്ക്, 4 4 നിത്യമ്മ മൈക്ക് 4 എത്തിയിട്ടുണ്ട്.
2: ശിവാമ നയിക്കുന്ന
0: ഗാനമില്ല,
1: ഞാൻ പാടൂല ആദ്യം.
2: ഇല്ല, ഇന്ന് നമ്മുടെ മിനി പത്മയുടെ പാട്ടാണ്, കൊറേ നാളായി ഞങ്ങൾ
3: കേട്ടിട്ട്. ഞാൻ പാടുവൊന്നും ചെയ്യില്ല, നിങ്ങളുടെ കൂടെ അങ്ങ് ഓളത്ത് പോരും, അവിടെ അടിച്ചിട്ടുണ്ട്. മിനി പത്മ നന്നായി പാടും, നിങ്ങൾ പാടുപെടും.
0: മിനി പത്മ നന്നായി പാടുന്നത് അഞ്ജനയാണ് പറഞ്ഞിരിക്കുന്നത്. അഞ്ജന, അഞ്ജനക്ക് ഇത് തന്നെ വേണം, പാടിക്കോ പാടിക്കോ.
3: അഞ്ജന ഞാനൊരു പാട്ടുകാരിയല്ല എന്ന് എന്റെ ശബ്ദം കേൾക്കുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. എന്റെ ശബ്ദം ശരിക്കും പറഞ്ഞാല് റേഡിയോക്കോ ന്യൂസ് റീഡിങ്ങിനോ പറ്റിയ ശബ്ദമായിരുന്നില്ല എന്നാണ് തുടക്കത്തില് എന്നെ കേട്ടുകൊണ്ടിരുന്നത് അവർക്ക് പറഞ്ഞിരുന്നത്. അങ്ങനെ കുറെ ഹതഭാഗ്യരായ ചില, പക്ഷെ നമ്മുടെ കൂട്ടത്തില് ഏറ്റവും നല്ല പാട്ടുകാരി നമ്മുടെ നിത്യ തന്നെയാണ്. നിത്യയുടെ പാട്ട് കേട്ടിട്ട് നമ്മൾ
2: നേരത്തെ കഴിഞ്ഞ മണിക്കൂറിലെ പാടിയ ആൾക്കാരുള്ളതൊക്കെ പോയതാ.
0: അപ്പൊ ഇപ്പൊ നമുക്ക് മെസ്സേജ് ആദ്യം വന്നിരിക്കുന്നത് മിനി പത്മയുടെ പാട്ട് കേൾക്കണം,
2: അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി കാര്യം.
3: എനിക്ക് ആ വീരമണി പറഞ്ഞത് പറയാനുള്ളു, എടുക്കടാ ഇപ്പൊ അടുത്ത മെസ്സേജ് വന്നിരിക്കുന്ന മിനി പത്മ എനിക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി
2: പറ്റും.
3: നിങ്ങൾ മിനി പത്മ എന്ന് പറയുന്ന ഒരു വാർത്ത വായിക്കുന്ന ആളെ മാത്രമേ നിങ്ങൾ അറിയേണ്ടതുള്ളൂ, മറ്റേത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വായന തുറക്കരുതെന്ന് പറയാനുള്ള നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് നിത്യ പാടും, ഞാൻ കൂടെ ചേർന്ന് പാടും, നിങ്ങൾ പാട്ട് ഞങ്ങൾ പാടുമിട്ടോളാം.
0: അയ്യോ, ഈ എളിമയാണ് മിനി പത്മയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് വന്നിട്ടുണ്ട്.
2: അത് മാത്രല്ല, അത്രയും പറഞ്ഞപ്പോ വേറൊരാളല്ല, കുഴപ്പമില്ല, ഞങ്ങള് സഹിച്ചോളാം.
0: അപ്പൊ ഇനി വൈകിക്കുന്നില്ല, റെഡി.
2: ഏത് പാട്ടാ?
0: പത്മ പത്മ
3: ഏത് പാട്ടാ?
2: ഇല്ല,
0: ഇഷ്ടമുള്ള ഞങ്ങള്
3: ഇല്ല, എനിക്ക് പുതിയ പാട്ടുകളൊന്നും എനിക്ക് അറിയില്ല, ഓർമ്മയില്ല. പിന്നെ പഴയ എനിക്ക് ഇന്ന് അതിന് പറ്റിയത് ഞാൻ കുറച്ചു നേരമായിട്ട് തലകറക്കത്തിന്റെ ഒരു ഇതിൽ കൂടി കടന്നു പോവുകയാണ് സുഹൃത്തുക്കൾ. അല്ലെങ്കിൽ ഞാനൊരു ചിത്രാമ്മയും ഒരു സുശീലാമ്മയുടെ ആ റേഞ്ച് പാടുന്ന ഒരാളാണ് ഞാൻ, നിങ്ങൾക്ക് അറിയാമല്ലോ.
0: ഇന്നിപ്പോ തലകറക്കായതുകൊണ്ട് ചില കറക്കങ്ങൾ പാട്ടിൽ ഉണ്ടാവും.
3: ഞാൻ മൂളാം, എനിക്കൊന്ന് നിത്യ ബാക്കി പാടും ആ
2: പാട്ട്.
3: എന്നിട്ടൊക്കെ പറ്റുന്ന എന്ന് വരുന്നു എന്ന്,
2: ഓ മൈ ഗോഡ്,
3: എന്നു വരും എന്നു വരും നീ എന്റെ നീല പന്തലിൽ. ആ പോരട്ടെ.

0: ഇതിപ്പോ കൈയോണ്ട് അയ്യോ നന്നായിട്ടുണ്ടെന്ന് ആരാണ് മനുഷ്യർ. താങ്ക് യു സോ മച്ച്.
1: എന്നിങ്ങനെ
0: എന്നിങ്ങനെ മാല ജണ്ട്
1: അഭിനന്ദിക്കരുത്.
0: അതെ, ഷീബ നിർബന്ധിക്കുന്നുണ്ട് ഇവിടെ പാടുന്നതാണ്, അല്ലാതെ നല്ലൊരു പാട്ടുകാരിയല്ല.
1: അതിന്റെ പല്ലവിയോ അനുപല്ലവിയോ അല്ല, ചരണം പാടട്ടെ.
0: ചരണം പാടിക്കാൻ നല്ല രസമാണ്.

0: പാടുന്ന നമ്മള് നിത്യ പാടുന്നുണ്ട് അറിയാം എന്താണ് എന്താണ് എന്താണ് എന്താണ്
1: നിങ്ങൾ രണ്ടുപേരും ഈ പാട്ട് ആർക്കോ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത പോലെയുണ്ട്.
0: ഞാൻ എന്തായാലും ഡെഡിക്കേറ്റ് ചെയ്തേ വരില്ല.
1: സത്യം പറഞ്ഞ
2: കവിത എഴുതിയ പോലെ ആരോടോ പറയുന്ന പോലെ ഈ പാട്ട്
1: തന്നെ തന്നെ
2: എനിക്ക്
0: ആക്ച്വലി എനിക്കുണ്ടല്ലോ, എനിക്കിങ്ങനെ ഈ ലോ പേസ് ഉള്ളതോ ഇങ്ങനെ ഈ റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടുകളൊന്നുമല്ല എന്റെ, എനിക്ക് ഇഷ്ടമുള്ള പാട്ട് എനിക്ക് നല്ല ഭയങ്കര പൂവട്ടൊക്കെ തട്ടി
1: അതൊക്കെ
0: ആരാധകനാണോ എന്റെ ഇപ്പോഴത്തെ റേഞ്ചൊക്കെ. അല്ലാതെ
1: പണ്ടത്തെ കാലത്താണെങ്കിൽ നമുക്ക് ലോട്ടസ് ഒത്ത മിഴിയാൻ എന്നോടൊന്ന് സെക്കിക്കൂടെ ഓടി വാ കറി ഫിഷ് പെണ്ണാളെ പാടി വാ ലോകാണം.
2: പണ്ടുകളിൽ നമുക്ക് ഇങ്ങനത്തെ പാട്ടുകളുണ്ട്. നമ്മളിങ്ങനെ ഷോയിൽ ചില പാട്ടുകൾ പാടുമ്പോ അപ്പഴും മിനി പറയും ആ പാട്ടെടുത്ത് എനിക്ക്.
0: ശരിക്കും ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഞാൻ ഈ ന്യൂസിന്റെ ലോകത്തൊന്നും ജീവിക്കുന്ന ആളല്ല, ഞാൻ ഈ അടിച്ചുപൊളി പാട്ടുകളൊക്കെ പറഞ്ഞ് അതൊക്കെ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ആ വഴി പോണ്ട ഞാൻ എന്തിനാണ്.
1: അപ്പൊ ഞാൻ എന്റെ മാനേ മധുരക്കരമ്പ് പത്മയ്ക്ക് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ്, നിത്തുവിന് വേണ്ടിയിട്ടും
0: ഡെഡിക്കേറ്റ്.
2: അല്ല സീരിയസ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്.
0: അല്ല അതിന്റെ ഫസ്റ്റ് ആ വരി ഒന്ന് പാടുവോ.
1: മധുരേ വൺ ടു ത്രീ സ്റ്റാർട്ട്. മാനേ മധുര കരിമ്പേ മലട്ടേനെ മദന കുഴമ്പേ ഒന്ന് വന്നാട്ടെ ഒന്ന് നിന്നാട്ടെ നാണമെന്ത് ചൊല്ലി ചൊല്ലി നാവിറങ്ങിപ്പോയോ മാനേ കനക മാനേ.
2: ചുമ്മാ ഇരിക്കട്ടെ കനകമങ്കി കനക.
1: പക്ഷെ എനിക്ക് മറ്റേതാ ഇഷ്ടം കേട്ട ലോട്ടസ് തമിഴിയാൽ ചാടുളി നീയറിഞ്ഞാൽ ബോഗൻവില്ല തനു ഞാൻ ബോറടിയ തഴുകും
0: ഇങ്ങനെ മൂന്ന് പേര് ഇവിടെ വല്ല അപൂർവമായിട്ടാണ് ഇപ്പൊ വരാറുള്ളത്. ഇതാണ് അവസ്ഥ. ഇനി ആർക്കും പാട്ട് കേൾക്കണ്ടല്ലോ.
1: എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എത്ര ക്ലാസ് പഠിക്കുമ്പോ എന്നറിയാം ആദ്യമായിട്ട് കവിത എഴുതിയത് നിങ്ങൾ വിശ്വസിക്കട്ടെ.
0: മൂന്നാം ക്ലാസ്സില്.
1: എന്നിട്ട് ഞാൻ സ്വന്തമായിട്ട് കവിത എഴുതി ആ പാട്ട് ട്യൂൺ ചെയ്ത് അതിൽ ഒപ്പന കളിച്ചു
0: എന്നുള്ളതായിരുന്നു.
1: വരികൾ എഴുതിയിട്ട് അതിനെ മ്യൂസിക് ചെയ്തിട്ട് ഒപ്പന കളിച്ചു. ഒപ്പനയുടെ വരി കേട്ടാ നിങ്ങൾ സത്യമിടാ ഞാനാ പെണ്ണുകിലുക്കണരാവത്ത് എന്നിട്ട് അടുത്ത വരി
0: പെണ്ണുകിലുക്കണരാവത്ത്
1: അടുത്ത വരി എന്തായിരിക്കും ഞാൻ എഴുതിയത്. ഞാൻ എഴുതിയ എന്താ പറയാ കൊന്നപ്പൂ പറിക്കണ നേരത്ത്
0: ഒരു മത സൗഹാർദ്ദമായിട്ടുള്ള
2: ഒപ്പനയാണെങ്കിൽ.
1: സത്യം ഞാൻ കൊറേ കഴിഞ്ഞ് നമുക്ക് ബുദ്ധിയൊക്കെ ഉദിക്കുമല്ല ആ സമയത്ത്
0: അത് വിട്ടുകളഞ്ഞു ബുദ്ധി ഉദിക്കുന്ന കാര്യം പറഞ്ഞോ.
1: നമ്മള് പാട്ട് കേട്ടിട്ട് ശുദ്ധ സംഗീതം മരിച്ചിട്ടില്ല.
0: മരിച്ചിട്ടില്ല സുഹൃത്തുക്കളെ മരിച്ചിട്ടില്ല. ഷീബയുടെ ഒപ്പന ഷീബയുടെ കവിത ഒപ്പന
2: മൂന്ന് വയസ്സിൽ എഴുതിയ അല്ലെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എഴുതിയ കവിത ട്യൂൺ ചെയ്ത് ഒപ്പന കളിച്ച ഏകാർജ.
1: പിന്നെ പക്ഷെ വേറൊരു കാര്യമുണ്ട്, മൂന്നാം ക്ലാസ് പഠിക്കുമ്പോ ഞാൻ എഴുതി തുടങ്ങി, എട്ടാം ക്ലാസ് പഠിക്കുമ്പോ ഞാൻ കവിതാ രചനയ്ക്ക് ഫസ്റ്റ് വാങ്ങിച്ചു.
2: അതാണ് ഇത്രയും വലിയൊരു ഒപ്പന
0: ഗ്രഹിച്ചത്
2: ആരില്ലെന്നുള്ളത് മാത്രല്ല മഹാകവിയാണ്.
1: അല്ല ഞാൻ ചോദിക്കട്ടെ, ഞാൻ അറ്റ്ലീസ്റ്റ് വരെയെങ്കിലും എഴുതി. ഇപ്പൊ നമ്മുടെ പല സിനിമകളിലും വരുന്ന പാട്ടിലൊന്നും ട്യൂണും ഇല്ല ഭാഷയല്ല ഒന്നുമില്ല ജിബ്രിഷാണ് വരുന്നത്, അതൊക്കെ നിങ്ങൾ
2: ഏറ്റെടുക്കുന്നില്ലേ?
1: അതാണ് അല്ല പോലെ അല്ല പോലല്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ സുരാജ് വെഞ്ഞാറ മോഡലില് ഇത് മലയാളം അയ്യോ അല്ലല്ല
2: അങ്ങനെയൊക്കെയാണ് ഗൈസ് കാര്യങ്ങൾ.
1: നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ
0: പാടും
1: പാടും നമ്മള് പാട്ടിനെ വിമർശിക്കും
0: ഇല്ലടാ.
1: അപ്പൊ ഒരു ഒരു പാട്ടുകൂടെ പാടിപ്പിച്ചിട്ട് ഇന്നത്തെ നമ്മുടെ പരിപാടി ഇഷ്ടമുള്ളൊരു പാട്ട് വേഗം പാടിക്കും.
3: ഇനിയോ ഇതുവരെ ഇഷ്ടമുള്ള
1: നമ്മുടെ പഴയ ഡ്രാമ സോങ് ചെപ്പ് കീലിക്ക്.

0: ചക്രവർത്തി കുമാര എൻ മനോരാജ്യത്തെ രാജകുമാരിയായി
1: വന്നു നിൽക്കും
0: വന്നു ഒരു മോഹം
1: പാട്ടേതാണെന്നറിയോ മരണമെത്ത് രസമായിട്ടാ പാടുന്നറിയോ ലിസ്ണേഴ്സ് നിങ്ങൾ ഇപ്പൊ കേൾക്കുന്നവരാണെങ്കിൽ 5 മണിക്ക് ശേഷം ഈ പാട്ട് നിങ്ങൾ ആവർത്തിച്ച് ആവർത്തി ചോദിച്ചാല്
2: ചിലപ്പോ പാടുന്നില്ല. 6 മിനിറ്റ് വളരെ വ്യക്തമായി കാര്യം പറഞ്ഞിരിക്കുകയാണ്.
1: ആളുകൾക്ക് എന്തോ ബോറടിച്ചോ നിങ്ങൾ നിർത്തുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട്
0: ഇല്ല, മണ്ണിന്റെ മണമുള്ള കവിതകളാണ്. അതെന്താ ചേട്ടാ പാട്ട് എഴുതിയിട്ട് കുഴിച്ചിടോ? ശരി, ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്
2: പാട്ട് ഇവര് പാടാൻ തുടങ്ങുമ്പോ ഞാൻ ലിറിക്സ്
1: എടുത്തു.
0: ഇല്ല ഇല്ല ഇല്ല, പാടിക്കോ പാടിക്കോ. നമ്മുടെ നിത്യമേ ഒരു പാട്ട് പാടും. നിത്യമേ പാടി കഴിഞ്ഞു,
2: എല്ലാം വളരെ നന്നായി.
1: മഞ്ഞ കുഞ്ഞിക്കാലുള്ള ചക്കിപ്പൂച്ചയ്ക്ക്
0: ഉള്ളിൽ മോഹമതിച്ചല്ലോ പമ്മി പമ്മി പാവണ്ടും പാവമെന്നിട്ടും ഇത്തിരി ഇത്തിരിയോളം ചക്കര കിട്ടിയില്ല. അതിന്റെ ഫ്രണ്ടിൽ വേറെ വരിയുണ്ട് ലാലേട്ടൻ പാടണം, അത് നമ്മള് പാടൂല. പെപ്പര വരവരെ
1: പേരേക്ക്
0: നിന്റെ പറമ്പ്.
1: ആരാ പറയണത്?
0: ആ പറഞ്ഞു, അല്ല പാടിക്കോ.
2: ഞാൻ വേറെ ഏതോ പാട്ടൊക്കെ എടുത്തു.
0: നിത്തൊരു ട്യൂണൊക്കെ മാറി പോയി.
1: നല്ലൊരു പാട്ട് പാടിക്കും.
2: ഏത് പാട്ടാന്ന് പറ
1: ചരറാന്തൽ തിരി താണോ. നല്ല പാട്ട്. പെണ്ണുറങ്ങാൻ
2: കീഴെടുത്തോണ്ട് വരട്ടെ, ഇവര് പോകുന്നു.
1: കിടന്നോ? ലിസ്നേഴ്സ് ഒക്കെ കിടന്നു തോന്നുന്നു. ചളി വാരി വരികയാണല്ലോ എന്ന് ഒരു മെസ്സേജ്. ചളിയായിട്ട് തോന്നിയോ? ഓക്കെ, ഇനി മുതൽ ഞാനും നിത്യയും ഈ ഷോയിൽ വരുന്നത്. അങ്ങനെ ആ ഒരു പരാമർശം ഞങ്ങൾ വല്ലാതെ ഹേർട്ട് ചെയ്തു. ഞങ്ങൾക്ക്
0: വിഷമമുണ്ടാക്കി. പരസ്പരം ചളി വാരി അറിയാം.
1: പക്ഷെ ആ അവിടെ നിറഞ്ഞ ചെളി നമ്മുടെ മേത്ത് കൊണ്ടു.
0: എനിക്ക്
2: വിഷമമായി.
1: അല്ല, ചെളി വാരി എറിഞ്ഞു എന്ന് പറഞ്ഞാൽ
0: ഒരുമിച്ച് പാടാം. അയ്യോ, പക്ഷെ എന്തെന്നറിയാമോ, ആ പാട്ട് അവിടെ പാടി എല്ലാരും
2: ഉറങ്ങിക്കിടക്കുകയാണ്.
0: മൂവന്റെ പെണ്ണ് ഉറങ്ങാൻ കിടന്നു. വിളിക്കണ്ട, വേറെ പാട്ട്.
2: വേറെ പാട്ട്? ഏത് പാട്ട്? ഇന്നാ എനിക്ക് ഒരുപാട് പാട്ടറിയാം, അതുകൊണ്ട്
1: ഒരു ഒരു ഒരു ഒരു
0: കുനുകുനെ
2: ഇഷ്ടാണോ? കുനുകുനെ
1: കുനുകുനെ നന്നായി എഴുതും ഞാൻ.
2: കുനുകുനെ ചെറുകുറു നിരകൾ ചുവടിടും കവിളുകളിൽ നനു നനു നഖപ്പടമെഴുതും സുമശര വിരലുകളിൽ ഒരു പൂവിരിയും ഒരു പൂക്കൊഴിയും കുളിരതിൽ ഒഴുകി വരും മനസ്സും മനസ്സും മധുരം നുകരും അസുലഭ സുഖ നിമിഷം ഇനിയൊരു ലഹരി തരൂ ഇഴുകിയ ശ്രുതി പകരൂ ഹിമഗിരി ശിഖരികളെ കരളിൽ കുരുലരോളോള
1: വല്ലാതെ കുളിരളിക്ക് എന്ത് പറ്റി നിത്യ കുളിരല്ല വല്ലാതെ
2: പാട്ടോടെ നിൽക്കൂ
0: പൊടി അയാൾക്കത് എഴുതുകയാണ് എവിടെയെങ്കിലും പെണ്ണും ആണും കൂടെ പാട്ട് പാടാൻ തുടങ്ങുമ്പോ അപ്പൊ
1: ശരിക്കല്ലേ. പക്ഷെ എനിക്ക് ഇഷ്ടട്ടോ, ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കും. എനിക്ക് ചിത്രത്തിലൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ്. പിന്നെ തേന്മാവിൻ കുമ്പത്തിലൊക്കെ എന്ത് രസമായിട്ടാണ് ആ ഒരാൾ വരുന്ന തുടങ്ങുമ്പോ പാട്ടില് ഡാൻസേഴ്സ് വന്ന് പിന്നെ അങ്ങോട്ട് മജ.
2: എന്നാലും ഈ ഒരു അവസരം തന്നതിന് ഞങ്ങളുടെ ഷീബയോട് ഞങ്ങള്
1: കമ്മിറ്റിയുടെ വകയും ഹോം എഫ് എമ്മിന്റെ വകയും
2: 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ
0: നിങ്ങൾ ലിറിക്സ് മറക്കരുത്. പെണ്ണ് കിളിക്കണ രാവത്ത് കൊന്നപ്പൂ പറിക്കണ
1: കൊന്ന പൂക്കണ നേരത്ത് കൊന്ന പറിക്കണ
0: പോട്ടാണ്
1: കവിത.
2: ശ്രേതാക്കളെ നിങ്ങൾ കേട്ടല്ലോ അല്ലേ, ചില്ലറ കാര്യൊന്നും അല്ല ഇവിടെ
0: പോക്കറ്റിൽ നിറയെ നോട്ടുകളാ ചില്ലറ.
2: അപ്പൊ ശരി, താങ്ക് യു സോ മച്ച്.
0: ശരി, ബൈ ബൈ. അടുത്ത നമ്മള് തമിഴ് പാട്ട് കേട്ടിട്ട് വരാം.
3: 92.2 FM. Home is a feeling. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 9 to 2 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.

0: Home 92.2 FM. Home is a feeling.
1: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
2: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടെങ്കിലോ,
1: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജെയിൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCC-യിൽ റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
0: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
3: ചേട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്ക്,
4: ഇവന്മാരൊക്കെ ഗൂഗിളിലുണ്ടാ.
0: സ്റ്റേ കണക്റ്റഡ് വിത്ത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: മലയാളിടാ ബ്രോട്ട് ടു യു ബൈ
1: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ കോൾ നൌ 0542245901.

നാളെ ഞങ്ങളുടെ വിവാഹം എന്ന ചിത്രത്തിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. ഹരീഷാണ് ഇന്ന് ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മലയാളി ഡയലേക്ക് മെസ്സേജ് അയച്ചത്. ഒരുപാട് കൂട്ടുകാരുടെ സന്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മുമ്പ് ഞങ്ങൾ മൂന്നുപേരും കൂടെ ഇവിടെ ഭയങ്കര പാട്ട് ആയിരുന്നു, കാവിലെ പാട്ട് മത്സരമായിരുന്നു. അപ്പോൾ അത് കേട്ടിട്ട് സന്തോഷമൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി സുഹൃത്തുക്കളുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഒരുപാട് പേരുടെ പാട്ടുകൾ പ്ലേ ചെയ്യാനുണ്ട്, വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അടുത്ത മണിക്കൂറിൽ പറയാം. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ എപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM. ഇനിയിപ്പോൾ കേൾപ്പിക്കാൻ പോകുന്നത് സുലൈഖ മഞ്ജിൽ എന്ന ചിത്രത്തിലെ പാട്ടാണ്. ഈ പാട്ട് കേൾക്കാനായിട്ട് ഇന്ന് മെസ്സേജ് അയച്ചത് അൻഷാദാണ്. അപ്പോൾ അൻഷാദിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ട് ദേ വരുന്നു.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: രാഹുൽ ഗാന്ധി ഭരണഘടനയെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സി എം ആർ എൽ എക്സാലോജിക് പിണറായി വിജയന് അനുകൂല നിലപാടുമായി സർക്കാർ കോടതിയിൽ. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വി ഡി സതീശൻ അതിഥി. നമസ്കാരം. ഹോം 92.2 എഫ് എം വാർത്തകളുമായി മിനി പത്മ. സി എം ആർ എൽ എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് അനുകൂല നിലപാടുമായി കേരള സർക്കാർ. കെ എം ഷാജഹാൻ വിശ്വാസ്യത ഇല്ലാത്ത ഹർജിക്കാരൻ. ഇ ഡി കണ്ടെത്തലുകൾ അപര്യാപ്തമായതുകൊണ്ടാണ് പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിട്ടതെന്നും സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു. അതേസമയം വിജിലൻസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിന് സ്റ്റേ ഇല്ല. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ നൽകിയ അപ്പീൽ അനുമതി അപേക്ഷ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിധി പറയാൻ മാറ്റി. കോടതി ഉത്തരവില്ലെങ്കിലും സി എം ആർ എൽ എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വിജിലൻസിന് കേസെടുക്കാമെന്ന ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്. ഗുരുതര കുറ്റമെങ്കിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാമെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവിനെ എതിർക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ നൽകിയ അപ്പീൽ അനുമതി അപേക്ഷ പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം. സി എം ആർ എൽ എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട വിജിലൻസ് കേസുകൾ അന്വേഷിക്കാൻ രണ്ട് സംഘങ്ങൾ. കൈക്കൂലിക്കേസും കള്ളപ്പണ ഇടപാടും പ്രത്യേകം അന്വേഷിക്കും. സി എം ആർ എല്ലിലെ മുൻ ജീവനക്കാർ, മുൻമന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കൾ എന്നിവരെ ആദ്യം ചോദ്യം ചെയ്യും. ഇ ഡിയോട് വിവരങ്ങൾ ആവശ്യപ്പെട്ട് കത്ത് നൽകും. അഴിമതി ആരോപണ കേസിൽ പിണറായി വിജയനാണ് ഒന്നാം പ്രതി. ഹവാല കേസിൽ മുഹമ്മദ് റിയാസ് ഒന്നാം പ്രതി. രണ്ട് കേസുകളിലും വീണ ടിയാണ് രണ്ടാം പ്രതി. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയം. ആരോഗ്യമേഖലയിൽ വലിയ പ്രതിസന്ധികളൊന്നുമില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മരുന്ന് ക്ഷാമത്തിൽ സ്വകാര്യ ആശുപത്രികളുമായി ഡീലുണ്ടോ എന്ന പിണറായി വിജയന്റെ ചോദ്യം. മരുന്നുക്ഷാമം അടിയന്തരമായി പരിഹരിക്കാൻ നടപടിയെടുത്തുവെന്ന് മന്ത്രി. ആരോഗ്യവകുപ്പിൽ പ്രശ്നങ്ങളില്ല, ഊതിവിറപ്പിച്ച കാര്യങ്ങളാണ് പുറത്തുവരുന്നതെന്ന് മന്ത്രി. പ്രതിപക്ഷ വിമർശനങ്ങളിൽ ദേഷ്യപ്പെട്ട് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അധികാരം നഷ്ടപ്പെട്ട രോഗത്തിന് മാത്രമാണ് ചികിത്സ ഇല്ലാത്തതെന്ന് മന്ത്രി. മന്ത്രിയുടെ പരാമർശം സഭയിൽ ബഹളത്തിന് ഇടയാക്കി. ഒരു മന്ത്രി ചോദ്യത്തിന് ഇത്തരത്തിലാണോ മറുപടി പറയേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. നെടുമ്പാശ്ശേരിയിൽ മൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ മിനി കൂപ്പർ അപകടക്കേസിലെ മുഖ്യപ്രതി സുഹൈൽ സജീവിനെതിരെ കേസെടുത്ത് എക്സൈസ്. പ്രായപൂർത്തിയാകാതെ മദ്യം വാങ്ങി ഉപയോഗിച്ചുവെന്ന കുറ്റത്തിനാണ് എക്സൈസ് കേസ്. രണ്ടു വർഷം തടവും 5000 രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയത്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാനാണ് എക്സൈസിന്റെയും പോലീസിന്റെയും തീരുമാനം. നെടുമ്പാശ്ശേരി മിനി കൂപ്പർ ദുരന്തം അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമമെന്ന് അപകടത്തിൽ മരിച്ച ഗോപികയുടെ കുടുംബം. നീതി കിട്ടുമോ എന്ന സംശയം. ഗോപികയെയും കുടുംബത്തെയും സമൂഹമാധ്യമങ്ങളിലൂടെ അപമാനിക്കാൻ ശ്രമം നടത്തുന്നുവെന്ന് മാതാപിതാക്കളും സഹോദരനും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാത്രികാലത്ത് പെൺകുട്ടികൾ എവിടെ പോയിരുന്നു എന്ന ചോദ്യം ഉന്നയിച്ച രാഷ്ട്രീയ നേതാക്കൾ മാന്യത കാട്ടണമെന്നും കുടുംബം. ഹിന്ദു ഐക്യവേദിയുടെ ശശികല ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് കുടുംബത്തിന്റെ പ്രതികരണം. പാലക്കാട് പ്രതിഷേധ മാർച്ചിനിടെ മദ്യപിച്ചെത്തി SFI പ്രവർത്തകരെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. AR ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസർ ചിറ്റിലഞ്ചേരി സ്വദേശി സഫാദിനെയാണ് സസ്പെൻഡ് ചെയ്തത്. പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടേതാണ് നടപടി. കേരളത്തിന് പുതിയ ഗവർണർ. ഓംപ്രകാശ് മാഥൂറിനെ കേരള ഗവർണറായി നിയമിച്ചു. നിലവിൽ സിക്കിം ഗവർണറാണ് അദ്ദേഹം. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ തമിഴ്നാട് ഗവർണറായും രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. BJPയുടെയും RSSന്റെയും മുതിർന്ന നേതാവാണ് ഓംപ്രകാശ് മാഥൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തരിൽ ഒരാൾ. മോദി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഗുജറാത്തിന്റെ ചുമതലയുള്ള BJP നേതാവായിരുന്നു OP മാഥൂർ. സുധ യാദവ് കർണാടക ഗവർണറാകും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യം ഇന്നും പ്രതിഷേധിക്കാൻ സാധ്യത. ഇന്ത്യ സഖ്യ MPമാരെയും വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെയും പൌരസമൂഹ പ്രതിനിധികളെയും ചായ സൽക്കാരത്തിന് രാഹുൽ ഗാന്ധി ക്ഷണിച്ചു. ചായസൽക്കാരത്തിന് ശേഷം ഇന്ത്യ സഖ്യത്തിന്റെ സംയുക്ത വാർത്താ സമ്മേളനം ഉണ്ടാകും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജിക്കായുള്ള തുടർ സമരപരിപാടികൾ സഖ്യം ഇന്നാലോചിക്കും. നിലവിലെ സമരം അതേപടി നിലനിർത്തണം എന്നാണ് പല നേതാക്കളുടെയും നിലപാട്. ജന്തർ

0: സി ജെ പിയുടെ മിന്നൽ സമരം. ജന്തർമന്തർ ഇനി സമരഭൂമിയല്ലെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്രം പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെയാണ് ജന്തർമന്തർ പ്രതിഷേധ ഇടമായി വിട്ടുകിട്ടണമെന്ന ആവശ്യവുമായി സി ജെ പി മിന്നൽ സമരം നടത്തിയത്. 3 സി ജെ പി നേതാക്കൾ കസ്റ്റഡിയിൽ. ഡൽഹി ചലോ മാർച്ചിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ച് രാഹുൽഗാന്ധി. ഭരണഘടനയെ കൊല്ലുന്നവർക്ക് മുന്നിൽ ഒരടി പിന്നോട്ടില്ല. ഇത് വ്യത്യസ്ത സമരങ്ങളല്ല, രാജ്യത്തിന്റെ ഒരൊറ്റ മുന്നേറ്റം. ഒരടി പോലും പിന്നോട്ടില്ല. അധികാരം ഉപയോഗിച്ചല്ലാതെ നേർക്കുനേർ നിന്ന് പോരാടാൻ ബി ജെ പിക്കും ആർ എസ് എസിനും ധൈര്യമില്ലെന്ന് രാഹുൽ. രാഹുൽഗാന്ധിയും ഇന്ത്യ സഖ്യ നേതാക്കളും ചേർന്ന് സുപ്രീംകോടതിയിൽ നൽകിയ ഹർജിയിൽ ഗുരുതര പിഴവുകൾ. കോർട്ട് ഫീസ് അടച്ചതിലെ കുറവ് ഉൾപ്പെടെ 14 പിഴവുകൾ രജിസ്റ്റർ ചൂണ്ടിക്കാട്ടി. ഹർജി പിഴവുകൾ തിരുത്തി നൽകും. ഇന്ന് പരിഗണിക്കുന്ന കേസുകളുടെ കൂട്ടത്തിൽ ഈ ഹർജി ലിസ്റ്റ് ചെയ്തിട്ടില്ല. രാഹുൽഗാന്ധിക്കെതിരെ ആരോപണവുമായി ബി ജെ പി. ഡൽഹി സമരത്തിനിടെ രാഹുൽ മാധ്യമപ്രവർത്തകയെ മർദ്ദിച്ചു, ഗർഭിണിയെ പിടിച്ചു തള്ളിയെന്ന് ബി ജെ പിയുടെ കുറ്റപ്പെടുത്തൽ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്ക് പകരം ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങണമെന്ന കോൺഗ്രസ് പാർട്ടി നിലപാടിനെ രൂക്ഷമായി വിമർശിച്ച് അസം മുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ ഹിമന്ത ബിശ്വശർമ്മ. ഇവിഎം വഴി അധികാരത്തിലെത്തിയ കോൺഗ്രസ് സർക്കാരുകൾ രാജിവെക്കുകയാണെങ്കിൽ ബാലറ്റ് പേപ്പർ രീതിയിലേക്ക് മാറാൻ താൻ തയ്യാറെന്ന് അദ്ദേഹം വെല്ലുവിളിച്ചു. കേരളം, കർണാടക, തെലങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇവിഎം ഉപയോഗിച്ച് നടന്ന തെരഞ്ഞെടുപ്പുകളിലൂടെയാണ് കോൺഗ്രസ് അധികാരത്തിൽ എത്തിയത്. ഇത്തരത്തിൽ അധികാരത്തിലെത്തിയ കോൺഗ്രസ് സർക്കാരുകൾ രാജിവെച്ച് ബാലറ്റ് പേപ്പറിലൂടെ വീണ്ടും ജനവിധി തേടാൻ തയ്യാറാണെങ്കിൽ ബാലറ്റ് വോട്ടിംഗിനെ പിന്തുണയ്ക്കുമെന്ന് ഹിമന്ത ബിശ്വശർമ്മ. സി ജെ പിക്കെതിരായ ഇടതു നേതാവ് സരിന്റെ പരാമർശത്തിൽ സി പി എമ്മിന് കടുത്ത അതൃപ്തി. പിഴവ് പറ്റിയെന്ന് നേതാക്കളോട് സരിൻ വിശദീകരിച്ചു. എന്ത് തിരുത്തൽ നടപടിക്കും വിധേയനാകാമെന്നും എം എ ബേബി ഉൾപ്പെടെയുള്ള നേതാക്കളോട് സരിൻ വിശദമാക്കിയെന്നാണ് റിപ്പോർട്ട്. സി ജെ പി ആർ എസ് എസ് പദ്ധതിയാണെന്ന് സരിൻ ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് വലിയ വിവാദമായിരുന്നു. എസ് എഫ് ഐയും സി പി എമ്മും സി ജെ പി സമരത്തിനൊപ്പം അണിചേർന്ന ശേഷമാണ് സരിൻ സമരത്തെ തള്ളിപ്പറഞ്ഞത്. സി ജെ പിയെ വിശ്വസിക്കരുത്, അതൊരു ഗൂഢാലോചനയാണെന്ന് ജനം തിരിച്ചറിയും. ജന്തർമന്ദറിൽ സമരം ചെയ്യാൻ സി ജെ പി അനുവാദം ചോദിക്കുന്നത് നാടകം. അവർക്ക് വേണ്ടത് മറ്റു പലതുമാണെന്ന് സംശയമുണ്ട്. മാധ്യമങ്ങളോട് പറഞ്ഞത് തന്റെ പാർട്ടി നിലപാടല്ലെന്നും അത് നാക്കുപിഴയാണെന്നും വ്യക്തമാക്കിയ സരിൻ പിന്നീട് ഖേദം പ്രകടിപ്പിച്ചിരുന്നു. ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ അതിഥിയായെത്തും. ഷാർജ ബുക്ക് അതോറിറ്റിയാണ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചത്. നവംബർ 4 മുതൽ 15 വരെയാണ് പുസ്തകമേള. ഇത്തവണ ഒമാനാണ് അതിഥി രാജ്യം. റിയാദ് വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ ഹൂതികളും സൌദി അറേബ്യയും തമ്മിലുള്ള സംഘർഷം കനക്കുന്നു. ഇരുവിഭാഗവും ശക്തമായ ആക്രമണമാണ് നടത്തുന്നത്. റിയാദ് കിംഗ് ഖാലിദ് രാജ്യാന്തര വിമാനത്താവളം ഈ മാസം 17 വരെ അടച്ചിട്ടു. ഹൂതി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്. സൌദിയിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കി കൂടുതൽ വിമാന കമ്പനികൾ. റിയാദ് ജിദ്ദ ദമാം വിമാന സർവീസുകൾ റദ്ദാക്കി ഇത്തിഹാദ്. ഗ്ലോബൽ വില്ലേജിന്റെ 31-ാം സീസണോടനുബന്ധിച്ച് സന്ദർശകർക്കായി വിപുല യാത്രാ സൌകര്യങ്ങൾ പുനരാരംഭിച്ച് ദുബായ് ആർ ടി. ഗ്ലോബൽ വില്ലേജിലേക്ക് നേരിട്ടെത്തുന്ന 4 പ്രധാന ബസ് റൂട്ടുകൾ ആർ ടി ഒരുക്കിയിട്ടുണ്ട്. അൽ റാഷിദ്യ ബസ് സ്റ്റേഷനിൽ നിന്ന് സർവീസ് നടത്തുന്ന റൂട്ട് 102, യൂണിയൻ ബസ് സ്റ്റേഷനിൽ നിന്നുള്ള റൂട്ട് 103, അൽ ഗുബൈബ ബസ് സ്റ്റേഷനിൽ നിന്നുള്ള റൂട്ട് 104, മോൾ ഓഫ് എമിറേറ്റ്സ് ബസ് സ്റ്റേഷനിൽ നിന്ന് റൂട്ട് 106 എന്നിവയാണ് സർവീസുകൾ. നാളെയാണ് ഗ്ലോബൽ വില്ലേജിന്റെ പുതിയ സീസൺ ആരംഭിക്കുക. അടുത്ത വർഷം മെയ് വരെ ഗ്ലോബൽ വില്ലേജ് സന്ദർശകരെ സ്വീകരിക്കും. അടുത്ത വാർത്ത 4 മണിക്ക്.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: ഗുഡ് ആഫ്റ്റർനൂൺ. ദുബായിൽ ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ 9 മിനിറ്റ്.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
1: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിലിപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 37°C, ഹ്യൂമിഡിറ്റി 45%.
1: Weather update. Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
4: Stay connected with Home 92.2 FM. Home is a feeling.

0: മലയാളിഡ ബ്രോട്ട് ടു യു ബൈ
1: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ കോൾ നൌ 0542245901.

0: ഹലോ ഫയേഴ്സ്, ഫയേഴ്സിന്റെ ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്, കേട്ട് കാണുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ മണിക്കൂറിൽ എന്നോട് ചോദിച്ച പാട്ടാണ് പാൽനില പുഞ്ചിരി പ്ലേ ചെയ്യണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കഴിഞ്ഞ മണിക്കൂറിൽ എനിക്ക് സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് എന്തായാലും ഈ മണിക്കൂറിൽ പ്ലേ ചെയ്തിട്ടുണ്ട്, താങ്കൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സമർപ്പിക്കുന്നു. ഹോം 92.2 FM-ലൂടെ മലയാളി ഡായാണ് എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ വിശേഷം പറയാനുണ്ടെങ്കിൽ മെസ്സേജ് അയക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മണിക്കൂറിലും അങ്ങനെ തന്നെ 4 മണിവരെ നിങ്ങൾക്ക് സന്ദേശങ്ങളൊക്കെ അയക്കാവുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ മണിക്കൂറിൽ വന്ന കുറച്ച് സന്ദേശങ്ങളിലേക്ക് ഞാൻ പോകുന്നു. നമ്മുടെ പ്രമോദ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഫിജേറ റോഡിൽ ചെറിയൊരു മഴ കിട്ടി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ മൻഷാദിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, കഴിഞ്ഞ മണിക്കൂറിൽ ഇവിടെ ഞങ്ങളുടെ പാട്ടായിരുന്നു ഞാനും നിത്യയും നമ്മുടെ മിനി പത്മയും കൂടെ. അപ്പോൾ സുധീഷ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, എല്ലാവരും കൂടെ ചളി വാരി എറിയാണല്ലേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഒരു വീഡിയോ ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ, നിങ്ങളുടെ കത്തിയടി കേട്ട മുതലാളിയും ഡ്രൈവറും എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളവർ ആരെയാരേ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രസമുള്ളൊരു വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, താങ്ക് യു. പിന്നെ ഷഫ്വാൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, നിർമ്മലിൻ്റെ പ്രത്യേക മെസ്സേജ് കിട്ടി. പിന്നെ നാട്ടിൽ നിന്ന് നമ്മുടെ നളിനി അമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, മക്കളെ നിങ്ങളെ പാട്ടൊക്കെ കൊള്ളായിരുന്നു എന്നാണ് അമ്മ പറഞ്ഞത്. താങ്ക് യു അമ്മ. നമ്മുടെ പാട്ട് കേട്ട് അസ്കറൊക്കെ ഓടി ഒളിച്ചു എന്നാണ് തോന്നുന്നത്, ഇവിടെയൊന്നും ഈ റോഡിലൊന്നും കാണാനേ ഇല്ല. പിന്നെ ഷിജിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, റാണബാലിയിലെ പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് റിജിനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ റാണബാലിയിലെ പാട്ടാണ്, റാണബാലിയിലെ പാട്ടാണ്, റാണയെന്ന് എപ്പോഴും ഞാൻ പറയും, റാണബാലിയിലെ പാട്ടാണ് അടുത്ത് വരുന്നത്. നമ്മുടെ ട്രെൻഡിങ് സോങ് ആണ്, കേട്ടിട്ട് വരാം.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Trending song of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
3: നെടുമ്പാശ്ശേരി വാഹനാപകടം, അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമമെന്ന കുടുംബം. മരിച്ച പെൺകുട്ടികളെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിക്കുന്നുവെന്ന കുടുംബം. പ്രായപൂർത്തിയാകാതെ മദ്യം ഉപയോഗിച്ചതിന് സുഹൈലിനെതിരെ എക്സൈസ് കേസ്. മിനി കൂപ്പർ അപകടം, അട്ടിമറി നീക്കം ശക്തമോ?
4: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.

0: പരിപാടി തുടങ്ങണമെന്നുള്ള പാട്ട് പ്ലേ ചെയ്ത് തരണേ ശിവ എന്ന് പറഞ്ഞുകൊണ്ട് ബിജു ആണ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബിജു പാട്ട് കേട്ട് കാണും എന്ന് വിശ്വസിക്കുകയാണ്. ഇത് ഹോം ഇടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ശിവ. അടുത്ത് നമുക്ക് തമിഴ് പാട്ടിൻ്റെ സമയമാണ്. മൈനയിലെ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് സുഹൃത്തുക്കളുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സിയ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതുപോലെ സജീവ് ഒരു പാട്ട്. എല്ലാവരും ഓരോരോ നല്ല നല്ല പാട്ടുകളായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സമയം പോലെ ഓരോരുത്തരുടെ പാട്ടുകൾ പ്ലേ ചെയ്യാം. നമ്മുടെ കുട്ടി ഷാർജയിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. സിയ, സയാൻ, വിനോദ്, അഞ്ജന, അബ്ദുൾ, പിന്നെ റഫീഖ്, ഓക്കെ, അബ്ദുൽ ഹായ് മാണിശ്ശേരിയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. പ്രമോദ്, ഷിജിത്തിൻ്റെ മെസ്സേജ്, നവാസ്, ഹംസ, റൂപേഷ്, അഭിഷേകിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. സന്തോഷ് തറയിൽ അദ്ദേഹം മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് സന്തോഷ്, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഷഹീറിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഫജീത്, നൌഫൽ ദുബായിൽ നിന്നും ഹലോ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മണിക്കൂറിൽ സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ബിജു എന്ന് പറഞ്ഞൊരു സുഹൃത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ അവിടെ എന്താ കഴിക്കുന്നത്, അവിടെ സൗത്ത് ആഫ്രിക്കയിലെ ഫുഡാണോ അതോ നമ്മുടെ നാടൻ ഫുഡാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം മെസ്സേജ് അയച്ചിരിക്കുകയാണ്, ഞങ്ങൾ നമ്മുടെ നാട്ടിലെ ഫുഡാണ്, നാടൻ ഫുഡൊക്കെ തന്നെയാണ് കഴിക്കുന്നത്, ഇവിടെ ഞങ്ങൾക്ക് എല്ലാം കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒത്തിരി സന്തോഷം മെസ്സേജ് അയച്ചതിനും നമ്മുടെ കൂടെ ചേർന്നതിനുമൊക്കെ. പിന്നെ ശരത് ചിക്കു, ശരത് ചിക്കുവിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ലിയയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. മുത്തു, ഒരുപാട് സുഹൃത്തുക്കളുടെ സന്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ട്. സുഖമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു സുഹൃത്ത് ഷിജിൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ശ്യാമിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ സുഖമാണ് ഇവിടെ, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ പറ്റുന്ന എല്ലാവരുടെ പാട്ട് ഞാൻ പ്ലേ ചെയ്ത് തരും, കേട്ടുകൊണ്ടേ ഇരിക്കുക. ഹോം 92.2 FM.
1: ബിസിനസ് ലൈസൻസ്, എ കംപ്ലീറ്റ് ബിസിനസ് എക്കോസിസ്റ്റം ടു സ്റ്റാർട്ട് ഓപ്പറേറ്റ് ആൻഡ് സ്കെയിൽ ഇൻ ദ UAE.

0: 922 Madras Mail. Tamil Hit of the Heart was brought to you by Umulcoin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses and industrial land with corporate tax benefits. Visit uaqftz.com. Traffic update.
1: Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ അൽഖർമാൻ സെക്കൻഡ് സ്ട്രീറ്റ് ആൻഡ് അൽഖൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ 2 ആ ഭാഗത്ത് ബമ്പർ ടു ബമ്പർ ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഓൺ D92 അൽവാസിൽ സ്ട്രീറ്റ് ആൻഡ് ജുമൈറ സെക്കൻഡ് ആ ഭാഗത്തും ഹെവി ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഫ്രം മുഹൈസിന 4 ടു അൽഗിസൈസ് ഇൻഡസ്ട്രിയൽ 5 ഓൺ E311 ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് ആ ഭാഗത്തും ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. പിന്നെ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, എന്തെങ്കിലും പ്രധാനപ്പെട്ട ട്രാഫിക് അപ്ഡേറ്റ്സോ മറ്റോ ഉണ്ടെങ്കിൽ, മറ്റെന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാമെന്ന്. അപ്പോൾ വിജയ് എന്ന് പറഞ്ഞൊരു സുഹൃത്ത് അദ്ദേഹം മെസ്സേജ് അയച്ചിട്ടുണ്ട്, അൽ ഖദ്ര ഫുജേറയിലേക്ക് പോകുന്ന ഭാഗത്ത് നല്ല മഴയുണ്ട്, അപ്പോൾ ആലിപ്പുഴ വർഷവും ഉണ്ട്, ഡ്രൈവ് ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിജയ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു വിജയ്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 0585829220 ആണ് വാട്സാപ്പ് നമ്പർ. എപ്പോഴും എല്ലാവരും സേഫ് ആയിട്ട് തന്നെ ഡ്രൈവ് ചെയ്യുക.
1: ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. എ ബി സി കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ. എ ബി സി കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 NGCC TNC അപ്ലൈ.

0: Home 92.2 FM. Home is a feeling. കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മഞ്ചാറമൂട്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
1: നെടുമ്പാശ്ശേരി വാഹനാപകടം, അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമമെന്ന കുടുംബം. മരിച്ച പെൺകുട്ടികളെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിക്കുന്നുവെന്ന കുടുംബം. പ്രായപൂർത്തിയാകാതെ മദ്യം ഉപയോഗിച്ചതിന് സുഹൈലിനെതിരെ എക്സൈസ് കേസ്. മിനി കൂപ്പർ അപകടം, അട്ടിമറി നീക്കം ശക്തമോ?
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മണ്ഡേ ടു ഫ്രൈഡേ 4 to 5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
3: നിന്നൊരു 3 മണിക്കൂർ നേരത്തേക്ക് ഞാൻ തട്ടിക്കും.
4: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
5: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ വിറയ്ക്കണം.
4: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജീൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCC റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
2: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
6: ചേട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്ക്.
7: ഇവന്മാരൊക്കെ ഗൂഗിളിലും ഉണ്ടാ.
8: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

മലയാളിട ബ്രോട്ട് ടു യു ബൈ ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ കോൾ നൌ 0542245901.

ശിശിരകാലം ഈ പാട്ട് കേൾക്കാനായിട്ട് കഴിഞ്ഞ മണിക്കൂറിലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അശോകൻ. പക്ഷേ കഴിഞ്ഞ മണിക്കൂറിൽ എനിക്ക് പ്ലേ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ മണിക്കൂറിൽ ചോദിച്ച പാട്ടുകളാണ് ഈ മണിക്കൂറിൽ കൂടുതൽ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ചിലരുടെ പാട്ടുകൾ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റാതെ വരും, സമയക്കുറവ് കൊണ്ടാണ്, ക്ഷമിച്ചേക്കണം. അടുത്ത് എൻ്റെ വീട് അപ്പുൻ്റെയും എന്ന ചിത്രത്തിലെ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ പാട്ട് കേൾക്കാനായിട്ട് എന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത് മീരയാണ്. മീരയ്ക്കും മീരയുടെ മോൾക്കും ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ്. ഷീബ പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പുഷ്വറായിട്ടും ഞാൻ മീരയ്ക്കും മകൾക്കും ഇഷ്ടമുള്ള പാട്ടാണ് അടുത്ത് പ്ലേ ചെയ്യാൻ പോകുന്നത്. പിന്നെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും സ്പെഷ്യലായിട്ട് സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഹോം 92.2 FM ലൂടെ മലയാളി ഡയലൂടെ.

0: കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.
1: നെടുമ്പാശ്ശേരി വാഹനാപകടം, അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമമെന്ന കുടുംബം. മരിച്ച പെൺകുട്ടികളെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിക്കുന്നുവെന്ന കുടുംബം. പ്രായപൂർത്തിയാകാതെ മദ്യം ഉപയോഗിച്ചതിന് സുഹൈലിനെതിരെ എക്സൈസ് കേസ്. മിനി കൂപ്പർ അപകടം, അട്ടിമറി നീക്കം ശക്തമോ?
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മണ്ടേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
0: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: മലയാളിട
1: ബ്രോട്ട് ടു യു ബൈ
4: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് 1. കോൾ നൌ 0 5 4 2 4 5 9 0 1.

ശ്രീജിത്താണ് ഇന്ന് ഈ പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചത്. അപ്പോൾ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ശ്രീജിത്ത് താങ്ക് യു ഒക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മണിക്കും പ്രവീൺ മണിക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ശാന്തമി രാത്രിയിൽ എനിക്ക് പെട്ടെന്ന് പ്ലേ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ അയ്യോ നല്ല കുറേ പാട്ടുകൾ പിന്നെയും ഉണ്ട്, പക്ഷേ സമയമില്ലാത്തതുകൊണ്ടാണ്. എന്തായാലും ശാന്തമി രാത്രിയിൽ പ്ലേ ചെയ്യുന്നുണ്ട്. ഈ വരുന്ന പാട്ടുകളും നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് സമർപ്പിക്കുന്നത്. സമയം കിട്ടുമ്പോഴൊക്കെ കേട്ടുകൊണ്ടേയിരിക്കുക. ഹോം 92.2 FM.

എക്സാലോജിക് പിണറായി വിജയന് അനുകൂല നിലപാടുമായി സർക്കാർ കോടതിയിൽ. രാഹുൽഗാന്ധി ഭരണഘടനയെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വി ഡി സതീശൻ അതിഥി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിഎംആറിൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് അനുകൂല നിലപാടുമായി കേരള സർക്കാർ. കെ എം ഷാജഹാൻ വിശ്വാസ്യത ഇല്ലാത്ത ഹർജിക്കാരൻ. ഇ ഡി കണ്ടെത്തലുകൾ അപര്യാപ്തമായതുകൊണ്ടാണ് പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിട്ടതെന്നും സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു. അതേസമയം വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്യണമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിന് സ്റ്റേയില്ല. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ നൽകിയ അപ്പീൽ അനുമതി അപേക്ഷ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിധി പറയാൻ മാറ്റി. കോടതി ഉത്തരവില്ലെങ്കിലും സിഎംആറിൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ വിജിലൻസിന് കേസെടുക്കാമെന്ന ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്. ഗുരുതര കുറ്റമെങ്കിൽ FIR രജിസ്റ്റർ ചെയ്യാമെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവിനെ എതിർക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ നൽകിയ അപ്പീൽ അനുമതി അപേക്ഷ പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം. സിഎംആറിൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട വിജിലൻസ് കേസുകൾ അന്വേഷിക്കാൻ രണ്ട് സംഘങ്ങൾ. കൈക്കൂലിക്കേസും കള്ളപ്പണ ഇടപാടും പ്രത്യേകം അന്വേഷിക്കും. സിഎംആറിലെ മുൻ ജീവനക്കാർ, മുൻമന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കൾ എന്നിവരെ ആദ്യം ചോദ്യം ചെയ്യും. ഇഡിയോട് വിവരങ്ങൾ ആവശ്യപ്പെട്ട് കത്ത് നൽകും. അഴിമതി ആരോപണ കേസിൽ പിണറായി വിജയനാണ് ഒന്നാം പ്രതി. ഹവാല കേസിൽ മുഹമ്മദ് റിയാസ് ഒന്നാം പ്രതി. രണ്ട് കേസുകളിലും വീണ ടിയാണ് രണ്ടാം പ്രതി. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയം. ആരോഗ്യമേഖലയിൽ വലിയ പ്രതിസന്ധികളൊന്നും ഇല്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മരുന്നക്ഷാമത്തിൽ സ്വകാര്യ ആശുപത്രികളുമായി ഡീലുണ്ടോ എന്ന് പിണറായി വിജയന്റെ ചോദ്യം. മരുന്നക്ഷാമം അടിയന്തരമായി പരിഹരിക്കാൻ നടപടിയെടുത്തുവെന്ന് മന്ത്രി. ആരോഗ്യവകുപ്പിൽ പ്രശ്നങ്ങളില്ല, ഊതിവെറുപ്പിച്ച കാര്യങ്ങളാണ് പുറത്തുവരുന്നതെന്ന് മന്ത്രി. പ്രതിപക്ഷ വിമർശനങ്ങളിൽ ദേഷ്യപ്പെട്ട് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അധികാരം നഷ്ടപ്പെട്ട രോഗത്തിന് മാത്രമാണ് ചികിത്സ ഇല്ലാത്തതെന്ന് മന്ത്രി. മന്ത്രിയുടെ പരാമർശം സഭയിൽ ബഹളത്തിന് ഇടയാക്കി. ഒരു മന്ത്രി ചോദ്യത്തിന് ഇത്തരത്തിലാണോ മറുപടി പറയേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. നെടുമ്പാശ്ശേരിയിൽ മൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ മിനി കൂപ്പർ അപകടക്കേസിലെ മുഖ്യപ്രതി സുഹൈൽ സജീവിനെതിരെ കേസെടുത്ത് എക്സൈസ്. പ്രായപൂർത്തിയാകാതെ മദ്യം വാങ്ങി ഉപയോഗിച്ചുവെന്ന കുറ്റത്തിനാണ് എക്സൈസ് കേസ്. രണ്ടു വർഷം തടവും 5000 രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയത്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാനാണ് എക്സൈസിന്റെയും പോലീസിന്റെയും തീരുമാനം. നെടുമ്പാശ്ശേരി മിനി കൂപ്പർ ദുരന്തം അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമമെന്ന് അപകടത്തിൽ മരിച്ച ഗോപികയുടെ കുടുംബം. നീതി കിട്ടുമോ എന്ന സംശയം. ഗോപികയെയും കുടുംബത്തെയും സമൂഹമാധ്യമങ്ങളിലൂടെ അപമാനിക്കാൻ ശ്രമം നടത്തുന്നുവെന്ന് മാതാപിതാക്കളും സഹോദരനും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാത്രികാലത്ത് പെൺകുട്ടികൾ എവിടെ പോയിരുന്നു എന്ന ചോദ്യം ഉന്നയിച്ച രാഷ്ട്രീയ നേതാക്കൾ മാന്യത കാട്ടണമെന്നും കുടുംബം. ഹിന്ദു ഐക്യവേദിയുടെ ശശികല ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് കുടുംബത്തിന്റെ പ്രതികരണം. PSC പരീക്ഷാക്രമക്കേടിൽ സർക്കാരിന് നടപടികളുമായി മുന്നോട്ടു പോകാമെന്ന് ഹൈക്കോടതി. PSC ഹർജി നൽകിയെന്ന് കരുതി സ്റ്റേ അനുവദിച്ചിട്ടില്ലെന്ന് കോടതി വ്യക്തമാക്കി. ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ മറുപടി നൽകാൻ PSC സാവകാശം തേടി. രണ്ട് ദിവസത്തിന് ശേഷം കേസ് വീണ്ടും പരിഗണിക്കും. പരിസ്ഥിതി ലോല മേഖലയിൽ നിന്ന് ശബരിമലയെ ഒഴിവാക്കണമെന്ന് കേരള സർക്കാർ കേന്ദ്രത്തോട് ശുപാർശ ചെയ്തു. സന്നിധാനവും പമ്പയും നിലയ്ക്കൽ പാർക്കിംഗ് ഗ്രൌണ്ടും ഒഴിവാക്കിയാണ് ഭൂപടത്തിൽ ESA പരിധി അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ശബരിമലയിൽ ബഫർ സോൺ നിയന്ത്രണത്തിൽ മാറ്റമുണ്ടാകില്ല. ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ അതിഥിയായെത്തും. ഷാർജ ബുക്ക് അതോറിറ്റിയാണ് വാർത്താസമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചത്. നവംബർ 4 മുതൽ 15 വരെയാണ് പുസ്തകമേള. ഇത്തവണ ഒമാനാണ് അതിഥി രാജ്യം. കേരളത്തിന് പുതിയ ഗവർണർ. ഓംപ്രകാശ് മാഥൂറിനെ കേരള ഗവർണറായി നിയമിച്ചു. നിലവിൽ സിക്കിം ഗവർണറാണ് അദ്ദേഹം. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ തമിഴ്നാട് ഗവർണറായും രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. BJPയുടെയും RSSന്റെയും മുതിർന്ന നേതാവാണ് ഓംപ്രകാശ് മാഥൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തരിൽ ഒരാൾ. മോദി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഗുജറാത്തിന്റെ ചുമതലയുള്ള BJP നേതാവായിരുന്നു OP മാഥൂർ. സുധ യാദവ് കർണാടക ഗവർണറാകും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരായ പ്രതിഷേധം. രാഹുൽഗാന്ധിയുടേത് ബാലിശമായ പെരുമാറ്റവും ഇരട്ടത്താപ്പുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഭരണഘടനയെ തകർക്കാനാണ് ശ്രമം. നരേന്ദ്രമോദി സർക്കാരിന് കീഴിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പൂർണ്ണ സ്വയംഭരണാധികാരമുണ്ടെന്നും പീയൂഷ് ഗോയൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയെ കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നത് സ്വന്തം മുൻകാല ചരിത്രം മറച്ചുവെച്ചാണെന്ന് കേന്ദ്രമന്ത്രി കുറ്റപ്പെടുത്തി. ജന്തർമന്ദറിൽ CJPയുടെ മിന്നൽ സമരം. ജന്തർമന്ദർ ഇനി സമരഭൂമിയല്ലെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്രം പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെയാണ് ജന്തർമന്ദർ പ്രതിഷേധയിടമായി വിട്ടുകിട്ടണമെന്ന ആവശ്യവുമായി CJP മിന്നൽ സമരം നടത്തിയത്. 3 CJP നേതാക്കൾ കസ്റ്റഡിയിൽ.
സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനെതിരെ വിവാദ പോസ്റ്റിട്ടതിന് പിന്നാലെ KPCCയുടെ ഡിജിറ്റൽ മീഡിയ സെൽ പിരിച്ചുവിടാൻ തീരുമാനം. സംഭവം വിവാദമായ പശ്ചാത്തലത്തിൽ മീഡിയ സെൽ പുനഃസംഘടിപ്പിക്കുമെന്ന് KPCC നേതൃത്വം അറിയിച്ചു. നേതൃത്വത്തിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ജസ്റ്റിസ്

രജനീകാന്തിനെതിരെ അത്തരമൊരു പോസ്റ്റ് വന്നതെന്നും നേതൃത്വം വ്യക്തമാക്കി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്ക് പകരം ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങണമെന്ന കോൺഗ്രസ് പാർട്ടി നിലപാടിനെ രൂക്ഷമായി വിമർശിച്ച് അസം മുഖ്യമന്ത്രിയും ബിജെപി നേതാവുമായ ഹിമന്ത ബിശ്വശർമ്മ. ഇവിഎം വഴി അധികാരത്തിലെത്തിയ കോൺഗ്രസ് സർക്കാരുകൾ രാജിവെക്കുകയാണെങ്കിൽ ബാലറ്റ് പേപ്പർ രീതിയിലേക്ക് മാറാൻ താൻ തയ്യാറെന്ന് അദ്ദേഹം വെല്ലുവിളിച്ചു. കേരളം, കർണാടക, തെലങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇവിഎം ഉപയോഗിച്ച് നടന്ന തെരഞ്ഞെടുപ്പുകളിലൂടെയാണ് കോൺഗ്രസ് അധികാരത്തിൽ എത്തിയത്. ഇത്തരത്തിൽ അധികാരത്തിലെത്തിയ കോൺഗ്രസ് സർക്കാരുകൾ രാജിവെച്ച് ബാലറ്റ് പേപ്പറിലൂടെ വീണ്ടും ജനവിധി തേടാൻ തയ്യാറാണെങ്കിൽ ബാലറ്റ് വോട്ടിംഗിനെ പിന്തുണയ്ക്കുമെന്ന് ഹിമന്ത ബിശ്വശർമ്മ. ഇന്ത്യയുടെ വളർച്ചാനുമാനം ഉയർത്തി IMF. ശക്തമായ ആഭ്യന്തര ഡിമാൻഡും സേവന മേഖലയിലെ മുന്നേറ്റവും 7% വളർച്ച കൈവരിക്കാൻ സഹായിക്കുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. നടപ്പ് വർഷവും അടുത്ത വർഷവും ഇതേ വളർച്ച നിലനിർത്തുമെന്നാണ് വിലയിരുത്തൽ. റിയാദ് വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ ഹൂതികളും സൌദി അറേബ്യയും തമ്മിലുള്ള സംഘർഷം കനക്കുന്നു. ഇരുവിഭാഗവും ശക്തമായ ആക്രമണമാണ് നടത്തുന്നത്. റിയാദ് കിംഗ് ഖാലിദ് രാജ്യാന്തര വിമാനത്താവളം ഈ മാസം 17 വരെ അടച്ചിട്ടു. ഹൂതി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്. സൌദിയിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കി കൂടുതൽ വിമാന കമ്പനികൾ. റിയാദ് ജിദ്ദ ദമാം വിമാന സർവീസുകൾ റദ്ദാക്കി ഇത്തിഹാദ്. ഗ്ലോബൽ വില്ലേജിന്റെ 31 സീസണോടനുബന്ധിച്ച് സന്ദർശകർക്കായി വിപുല യാത്രാ സൌകര്യങ്ങൾ പുനരാരംഭിച്ച് ദുബായ് RTA. ഗ്ലോബൽ വില്ലേജിലേക്ക് നേരിട്ടെത്തുന്ന 4 പ്രധാന ബസ് റൂട്ടുകൾ RTA ഒരുക്കിയിട്ടുണ്ട്. അൽ റാഷിദ്യ ബസ് സ്റ്റേഷനിൽ നിന്ന് സർവീസ് നടത്തുന്ന റൂട്ട് 102, യൂണിയൻ ബസ് സ്റ്റേഷനിൽ നിന്നുള്ള റൂട്ട് 103, അൽ ഖുബൈബ ബസ് സ്റ്റേഷനിൽ നിന്നുള്ള റൂട്ട് 104, മോൾ ഓഫ് എമിറേറ്റ്സ് ബസ് സ്റ്റേഷനിൽ നിന്ന് റൂട്ട് 106 എന്നിവയാണ് സർവീസുകൾ. നാളെയാണ് ഗ്ലോബൽ വില്ലേജിന്റെ പുതിയ സീസൺ ആരംഭിക്കുക. അടുത്ത വർഷം മെയ് വരെ ഗ്ലോബൽ വില്ലേജ് സന്ദർശകരെ സ്വീകരിക്കും. വ്യാജ വിസ മൈഗ്രേഷൻ ഏജൻസികൾക്കെതിരെ മുന്നറിയിപ്പുമായി അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും ദുബായിലെ ഇന്ത്യൻ കൌൺസിലേറ്റും. സമൂഹമാധ്യമങ്ങളിലെ പരസ്യം മാത്രം കണ്ട് സ്വകാര്യ ഏജൻസികളെ അന്ധമായി വിശ്വസിക്കരുതെന്നും വിസ നൽകാനുള്ള അധികാരം അതത് രാജ്യത്തെ സർക്കാരുകൾക്ക് മാത്രമാണ് ഉള്ളത്. മറ്റുള്ളവർക്കതിന് അവകാശ അധികാരങ്ങളില്ല എന്നോർക്കണമെന്ന് അധികൃതർ ഓർമ്മിപ്പിക്കുന്നു.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: Let's talk with Mini Padma.
2: നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാഷ്ട്രീയ വാർത്തകളിലേക്കല്ല നമ്മൾ പോകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് രാഷ്ട്രീയ വാർത്ത, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നീക്കുന്ന വാർത്തകളൊക്കെ ആയിരുന്നു സജീവമായി ഉണ്ടായത്. ഇന്നത്തെ നമ്മൾ എടുത്തിരിക്കുന്ന വിഷയം ഒരു സാമൂഹിക വിഷയം കൂടിയാണ്. സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ എങ്ങനെ പെരുമാറണം എന്ന് നമ്മളെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്ന, പഠിപ്പിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. നെടുമ്പാശ്ശേരി വാഹനാപകടം. അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമമെന്ന് മരിച്ച പെൺകുട്ടിയുടെ കുടുംബം ഇന്ന് വാർത്താ സമ്മേളനം നടത്തി. പറയുന്നു, മരിച്ച പെൺകുട്ടികളെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിക്കുന്നുവെന്ന് കുടുംബം പറയുന്നു. പ്രായപൂർത്തിയാകാതെ മദ്യം ഉപയോഗിച്ചതിന് സുഹൈലിനെതിരെ എക്സൈസിന്റെ കേസ്. കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് ചോദ്യം ചെയ്യാൻ പോകുന്നു. മിനി കൂപ്പർ അപകടം, അട്ടിമറി നീക്കം ശക്തമോ എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. വിളിക്കാം 800-922-0 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. ഒപ്പം പ്രായപൂർത്തിയാകാതെ മദ്യം വാങ്ങാൻ ഒഫീഷ്യലായിട്ട് 23 വയസ്സ് പ്രായം വേണ്ടിയിരിക്കെ ആ പ്രായത്തിൽ 3 ബാറുകളിൽ കയറി എന്നാണ് അന്വേഷണ റിപ്പോർട്ട് വരുന്നത്. ഒപ്പം അമിത വേഗതയിൽ വാഹനം ഓടിച്ചു, ആഡംബര കാറാണ്. ഈ പ്രായത്തിൽ, ചെറുപ്രായത്തിൽ അങ്ങനെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പാടുണ്ടോ എന്ന ചോദ്യം സമൂഹ മാധ്യമത്തിൽ ഒരു തലയ്ക്ക്, മറ്റൊരു തലയ്ക്ക് 3 ബാറുകളിലൊക്കെ 19 വയസ്സുകാരൻ കയറി ഇറങ്ങുന്ന ഒരു വാർത്ത. ഓപ്പറേഷൻ തൂഫാനൊക്കെ നമ്മുടെ കേരളത്തിൽ ശക്തമാകുന്ന സമയത്ത് അങ്ങനെ ഒരു വാർത്ത. മറുവശത്ത് മൂന്നാമതൊന്ന്, ഈ പെൺകുട്ടികൾ ആ ഒരു സമയത്ത് എന്തിനാണ് അങ്ങോട്ടേക്ക് പോയത്? രണ്ട് പെൺകുട്ടികളും കൂടെ മൂന്നാമതൊരു ആൺകുട്ടിയുമായിട്ട് എന്തിനു പോയി എന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ വിഷം ചീറ്റുന്ന വേറൊരു വിഭാഗം ആൾക്കാരുമുണ്ട്. ഈ മൂന്ന് വിഭാഗത്തെയും നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഈ മൂന്ന് നീക്കങ്ങളെയും നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കാം 800-922-0 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. എന്നും നമുക്ക് രാഷ്ട്രീയം മാത്രം ചർച്ച ചെയ്താൽ പോരല്ലോ, നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന, നമ്മളെ ബാധിക്കുന്ന, നമ്മുടെ കുട്ടികളെ ബാധിക്കുന്ന വിഷയങ്ങളൊക്കെ ചർച്ചയാക്കേണ്ടതല്ലേ? അതുകൊണ്ട് തന്നെ ഇന്ന് രാഷ്ട്രീയം മാറ്റി നിർത്തി, എന്നാൽ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു വിഷയം തന്നെയായ നെടുമ്പാശ്ശേരിയിലെ മിനി കൂപ്പർ വാഹനാപകടത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ വീടുകളിൽ നമ്മുടെ കുട്ടികൾ ആവശ്യപ്പെടുന്ന സമയത്ത് വാങ്ങിക്കൊടുക്കുന്ന അവരുടെ ബർത്ത്ഡേ ഗിഫ്റ്റുകൾ, അത് അവരെ എത്രത്തോളം സഹായിക്കണം, അവരെത്രത്തോളം നന്നാക്കണം, അവർക്ക് എത്രത്തോളം സഹായകരമാകും, അവരുടെ പ്രായം, പക്വത, ഇതൊക്കെ ഉപയോഗിക്കാൻ അതുകൂടി നോക്കേണ്ടതല്ലേ നമ്മൾ രക്ഷിതാക്കൾ? ഈ ഒരു വിഷയമൊക്കെ നമുക്കിന്ന് ചർച്ച ചെയ്യാൻ തോന്നല്ലേ. വിളിച്ചാലോ 800-922-0. സാധാരണയായിട്ട് രാഷ്ട്രീയ വാർത്തകൾ വരുമ്പോൾ എല്ലാ ലൈനും ഒന്നിച്ചടിക്കും. പക്ഷേ രാഷ്ട്രീയ അല്ലാത്തൊരു വാർത്ത, ഒരു വിഷയം കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങൾ തന്നെ ചോദിക്കാറുണ്ട്, പ്രിയപ്പെട്ട ശ്രോതാക്കൾ, എന്തിനാണ് എന്നും രാഷ്ട്രീയം പറയുന്നത്? മാറ്റിയിട്ട് ഇടയ്ക്ക് ഇതുപോലുള്ള സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ, സ്പോർട്സ്, സിനിമ, സാഹിത്യം, കല ഒക്കെ എടുത്തുകൂടെ എന്ന് ചോദിക്കും. എടുക്കുമ്പോൾ നിങ്ങൾ വിളിക്കണം കേട്ടോ. 800-922-0 ടോൾ ഫ്രീ നമ്പർ. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ഗുഡ് ഈവനിങ്. കേൾക്കാമോ സുഹൃത്തെ, ആരാണിത്? കേൾക്കുന്നില്ലേ? നമ്മൾ വീണ്ടും അപകടത്തിലേക്ക് പോയോ? അടുത്ത കോളും അതാവുന്നു. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, കേൾക്കുന്നുണ്ടല്ലോ നന്നായിട്ട്. ആരാണ്? ജംഷീർ ഷാർജയിൽ നിന്ന്. ഇന്ന് എന്താ ഇവിടെ മഴ പെയ്യുന്നുണ്ടോ?
3: മഴയൊന്നുമില്ല. ഞാന് വിളിക്കാൻ വല്ലാതെ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പിന്നെ നിങ്ങൾ ആരും വിളിക്കണില്ല എന്ന് പറഞ്ഞപ്പോൾ,
2: ഇല്ല, നിറയെ പഠിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആരും വിളിക്കാറുണ്ട്, നിറയെ ഇപ്പൊ കോൾസ് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. സാധാരണ തുടങ്ങുന്ന വിഷയം പറയുമ്പോഴത്തേക്ക് തന്നെ ഒരുപാട് കോൾസ് വരും. ഇന്ന് അങ്ങനെ വന്നില്ല എന്നേ പറഞ്ഞുള്ളൂ. കോൾസ് ഒക്കെ വരുന്നുണ്ട്. ജംഷീർ പറഞ്ഞോളൂ.
3: ഇവിടെ മഴയൊന്നുമില്ല, ഇവിടെ ചൂടന്നെ.
2: ചൂടന്നെ അല്ലേ? ജംഷീറിന്റെ നാട്ടിലെ കുട്ടികളുണ്ടോ? വൈഫും കുടുംബമൊക്കെ ആയിട്ടാണോ അതോ ബാച്ചിലർ ആണോ?
3: ബാച്ചിലറാണ്.
2: ബാച്ചിലർകാരോട് ചോദിക്കേണ്ടതല്ല. എങ്കിലും നമ്മുടെ വീട്ടിലൊരു സഹോദരനോ സഹോദരിയോ ഉണ്ടെങ്കിൽ, ഒരു പ്രവാസി എന്ന നിലയിൽ നമുക്ക് നമുക്ക് പറ്റാവുന്ന ഗിഫ്റ്റുകൾ, സമ്മാനങ്ങളൊക്കെ അവർക്ക് കൊടുക്കാറുണ്ടല്ലേ?
3: തീർച്ചയായിട്ടും.
2: ചോദിക്കുമ്പോ ഒക്കെ വാങ്ങിച്ചു കൊടുക്കോ അതോ നമുക്ക് താങ്ങാവുന്നതിൽ അധികം ഒക്കെ വാങ്ങിച്ചു കൊടുക്കോ? എങ്ങനെയാണ് പൊതുവെ?
3: അങ്ങനെ ചോദ്യം, ബർത്ത്ഡേ ആയിട്ടൊന്നും ചോദ്യങ്ങൾ വരാറില്ല.
2: അത് ശരി. പക്ഷെ നാട്ടിൽ പോകുമ്പോഴൊക്കെ എന്തെങ്കിലും അവർക്ക് വേണ്ടെന്ന് വാങ്ങിച്ചു കൊടുക്കും അല്ലേ?
3: തീർച്ചയായിട്ടും.
2: ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒരു അപകടവും അതിനെ തുടർന്നിട്ട് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ഒരു ചർച്ചയൊക്കെ ഒരു സുഖകരമായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ?
3: അതിന് മുഴുവൻ കുറച്ച് ബിസി ആയിരുന്നോണ്ട് മുഴുവൻ ചർച്ചകൾ കണ്ടിട്ടില്ല. മൂന്ന് ഇതും നമ്മള് ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്.
2: തീർച്ചയായിട്ടും അത് തന്നെയാണ്.
3: ഇപ്പൊ ആൾക്ക് വാങ്ങിക്കൊടുത്തതും ആളങ്ങനെ ഉപയോഗിക്കുന്നതും, അതേപോലെ ഈ ബാറുകള്, ഇപ്പൊ ഈ കഴിഞ്ഞൊരു കാലഘട്ടത്തിലാണ് ഇത്രയും ബാറുകള് ഒരു ഇതില്ലാതെ, ലൈസൻസ് ഇല്ലാതെ,
2: തോന്നിയതുപോലെ ഇഷ്ടം പോലെ അനുവദിച്ചു കൊടുക്കുന്നതും ഒക്കെ അല്ലേ? ഓപ്പറേഷൻ തൂഫാൻ നടക്കുമ്പോഴും കഴിഞ്ഞ സർക്കാർ ആയാലും ഈ സർക്കാർ ആയാലും
3: ഈ മൊത്തത്തില് ഭരണവും കാര്യങ്ങളും ഒക്കെ ഇവരൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഈ ഒരു കോക്കസ് ഇതെല്ലാം കൂടി കൂടിയ ഒരു സിൻഡിക്കേറ്റിന്റെ കയ്യിലാണ് കാര്യങ്ങളുള്ളത്. അപ്പോ തീർച്ചയായിട്ടും ഇത് കുറക്കണം.
2: പണം കൊടുത്തിട്ട് ഈ ഒരു അപകടത്തിന് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നുണ്ട്. പെൺകുട്ടികളുടെ കുടുംബം പറയുന്നത് ഈ ഒരു അന്വേഷണത്തിലൊന്നും അവർക്ക് വലിയ വിശ്വാസം ഇല്ല, കാരണം ഇത് അട്ടിമറിക്കും എന്നാണ്. ജുവനൈൽ ഹോമിലാണ് ഇപ്പൊ ആ കുട്ടി ആക്കിയിരിക്കുന്നത്. 19 വയസ്സ് കഴിഞ്ഞ് അങ്ങോട്ട് മാറ്റണ്ട്, പക്ഷെ നിയമപരമായിട്ട് ഇങ്ങനെ പാർപ്പിക്കാമെന്നാണ്. 19 വയസ്സ്
3: നിയമത്തില് ആൾക്ക് നിയമത്തിലുമല്ല നിയമം കൈകാര്യം ചെയ്യുന്നവരുടെ അടുത്ത് ഊരിപ്പോരാനുള്ള സകല സാധ്യതകളുടെ കാരണം
2: എല്ലാ വകുപ്പുകളും അവരിടും.
3: ഇങ്ങനത്തെ വലിയ വൈറലായിട്ടുള്ള കേസുകളൊക്കെ വളരെ സിമ്പിളായിട്ട് ജനങ്ങൾ ചിന്തിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കാര്യങ്ങൾ വരുന്നത്.
2: പണമറിഞ്ഞിട്ട് ഇങ്ങനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ഒരു പക്ഷേ ഉണ്ടായേക്കാം. പാവപ്പെട്ട പെൺകുട്ടികളുടെ കുടുംബത്തിന് അപ്പൊ നീതി കിട്ടുമെന്ന് അവർ സംശയം പ്രകടിപ്പിക്കുന്നതിൽ കാര്യമുണ്ടെന്നാണ് ജംഷീർ പറയുന്നത്. നമസ്കാരം, ഗുഡ് ഈവനിങ്.
4: നമസ്കാരം
2: നിതിൻ. നിതിൻ, എന്തായാലും ഇത് ഈ ഒരു വിഷയത്തിൽ പല പല ആംഗിൾ പറയാണ്ടാവൂലോ.
4: ഞാൻ എല്ലാ വിഷയത്തിലും വിളിക്കുന്നുണ്ട്, കിട്ടണ്ടേ?
2: അത് ശരി. ഇതാ ഈ വിഷയത്തിൽ എന്തായാലും എനിക്ക് ഒന്ന് രാഷ്ട്രീയം പറയുന്നതിനേക്കാളും കൂടുതൽ നന്നായിട്ട് പറയാൻ പറ്റുന്നു തോന്നുന്നുണ്ട്.
4: അല്ല, രാഷ്ട്രീയം പറയുന്നത് ഇപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് ഡേ തൊട്ട് നമ്മൾ കേൾക്കുന്നത് വളർത്തു ദൂഷ്യം ആണ് മെയിൻ കാരണം എന്നാണ്. അങ്ങനെ നോക്കുമ്പോ അത് തീർച്ചയായിട്ടും ശരിയാണ്. കാരണം 18 വയസ്സ് കഴിഞ്ഞൊരു കുട്ടി, അതായത് ബുദ്ധി വളർച്ച
2: നമ്മുടെ ബ്രെയിൻ ഇനിയും ഒരുപാട് ഡെവലപ്പ് ചെയ്യാനുള്ള സമയമുള്ളതെന്നാണ് പറയുന്നത് ഡോക്ടേഴ്സ് ഒക്കെ.
4: അതെ, 60 ലക്ഷം രൂപയുടെ വണ്ടി കയ്യിൽ വെച്ച് കൊടുക്കുമ്പോ ആ അമ്മ പറയുന്നത് എന്റെ മോന് സ്പീഡാണ് ഇഷ്ടം എന്നാണ്. അപ്പൊ അവരത് പ്രോത്സാഹിപ്പിക്കാണ്.
2: ശരിക്കും ഒരു പരിധിവരെ അത് പ്രോത്സാഹിപ്പിക്കുകയാണ്.
4: അതെ, ശരിക്കും പറഞ്ഞാൽ ഇതൊരു കൊലപാതകമാണ്. കാരണം ഇതിന്റെ പുറകിലുള്ള കഥകൾ എന്താ നമുക്ക് പിന്നീട് അറിയുള്ളൂ. കൊലപാതകം ഞാൻ പറയുന്നത് ഏത് രീതിയിലാണെന്ന്
2: വെച്ചാൽ,
4: മരിച്ച് 3 പേരെ കൊന്നു കഴിഞ്ഞിട്ട് അവൻ ആത്മവിശ്വാസത്തോടെ പറയുകയാണ് എന്റെ വാപ്പ എന്റെ കാര്യങ്ങൾ
2: നോക്കിക്കോളുന്നു. ശരിക്കും
4: അതായത് ഒരു സങ്കടമോ ഒരു കണ്ണുനീരോ
2: കുറ്റബോധത്തിന്റെ ഒരു ചെറിയ ലാഞ്ചനം പോലും ഇല്ലാതെ സംസാരിക്കുന്നു.
4: അപ്പൊ എന്തോ ഇതിനകത്തൊരു കളി ഉണ്ടോ എന്ന് നമുക്ക് സംശയിക്കണം. കാരണം ആ വണ്ടി ഇടിച്ചിടുന്ന വിഷ്വല് കണ്ടു കഴിഞ്ഞാൽ ചേസ് ചെയ്ത് ഇടിക്കുന്ന പോലെയുള്ളത്.
2: മദ്യലഹരിയിലാണ് തൊട്ടാ കൊടുക്കുന്ന പോലത്തെ ഒരു വണ്ടിയാണ് മിനി കൂപ്പർ എന്ന് പറഞ്ഞാൽ. സെക്കൻഡ്സിന്റെ ഉള്ളിൽ വലിയ വേഗത ആർജിക്കുന്ന ഒരു വാഹനം കൂടിയാണ്.
4: മാത്രമല്ല, ആ മുമ്പിൽ പോകുന്ന ബൈക്ക്, ആ ആക്സിഡന്റ് ഉൾപ്പെട്ട വണ്ടി പേടിച്ച് മുമ്പിൽ പോകുന്ന പോലെയുണ്ട്. ഇതിന്റെ പുറകിൽ ഇവര് തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ എന്തെങ്കിലും ബന്ധമുണ്ടോ ഒക്കെ ഉള്ളത് പിന്നീട് അന്വേഷിച്ചറിയാം. പക്ഷെ അത് വിഷ്വൽ കാണുമ്പോൾ അങ്ങനെ ഒരു സംശയം കൂടെ വരുന്നുണ്ട്.
2: ചേസ് ചെയ്ത് ഇടിച്ചിട്ട പോലത്തെ ഒരു ഫീലും വരുന്നുണ്ട്.
4: ഇതിനകത്ത് രണ്ട് ഭാഗം പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ എല്ലാ രീതിയിലും കുട്ടികളെ അച്ചടക്കത്തോടെ വളർത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ 3 കുട്ടികൾ ട്രിപ്പിൾസ് അടിച്ച് രാത്രി 12 മണിക്ക് പോകത്തില്ലായിരിക്കും.
2: ട്രിപ്പിൾസ് അടിച്ചത് തെറ്റ് തന്നെയാണ്.
4: കൊല്ലണമെന്നോ അല്ലെങ്കിൽ അതിനെ ന്യായീകരിച്ചോ അല്ല പറയുന്നത്.
2: മനസ്സിലായി.
4: പക്ഷേ ഒരിക്കൽ പോലും ഒരു 2 പ്രായപൂർത്തിയായ പെൺകുട്ടികള് ഒരു ആളുടെ കൂടെ ട്രിപ്പിൾസ് അടിച്ച് 12 മണിക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല.
2: 3 ആൺകുട്ടികൾ പോയാലും 3 പെൺകുട്ടികൾ പോയാലും ഒരേപോലെ തന്നെയാണത്. അതിൽ ഒരു ആൺപെൺ വ്യത്യാസമൊന്നുമില്ല.
4: അല്ലല്ല, അതിനകത്ത് വ്യത്യാസമുണ്ട്.
2: ആൺപെൺ എങ്ങനെയാണ് നിതിൻ, അതിൽ ആൺപെൺ വ്യത്യാസം വരുന്നത്? 2 ആൺകുട്ടികൾക്ക് അവരുടെ സുഹൃത്തായ ഒരാണ്ട് കൂടെ 3 പേർക്ക് പൊയ്ക്കൂടെ? അതൊരു കാറാണെങ്കിൽ പ്രശ്നമില്ലല്ലോ.
4: അതൊരു ആണും പെണ്ണും തമ്മിൽ ജനിതകമായിട്ടും ബയോളജിക്കലായിട്ടും എന്ത് വ്യത്യാസമുണ്ടോ ആ വ്യത്യാസം തന്നെയാണ് അതിനകത്തുള്ളത്.
2: അതിലൊരു സദാചാര ആംഗിൾ വരുന്നില്ലേ നിതിൻ?
4: അത് തീർച്ചയായിട്ടും അതിന് സദാചാരം ഉണ്ട്. എന്താണ് അതിൽ തെറ്റ്? അത് നമ്മൾ നോക്കണം. അല്ലാണ്ട് ഒരു പെൺകുട്ടിയുടെ സുരക്ഷ ആ പെൺകുട്ടിക്ക് ഫിസിക്കലി ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമോ രാത്രി ആരെയും എതിർത്ത് ആരെയും ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ?
2: അങ്ങനെയാണോ? ആരെങ്കിലും ആക്രമിക്കാൻ വരുന്നു ഞങ്ങൾ പെണ്ണുങ്ങൾ ആരും പുറത്തേക്ക് ഇറങ്ങേണ്ടെന്നാണ് പറയുന്നത്.
4: ആക്രമിക്കാൻ വരുന്നൊരു സമൂഹമാണ് പൊതുവേ നമ്മൾ.
2: അതുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങാതിരിക്കണോ? ആൺകുട്ടികളെ അങ്ങനെ ചെയ്യരുതെന്ന് വീട്ടിൽ പഠിപ്പിക്കുകയല്ലേ വേണ്ടത്?
4: സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ പല അപകടങ്ങളും ചെന്ന് പോകും.
2: ഞാൻ നല്ലോണം വിയോജിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ആ 3-ാമതിരിക്കുന്ന ആൺകുട്ടിക്കും ഈ 2 പെൺകുട്ടികൾക്കും ഒരേ നീതിയാണ് വേണ്ടത്. അല്ലാതെ ആ 2 പെൺകുട്ടികൾ
4: ആക്രമിക്കപ്പെടുമ്പോൾ ഉള്ള സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെ ഡിഫെൻഡ്
2: ചെയ്യും? ഇവിടെ എങ്ങനെയാണ് ആക്രമണം ആവുന്നത്? ഒരു കാർ വന്ന് ഇടിക്കുന്നത്?
4: ഇവിടുത്തെ കാര്യം അല്ല പറഞ്ഞത്, നമ്മൾ ഇവിടുത്തെ കാര്യം അല്ല പറഞ്ഞത്.
2: ഏത് വിഷയത്തിലാണെങ്കിൽ രാത്രി അസമയം എന്നത് ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാ ലോകത്തും വേണം. നമ്മൾ ഇവിടെ സഞ്ചരിക്കുന്നില്ലേ? ഇവിടെ ആരെങ്കിലും പറയുന്നുണ്ടോ 2 ആൺകുട്ടിയും പെൺകുട്ടിയും ഒന്നിച്ച് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇവിടെ നേരിടുന്നുണ്ടോ? അതെന്തുകൊണ്ടാണ്? നിയമത്തിന്റെ ശക്തിയാണത്.
4: അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ എവിടെയാണെന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം.
2: അല്ല, അവിടെ സദാചാരം പറയരുതെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. സദാചാരത്തിന്റെ കണ്ണിൽ അതിന് കെട്ടിയിട്ടുണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ.
4: സദാചാരത്തിന്റെ കാര്യം പറഞ്ഞത് കൊണ്ട് പറഞ്ഞതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ധാരാവിയിൽ ഇറങ്ങി നടക്കുന്ന പോലെ നിങ്ങൾക്ക് മുംബൈ സിറ്റിയുടെ നടുക്ക് നടക്കാൻ പറ്റൂല.
2: അതായിരിക്കാം, പക്ഷെ അതിന്റെ പേരിൽ ശരി.
4: അപ്പൊ ഓരോ സിറ്റുവേഷനിലും ഓരോ ജെൻഡറിന് ഓരോ സേഫ്റ്റിയുടെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഫിസിക്കലി ഡിഫെൻഡ് ചെയ്യാനുള്ള കരുത്ത് കുറവുണ്ട്. ഒരിക്കലും ഈക്വൽ അല്ല.
2: ശരി, എന്തായാലും നമ്മുടെ ചർച്ചയുടെ ദിശ മാറിപ്പോകുന്നു. ഞാൻ ഈ ചർച്ച നടത്തി കഴിഞ്ഞാൽ എനിക്കൊന്ന് ഞാൻ കുറെ നേരം കൂടി താങ്കളോട് വിയോജിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ വേറെ ആംഗിളിലേക്ക് പോവാം.
4: അതെ, ഈ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഇവര് കാശ് കൊടുത്തവര് ഉരിപ്പോ
2: ഉരിപ്പോ അല്ലേ?
4: ഒരു സംശയവും ഇല്ല. പിന്നെ ജുവനൈൽ ഹോം അല്ല, അത് 18 വയസ്സ് താഴെയുള്ളവർക്കാണ്. ഇത് 18-21 വയസ്സിന് ഇടയിൽ പാർപ്പിക്കുന്ന ഒരു സ്ഥലമാണ്, അതിന് വേറെന്തോ പേരാണ്. അവിടെയാണ് ഈ കുട്ടീനെ പാർപ്പിച്ചിരിക്കുന്നത്. അതും കോടതി ഇടപെട്ടിട്ടല്ല, ഇത് പോലീസിന്റെ ഇൻവോൾവ്മെന്റ്, പോലീസ് മാത്രം തീരുമാനിച്ചു ഇതാണ്. പോലീസുകാർ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മോളിൽ നിന്നുള്ള ഓർഡറാണ് ഇവിടെ ഇടുക. അത് ശരിക്കും ഒരു കുറ്റവാളി ആയിക്കഴിഞ്ഞാൽ ആ കുട്ടി മുതിർന്ന കുറ്റവാളികളിൽ നിന്ന് കൂടുതൽ കുറ്റത്തരങ്ങൾ പഠിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 21 വയസ്സ് വരെ പാർപ്പിക്കുന്ന സ്ഥലമാണ്
2: ബോസ്റ്റൽ സ്കൂൾ എന്നാണ് പറയുന്നത്.
4: അതെ, ഇവിടെ ആ കുട്ടീനെ കുറ്റം തെളിഞ്ഞിട്ടില്ല. ഇപ്പൊ ആ കുട്ടി പ്രതി മാത്രമാണ്. ഈ സമയത്ത് അവൻ ജയിലിൽ തന്നെ പോലീസ് സ്റ്റേഷനിലാണ് ഇരിക്കേണ്ടത്.
2: തീർച്ചയായിട്ടും എന്തായാലും കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് അന്വേഷണ സംഘം അപേക്ഷ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരട്ടെ, അന്വേഷിക്കട്ടെ. എന്തായാലും പൊതുജനങ്ങളുടെ, സമൂഹത്തിന്റെ ഒരു വലിയ ഒരു പ്രതിഷേധം ഈ വിഷയത്തിലുണ്ട്. ആ പെൺകുട്ടികൾക്ക്, ആ കുടുംബത്തിന്, കർണാടക സ്വദേശിയായിട്ടുള്ള ഇയാസ് ഒരു ആൺകുട്ടിയുണ്ട്, 3 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ആൺകുട്ടിയോ പെൺകുട്ടിയോ മലയാളിയാണോ കർണാടകക്കാരനാണോ എന്നില്ല, മനുഷ്യന്റെ ജീവനാണ്. മദ്യപിച്ചിട്ട് ആഡംബര കാർ ഉപയോഗിച്ചിട്ട് ആരെയും കൊല്ലാമെന്നുള്ള ധാർഷ്ട്യം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പിതാവ് അത് നോക്കിക്കൊള്ളും എന്ന് പറയാനുള്ള ഒരു ഒരു ഒരു ധാർഷ്ട്യവും ഒക്കെ 19 വയസ്സിൽ ഒരാൾക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരിക്കലും വെച്ച് ഓർപ്പിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് കേരള സമൂഹത്തിൽ. നമസ്കാരം, ഗുഡ് ഈവനിങ്.
5: ഹലോ,
2: നമസ്കാരം.
5: ജ്യോതിയാണ്?
2: ജ്യോതി പറയൂ. സുഖായിരിക്കുന്നു, സുഖായിരിക്കുന്നു. താങ്കളുടെ നാട്ടുകാരിയായിട്ടുള്ള ഒരു കുട്ടി കൂടിയാണ് ഈ അപകടത്തിൽ നഷ്ടമായിരിക്കുന്ന ജീവൻ അല്ലേ?
5: പാലക്കാട്ടുകാരിയാണ്.
2: അതെ, ഒരു കുട്ടി പാലക്കാട്.
5: അയ്യോ,
2: പാലക്കാടുകാരി, വയനാട്ടുകാരി, ഒരു കർണാടക സുള്ളിയ സ്വദേശി.
5: പാലക്കാടായാലും വയനാടായാലും ഇനി ഭാരതത്തിന്റെ ഏത് കോർണറിലാണെങ്കിലും വലിയൊരു ദുഃഖകരമായ വാർത്ത തന്നെയാണ്.
2: അതെ, ഒരു മനുഷ്യ ജീവനാണല്ലോ അല്ലേ?
5: ഒരു ഇതിന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഇതിന് രണ്ട്, ഒന്ന്, ഈ 18-19 വയസ്സായവർക്ക് ഈ ലൈസൻസ് കിട്ടുമ്പോഴേക്കും മാതാപിതാക്കൾ ഇത്രയും വലിയ വിലപ്പെടുപ്പുള്ള വാഹനങ്ങൾ വാങ്ങി കൊടുക്കുന്നതിനോട് പൂർണ്ണമായി എനിക്ക് യോജിപ്പില്ല.
2: ഓക്കെ,
5: കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ ഈ മക്കളുടെ ഇഷ്ടത്തിന്, ഇത് പൊതുവേ ഭാരതീയരുടെ ഒരു ഇത് തന്നെയാണ്, നമ്മൾ ജീവിക്കുന്നതിന്റെ
2: മക്കൾക്ക് വേണ്ടിയിട്ട്. ശരിക്കും
5: അവർക്ക്
2: അവരുടെ സന്തോഷം, അവർക്ക് വേണ്ടി വീട്, അവർക്ക് വേണ്ടി വസ്ത്രം, അവർക്ക് വേണ്ടിയിട്ട് ഒരു FD, അവരുടെ പഠനത്തിന് വേണ്ടി, അവർക്കായിട്ട് മാത്രം അവർക്ക് മുറി, അവരുടെ സുഹൃത്തുക്കൾ, അവരുടെ ബർത്ത്ഡേ, അവരുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന രക്ഷിതാക്കൾ
5: മാത്രം മാത്രമായി ജീവിക്കുന്ന മറ്റ് യൂറോപ്പിനോ മറ്റുള്ളവരെ നോക്കുമ്പോൾ നമ്മൾ അതിന് മാത്രം ജീവിച്ച് നമ്മൾ ഹോമിക്കപ്പെടുകയാണ് ചെയ്യുന്നത്.
2: ശരിക്കും ഒരർത്ഥത്തിൽ ശരിയാണ്.
5: ഒരു വ്യക്തി ഓക്കെ, പിന്നെ ഇത് സൊസൈറ്റിയിലും വലിയ പ്രശ്നം. ഇപ്പൊ രാജഗിരി കോളേജിൽ പഠിക്കുന്ന ഈ മകൻ അവിടെ എന്താണ് ഈ ഇത്രയും വിലപ്പെടുപ്പുള്ള ഒരു മിനി കൂപ്പർ വാങ്ങി കൊണ്ടുവരുമ്പോ അവിടെ കൂടെ പഠിക്കുന്ന പിള്ളേരുടെ ഉള്ളിൽ സ്വന്തം മാതാപിതാക്കൾക്ക് എതിരെ ഒരു എന്റെ അച്ഛനും ഇല്ലല്ലോ എന്റെ അമ്മയ്ക്ക് കഴിവ് ഇത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് മക്കൾക്ക് എത്തിയിട്ടില്ല. അപ്പൊ ഈ ഒരു ഈക്വാലിറ്റിയുടെ ഒരു വേറൊരു പ്രോബ്ലംസ് അവിടെ വരും. ഇതിനേക്കാൾ വലുത് ഞാൻ ഒരു ഒരു കാര്യം കൂടി ഞാൻ വ്യക്തമായിട്ട് ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, കാരണം മദ്യപാനം തന്നെയാണ്. ഈ ഇത്രയും പ്രായത്തിൽ 18-19 വയസ്സിലുള്ള കുട്ടികൾക്ക് പോലും മദ്യം വാങ്ങിക്കാനുള്ള ഒന്ന് വീട്ടുകാരെ കണ്ണടച്ചുകൊണ്ട് സാമ്പത്തികമായി സഹായിക്കുന്നു, കൊടുക്കുന്നു. രണ്ടാമത്, ഇത് മദ്യ ഷാപ്പുകളിൽ ഇഷ്ടം പോലെ കിട്ടുന്നു. അവര് നോക്കുന്നില്ല ഇവരുടെ പ്രായമോ ഇവരുടെ ഇതോ ഒന്നും നോക്കുന്നില്ല, കാരണം ബിസിനസ് മതി. ഇത് സമൂഹത്തിൽ വലിയ ഒരു ദോഷമാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇവൻ കയ്യിൽ കാശുള്ളതുകൊണ്ട് ഈ കുട്ടിയെ കൂട്ടുകാരിയും കൊണ്ടുപോയി കുടിക്കുന്നുണ്ടാവും, അവർക്ക് വാങ്ങി കൊടുക്കുന്നുണ്ടാവും, പല വിധത്തിൽ പോകുന്നുണ്ടാവും. വീട്ടുകാർ ഇതിലെ ഏറ്റവും വലിയ നെഗ്ലിജൻസ് വന്നിരിക്കുന്നത് വീട്ടുകാരുടെ ഇടയിൽ നിന്നാണ്. നമ്മുടെ മക്കൾ എവിടെ പോയാലും നമ്മുടെ ഒരു നോട്ടമെങ്കിലും അവിടെ ഉണ്ടാവണം. എങ്ങനെയാണ് മക്കൾ അവിടെ ജീവിക്കുന്നത്, അവർ ഏത് വിധത്തിൽ പോകുന്നു, ഏത് കൂട്ടുകാരുടെ കൂടെ കൂടുന്നു, എന്ത് കൂട്ടുകെട്ടിൽ പോകുന്നു എന്ന ഒരു ചിന്ത പ്രത്യേകിച്ച് വേണം മാതാപിതാക്കളൊക്കെ. അതിന്റെ ഒരു ലാക്ക്, അമിതമായ ലാളന ഇവിടെ കണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ ആ അമ്മയുടെ വീഡിയോ എല്ലാം കണ്ടിരുന്നു.
2: അമ്മയുടെ വീഡിയോ, കുട്ടി അപകടം ഉണ്ടാക്കിയതിനു ശേഷമുള്ള ഈ കുട്ടിയുടെ പ്രതികരണം, എല്ലാത്തിൽ നിന്നും നമുക്ക് ആ ഒരു ലാളന മനസ്സിലാവുന്നുണ്ട്.
5: ഞാൻ എന്ത് ചെയ്താലും എന്നെ സംരക്ഷിക്കാൻ എന്റെ മാതാപിതാക്കൾ ഉണ്ട് എന്നുള്ള ഒരു ഹുങ്ക ആ മകൻ കാണിച്ചതായിട്ടാണ് കണ്ടിരുന്നു സോഷ്യൽ മീഡിയയിലും.
2: ശരിക്കും നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തുന്നതിൽ ഉണ്ടായിരുന്ന ഒരു വീഴ്ച ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, ഇത്രയും ആഡംബര, ഏത് വാഹനം ആയിക്കോട്ടെ, പക്ഷെ ആഡംബര വാഹനം തൊട്ടാൽ അത്ര പെട്ടെന്ന് സെക്കൻഡ്സുകൾക്കുള്ളിൽ വലിയ വേഗതയിലേക്ക് എത്തുന്ന ഒരു വാഹനം ഒരു 19 വയസ്സുകാരന് കൊടുക്കുക, 3 ബാറുകളിൽ കയറി ഇറങ്ങി ആ അർദ്ധരാത്രി എന്ന് പറയുമ്പോൾ തന്റെ മകൻ ഇത്രയും നേരം എവിടെയായിരുന്നു, ഇതിനു മുമ്പ് സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ലഹരിയിൽ നിന്നൊക്കെ മാറ്റി നിർത്തുക എന്നതൊക്കെ കുടുംബത്തിന്റെ കൂടി ഒരു ഉത്തരവാദിത്തമായിരുന്നു.
5: ഇന്നത്തെ നൂറ്റാണ്ടില് ഇത് മദ്യം മാത്രമല്ലോ, MDMA അതുപോലെ എന്തൊക്കെ ഉണ്ടെന്നൊന്നും ആർക്കും അറിയില്ല യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്.
2: അതുകൊണ്ടാണല്ലോ സർക്കാരിന്റെ തൂഫാന് നമ്മൾ രാഷ്ട്രീയം ഒന്നും നോക്കാതെ പിന്തുണ കൊടുക്കുന്നത്.
5: തീർച്ചയായിട്ടും തൂഫാന് മാത്രമല്ല, ഞാനും ഈ എന്താണ് മദ്യഷാപ്പുകൾ വരുന്നതിനോടും അല്ലെങ്കിൽ ഒരുപാട് സ്ഥലത്തും പരിസരത്തും കൊണ്ടുവന്നതിനോടും എല്ലാറ്റിനും നമ്മൾ എതിര് തന്നെയാണ്. കാരണം ന്യൂ ജെന്നിനെ നമ്മൾ ന്യൂ ജനറേഷൻ ആണല്ലോ ഒരു രാജ്യത്തിന്റെ കരുത്ത്. ആ കരുത്ത് നശിപ്പിക്കാനാണ് ഏറ്റവും കൂടുതൽ എം ഡി എമ്മും മറ്റേതും പഞ്ചാബിലും മറ്റു ഭാഗത്തും മറ്റു പല നമ്മുടെ വിദേശികളായ രാജ്യങ്ങളിൽ സപ്ലൈ ചെയ്യുന്നതൊക്കെ ന്യൂസിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ന്യൂ ജെന്നെ നശിപ്പിക്കുക എന്നതിലാണ്. ഇനി ഒരു കാര്യം കൂടി പറയാം, ഈ പെൺകുട്ടികൾ പോയതിലും മൂന്ന് പേര് പോയതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. ഒരു ഒരു വാഹനത്തിൽ രണ്ടുപേരാണ് കയറേണ്ടത്.
2: നിയമപരമായിട്ട് തെറ്റാണ്, നിയമപരമായിട്ട് യോജിക്കുന്നത് തെറ്റാണ്,
5: നിയമപരമായിട്ടുള്ള തെറ്റുകളാണ്. പിന്നെ ഇപ്പൊ ചിലപ്പോ ഇനി വേറെ വണ്ടികളൊന്നുമില്ല, ഈ കുട്ടികളെ ഇനിയിപ്പോ വേറെ എവിടെയെങ്കിലും പോയി കിട്ടാത്തതാണോ എന്താണോ എന്നറിയില്ല. അപ്പൊ നമ്മൾ ഈ മൂന്ന് പേര് പോകുമ്പോൾ വളരെ സേഫ് ആയിട്ട് പോകേണ്ടിരുന്നു. ചിലവര് പറയണു കുട്ടികൾ നടുവിലൂടെ ഡ്രൈവ് ചെയ്തു എന്നൊക്കെ പറയണു. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് എനിക്കറിയില്ല, എന്നറിയില്ല. പക്ഷെ മൂന്ന് പേര് പോയതോ എന്താ, ഒരാണും ഒരു പെണ്ണും കൂടി പോയതിനോടോ അവര് ഡിഫറെന്റ് കൾച്ചറോ ഡിഫറെന്റ് മതത്തിനോടോ എനിക്കൊരു ഇതല്ല.
2: മൂന്ന് പേര് നിയമം തെറ്റിച്ച് മൂന്ന് പേര് ആ യാത്ര ചെയ്യുന്നത് അവരുടെ സുരക്ഷയ്ക്കും ഒരു തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. ശ്രീ ജ്യോതി അത് പറയുന്നതിനോട് പൂർണ്ണമായിട്ടും എനിക്കൊന്ന് താങ്കളെ കേൾക്കുന്നവരൊക്കെ യോജിക്കുന്നുണ്ടാവും. എന്തായാലും സന്തോഷം വിളിച്ചതിൽ, അഭിപ്രായം പറഞ്ഞതിൽ. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കാം 800-922-0 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. ആരാണിത്?
6: നമസ്കാരം.
2: നമസ്കാരം ജോസഫ്, പറയൂ.
6: സാമൂഹ്യ പ്രസക്തമായ ഒരു വിഷയം എടുത്ത് ചർച്ച ചെയ്തു. ആദ്യം തന്നെ ആ മരിച്ചുപോയ കുടുംബത്തിലെ എന്താ പറയാ അവരുടെ ഒരു ദുഃഖം, അത് എങ്ങനെയാണ് ഒരു പൊതുജനം അത് ഷെയർ ചെയ്യാന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ ഒരു അവസ്ഥ ദയനീയം തന്നെയാണ്. എനിക്ക് തോന്നുന്നത് പലരും സംസാരിക്കുന്നത് അവരുടെ സാമ്പത്തിക എന്തരവും അവര് കൊടുക്കുന്ന എന്താ പറയാ രണ്ട് ആൺമക്കൾ മാത്രമാണ്
2: അവർ കൊടുക്കുന്ന ഒരു പറഞ്ഞാൽ ഗിഫ്റ്റ് ഒക്കെ അങ്ങനെ വില കൂടിയതല്ലേ ആഡംബരം അല്ലേ എന്നുള്ളതിൽ ചൊല്ലിയിട്ടാണ് അല്ലേ
6: ചോദിച്ചത്. പക്ഷെ അതൊക്കെ വ്യക്തിപരമായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ പറയുന്നത് ഇനി വരുന്ന സമൂഹത്തിൽ നമ്മൾ പല ശ്രോതാക്കളും ഇപ്പൊ പ്രവാസികളാണ്, സാമ്പത്തികമായിട്ട് വലിയ ഉയരത്തിലുള്ള ആൾക്കാരുണ്ട്, വലിയ അന്തരമുള്ള ആൾക്കാർ പ്രവാസികൾക്കിടയിലുണ്ട്. നമ്മള് മക്കൾക്ക് വാങ്ങി കൊടുക്കുന്ന ബൈക്കുകളുടെ ഒക്കെ സ്പീഡ് എന്ന് പറയുന്നത് ചില സമയത്ത് 250 cc ഒക്കെ ബൈക്കുകളാണ് പല കുട്ടികളും ചോദിക്കുന്നത്. അത് ഇവിടെയുള്ള പ്രവാസികൾ പലരും വാങ്ങി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്നാണ്, നമ്മളെ നാട്ടില് ഒരു സ്പീഡ് എന്ന് പറയുന്നത് 80 maximum 100 അതിൽ കൂടുതലൊന്നും പോകാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഒരു സ്കൂട്ടറോ ബൈക്കോ വാങ്ങി കൊടുത്തിട്ട് ആ കുട്ടികൾ ഇതുപോലെ എന്തെങ്കിലും ഒരു അപകടത്തിൽ പോയി പെടുന്നതിനേക്കാളും നല്ലത് അത് മുളയിലെ റെസ്ട്രിക്ട് ചെയ്യുന്നതാ. പരിധി ഉണ്ടെന്ന് അറിയാം, കാരണം നമ്മൾ മാതാപിതാക്കൾ പുറത്ത് വർക്ക് ചെയ്യുക,
2: ബിസിനസ് ചെയ്യുക, അതിന്റെ തിരക്കിലേക്കായി പോവുക, ആ സമയത്ത് പൂർണ്ണമായിട്ടും കുട്ടികളെ നോക്കാൻ പറ്റിയെന്ന് വരില്ല.
6: അപ്പൊ നമ്മൾ അവരുടെ ശാഠ്യത്തിന് അനുസരിച്ച് നിന്ന് കൊടുക്കും. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഐഫോൺ ഐഫോൺ പ്രോമാക്സ് ഇതൊക്കെയാണ് കുട്ടികളുടെ ഡിമാൻഡ് പലതും. ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, കുട്ടികൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരത് ഏൺ ചെയ്യണം. സാധാരണഗതിയിൽ ഞാൻ അതാണ് പറയാ, അതായത് സമൂഹത്തിൽ പ്രതിബദ്ധതയുള്ള ഒരു ഉത്തമ പുരുഷനായിട്ട് അല്ലെങ്കിൽ ഒരു സ്ത്രീ ആയിട്ട് വളർത്തിക്കൊണ്ടല്ലാണ് നമ്മളുടെ പ്രഥമ കർത്തവ്യം. ചിലവര് വിയോജിപ്പുണ്ടാവും, കാരണം എനിക്ക് ഒറ്റ മകനാണ്, എന്റെ കുട്ടീനെ ഞാൻ എന്റെ ഇഷ്ടം പോലെ വളർത്തും. ഇനി പറഞ്ഞ കാര്യം എന്തുകൊണ്ടാണ് ഇത് ഇത്രയും മോശമായ സ്ഥിതിയിലേക്ക് വരുന്നത്? നമ്മളുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മളുടെ മാതാപിതാക്കൾ കഴിഞ്ഞാല് നമ്മളെ ഏറ്റവും കൂടുതൽ ശിക്ഷിക്കാൻ അധികാരം ഉണ്ടായിരുന്ന ഒരു സമൂഹമായിരുന്നു അധ്യാപകർ,
2: ടീച്ചേഴ്സ്. അതെ, ഇന്നിപ്പോ അവർ പടി എടുത്തു കഴിഞ്ഞാൽ അവർ ആഴിക്കുള്ളിലാവുന്ന ഒരു പിന്നെ സന്ദർഭം കൂടിയുണ്ട്.
6: വീട്ടുകാരെ കണ്ട പേടിക്കാത്ത കുട്ടികള് ഒരു അധ്യാപകർ എനിക്ക് ഇപ്പോഴും, അതായത് നാട്ടിലെത്തി നമ്മൾ മുണ്ട് കൊടുക്കുന്ന സമയത്ത് എന്നെ പഠിപ്പിച്ചൊരു അധ്യാപകനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അറിയാണ്ട് ആ മുണ്ട് കെട്ട് തന്നെ ഊരും താഴത്തേക്ക് വീഴും. അത് നമ്മൾ അവർ പറഞ്ഞിട്ടൊന്നല്ല, അത് സ്നേഹവും ബഹുമാനവും പേടിയുണ്ട് ചിലവരോട്, പക്ഷെ ബഹുമാനവും ഉണ്ട്. ഇന്നത്തെ കാലത്ത് നമുക്കത് അത് എന്താ പറയാ കാണാൻ പറ്റില്ല. എന്റെ വീട്ടില് 5 അധ്യാപകരാണ്, അതുകൊണ്ട് എനിക്കറിയാം ഇവര് വന്നിട്ട് വീട്ടിൽ വന്ന് സംസാരിക്കുന്ന സമയത്തുള്ള അവസ്ഥ. ഇപ്പത്തെ കുട്ടികൾ, അതായത് ഒരു 9-10 പഠിക്കുന്ന കുട്ടികൾ വായിലൊരു സാധനം വെച്ചിട്ട്, ചുണ്ടിനുള്ള ഒരു സാധനം വെച്ചിട്ട് ആ ക്ലാസ്സിൽ ഇരിക്കുക, അതായത് പകുതി കിറങ്ങിട്ട്. അവർ പറയും ടീച്ചർമാര്, കാരണം ഈ കുട്ടികൾ ഇങ്ങനെ ആയാൽ എന്താ ചെയ്യാ. മാതാപിതാക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ ചില മാതാപിതാക്കൾ പൊട്ടിത്തെറിക്കും, എന്റെ കുട്ടിയൊന്നും അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ടാണ്, കാരണം ഈ കുട്ടി വീട്ടിൽ അങ്ങനെ ചെയ്യുന്നുണ്ടാവില്ല ചിലപ്പോ. ചില മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്തം മാത്രമേ നിങ്ങൾക്കുള്ളൂ, ബാക്കിയുള്ള കാര്യത്തിൽ നിങ്ങൾ ഇടപെടേണ്ടത്, അങ്ങനെ പറയുന്ന രക്ഷിതാക്കൾ ഉണ്ടെന്നാ
2: പറയുന്നത്.
6: എന്ത് ചെയ്യും അപ്പൊ, എന്ത് ചെയ്യും? അവിടെ നിന്ന് വന്ന ഒരു സമൂഹത്തിലൊരു പയ്യനാണ് ഈ പയ്യൻ. അപ്പൊ വീട്ടുകാരെ നിയന്ത്രിക്കണം, അവനെ പഠിപ്പിച്ച അധ്യാപകരെ നിയന്ത്രിക്കണം, ഈ രണ്ടുപേരുടെ നിയന്ത്രണത്തിലും ഇല്ലാണ്ട് അച്ഛന്റെ ഉപ്പ അതായത് ബാപ്പ നോക്കിക്കോളെന്ന് പറഞ്ഞ പോലെ എന്റെ അപ്പന്റെ കയ്യിൽ പൈസയുണ്ട്, എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ആ പൈസ വെച്ച് നേരിട്ടോളുന്നുള്ള ആ ഒരു
2: പണത്തിന്റെ ഹുങ്ക് തന്നെയാണ് ആദ്യ ഇൻസിഡന്റ് ആദ്യത്തെ ഒരു ഒരു കമന്റ് ആയിട്ട് അല്ലെങ്കിൽ പ്രതികരണമായിട്ട് വന്നത്.
6: ഒരു ഒരു സ്വല്പം പോലും ആ കുട്ടിയുടെ മനസ്സിലൊരു ദുഃഖം, അതായത് എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി പോയല്ലോ എന്ന് തോന്നിയിട്ടില്ല കണ്ടപ്പോ പോലും. അതുപോലെ ഈ പോലീസുകാരും, കാരണം പൈസക്കാരുടെ മക്കളാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേക പരിലാളന പോലീസുകാരുടെ ഇടയിലുണ്ട്, കാരണം എന്തെങ്കിലും കയ്യിൽ തടയും. അപ്പൊ അതുകൊണ്ട് എന്താണ് ആ കുട്ടീനെ അതേപോലെ സംരക്ഷിച്ച് കൊണ്ടുപോയി. ഞാൻ കേട്ടു ജുവനൈൽ ജസ്റ്റിസ് കോഡിന്റെ കീഴിലാണ് അവരെ കുട്ടീനെ തടവിൽ പാർപ്പിച്ചിട്ടില്ലെന്ന് കസ്റ്റഡിയിലുള്ള സമയത്ത്. എവിടെ
2: കേട്ടിട്ടുണ്ടോ? നമ്മൾ 19-20 ഇടയില് ഈ ബ്രോസ്റ്റൽ ഹോസ്റ്റലുകളിലാണ് താമസിപ്പിക്കേണ്ടതെന്നാണ് പറയുന്നത്. ബ്രോസ്റ്റൽ സ്കൂളിലേക്കാണ് റിമാൻഡ് ചെയ്തത്, അത് കോടതിയുടെ ഉത്തരവ് പ്രകാരം. സാധാരണ പക്ഷെ എല്ലാ പ്രതികൾക്കും എല്ലാ പിന്നെ ഈ 18-19 വയസ്സുള്ള എല്ലാവർക്കും ഈ ആനുകൂല്യം കിട്ടാറില്ല. താങ്കൾ പറയുന്ന പണത്തിന്റെ ഇത് അവിടെയാണ് വരുന്നത്.
6: അതാണ് ഞാൻ പറഞ്ഞത്. കാരണം നിയമം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം നിയമം. ഇവിടെ ആ നിയമം വളച്ചൊടുക്കപ്പെട്ടു. ഇപ്പൊ പറയാം, അപ്പോഴാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ നിയമത്തിന്റെ പ്രിവിലേജ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ പൈസ കൊടുത്തിട്ട് ശക്തനായ വക്കീലിനെ ഇറക്കണം. അയാൾ അത് കോടതിയെ ബോധ്യപ്പെടുത്തും, അത് പ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് പോകൂ. ഇനിയിപ്പോ ഇനി കേസിന്റെ അവസ്ഥ എന്താണെന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം. കാരണം ഇവരിനി പറയാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചാൽ, 3 പേരിൽ സ്കൂട്ടറിൽ യാത്ര ചെയ്തു. അവരുടെ കയ്യിൽ ആ വണ്ടിയുടെ, അതായത് വണ്ടിയുടെ കപ്പാസിറ്റി 2 മൂന്ന് പേര് യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആ വണ്ടി അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. കാറ് വരുന്നതാണ് സ്പീഡിൽ, അതിന്റെ മുന്നിലേക്ക് അത് ചാടി. ഈ കാറ് കുറച്ച് സ്പീഡിലായിരുന്നു, ചവിട്ടിയിട്ട് കിട്ടിയില്ല. മനഃപൂർവ്വം അല്ലാണ്ട് അങ്ങനെ ഒരു സംഭവം നടന്നു. അതുകൊണ്ട് വലിയ ശിക്ഷയൊന്നും പാടില്ല. ഈ കുട്ടി ആകെ 19 വയസ്സുള്ള ഒരു യുവാവാണ്. ഒരുപാട് ഭാവി അവന് വേണ്ടി. ഈ കോടതിയിൽ നമ്മൾ പല കേസുകളും കാണുന്ന ഹിയറിംഗിൽ
2: കാണുന്നത് കൊടുക്കണം. അതുപോലെ പിന്നെ സുരക്ഷിതരല്ല.
6: 1,00,000 രൂപ പിഴ. ആ പിഴ ഈ മരിച്ച 3 കുട്ടികളെ കുടുംബത്തിലേക്ക് വീതിച്ചു കൊടുത്തു, കഴിഞ്ഞു. ഇതാണ് വിധി വരാൻ വേണ്ടി പോണത്. നമ്മളെല്ലാം രോഷകുലരായിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ രക്ഷിതാക്കൾ, നമ്മളുടെ മക്കൾ ഇതേപോലെ പെട്ടിയിൽ കിടന്ന് കാണാണ്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ, നമ്മളെ പെട്ടികൾക്ക് അതായത് അല്ലെങ്കിൽ ജയിലിന്റെ അകത്ത് കാണാൻ പാടില്ല എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അവരുടെ ആഗ്രഹങ്ങളും അനാവശ്യങ്ങളും നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. അവരുടെ ആഗ്രഹങ്ങൾ എല്ലാം ആഗ്രഹങ്ങളാവണമെന്നില്ല. ചിലത് അനാവശ്യമായിരിക്കും, ലക്ഷുറി ആയിരിക്കും. നമുക്കറിയില്ല നെസസിറ്റിയും ലക്ഷുറിയും തമ്മിലുള്ള വ്യത്യാസം കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റണം. ഉത്തമരായ മാതാപിതാക്കൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. കഴിഞ്ഞത് കഴിഞ്ഞു. ഞാൻ പറയുന്നത് ഇവിടുത്തെ പ്രവാസി സമൂഹത്തോടാണ്. നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന പല കാര്യങ്ങളും കൊണ്ടാണ് കുട്ടികൾ തെറ്റിലേക്ക് നീങ്ങിപ്പോകുന്നത്. അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, മോണിറ്റർ ചെയ്യുക.
2: വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, വളരെ നന്നായിട്ട് പറഞ്ഞു, വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. താങ്ക് യു ശ്രീ ജോസഫ് അല്ലേ. അദ്ദേഹം നമ്മൾ പ്രവാസി രക്ഷിതാക്കളുടെ കണ്ണ് തുറപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. വിളിക്കാം 800-922-0. ആരാണിത്? ഷമീർ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒതുക്കങ്ങൾ അല്ലേ?
7: ഇതിലാദ്യം വേണ്ടത് രക്ഷിതാവിനെതിരെയാണ് കേസെടുക്കുന്നത്. കുട്ടികൾക്ക് ഇത്രയും പീഡത്തോടുകൂടി ഇങ്ങനത്തെ വലിയ വണ്ടി കൊടുത്തിരുന്നു. പിന്നെ നേരത്തെ വർത്തമാനം പറഞ്ഞ ആള്,
2: അല്ല നമ്മുടെ നിയമം അനുസരിച്ചിട്ട് നമുക്ക് വാഹനം ഓടിക്കാനുള്ള പ്രായമായി, നമുക്ക് വാഹനം ഓടിക്കാം. പക്ഷെ നമ്മുടെ കുട്ടികൾ ഏത് വാഹനം ഏത് സമയത്ത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ള ബോധ്യം കൂടി വീട്ടുകാർക്കും കൂടി വേണം അല്ലേ.
7: ഇവിടെ പലരും 18 വയസ്സാകെ കാത്തിരിക്കാണ്ട് ലൈസൻസ് എടുക്കാനും എടുപ്പിക്കാനും.
2: അതെ,
7: ലൈസൻസ് എടുക്കുന്നതൊക്കെ നല്ലതൊരു അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്കത് ഉപയോഗിക്കാന്. പക്ഷേ ഇതുപോലുള്ള സാഹചര്യം, ഇതിലിപ്പോ ഞാൻ പറഞ്ഞത്, ഇതിലിപ്പോ ആദ്യം FIR ഫസ്റ്റ് ഇടുമ്പോ ഇവരെന്താ ചെയ്യുക, മനഃപൂർവ്വം അല്ലാത്തൊരു നരഹത്യ എന്നുള്ള കേസല്ല, പിന്നീടാണ് ഇത് കേസ് മാറുന്നത് കോടതി ചെല്ലും. ഫസ്റ്റ് FIR ഇടുമ്പോ അതൊക്കെ അത്രയേ ഉള്ളൂ,
2: മനഃപൂർവ്വം പൊതുവെ അങ്ങനെ തന്നെയല്ലേ ചെയ്യാറുള്ളത്.
7: നോർമലി എല്ലാ കേസിലും അങ്ങനെ തന്നെ ആയിരുന്നു.
2: മാധ്യമ പ്രവർത്തനം വാഹനം ഇടിച്ചു വന്ന കേസിലും അങ്ങനെ തന്നെയായിരുന്നു.
7: എല്ലാ കേസിലും അത് തന്നെ വരാം. ഫസ്റ്റ് ഇൻഫർമേഷനിൽ അത് തന്നെ വരാം. മനഃപൂർവ്വം എല്ലാത്തിനും നേരത്തെ, പിന്നീട് അത്
2: അതിന്റെ ആനുകൂല്യമാണ് ശ്രീറാം വെങ്കട്ടരാമനെ പോലുള്ള അധികാരത്തിൽ ഇരിക്കുന്നവരും ചെയ്യുന്നത്.
7: പക്ഷെ അതിന് പിന്നെ എതിർത്ത് വാദിക്കാൻ ഇതിനൊക്കെ ആൾക്കാർ പോകണം, അതാരും ചെയ്യൂല. അവിടെയാണ് ഇവർക്ക് കഴിച്ചില്ലാന്ന് ഇതിനെ ശക്തമായിട്ട് എതിർത്ത് വീണ്ടും അന്വേഷണം വെപ്പിച്ചിട്ട് ഇതിനെതിരായിട്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഇത് മുമ്പോട്ട്
2: പോകുള്ളൂ. നിയമത്തിന്റെ നൂലാമാലകൾ ഇപ്പൊ തന്നെ നമ്മൾ സംസാരിച്ചവരിലൊക്കെ ഒരുവിധം പറയുന്ന കേട്ടില്ലേ, 3 പേരാണ് ഒരു ബൈക്കിൽ പോയത്. എന്താണ് അവർ
7: സുഹൃത്തുക്കളെ കൂടെ ഇപ്പോ ഞാൻ കുറച്ചു മുമ്പ് കണ്ട ഒരു രക്ഷിതാവ് പറയുന്നത്, പിന്നെ ജാതി നോക്കിയിട്ടും അത് നോക്കിയിട്ടും പറയുന്നതും അതിന്റെ കൂടെ ഈ രാത്രി എന്തിനാ വിട്ടതെന്നൊക്കെ പറഞ്ഞ പരിഹസിക്കുന്നുണ്ട്.
2: നമ്മള് പോവാറില്ലേ കൂട്ടുകാരുടെ കൂടെ അങ്ങനെ പത്താണി ആ നെടുമ്പാശ്ശേരി, ആ ഭാഗമൊക്കെ എനിക്ക് അറിയുന്നതാണ്. കാരണം അത് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ഏരിയ ആണ്. രാത്രി
7: സിറ്റി ഏരിയയിലൊക്കെ നല്ലോണം.
2: അതെ, അല്ല രാത്രി ജോലി കഴിഞ്ഞിട്ട് പോകുന്നവർ നമ്മുടെ കോഴിക്കോട് ബീച്ചിലൊക്കെ നമ്മൾ പോയിരിക്കാറില്ലേ.
7: ഇഷ്ടം പോലെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ മാത്രമേ കുറച്ചൊരു കുറവുള്ളൂ, ഇപ്പൊ ഗ്രാമപ്രദേശങ്ങളിലും
2: ആക്റ്റീവായിട്ടുണ്ട്. അപ്പൊ അതിന് നമ്മൾ ഈ സദാചാരം എന്നോ രണ്ട് ആൺകുട്ടികളോ അല്ലെങ്കിൽ രണ്ട് പെൺകുട്ടികളോ ഒരു ആൺകുട്ടിയെന്നോ രണ്ട് മതക്കാരാണെന്നോ ആ രീതിക്കൊന്നും നമ്മുടെ
7: അതിലൊന്നും വലിയ കാര്യമില്ല. അത് അവരെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ 3 വെച്ച് പോയത് ഒരു ക്രൈമാണ്, അത് വേറെ വിഷയം. പിന്നെ ഇത് എന്ന് വെച്ചാൽ ഇതിന് ബാക്കിൽ ഇവര് രക്ഷിതാക്കള് കൂടെ നിൽക്കും. എന്തായാലും ഇപ്പൊ സ്വന്തം മക്കളാവുമ്പോ ആരായാലും കൂടെ നിൽക്കും
2: ഉറപ്പായിട്ടും. അപ്പൊ ആ ഒരു വിശ്വാസം ഉണ്ടാവും. വിശ്വാസമല്ല, അമിതമായ
7: വിശ്വാസം കൊടുത്ത് ആ വിശ്വാസം കൊടുത്തോടുത്താണ് ഈ പ്രശ്നം വരുന്നത്.
2: ശിക്ഷ കൊടുക്കേണ്ട രക്ഷിതാക്കൾക്ക് തന്നെയാണ്. അപ്പൊ ക്ഷമേർ ഒതുക്കങ്ങളാണ് സംസാരിച്ച്, ശിക്ഷ വേണ്ടത് രക്ഷിതാക്കൾക്കാണ്. നമ്മൾ പ്രവാസികൾ ആലോചിക്കേണ്ട വിഷയമാണ്. നമസ്കാരം, ഗുഡ് ഈവനിങ്. സുഹൃത്തെ കേൾക്കാമോ? സുധീന്ദ്രദാസ്, എവിടുന്നാ വിളിക്കുന്നത്?
8: ഞാനിപ്പോ ദുബായില് ശ്രീകൃഷ്ണ പാർട്ടിയിൽ പാലക്കാട് ശ്രീകൃഷ്ണപുരം.
2: മുമ്പ് വിളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, കുറെ നാളുണ്ട്. ശ്രീകൃഷ്ണപുരം എന്ന് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. പറയൂ.
8: ഇത് സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി പേരന്റ്സിന്റെ അടുത്ത് പറ്റുന്ന ഒരുപാട് അബദ്ധങ്ങളാണ് ഈ പറഞ്ഞ സംഭവം. നമ്മൾ ആരും മോണിറ്റർ ചെയ്യുന്നില്ല കുട്ടികൾ. ഈ 12 മണിക്ക് 1 മണിക്കും വീട്ടിൽ കയറി വരാതെ ആകുമ്പോ അവർക്ക് സമയമില്ല. കാരണം അവരുടെ അച്ഛനും അമ്മയും ബിസിനസിന്റെ ആൾക്കാരാണ്, അവരവരെ ലോകത്താണ്. നമ്മള് നമ്മുടെ മക്കള് ഏത് സമയത്ത് വരുന്നു, എന്ത് ചെയ്യുന്നു എന്ന് മോണിറ്റർ ചെയ്യാനുള്ള ഒരു ഇതില്ല. അതിനേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾ മുഴുവനെ കണ്ണടച്ച് നിറവേറ്റി കൊടുക്കാണ്. അതാണ് ഈ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു പോരായ്മ നമ്മുടെ സമൂഹത്തില്.
2: രക്ഷിതാക്കളുടെ ഭാഗത്താണ് വലിയ വീഴ്ച ഉണ്ടായത്.
8: തീർച്ചയായിട്ടും, കാരണം നമ്മള് അവർക്ക് എന്ത് ആവശ്യം അവരാവശ്യപ്പെടുന്ന മുഴുവൻ നിറവേറ്റി കൊടുക്കാനല്ലല്ലോ നമ്മൾ എന്ത് ചെയ്തു കൊടുക്കണം. കാരണം നമുക്ക് നമ്മുടെ കഴിവുണ്ടെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. പക്ഷെ നമ്മള് അവര് ഇപ്പൊ നോക്കൂ, ആ കൂട്ടരുടെ ഭാവിയും പോയി. ഓക്കെ, മരിച്ച കുടുംബത്തിന് അത് വേറൊരു വശം, ഈ കുട്ടിന്റെ ഭാവിയും പോയില്ലേ?
2: അതെ, ജീവിച്ചിരിക്കും ആ കുട്ടിക്കും ആ ജീവിതകാലം മുഴുവൻ 3 പേരുടെ ജീവൻ എടുത്ത ഒരാളാണ്.
8: ഓക്കെ, പണം കൊണ്ട് ചിലപ്പോ കേസ് ഏതൊക്കെ മാറ്റി കൊല്ലാൻ പറ്റുന്നതായിരിക്കും. പക്ഷെ സാധാരണ നാട്ടുകാരുടെ ഇടയില്, ബാക്കിയുള്ളവരുടെ ഇടയില് ഇവനെ ആ ഒരു കണ്ണുകൊണ്ടല്ലേ കാണും.
2: ശരിക്കും എവിടെ പോയി കഴിഞ്ഞാൽ ആ ഒരു പേര്
8: തന്നെയാണ്. ഓക്കെ, അപ്പൊ അതൊരു സാധനം ഉണ്ടായിരിക്കും. ഈ പരമാവധി നമ്മള് തീർച്ചയായിട്ടും നമ്മുടെ മക്കളെ നമ്മള് മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് എന്റെ വീട്ടില് എന്റെ മോൻ ഇപ്പൊ +2 10 ക്ലാസ് വരെ ഞാൻ എന്റെ വീട്ടില് എന്റെ ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു. ഞാൻ 10 ക്ലാസ് മോൻ 10 ക്ലാസ്സിൽ എത്തി അവന് കാലിന്ന് ഉറപ്പാവുക എന്റെ ബുള്ളറ്റ് വിറ്റിട്ട് ഇരിക്കുകയാണ് ഞാൻ. കാരണം അല്ലെങ്കിൽ നമ്മുടെ കണ്ടൊന്നും പറ്റില്ല, പോയി
2: കളയും.
8: മോന്റെ ബുള്ളറ്റിൽ കാലത്തം തുടങ്ങി നടത്തി ഞാൻ എന്റെ വീട്ടില് ബുള്ളറ്റ് വിറ്റു. ഓക്കെ, കാരണം നമുക്ക് കാരണം ചിലപ്പോ വീട്ടുകാർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. കൺട്രോൾ ചെയ്യാൻ ചിലപ്പോ വീട്ടില് വൈഫ് ജോലിക്ക് പോകുന്ന സമയത്തോ ബാക്കി പോകുന്ന ഇവനെ ഇരുപ്പിട്ട് പോയാൽ എന്ത് ചെയ്യാൻ
2: പറ്റും?
8: തീർച്ചയായിട്ടും അതന്നെ. ഇപ്പൊ വീട്ടിൽ കാറുണ്ട്, കാറാണെങ്കിൽ ഗേറ്റിന് പുറത്തേക്ക് കൊണ്ടുപോയി സമ്മതിക്കാറില്ല. അപ്പൊ അത് കുറച്ച് നമ്മൾ റെസ്ട്രിക്ഷൻ ചെയ്യേണ്ട സ്ഥലത്ത് ചെയ്തേ പറ്റും. അവർക്ക് കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായിരിക്കും,
2: അവർക്ക് നന്നായിട്ട് ഓടിക്കാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് അതിന് പറ്റും ആ പ്രായവും പക്വതയും വന്ന നമുക്ക് തോന്നുന്നൊരു കാലം ഉണ്ടല്ലോ അല്ലേ?
8: തീർച്ചയായിട്ടും ആ സമയങ്ങളിൽ ഞാൻ ഇപ്പം അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീ ഒക്കെ പതിനെട്ട് ലൈസൻസ് കിട്ടിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഒപ്പമുള്ള സമയത്ത് നമുക്ക് പോവാം.
2: അതെ, പിന്നെ മാത്രമല്ല ആ ഒരു റോഡ് കൾച്ചർ നമ്മുടെ കൂടെ ഇരുന്നിട്ട് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന റോഡിലുള്ള മറ്റ് സഹജീവികളോടും നമ്മൾ കാണിക്കേണ്ട മാന്യതയും മര്യാദയും, സൈഡ് കൊടുക്കലും, രാത്രിയിൽ അവ ഡിമ്മും ബ്രൈറ്റും ഒക്കെ ചെയ്യുന്നതും ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ്.
8: ഒരുപാട് നാട്ടിലെ സത്യം പറയാൻ ഡ്രൈവിംഗിന് പോയി കഴിഞ്ഞാൽ മുന്നിൽ റോഡ് പോകേണ്ട കണ്ടീഷനാണ് വരുന്നത്. മറ്റേ
2: ചെയ്യില്ല,
8: അപ്പുറത്ത് റോഡ് പോയേ പറ്റും, നമ്മൾ എവിടെ പോയി വീഴുന്നത് രക്ഷിക്കാനൊന്നുമില്ല. രണ്ടാൺകുട്ടിയോ പെൺകുട്ടിയോ എന്നുള്ള അല്ല വ്യത്യാസം. ആർക്കായാലും ഇപ്പൊ ഒരു ആൺകുട്ടിയാലും പെൺകുട്ടികൾക്കായാലും ഏത് സമയത്തും നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കണം. അല്ലാതെ അവരെ ഈ സദാചാരത്തിന്റെ പേരിലോ മതത്തിന്റെ പേരിലോ വേർതിരിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. അത് വളരെ മോശം ഒരു പ്രതികരണമാണ് കണ്ടത്. ഈ പറഞ്ഞ മാതിരി അത് അന്യജാതിക്കാരന്റെ കൂടെ പോയി രണ്ട് പെൺകുട്ടികൾ പോകേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് വളരെ സങ്കുചിതമായി ചിന്താഗതിയുള്ള ആൾക്കാരാണ് അതൊക്കെ പറയുന്നത്.
2: വളരെ കൃത്യമായിട്ട് പറഞ്ഞു. താങ്കൾ പറഞ്ഞ പോലെ മകൻ വീട്ടിലുണ്ടായിട്ട് ബൈക്ക് ബുള്ളറ്റ് എടുത്ത് വിറ്റു, അവന് കാലുറയ്ക്കുന്ന ഒരു പ്രായമായപ്പോ എന്ന് പറഞ്ഞൊരു പിതാവിനെയാണ് നമ്മൾ കേട്ടത്. സന്തോഷം. സുധീന്ദ്രദാസ് ശ്രീകൃഷ്ണപുരം പാലക്കാട് നിന്നാണ് വിളിച്ച. അടുത്തൊരു കോളും കൂടി എടുത്തിട്ട് നമുക്ക് ഇവിടെ ചർച്ച വൈൻഡ് അപ്പ് ചെയ്താലോ. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. കേൾക്കുന്നുണ്ടോ?
9: ഹലോ,
2: നമസ്കാരം.
9: നമസ്കാരം,
2: ഷിബിൻ. സുഖായിരിക്കുന്നോ? പറയൂ, എവിടെയാണ് നാട്? എവിടെയാണ് ഷിബിൻ?
9: എന്റെ നാട് കോഴിക്കോടാണ്.
2: കോഴിക്കോട് അല്ലേ? ഓക്കെ. പറയൂ, കോഴിക്കോട് എന്നൊക്കെ പറയുമ്പോൾ നല്ല നൈറ്റ് ലൈഫ് ഒക്കെ ഉള്ള, ആണും പെണ്ണും വ്യത്യാസം ഇല്ലാതെ മനുഷ്യരൊക്കെ നല്ല രീതിയിൽ എപ്പോഴും സഞ്ചരിക്കുന്ന ഒരു നാടായിട്ടാണ് എനിക്ക് കോഴിക്കോട് തോന്നിയത്.
9: അതെ, കാര്യങ്ങളൊക്കെ അങ്ങനെയാണെങ്കിൽ ഇതിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇതിന്റെ കുറച്ചു ഇതേ കുട്ടി ഇതേ വണ്ടി 200 കിലോമീറ്റർ മേലെ സ്പീഡിൽ ഓടിക്കുന്ന ഒരു വീഡിയോ
2: ഇട്ടിട്ടുണ്ടായിരുന്നു.
9: അതിനെതിരെ ഒരു കേസെടുക്കുകയോ അതിനെതിരെ വേറെന്തെങ്കിലും, ഇപ്പൊ നോർമലി എന്തെങ്കിലും പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് നടത്തിയതിന്റെ പേരിൽ ആളെ പിടിച്ചിട്ട് ജയിലിനകത്ത് ഇടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ ഇതേപോലെ അവര് അത് ഓക്കെ, പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് ഓക്കെ, പക്ഷെ അതിനേക്കാൾ എത്രയോ ഹാർംഫുൾ ആണ് ഈ
2: ശരിക്കും ജീവൻ എടുക്കുന്ന സംഭവമല്ലേ ഇത്ര അമിത വേഗത എന്ന് പറഞ്ഞാൽ 200 മുകളിലൊക്കെ നമ്മുടെ കേരളത്തിലെ റോഡുകളിൽ പോവുക എന്ന് പറയുന്നത് എന്താ അസംഭവിയാണ്.
9: എത്ര പേരുടെ ജീവൻ എടുക്കാൻ ഒരു പര്യാപ്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ 200 മേലെ സ്പീഡ് പോകാന്നുള്ളത്.
2: ശരിക്കും ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ ആരുടെ ഭാഗത്താണ് ഏറ്റവും വലിയ തെറ്റ് സംഭവിച്ചത് ശിവന് തോന്നുന്നത്?
9: ഇതില് ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സിസ്റ്റം തന്നെയാണ്. ഇനി ഈ ഇത് ഓക്കെ, ഇത് അപ്ഫ്രണ്ട് ആയിട്ട് നമുക്ക് മുന്നിൽ കണ്ടിട്ടുണ്ട്, ഈ ഒരു 200 മേലെ പോകുന്ന വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന ആളെ കാണുമ്പോൾ അതിന് നമുക്ക് മുൻ കരുതൽ നടപടിയായിട്ട് നമുക്ക് എന്താ ആർക്കെ നടപടി എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു
2: ഈ ഒരു സ്പീഡിൽ മകൻ പോയിട്ടുണ്ടെന്നും ആ വീഡിയോ പോസ്റ്റ് ചെയ്തെന്നും മറ്റേ ആര് കണ്ടില്ലെങ്കിൽ ആ രക്ഷിതാക്കൾ കണ്ടിട്ടുണ്ടാവില്ലേ? അതെ. അപ്പൊ ഇന്നൊന്ന് ആലോചിച്ച് നോക്കി, ഈ സ്പീഡിനെയും നമ്മുടെ റോഡുകളിലുള്ള ഈ സംവിധാനത്തെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന രീതി നമ്മുടെ വീടുകളിൽ നിന്നാണ് വരുന്നത്.
9: നമ്മുടെ നാട്ടിലെ റോഡ് എന്ന് പറയുന്നത് മാക്സിമം ഒരു 100 ചില സ്ഥലങ്ങളിൽ മാത്രം, അത് പുതിയ ഹൈവേ വന്നപ്പോഴാണ്.
2: അതെ, 120 വരെ ആ സമയത്ത് നമുക്ക് റോഡിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോകുന്നത് വരെ ഓക്കെയാണ്.
9: പക്ഷെ ഇപ്പോഴുള്ള ഇത്രയും ചെറിയ പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് അത്രയും സ്പീഡ് എടുത്തിട്ട് പോവാന്ന് പറയുന്നത് അത് നമ്മുടെ നാട്ടിലെ റോഡില്.
2: യെസ്, അത് ശരിയല്ലെന്നാണ് ഷിബിൻ പറഞ്ഞത്. മുറിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ ഷിബിൻ. എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇന്നത്തെ ചർച്ച സാമൂഹിക പ്രസക്തിയുള്ള ഒരു വിഷയമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരോടും സന്തോഷം, സ്നേഹം.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: CMRL Exalogic. പിണറായി വിജയന് അനുകൂല നിലപാടുമായി സർക്കാർ കോടതിയിൽ. രാഹുൽഗാന്ധി ഭരണഘടനയെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വി ഡി സതീശൻ അതിഥി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിഎംആറിൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് അനുകൂല നിലപാടുമായി കേരള സർക്കാർ. കെ എം ഷാജഹാൻ വിശ്വാസ്യത ഇല്ലാത്ത ഹർജിക്കാരൻ. ഇ ഡി കണ്ടെത്തലുകൾ അപര്യാപ്തമായതുകൊണ്ടാണ് പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിട്ടതെന്നും സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു. അതേസമയം വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്യണമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിന് സ്റ്റേയില്ല. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ നൽകിയ അപ്പീൽ അനുമതി അപേക്ഷ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിധി പറയാൻ മാറ്റി. കോടതി ഉത്തരവില്ലെങ്കിലും സിഎംആറിൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ വിജിലൻസിന് കേസെടുക്കാമെന്ന ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്. ഗുരുതര കുറ്റമെങ്കിൽ FIR രജിസ്റ്റർ ചെയ്യാം. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ നൽകിയ അപ്പീൽ അനുമതി അപേക്ഷ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിധി പറയാൻ മാറ്റി. കോടതി ഉത്തരവില്ലെങ്കിലും സിഎംആറിൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ വിജിലൻസിന് കേസെടുക്കാം.

എന്നിവരെ ആദ്യം ചോദ്യം ചെയ്യും. ഇഡിയോട് വിവരങ്ങൾ ആവശ്യപ്പെട്ട് കത്ത് നൽകും. അഴിമതി ആരോപണ കേസിൽ പിണറായി വിജയനാണ് ഒന്നാം പ്രതി. ഹവാല കേസിൽ മുഹമ്മദ് റിയാസ് ഒന്നാം പ്രതി. രണ്ട് കേസുകളിലും വീണ ടിയാണ് രണ്ടാം പ്രതി. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയം. ആരോഗ്യമേഖലയിൽ വലിയ പ്രതിസന്ധികളൊന്നും ഇല്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മരുന്ന് ക്ഷാമത്തിൽ സ്വകാര്യ ആശുപത്രികളുമായി ഡീലുണ്ടോയെന്ന് പിണറായി വിജയന്റെ ചോദ്യം. മരുന്നക്ഷാമം അടിയന്തരമായി പരിഹരിക്കാൻ നടപടിയെടുത്തുവെന്ന് മന്ത്രി. ആരോഗ്യവകുപ്പിൽ പ്രശ്നങ്ങളില്ല, ഊതിവെറുപ്പിച്ച കാര്യങ്ങളാണ് പുറത്തുവരുന്നതെന്ന് മന്ത്രി. പ്രതിപക്ഷ വിമർശനങ്ങളിൽ ദേഷ്യപ്പെട്ട് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അധികാരം നഷ്ടപ്പെട്ട രോഗത്തിന് മാത്രമാണ് ചികിത്സ ഇല്ലാത്തതെന്ന് മന്ത്രി. മന്ത്രിയുടെ പരാമർശം സഭയിൽ ബഹളത്തിന് ഇടയാക്കി. ഒരു മന്ത്രി ചോദ്യത്തിന് ഇത്തരത്തിലാണോ മറുപടി പറയേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. നെടുമ്പാശ്ശേരിയിൽ മൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ മിനി കൂപ്പർ അപകടക്കേസിലെ മുഖ്യപ്രതി സുഹൈൽ സജീവിനെതിരെ കേസെടുത്ത് എക്സൈസ്. പ്രായപൂർത്തിയാകാതെ മദ്യം വാങ്ങി ഉപയോഗിച്ചുവെന്ന കുറ്റത്തിനാണ് എക്സൈസ് കേസ്. രണ്ടു വർഷം തടവും 5000 രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയത്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാനാണ് എക്സൈസിന്റെയും പോലീസിന്റെയും തീരുമാനം. നെടുമ്പാശ്ശേരി മിനി കൂപ്പർ ദുരന്തം അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമമെന്ന് അപകടത്തിൽ മരിച്ച ഗോപികയുടെ കുടുംബം. നീതി കിട്ടുമോ എന്ന് സംശയം. ഗോപികയെയും കുടുംബത്തെയും സമൂഹമാധ്യമങ്ങളിലൂടെ അപമാനിക്കാൻ ശ്രമം നടത്തുന്നുവെന്ന് മാതാപിതാക്കളും സഹോദരനും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാത്രികാലത്ത് പെൺകുട്ടികൾ എവിടെ പോയിരുന്നു എന്ന ചോദ്യം ഉന്നയിച്ച രാഷ്ട്രീയ നേതാക്കൾ മാന്യത കാട്ടണമെന്നും കുടുംബം. ഹിന്ദു ഐക്യവേദിയുടെ ശശികല ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് കുടുംബത്തിന്റെ പ്രതികരണം. PSC പരീക്ഷാക്രമക്കേടിൽ സർക്കാരിന് നടപടികളുമായി മുന്നോട്ടു പോകാമെന്ന് ഹൈക്കോടതി. PSC ഹർജി നൽകിയെന്ന് കരുതി സ്റ്റേ അനുവദിച്ചിട്ടില്ലെന്ന് കോടതി വ്യക്തമാക്കി. ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ മറുപടി നൽകാൻ PSC സാവകാശം തേടി. രണ്ട് ദിവസത്തിന് ശേഷം കേസ് വീണ്ടും പരിഗണിക്കും. പരിസ്ഥിതി ലോല മേഖലയിൽ നിന്ന് ശബരിമലയെ ഒഴിവാക്കണമെന്ന് കേരള സർക്കാർ കേന്ദ്രത്തോട് ശുപാർശ ചെയ്തു. സന്നിധാനവും പമ്പയും നിലയ്ക്കൽ പാർക്കിംഗ് ഗ്രൌണ്ടും ഒഴിവാക്കിയാണ് ഭൂപടത്തിൽ ESA പരിധി അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ശബരിമലയിൽ ബഫർ സോൺ നിയന്ത്രണത്തിൽ മാറ്റമുണ്ടാകില്ല. ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ കേരള മുഖ്യമന്ത്രി VD സതീശൻ അതിഥിയായെത്തും. ഷാർജ ബുക്ക് അതോറിറ്റിയാണ് വാർത്താസമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചത്. നവംബർ 4 മുതൽ 15 വരെയാണ് പുസ്തകമേള. ഇത്തവണ ഒമാനാണ് അതിഥി രാജ്യം. കേരളത്തിന് പുതിയ ഗവർണർ. ഓംപ്രകാശ് മാഥൂറിനെ കേരള ഗവർണറായി നിയമിച്ചു. നിലവിൽ സിക്കിം ഗവർണറാണ് അദ്ദേഹം. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ തമിഴ്നാട് ഗവർണറായും രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. BJPയുടെയും RSSന്റെയും മുതിർന്ന നേതാവാണ് ഓംപ്രകാശ് മാഥൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തരിൽ ഒരാൾ. മോദി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഗുജറാത്തിന്റെ ചുമതലയുള്ള BJP നേതാവായിരുന്നു OP മാഥൂർ. സുധ യാദവ് കർണാടക ഗവർണറാകും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരായ പ്രതിഷേധം. രാഹുൽഗാന്ധിയുടേത് ബാലിശമായ പെരുമാറ്റവും ഇരട്ടത്താപ്പുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഭരണഘടനയെ തകർക്കാനാണ് ശ്രമം. നരേന്ദ്രമോദി സർക്കാരിന് കീഴിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പൂർണ്ണ സ്വയംഭരണാധികാരമുണ്ടെന്നും പീയൂഷ് ഗോയൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയെ കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നത് സ്വന്തം മുൻകാല ചരിത്രം മറച്ചുവെച്ചാണെന്ന് കേന്ദ്രമന്ത്രി കുറ്റപ്പെടുത്തി. ജന്തർമന്ദറിൽ CJPയുടെ മിന്നൽ സമരം. ജന്തർമന്ദർ ഇനി സമരഭൂമിയല്ലെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്രം പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെയാണ് ജന്തർമന്ദർ പ്രതിഷേധയിടമായി വിട്ടുകിട്ടണമെന്ന ആവശ്യവുമായി CJP മിന്നൽ സമരം നടത്തിയത്. 3 CJP നേതാക്കൾ കസ്റ്റഡിയിൽ. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനെതിരെ വിവാദ പോസ്റ്റിട്ടതിന് പിന്നാലെ KPCC ഡിജിറ്റൽ മീഡിയ സെൽ പിരിച്ചുവിടാൻ തീരുമാനം. സംഭവം വിവാദമായ പശ്ചാത്തലത്തിൽ മീഡിയ സെൽ പുനഃസംഘടിപ്പിക്കുമെന്ന് KPCC നേതൃത്വം അറിയിച്ചു. നേതൃത്വത്തിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ജസ്റ്റിസ് സൂര്യകാന്തിനെതിരെ അത്തരമൊരു പോസ്റ്റ് വന്നതെന്നും നേതൃത്വം വ്യക്തമാക്കി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്ക് പകരം ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങണമെന്ന കോൺഗ്രസ് പാർട്ടി നിലപാടിനെ രൂക്ഷമായി വിമർശിച്ച് അസം മുഖ്യമന്ത്രിയും BJP നേതാവുമായ ഹിമന്ത ബിശ്വശർമ്മ. EVM വഴി അധികാരത്തിലെത്തിയ കോൺഗ്രസ് സർക്കാരുകൾ രാജിവെക്കുകയാണെങ്കിൽ ബാലറ്റ് പേപ്പർ രീതിയിലേക്ക് മാറാൻ താൻ തയ്യാറെന്ന് അദ്ദേഹം വെല്ലുവിളിച്ചു. കേരളം, കർണാടക, തെലങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ EVM ഉപയോഗിച്ച് നടന്ന തെരഞ്ഞെടുപ്പുകളിലൂടെയാണ് കോൺഗ്രസ് അധികാരത്തിൽ എത്തിയത്. ഇത്തരത്തിൽ അധികാരത്തിലെത്തിയ കോൺഗ്രസ് സർക്കാരുകൾ രാജിവെച്ച് ബാലറ്റ് പേപ്പറിലൂടെ വീണ്ടും ജനവിധി തേടാൻ തയ്യാറാണെങ്കിൽ ബാലറ്റ് വോട്ടിംഗിനെ പിന്തുണയ്ക്കുമെന്ന് ഹിമന്ത ബിശ്വശർമ്മ. ഇന്ത്യയുടെ വളർച്ചാനുമാനം ഉയർത്തി IMF. ശക്തമായ ആഭ്യന്തര ഡിമാൻഡും സേവന മേഖലയിലെ മുന്നേറ്റവും 7% വളർച്ച കൈവരിക്കാൻ സഹായിക്കുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. നടപ്പ് വർഷവും അടുത്ത വർഷവും ഇതേ വളർച്ച നിലനിർത്തുമെന്നാണ് വിലയിരുത്തൽ. റിയാദ് വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ ഹൂതികളും സൌദി അറേബ്യയും തമ്മിലുള്ള സംഘർഷം കനക്കുന്നു. ഇരുവിഭാഗവും ശക്തമായ ആക്രമണമാണ് നടത്തുന്നത്. റിയാദ് കിംഗ് ഖാലിദ് രാജ്യാന്തര വിമാനത്താവളം ഈ മാസം 17 വരെ അടച്ചിട്ടു. ഹൂതി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്. സൌദിയിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കി കൂടുതൽ വിമാന കമ്പനികൾ. റിയാദ് ജിദ്ദ ദമാം വിമാന സർവീസുകൾ റദ്ദാക്കി ഇത്തിഹാദ്.
ഗ്ലോബൽ വില്ലേജിന്റെ

0: 31-ാം സീസണോടനുബന്ധിച്ച് സന്ദർശകർക്കായി വിപുല യാത്രാ സൌകര്യങ്ങൾ പുനരാരംഭിച്ച് ദുബായ് ആർടിഎ ഗ്ലോബൽ വില്ലേജിലേക്ക് നേരിട്ടെത്തുന്ന 4 പ്രധാന ബസ് റൂട്ടുകൾ ആർടിഎ ഒരുക്കിയിട്ടുണ്ട്. അൽ റാഷിദ്യ ബസ് സ്റ്റേഷനിൽ നിന്ന് സർവീസ് നടത്തുന്ന റൂട്ട് 102, യൂണിയൻ ബസ് സ്റ്റേഷനിൽ നിന്നുള്ള റൂട്ട് 103, അൽ ഗുബൈബ ബസ് സ്റ്റേഷനിൽ നിന്നുള്ള റൂട്ട് 104, മോളോഫ് എമിറേറ്റ്സ് ബസ് സ്റ്റേഷനിൽ നിന്ന് റൂട്ട് 106 എന്നിവയാണ് സർവീസുകൾ. നാളെയാണ് ഗ്ലോബൽ വില്ലേജിന്റെ പുതിയ സീസൺ ആരംഭിക്കുക. അടുത്ത വർഷം മെയ് വരെ ഗ്ലോബൽ വില്ലേജ് സന്ദർശകരെ സ്വീകരിക്കും. വ്യാജ വിസ മൈഗ്രേഷൻ ഏജൻസികൾക്കെതിരെ മുന്നറിയിപ്പുമായി അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും ദുബായിലെ ഇന്ത്യൻ കൌൺസിലേറ്റും. സമൂഹമാധ്യമങ്ങളിലെ പരസ്യം മാത്രം കണ്ട് സ്വകാര്യ ഏജൻസികളെ അന്ധമായി വിശ്വസിക്കരുതെന്നും വിസ നൽകാനുള്ള അധികാരം അതത് രാജ്യത്തെ സർക്കാരുകൾക്ക് മാത്രമാണ് ഉള്ളത്, മറ്റുള്ളവർക്കതിന് അവകാശ അധികാരങ്ങളില്ല എന്നോർക്കണമെന്ന് അധികൃതർ ഓർമ്മിപ്പിക്കുന്നു.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: Very good evening. Station clock ഇപ്പോൾ സമയം 5:08.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
0: ഇവയുടെ പല ഭാഗങ്ങളിലും മഴ പെയ്യുന്നുണ്ട്. കനത്ത മഴയിൽ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. ദുബായിലെ ഇപ്പോഴത്തെ താപനില 34°C, അന്തരീക്ഷ ഈർപ്പം 45%.
2: Weather update.
1: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
2: You are listening

സച്ച് എ ബ്യൂട്ടിഫുൾ സോങ് അല്ലേ, ഭയങ്കര സുഖമുള്ള ഒരു പാട്ട്. ഇങ്ങനത്തെ സുഖമുള്ള കുറേ അധികം സോങ്സ് പലതരം. ഇത് സത്യനന്ദിക്കാട് ചിത്രത്തിലെ പാട്ടല്ലേ, ആണെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ ഭാഗ്യദേവതയിലെ പാട്ടല്ലേ ഈ പാട്ട്. ഇനി എനിക്ക് തെറ്റിപ്പോയതാണോ, ഞാൻ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്തിട്ട് കൺഫേം ചെയ്യാം കേട്ടോ. എൻ്റെ ഓർമ്മയിൽ ഇത് ഭാഗ്യദേവതയിലെ പാട്ടാണ്, സത്യനന്ദിക്കാടിൻ്റെ സിനിമയാണ്, ഇളയരാജ കമ്പോസ് ചെയ്ത പാട്ടാണ് എന്നാണ് തോന്നുന്നത്. ഇങ്ങനെ സോൾഫുള്ളായിട്ടുള്ള കുറേ അധികം പാട്ടുകൾ ആക്ച്വലി സത്യനന്ദിക്കാട് ചിത്രങ്ങളിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ മനസ്സിനക്കര ആവട്ടെ, സ്നേഹവീടാവട്ടെ, അങ്ങനെ സിനിമയിൽ അങ്ങനത്തെ ഒരു കാറ്റഗറി ഓഫ് സോങ്ങുകളുണ്ടല്ലോ. അച്ചുവിൻ്റെ അമ്മയിലെ ചില പാട്ടുകൾ, അതിൽ മെജോറിറ്റിയും കമ്പോസ് ചെയ്തിരിക്കുന്നത് ഇളയരാജയാണ്. പക്ഷെ അദ്ദേഹം ആ ഒരു മലയാളത്തിൻ്റെ തനത് ഫ്ലേവർ ഉൾക്കൊണ്ട് ചെയ്തിട്ടുള്ള പാട്ടുകളെല്ലാം ഇന്നും ആ ഓക്കെ വാട്ടെവർ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. വെരി ഗുഡ് ഈവനിങ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. ദിസ് ഇസ് ഹോം 92.2 FM. അങ്ങനെ ബാക്ക് ടു ഹോമിന് സമയമായിരിക്കുകയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 18 മിനിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇറ്റ്സ് ദ 13th of October 2026. ഒക്ടോബർ മാസത്തിന് നല്ല സ്പീഡ് ഉണ്ടെന്ന് തോന്നുന്നു. തുടങ്ങിയതും ആൻഡ് 10 ദിവസങ്ങളൊക്കെ പോയതും അറിയാനേ ഇല്ല. 2 ദിവസത്തിനപ്പുറത്തേക്ക് ഒക്ടോബർ 15 ഒരു ഗംഭീര സിനിമ റിലീസ് ആവുന്നുണ്ട്, അറിയാലോ, ജയിലർ 2. യെസ്, എൻറ്റയർ ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രി ആകാംക്ഷയോട് ഉറ്റുനോക്കുന്നൊരു ചിത്രം. കാരണം പല ഇൻഡസ്ട്രീസിൽ നിന്നുള്ള, മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, അങ്ങനെ ഇന്ത്യയിലെ പ്രമുഖ ഇൻഡസ്ട്രീസിൽ നിന്നുള്ള എല്ലാ വലിയ താരങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഗംഭീര, എന്താ പറയുന്നത്, ഒരു നിറ കാഴ്ച തന്നെയാണ് നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും ഒരു പാട്ടൊക്കെ കേട്ട് വരുന്ന സമയത്ത് അതിനുള്ള ടിക്കറ്റ്സ് ഞാൻ തരുന്നുണ്ട്. ബൈ ദ വേ, ദുബായിൽ പലയിടങ്ങളിലും ദുബായിലേക്ക് മഴ വ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ടുകളാണ് NCM ഭാഗത്തു നിന്നും കാലാവസ്ഥയെക്കുറിച്ചിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇടിമിന്നലിനും പൊടിക്കാറ്റിനും ഒക്കെ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ ആഴ്ച UAE ഉൾപ്രദേശങ്ങളിലേക്ക് കൂടി വലിയ രീതിയിൽ മഴമേഘങ്ങൾ നീങ്ങുന്നത് കൊണ്ട് തന്നെ പലയിടങ്ങളിലും അത്യാവശ്യം നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതലായിട്ടുള്ള മഴ കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. UAE തന്നെ പല ഭാഗങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയും കാറ്റും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് വരും ദിവസങ്ങളിൽ അത് കുറച്ചുകൂടി, പ്രത്യേകിച്ചും ഇന്നലെയൊക്കെ ആണെങ്കിൽ ഷാർജ എമിറേറ്റിൻ്റെ പല ഭാഗങ്ങളിൽ, മലയോര മേഖലകളിലൊക്കെയാണ് കൂടുതലായിട്ട് മഴ കിട്ടിയത് എന്നുണ്ടെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ ഇന്നും നാളെയും മറ്റന്നാളും ഈ ഒരു വീക്കെൻഡ് വരെ കംപ്ലീറ്റ്ലി ദുബായ് ഉൾപ്പെടെയുള്ള എമിറേറ്റുകളുടെ പ്രധാനപ്പെട്ട മറ്റ് ഭാഗങ്ങളിലേക്ക് കൂടി മഴ വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് അറബിക്കടലിലെ ന്യൂനമർദ്ദം അതുതന്നെയാണ് മഴയ്ക്ക് കാരണം കേട്ടോ. എന്തായാലും വരും ദിവസങ്ങളിലേക്ക് കുറച്ചുകൂടി എക്സാക്ട് ആയിട്ടുള്ള ഒരു പിക്ചർ, അല്ലെങ്കിൽ കുറച്ചുകൂടി എക്സാക്ട് ആയിട്ടുള്ള ഒരു ഏരിയ വൈസുള്ള ചിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ എനിക്ക് തോന്നുന്നു വൈകുന്നേരം ആകുമ്പോഴത്തേക്കും NCM ഭാഗത്തുനിന്ന് കിട്ടുമെന്ന്. അതിനുശേഷം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ. ഇപ്പോൾ മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഫ്കോഴ്സ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മലയാളികളായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഏറ്റവും വലിയ നൊസ്റ്റാൾജികളിൽ ഒന്ന് തന്നെയാണ് മഴ. മഴ നമ്മുടെ എന്താ ചുറ്റുമുള്ള ഭൂമിയെ മാത്രമല്ല, നമ്മുടെ മനസ്സിനെ കൂടി കുളിർപ്പിക്കാനുള്ള ഒരു വലിയ തെറാപ്പി തന്നെയാണ് മഴ. പക്ഷേ നമ്മൾ വെറുതെ പ്രതീക്ഷിച്ചിരുന്നിട്ട് ആശ എന്നിട്ട് പറ്റിച്ചു എന്ന് വേണ്ട. അതുകൊണ്ട് ഒരു ക്ലിയർ പിക്ചർ എന്തായാലും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കിട്ടും. ഏതൊക്കെ ഏരിയാസിൽ നമുക്കിപ്പോൾ ഈ സിറ്റി സൈഡിലേക്കൊക്കെ ജീവിക്കുന്നവർക്ക് മഴ പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. ഇപ്പോൾ ഒരു ട്രെൻഡിങ് ട്രാക്കായിട്ട് ഓടി തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങൾക്കായി കരുതി വെച്ചിട്ടുണ്ടായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ട സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ ജയിലർ 2 വേണ്ടിയിട്ടുള്ള ടിക്കറ്റ്സ്. Trending song of the hour. Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: ஒரு ஆபீஸ்ல முன்ன எந்த கூட ஒரு ஜனம் இல்ல.
3: അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റെടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം എസ് യു വിസ് വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടേം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
4: ഏറ്റവും
0: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 050-000-2918.

0: 2026 മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ഇന്ത്യൻ സിനിമ. സാക്ഷാൽ സൂപ്പർ സ്റ്റാർ രജനീകാന്ത്, മലയാളത്തിന്റെ ലാലേട്ടൻ, കന്നഡയിൽ നിന്നും ശിവരാജ് കുമാർ, ഹിന്ദിയിൽ നിന്നും ഹൃതിക് റോഷൻ ആൻഡ് മിഥുൻ ചക്രവർത്തി, വിദ്യാബാലൻ, പിന്നെ മലയാളത്തിൽ നിന്നും സുരാജ് വെഞ്ഞാറമൂട് തുടങ്ങി വലിയൊരു താരതിര, പിന്നെയുണ്ട് സ്റ്റാർസ്. ആക്ച്വലി വിജയ് സേതുപതി ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഏറെക്കുറെ കൺഫേം ആയിട്ടുണ്ട്. അങ്ങനെ താരനിമിഡമായിട്ടുള്ള ഓരോ ചിത്രം കാത്തിരിക്കുകയാണ് ജയിലർ 2 ആ ഒരു സ്ക്രീനിൽ കാണുന്നതിന് വേണ്ടിയിട്ട്. ഒരു നെൽസൺ സംഭവം, ശരിക്കും ജയിലർ ഫസ്റ്റ് കാണുന്ന സമയത്ത് നമുക്ക് കിട്ടിയൊരു അഡ്രിനാലിൻ റഷ് ഉണ്ടല്ലോ, ഓരോ 5 മിനിറ്റിലും ശരിക്കും നമുക്ക് ഗൂസ്ബംസ് വരുന്ന എന്തെങ്കിലുമൊക്കെ മൊമെന്റ്സ് ആ സിനിമ ഇങ്ങനെ തന്നുകൊണ്ടേ ഇരുന്നിട്ടുണ്ട്. ആ സെയിം വൈബ് തന്നെയായിരിക്കും ജയിലറിന്റെ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കാണണ്ടേ, ഇനി 2 ദിവസം മാത്രമേ ഉള്ളൂ. ഒക്ടോബർ 15 റിലീസിൻ്റെന്ന് വൈകുന്നേരത്തെ തന്നെ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഈ സിനിമ കാണുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഉള്ള ചോദ്യത്തിലേക്കാണ് ഞാൻ പോകാൻ വേണ്ടി പോകുന്നത്. ടിക്കറ്റ് സ്വന്തമാക്കാം, കപ്പിൾ ഇൻവൈറ്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ചോദ്യം ഇന്ന് ക്വൈറ്റ് ഈസിയർ ആക്കിയിട്ടുണ്ട് കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. അതായത്, മലയാളത്തിൽ വളരെ ഹിറ്റായി മാറിയ ഒരു സിനിമയുടെ തമിഴ് റീമേക്കിൽ നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് പറയുന്ന ഒരു ഡയലോഗ് ഞാനിപ്പോൾ കേൾപ്പിക്കും. ഇത് ഏത് മലയാള സിനിമയുടെ റീമേക്ക് ആണെന്നുള്ളതാണ് ഗസ് ചെയ്യേണ്ടത്. ഇത് ഏത് സിനിമയാണെന്നുള്ളതല്ല, ഞാൻ കേൾപ്പിക്കുന്ന ആ ഒരു ബൈറ്റ് ഒരു തമിഴ് സിനിമയിലെ ബൈറ്റ് ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അത് ഏത് സിനിമയാണെന്നുള്ളതല്ല, അതിൽ രജനീകാന്ത് പറയുന്ന ഡയലോഗ് കേട്ടിട്ട് ഇത് ഏത് മലയാള സിനിമയുടെ റീമേക്ക് ആണ് എന്നുള്ളതാണ് നിങ്ങൾ പറയേണ്ടത്. ആ മലയാള ചിത്രമാണ് ഉത്തരമായി നിങ്ങൾ അയക്കേണ്ടത്. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് HT ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര്. അപ്പം നമുക്ക് നേരെ ആ ഒരു വോയിസ് ബൈറ്റ് അല്ല, ആ ഒരു സീൻ നമുക്കൊന്ന് കേട്ടു നോക്കാം. അയ്യോ പാളിപ്പോയി. ആ
1: ഒരു മനുഷ്യനുടിയ വാഴ്ക്കയിലോ അവ വാഴ്വില ഉയരത്തിക്ക് ഉന്തുകോല ഒരു മനുഷ്യൻ ഇരുപ്പാ. എനക്കും അപ്ടി ഒരു നൻപൻ ഇരുന്താ, സിവപ്പ് കടുക്കൻ പോട്ട എൻ ആറുയിർ നൻപൻ. എതുമേ ഇല്ലാതെ എന്ത അശോകനെ ഏതാവത് ആക്കിയെ തീരുവനു കങ്കണ കെട്ടിക്കിട്ട് ഇന്നിക്ക് നാ ഇന്ന നിലമക്ക് വരതുക്ക് കാരണമായിരുന്ന എൻ തോളൻ ബാലകൃഷ്ണൻ. എൻ ഉയിരുക്കും ഉയരാന ബാലു.
0: അയ്യോടാ, ഒന്നുമല്ലാതിരുന്ന ഈ അശോകനെ അശോക് രാജാക്കി മാറ്റിയ കാതിൽ ചുവന്ന കടുക്കനിട്ട ആ കൂട്ടുകാരനെ കുറിച്ചിട്ട് രജനീകാന്ത് പറയുന്ന ഈ ഒരു ക്ലിപ്സ്, ഇത് ആക്ച്വലി അദ്ദേഹത്തിന്റെ വളരെ ഹിറ്റായി മാറിയ കുസേലൻ എന്ന സിനിമയിൽ നിന്നുള്ള ബൈറ്റാണ്. പക്ഷെ അത് ഏത് മലയാള സിനിമയുടെ റീമേക്ക് ആണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഉത്തരങ്ങൾ മനസ്സിലായവർ പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ച ഉത്തരങ്ങളേക്കെ ഫോർമാറ്റ് HT ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു. 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്, ബ്രോട്ട് യു ബൈ ഉമ്മൽ കോയിൻ ഫ്രീ ട്രേഡ് സോൺ. മോർ ദാൻ എ ബിസിനസ് ലൈസൻസ്, എ കംപ്ലീറ്റ് ബിസിനസ് എക്കോസിസ്റ്റം ടു സ്റ്റാർട്ട്, ഓപ്പറേറ്റ് ആൻഡ് സ്കെയിൽ ഇൻ ദ UAE.

0: 922 Madras Mail. Tamil Hit of the Hour was brought to you by Umulcoin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses, and industrial land with corporate tax benefits. Visit uaqftz.com. Traffic update.
1: Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: All right, let's have a look on to the roads. പ്രധാനമായിട്ട് ഒരു ആക്സിഡന്റ് അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടുണ്ട്. അതായത് അൽഖേൽ റോഡിൽ ഓൾമോസ്റ്റ് അൽഖേൽ അൽകോസ് ഇൻഡസ്ട്രിയൽ ഏരിയ ഫോർത്ത് ഭാഗത്തായിട്ട്, അതായത് ദുബായ് ഹിൽ സെൻട്രൽ പാർക്കിന്റെ അടുത്തുനിന്നും അല്ലെങ്കിൽ ദുബായ് ഹിൽ എസ്റ്റേറ്റിന്റെ ഭാഗത്ത് നിന്നൊക്കെ എക്സിറ്റ് എടുത്ത് വരുന്നവർ അൽഖേൽ റോഡ് എടുക്കുന്ന ആ ഒരു ഏരിയയിലായിട്ട് ഒരു ആക്സിഡന്റ് നടന്നിട്ട് ഒരു സ്ട്രെച്ചിലേക്ക്, മറാബി സ്ട്രീറ്റുമായിട്ടുള്ള ഇന്റർ കണക്ഷൻ ഭാഗം മുതൽ കുറച്ച് എക്സ്റ്റൻഷനിലേക്ക് ഒരു നീണ്ട ട്രാഫിക് കണ്ടീഷൻ നമുക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അൽഖേൽ റോഡ് എടുക്കുന്നവർ കുറച്ചധികം ഡിലേ ആ ഒരു റോഡിൽ നേരിടേണ്ടി വന്നേക്കാട്ടോ. ആൻഡ് പിന്നെ അൽഖേൽ റോഡ് എൻ്റെ സ്ട്രെച്ചിലേക്ക് ഒരു മോഡറേറ്റ് ട്രാഫിക് സിറ്റുവേഷൻ മാത്രമേ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഷേഖ് സായദ് റോഡിലും ഇന്നൊരു മോഡറേ ട്രാഫിക് സിറ്റുവേഷൻ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. മെയ്താൻ സ്ട്രീറ്റിൽ നിന്നും അൽഖേൽ റോഡിലേക്ക് കണക്ട് ചെയ്ത് കയറുന്നിടത്തായിട്ട് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. ആൻഡ് സോ ദാറ്റ് ആ ഒരു ഏരിയയിലും കുറച്ചധികം കണ്ടീഷൻസ്, പക്ഷേ കുറച്ചധികം സമയമായി, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 25 മിനിറ്റിന് മേളിലായി ഇവിടെ ഒരു അവിടുത്തെ ആ ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ട്. സോ എനിക്ക് തോന്നുന്നു കുറച്ചധികം കണ്ടീഷൻസൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആയി തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ മാപ്പിൽ അപ്ഡേറ്റഡ് ആവാൻ വേണ്ടി കാലതാമസം എടുക്കുന്നതായിരിക്കാം. ആൻഡ് റാസൽഖോറോഡ് സാമാന്യം ഭേദപ്പെട്ട നിലയിൽ തന്നെയാണ് ഉള്ളത്. ദുബായ് ക്രീക്ക് ഭാഗത്തായിട്ട് കുറച്ചധികം ട്രാഫിക് കണ്ടീഷൻസ് ഓൾമോസ്റ്റ് ആ ഒരു മില്ലേനിയം സെൻട്രൽ ഡൗൺ ടൗൺ ഒക്കെ വരുന്ന ഭാഗത്തായിട്ട് അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ആ ഒരു ഫിനാൻഷ്യൽ സെൻറ്റർ സ്ട്രീറ്റിൽ നിന്നും ക്രീക്കിലേക്ക് കണക്ട് ചെയ്ത് കയറുന്നിടത്തായിട്ട് നല്ലൊരു ഹെവിലി പാക്ഡ് സിറ്റുവേഷൻ അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഷേഖ് സായദ് റോഡിൽ അൽവാസൽ ഭാഗത്തായിട്ട് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് ആ ഒരു ഏരിയയിൽ കുറച്ചധികം ദൂരത്തേക്ക് ഒരു ഹെവിലി പാക്ഡ് സിറ്റുവേഷൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദുബായ് ഷാർജ റോഡ്സിലും പീക്ക് ട്രാഫിക് സിറ്റുവേഷൻ ആണ് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ആൻഡ് കമ്പാരിറ്റീവ്ലി സാധാരണ ദിവസങ്ങളെ അപേക്ഷിച്ച് വെഹിക്കിൾ കൗണ്ട് ഭയങ്കര കുറവാന്ന് തോന്നുന്നു എൻ്റെ റോഡ്സിൽ കേട്ടോ. കാരണം പല റോഡുകളും സബ് റോഡ്സൊക്കെ തന്നെ ആണെങ്കിലും കുറച്ചധികം ക്ലിയർ ആയിട്ട് തന്നെയാണ് നമുക്കിപ്പോൾ ഈ ഒരു സമയത്ത് അനുഭവപ്പെടുന്നത്. ചിലപ്പോൾ മഴക്കോളൊക്കെ കണ്ടിട്ട്, മഴക്കൂരാപ്പെന്ന് പറയുമല്ലോ, മഴയുടേതായിട്ടുള്ള ആ ഒരു കാർമേഖലങ്ങളൊക്കെ മൂടിയ അവസ്ഥ, അത് കണ്ടിട്ട് എല്ലാവരും നേരത്തെ വീട്ടിൽ പോയി കയറിയതെന്ന്
1: തോന്നുന്നു. ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. എ ബി സി കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ എ ബി സി കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ വൺ എൻ ജി സി സി ടി എൻ സി അപ്ലൈ.
3: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
0: കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മഞ്ചാറമൂട്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: നമ്മൾ ദിവസവും കണ്ണാടിയിൽ നോക്കും, മുടി ശരിയാണോ, ഡ്രസ് ശരിയാണോ അല്ലേ. പക്ഷേ സ്വന്തം ബ്രസ്റ്റ് ഹെൽത്തിനെ കുറിച്ച് അവസാനമായിട്ട് എപ്പോഴാ ശ്രദ്ധിച്ചേ? നീ എന്താ ഉദ്ദേശിച്ചത്? ബ്രസ്റ്റിലെ പുതിയ ലംപ്, സ്വെല്ലിംഗ്, ഷേപ്പ് അല്ലെങ്കിൽ സ്കിന്നിലുള്ള അൺയൂഷ്വൽ ചേഞ്ച്, അതും അല്ലെങ്കിൽ അബ്നോർമൽ ഡിസ്ചാർജ്, ഇതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് അവഗണിക്കാതെ ഡോക്ടറിനോട് സംസാരിക്കണം. ശരിയാ, നമ്മളും നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് ശ്രദ്ധിക്കണം.
0: ഈ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്തിൽ രോഗലക്ഷണങ്ങൾ തിരിച്ചറിയൂ, എന്തെങ്കിലും അസാധാരണ മാറ്റങ്ങൾ കണ്ടാൽ കൃത്യസമയത്ത് ഡോക്ടറുടെ ഉപദേശം തേടൂ. എം വി ആർ ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, അൽഗറൂദ്, ദുബായ്. കോൾ 0508609611.
4: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
5: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടല്ലോ.
4: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജീൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 ജി സി സിയിൽ റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
0: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
6: ചേട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്ക്.
7: ഇവന്മാരൊക്കെ ഗൂഗിളിലുണ്ടോ?

എവർഗ്രീൻ പാട്ടുകളൊക്കെ കേൾക്കാം. അതിന് മുൻപേ കുറച്ച് വിശേഷം പറഞ്ഞിട്ട് പോകാം. എവർഗ്രീൻ പാട്ടിൽ ആക്ച്വലി നമ്മളിന്ന് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള റീസെന്റ് ആയിട്ടുള്ള, ഇതൊരു എവർഗ്രീൻ പാട്ടെന്ന് പറയാൻ വേണ്ടി പറ്റില്ല, ഇതൊരു ട്രെൻഡിങ് ട്രാക്ക് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളൊരു പാട്ടാണ് നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷേ അതിന് മുൻപായിട്ട് ഒരു കാര്യം പറയട്ടെ. അതായത് നമ്മൾ പലപ്പോഴും പല കഴിവുകളും നമുക്കില്ല എന്ന് കരുതിയിട്ട് ആശങ്കപ്പെടുന്നവരോ അല്ലെങ്കിൽ ദുഃഖിക്കുന്നവരോ ഒക്കെ ആയിരിക്കും. നമുക്ക് വളരെ സിമ്പിളെന്ന് തോന്നുന്ന വളരെ ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും, പക്ഷേ നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യം ഈ പറയുന്ന പോലെ വളരെ ബേസിക് ആയിട്ടുള്ള വളരെ സിമ്പിളെന്ന് നമ്മൾ കരുതുന്ന പല കാര്യങ്ങളും ചെയ്യാനറിയാത്ത ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ്. ലോക ജനസംഖ്യയുടെ ഏതാണ്ട് 800 കോടിയോളം വരുന്ന ലോക ജനസംഖ്യയിൽ 33% ആളുകൾക്കും എങ്ങനെയാണ് ഒരു ഷർട്ട് തേക്കേണ്ടത്, ഒരു ഷർട്ട് അയൺ ചെയ്യേണ്ടത് എന്നുള്ളത് അറിയില്ല എന്നുള്ളതാണ് ഫാക്റ്റ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 800 കോടിയുടെ 33% എന്ന് പറയുമ്പോൾ ഏറെക്കുറെ 1/3 എന്ന് നമുക്ക് പറയാം. ഏതാണ്ട് 300 കോടിയോളം പേർക്ക് ലോകത്തിൽ ഒരു ഷർട്ട് തേക്കാൻ അറിയാത്ത മനുഷ്യരുണ്ടത്രേ. ആൻഡ് നമ്മൾ ഈ സിങ്കൊക്കെ ബ്ലോക്ക് ആവുമല്ലോ, ആ ഒരു സമയത്ത് സിങ്ക് എങ്ങനെ ക്ലിയർ ചെയ്യണമെന്ന് അറിയാത്ത, അതായത് വാട്ടർ സിങ്ക് എങ്ങനെ ക്ലിയർ ചെയ്യണമെന്ന് അറിയാത്തവരാണ് 47% ആളുകളെന്നാണ് പറയുന്നത് കേട്ടോ. പാചക വീഡിയോ നോക്കാതെ നമ്മളിപ്പോൾ യൂട്യൂബിലേക്ക് തന്നെ എത്രയോ അധികം മലയാളി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണുള്ളത്, പലതരത്തിലുള്ള റെസിപ്പി വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാചക വീഡിയോ നോക്കാതെ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാത്ത 38% ആളുകൾ, അതായത് 800 കോടിയുടെ 38% എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 300-350 കോടിയോളം വരും. ഈ 350 കോടി ആളുകൾക്കും പാചക വീഡിയോ കാണാതെ ഇപ്പോഴും ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി അറിയില്ല. പിന്നൊരു വലിയ കാര്യം, അതായത് ഒരു ഷെൽഫ് നമുക്ക് വാങ്ങുന്ന ഏതെങ്കിലുമൊക്കെ ഫർണിച്ചേഴ്സ് അസംബിൾ ചെയ്യണം എന്ന് ചെയ്യാൻ അറിയാത്തവരാണ്, ഒരു വീട്ടിലേക്ക് വാങ്ങുന്ന ബേസിക് ആയിട്ടുള്ള ഫർണിച്ചേഴ്സ് അസംബിൾ ചെയ്യാൻ അറിയാത്തവരാണ് ലോകത്തെ 59% ആളുകളും എന്നാണ് പറയുന്നത് കേട്ടോ. ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മൾ പെട്ടിയൊക്കെ പൊട്ടിച്ച് ബാക്കി സെറ്റപ്പുകൾ ചെയ്യുമല്ലോ, ഈ ഇനിഷ്യൽ സെറ്റപ്പുകൾ ചെയ്ത് ഈ ഫോൺ ഓൺ ചെയ്യാൻ അറിയാത്തവരാണ് ഇന്ന് ലോകത്ത് ജീവിക്കുന്ന 39% ആളുകളും. ആൻഡ് ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് സ്വന്തമായിട്ട് തുടങ്ങാൻ അറിയാത്തവരാണ് ലോകത്ത് ജീവിക്കുന്ന 41% ആളുകളും എന്നാണ് പറയുന്നത്. ഒരു പ്ലഗിലേക്ക് വയറ് ഘടിപ്പിക്കാൻ അറിയാത്തവരാണ് ഏതാണ്ട് 400 കോടിയിലധികം മനുഷ്യർ ലോകത്തുള്ളത്. 52% ആളുകൾക്കും അതെങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ഈ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മളൊക്കെ വലിയ സംഭവങ്ങളാണെന്ന്. കാരണം ഇതിൽ തന്നെ മെജോറിറ്റി ഓഫ് കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. മിനിമം ഒരു ഷട്ടെങ്കിലും തേക്കാൻ അറിയായിരിക്കും, മിനിമം ഒരു 1-2 കറി, അതായത് ഏതെങ്കിലും ഒരു മരുഭൂമിയിൽ കൊണ്ടിട്ടാൽ പോലും നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടുന്ന ബേസിക് ഭക്ഷണം ഉണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും, ബീങ് പ്രവാസികൾ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഒരു പ്ലഗ് ഘടിപ്പിക്കാൻ അറിയാം, ആൻഡ് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ആക്ച്വലി വലിയ സംഭവങ്ങളാണ്. നമ്മളെക്കാൾ കഷ്ടതയിലുള്ള ഒരുപാട് മനുഷ്യർ, അതായത് കഴിവിൻ്റെ കാര്യത്തിൽ സ്കില്ലുകളുടെ കാര്യത്തിൽ ലോകത്തുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോ. എനിവേ, എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ എവർഗ്രീൻ ട്രാക്കിൽ ഇപ്പോൾ കുറച്ച് ആശ്വാസം നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നില്ലേ? അത്രേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ആശ്വാസം കിട്ടും. നമ്മളൊക്കെ പൊളിയാണ്, കിടുവാണ്, സൂപ്പറാണ് എന്നുള്ളൊരു ധാരണ നമ്മുടെ മനസ്സിൽ കയറും. എന്ന് കരുതിയാലും അഹങ്കരിക്കരുത് കേട്ടോ. വാട്ട് എവർ, എനിവേ, എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എവർഗ്രീൻ ട്രാക്ക് തന്നെ നമുക്ക് കേൾക്കാം. ഇത് കേൾക്കുന്ന സമയത്ത് മനസ്സിലെ കോടിയെത്തും ജസ്റ്റിൻ ചേട്ടനും ആഷ്ലിയും.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഗ്യാനേഷ് കുമാറിനെതിരെ വിജയം കാണും വരെ പോരാട്ടം, പ്രതിഷേധവുമായി മുന്നോട്ടെന്ന് ഇന്ത്യ സഖ്യം. രാഹുൽ ഗാന്ധി ഭരണഘടനയെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സിഎംആർഎൽ എക്സാലോജിക് പിണറായി വിജയന് അനുകൂല നിലപാടുമായി സർക്കാർ കോടതിയിൽ. സിഎംആർഎൽ എക്സാലോജിക് കേസ് ഒരു തെളിവുമില്ല, ബിജെപിയുടെ താൽപര്യങ്ങൾ നടപ്പിലാകുന്ന സ്ഥിതിയെന്ന് സിപിഎം. കേരള സർക്കാർ രാജിവെച്ചാൽ താനും രാജിവെക്കാം, അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വി ഡി സതീശൻ അതിഥി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിഎംആറിൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് അനുകൂല നിലപാടുമായി കേരള സർക്കാർ. കെ എം ഷാജഹാൻ വിശ്വാസ്യത ഇല്ലാത്ത ഹർജിക്കാരൻ. ഇ ഡി കണ്ടെത്തലുകൾ അപര്യാപ്തമായതുകൊണ്ടാണ് പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിട്ടതെന്നും സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു. അതേസമയം വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്യണമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിന് സ്റ്റേയില്ല. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ നൽകിയ അപ്പീൽ അനുമതി അപേക്ഷ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിധി പറയാൻ മാറ്റി. കോടതി ഉത്തരവില്ലെങ്കിലും സിഎംആറിൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ വിജിലൻസിന് കേസെടുക്കാമെന്ന ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്. ഗുരുതര കുറ്റമെങ്കിൽ FIR രജിസ്റ്റർ ചെയ്യാമെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവിനെ എതിർക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ നൽകിയ അപ്പീൽ അനുമതി അപേക്ഷ പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം. സിഎംആറിൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട വിജിലൻസ് കേസുകൾ അന്വേഷിക്കാൻ രണ്ട് സംഘങ്ങൾ. കൈക്കൂലിക്കേസം കേൾക്കാനാകില്ലെന്നും കോടതി. പിണറായി വിജയൻ ഉൾപ്പെടെ നൽകിയ അനുമതി പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം. സിഎംആർ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട വിജിലൻസ് കേസുകൾ രണ്ട് സംഘങ്ങൾ.

ണമായിരുന്നുവെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ഇന്ന് കോടതി തന്നെ അത് ചൂണ്ടിക്കാട്ടി. ഇത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കും. ഒരു തെളിവുമില്ലാതെയാണ് കേസെടുത്തിരിക്കുന്നത്. കേസിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് എം വി ഗോവിന്ദൻ. കേന്ദ്ര ഏജൻസികൾ കേസെടുക്കണമെന്ന് നിർദ്ദേശിച്ചപ്പോൾ തമിഴ്നാടും പഞ്ചാബും നിരാകരിച്ചു. കേരളത്തിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ തീരുമാനിക്കുകയാണ് ചെയ്തതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ബിജെപിയുടെ താൽപര്യങ്ങൾ നടപ്പിലാകുന്ന സ്ഥിതി വരുമെന്ന് എം വി ഗോവിന്ദൻ. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയം. ആരോഗ്യമേഖലയിൽ വലിയ പ്രതിസന്ധികളൊന്നുമില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മരുന്ന് ക്ഷാമത്തിൽ സ്വകാര്യ ആശുപത്രികളുമായി ഡീലുണ്ടോ എന്ന് പിണറായി വിജയന്റെ ചോദ്യം. മരുന്ന് ക്ഷാമം അടിയന്തരമായി പരിഹരിക്കാൻ നടപടിയെടുത്തുവെന്ന് മന്ത്രി. ആരോഗ്യവകുപ്പിൽ പ്രശ്നങ്ങളില്ല, ഊതിവിറപ്പിച്ച കാര്യങ്ങളാണ് പുറത്തുവരുന്നതെന്ന് മന്ത്രി. പ്രതിപക്ഷ വിമർശനങ്ങളിൽ ദേഷ്യപ്പെട്ട് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അധികാരം നഷ്ടപ്പെട്ട രോഗത്തിന് മാത്രമാണ് ചികിത്സ ഇല്ലാത്തതെന്ന് മന്ത്രി. മന്ത്രിയുടെ പരാമർശം സഭയിൽ ബഹളത്തിന് ഇടയാക്കി. ഒരു മന്ത്രി ചോദ്യത്തിന് ഇത്തരത്തിലാണോ മറുപടി പറയേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ രാജിവെയ്ക്കുന്നതുവരെ സമരവുമായി മുന്നോട്ടെന്ന് ഇന്ത്യാ സഖ്യം. ജനാധിപത്യം സംരക്ഷിക്കാൻ ഒറ്റക്കെട്ടെന്നും നേതാക്കൾ. തുടർ സമരങ്ങൾ ചർച്ച ചെയ്യാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി ഒരുക്കിയ ചായ സൽക്കാരത്തിന് ശേഷമാണ് നേതാക്കളുടെ പ്രഖ്യാപനം. കഴിഞ്ഞ ദിവസം നടന്നത് ഐതിഹാസിക സമരമാണെന്നും വോട്ട് ചോരി തുറന്നു കാട്ടാൻ എല്ലാവരും ഒറ്റക്കെട്ടെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. ബിജെപി രാജ്യത്തെ ഒറ്റുകയാണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി പറഞ്ഞു. ജന്തർ മന്ദിറിൽ സമരം പാടില്ലെന്ന ഉത്തരവ് അംഗീകരിക്കില്ലെന്നും രാഹുൽ. ഭരണഘടനയെ ഇല്ലാതാക്കി രക്ഷപ്പെടാമെന്ന് കരുതേണ്ടെന്ന് മോദിയും ഷായും ജ്ഞാനേഷും മനസ്സിലാക്കണമെന്ന് രാഹുൽഗാന്ധി. ജനാധിപത്യം സംരക്ഷിക്കാൻ എന്തും നൽകുമെന്നും ജ്ഞാനേഷ് കുമാർ പാവയെപ്പോലെ പണിയെടുക്കുന്നുവെന്നും ആർജെഡി നേതാവ് തേജസ്വി യാദവ്. ജന്തർ മന്ദിറിനെ പ്രതിഷേധ വേദിയിൽ നിന്ന് ഒഴിവാക്കിയതിനെ ശക്തമായി അപലപിക്കുന്നുവെന്ന് സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജ. പ്രതിഷേധിക്കാനുള്ള അവകാശം ഭരണഘടന നൽകുന്നതാണെന്ന് ടിഎംസി നേതാവ് സുപ്രിയ സുലെ. ജനാധിപത്യത്തിനായുള്ള പോരാട്ടമാണിപ്പോൾ നടക്കുന്നതെന്ന് സുപ്രീംകോടതി അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ. വോട്ടുകൊള്ളക്കാർ ഇപ്പോൾ ജന്തർ മന്ദിർ മോഷ്ടിച്ചെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരായ പ്രതിഷേധം രാഹുൽഗാന്ധിയുടേത് ബാലിശമായ പെരുമാറ്റവും ഇരട്ടത്താപ്പുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഭരണഘടനയെ തകർക്കാനാണ് ശ്രമം. നരേന്ദ്രമോദി സർക്കാരിന് കീഴിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പൂർണ്ണ സ്വയംഭരണാധികാരമുണ്ടെന്നും പീയൂഷ് ഗോയൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയെ കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നത് സ്വന്തം മുൻകാല ചരിത്രം മറച്ചുവെച്ചാണെന്ന് കേന്ദ്രമന്ത്രി കുറ്റപ്പെടുത്തി. ജന്തർ മന്ദിറിൽ സിജെപിയുടെ മിന്നൽ സമരം. ജന്തർ മന്ദിർ ഇനി സമരഭൂമിയല്ലെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്രം പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെയാണ് ജന്തർ മന്ദിർ പ്രതിഷേധയിടമായി വിട്ടുകിട്ടണമെന്ന ആവശ്യവുമായി സിജെപി മിന്നൽ സമരം നടത്തിയത്. മൂന്ന് സിജെപി നേതാക്കൾ കസ്റ്റഡിയിൽ. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനെതിരെ വിവാദ പോസ്റ്റിട്ടതിന് പിന്നാലെ കെപിസിസിയുടെ ഡിജിറ്റൽ മീഡിയ സെൽ പിരിച്ചുവിടാൻ തീരുമാനം. സംഭവം വിവാദമായ പശ്ചാത്തലത്തിൽ മീഡിയ സെൽ പുനഃസംഘടിപ്പിക്കുമെന്ന് കെപിസിസി നേതൃത്വം അറിയിച്ചു. നേതൃത്വത്തിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ജസ്റ്റിസ് സൂര്യകാന്തിനെതിരെ അത്തരമൊരു പോസ്റ്റ് വന്നതെന്നും നേതൃത്വം വ്യക്തമാക്കി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് കേരള ഹൈക്കോടതി പരിസരത്ത് അഭിഭാഷകർ പ്രതിഷേധ പ്രകടനം നടത്തി. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ലോയേഴ്സാണ് പ്രതിഷേധം നടത്തിയത്. ജ്ഞാനേഷ് കുമാറിനെതിരായ അഞ്ച് കുറ്റങ്ങൾ വായിച്ച ശേഷം പ്രതീകാത്മക ഇംപീച്ച്മെന്റോടെയാണ് പ്രകടനം നടന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്ക് പകരം ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങണമെന്ന കോൺഗ്രസ് പാർട്ടി നിലപാടിനെ രൂക്ഷമായി വിമർശിച്ച് അസം മുഖ്യമന്ത്രിയും ബിജെപി നേതാവുമായ ഹിമന്ത ബിശ്വശർമ്മ. ഇവിഎം വഴി അധികാരത്തിലെത്തിയ കോൺഗ്രസ് സർക്കാരുകൾ രാജിവെക്കുകയാണെങ്കിൽ ബാലറ്റ് പേപ്പർ രീതിയിലേക്ക് മാറാൻ താൻ തയ്യാറെന്ന് അദ്ദേഹം വെല്ലുവിളിച്ചു. കേരളം, കർണാടക, തെലങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇവിഎം ഉപയോഗിച്ച് നടന്ന തെരഞ്ഞെടുപ്പുകളിലൂടെയാണ് കോൺഗ്രസ് അധികാരത്തിൽ എത്തിയത്. ഇത്തരത്തിൽ അധികാരത്തിലെത്തിയ കോൺഗ്രസ് സർക്കാരുകൾ രാജിവെച്ച് ബാലറ്റ് പേപ്പറിലൂടെ വീണ്ടും ജനവിധി തേടാൻ തയ്യാറാണെങ്കിൽ ബാലറ്റ് വോട്ടിംഗിനെ പിന്തുണയ്ക്കുമെന്ന് ഹിമന്ത ബിശ്വശർമ്മ. നെടുമ്പാശ്ശേരിയിൽ മൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ മിനി കൂപ്പർ അപകടക്കേസിലെ മുഖ്യപ്രതി സുഹൈൽ സജീവിനെതിരെ കേസെടുത്ത് എക്സൈസ്. പ്രായപൂർത്തിയാകാതെ മദ്യം വാങ്ങി ഉപയോഗിച്ചുവെന്ന കുറ്റത്തിനാണ് എക്സൈസ് കേസ്. രണ്ടു വർഷം തടവും 5000 രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയത്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാനാണ് എക്സൈസിന്റെയും പോലീസിന്റെയും തീരുമാനം. നെടുമ്പാശ്ശേരി മിനി കൂപ്പർ ദുരന്തം അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമമെന്ന് അപകടത്തിൽ മരിച്ച ഗോപികയുടെ കുടുംബം. നീതി കിട്ടുമോ എന്ന സംശയം. ഗോപികയെയും കുടുംബത്തെയും സമൂഹമാധ്യമങ്ങളിലൂടെ അപമാനിക്കാൻ ശ്രമം നടത്തുന്നുവെന്ന് മാതാപിതാക്കളും സഹോദരനും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാത്രികാലത്ത് പെൺകുട്ടികൾ എവിടെ പോയിരുന്നു എന്ന ചോദ്യം ഉന്നയിച്ച രാഷ്ട്രീയ നേതാക്കൾ മാന്യത കാട്ടണമെന്നും കുടുംബം. ഹിന്ദു ഐക്യവേദിയുടെ ശശികല ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് കുടുംബത്തിന്റെ പ്രതികരണം.

0: മൂന്ന് പേരുടെ ജീവനെടുത്ത നെടുമ്പാശ്ശേരി മിനി കൂപ്പർ വാഹനാപകട കേസ് അട്ടിമറിക്കാൻ ശ്രമമെന്ന ആരോപണം പരിശോധിക്കുമെന്ന് പോലീസ് മേധാവി റവട ചന്ദ്രശേഖർ. പ്രതിയെ സംരക്ഷിക്കേണ്ട ആവശ്യം പോലീസിനില്ല. പ്രതിയെ സംരക്ഷിക്കുന്നുവെന്ന ആരോപണം തെറ്റ്. ശക്തമായ നടപടിയുമായാണ് പോലീസ് മുന്നോട്ടു പോകുന്നത്. പ്രതിക്കെതിരെ ശക്തമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതെന്നും ഡിജിപി. പിഎസ്സി പരീക്ഷാക്രമക്കേടിൽ സർക്കാരിന് നടപടികളുമായി മുന്നോട്ടു പോകാമെന്ന് ഹൈക്കോടതി. പിഎസ്സി ഹർജി നൽകിയെന്ന് കരുതി സ്റ്റേ അനുവദിച്ചിട്ടില്ലെന്ന് കോടതി വ്യക്തമാക്കി. ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ മറുപടി നൽകാൻ പിഎസ്സി സാവകാശം തേടി. രണ്ട് ദിവസത്തിന് ശേഷം കേസ് വീണ്ടും പരിഗണിക്കും. പരിസ്ഥിതി ലോല മേഖലയിൽ നിന്ന് ശബരിമലയെ ഒഴിവാക്കണമെന്ന് കേരള സർക്കാർ കേന്ദ്രത്തോട് ശുപാർശ ചെയ്തു. സന്നിധാനവും പമ്പയും നിലയ്ക്കൽ പാർക്കിംഗ് ഗ്രൌണ്ടും ഒഴിവാക്കിയാണ് ഭൂപടത്തിൽ ഇഎസ്എ പരിധി അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ശബരിമലയിൽ ബഫർ സോൺ നിയന്ത്രണത്തിൽ മാറ്റമുണ്ടാകില്ല. ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ അതിഥിയായെത്തും. ഷാർജ ബുക്ക് അതോറിറ്റിയാണ് വാർത്താസമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചത്. നവംബർ 4 മുതൽ 15 വരെയാണ് പുസ്തകമേള. ഇത്തവണ ഒമാനാണ് അതിഥി രാജ്യം. ഇന്ത്യയുടെ വളർച്ചാനുമാനം ഉയർത്തി IMF. ശക്തമായ ആഭ്യന്തര ഡിമാൻഡും സേവന മേഖലയിലെ മുന്നേറ്റവും 7% വളർച്ച കൈവരിക്കാൻ സഹായിക്കുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. നടപ്പ് വർഷവും അടുത്ത വർഷവും ഇതേ വളർച്ച നിലനിർത്തുമെന്നാണ് വിലയിരുത്തൽ. റിയാദ് വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ ഹൂതികളും സൌദി അറേബ്യയും തമ്മിലുള്ള സംഘർഷം കനക്കുന്നു. ഇരുവിഭാഗവും ശക്തമായ ആക്രമണമാണ് നടത്തുന്നത്. റിയാദ് കിംഗ് ഖാലിദ് രാജ്യാന്തര വിമാനത്താവളം ഈ മാസം 17 വരെ അടച്ചിട്ടു. ഹൂതി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്. സൌദിയിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കി കൂടുതൽ വിമാന കമ്പനികൾ. റിയാദ് ജിദ്ദ ദമാം വിമാന സർവീസുകൾ റദ്ദാക്കി ഇത്തിഹാദ്. ഗ്ലോബൽ വില്ലേജിന്റെ 31 സീസണോടനുബന്ധിച്ച് സന്ദർശകർക്കായി വിപുല യാത്രാ സൌകര്യങ്ങൾ പുനരാരംഭിച്ച് ദുബായ് RTA. ഗ്ലോബൽ വില്ലേജിലേക്ക് നേരിട്ടെത്തുന്ന 4 പ്രധാന ബസ് റൂട്ടുകൾ RTA ഒരുക്കിയിട്ടുണ്ട്. അൽ റാഷിദ്യ ബസ് സ്റ്റേഷനിൽ നിന്ന് സർവീസ് നടത്തുന്ന റൂട്ട് 102, യൂണിയൻ ബസ് സ്റ്റേഷനിൽ നിന്നുള്ള റൂട്ട് 103, അൽ ഗുബൈബ ബസ് സ്റ്റേഷനിൽ നിന്നുള്ള റൂട്ട് 104, മോൾ ഓഫ് എമിറേറ്റ്സ് ബസ് സ്റ്റേഷനിൽ നിന്ന് റൂട്ട് 106 എന്നിവയാണ് സർവീസുകൾ. നാളെയാണ് ഗ്ലോബൽ വില്ലേജിന്റെ പുതിയ സീസൺ ആരംഭിക്കുക. അടുത്ത വർഷം മെയ് വരെ ഗ്ലോബൽ വില്ലേജ് സന്ദർശകരെ സ്വീകരിക്കും. വ്യാജ വിസ മൈഗ്രേഷൻ ഏജൻസികൾക്കെതിരെ മുന്നറിയിപ്പുമായി അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും ദുബായിലെ ഇന്ത്യൻ കൌൺസിലേറ്റും. സമൂഹമാധ്യമങ്ങളിലെ പരസ്യം മാത്രം കണ്ട് സ്വകാര്യ ഏജൻസികളെ അന്ധമായി വിശ്വസിക്കരുതെന്നും വിസ നൽകാനുള്ള അധികാരം അതത് രാജ്യത്തെ സർക്കാരുകൾക്ക് മാത്രമാണ് ഉള്ളത്. മറ്റുള്ളവർക്കതിന് അവകാശ അധികാരങ്ങളില്ല എന്നോർക്കണമെന്ന് അധികൃതർ ഓർമ്മിപ്പിക്കുന്നു. യുഎയുടെ പല ഭാഗങ്ങളിലും ശക്തമായ മഴ. ആലിപ്പഴ വർഷവുമുണ്ട്. യുഎയിലെ ചില മലയോര പ്രദേശങ്ങളിൽ മിന്നൽ പ്രളയത്തിന് സാധ്യത. മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് NCM. വരും ദിവസങ്ങളിലും മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982. You are

0: തിരികെ എത്താം ഹോം 92.2 എഫ്എമ്മിൽ. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത്. റൈറ്റ്, നമ്മുടെ ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നവരുടെ എണ്ണം ഓരോ ദിവസം കഴിയുന്തോറും കൂടിക്കൂടി വരികയാണ്. കാരണം അത്രമാത്രം ഈസിലി കണക്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ പലപ്പോഴും നമുക്കറിയാലോ കൃത്യമായിട്ടുള്ള സമയനിഷ്ഠയുള്ള പല കാര്യങ്ങൾക്ക് നമുക്ക് കണ്ണുടച്ച് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ദുബായിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനങ്ങൾ. എന്തായാലും ദുബായിലെ മെട്രോ, ബസ് ട്രാം യാത്രകൾക്കൊക്കെ നോൾ കാർഡ് ഇല്ലാതെ തന്നെ നമുക്ക്, അതായത് നമ്മുടെ എല്ലാം ഡിജിറ്റലൈസ്ഡ് ആവുന്നതിൻ്റെ ഭാഗമായിട്ട് ഡിജിറ്റൽ QR ടിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് വാങ്ങാൻ വേണ്ടി പറ്റും. അതിനെക്കുറിച്ചുള്ള കുറച്ചധികം അപ്ഡേറ്റ്സ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫിസിക്കൽ നോൾ കാർഡുകൾ ഇല്ലാതെ തന്നെ ദുബായ് മെട്രോ, ട്രാം, പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ, പബ്ലിക് ബസ്സുകൾ ഇവയൊക്കെ തന്നെ ഇനി യാത്ര ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനമാണ് ഒരുങ്ങിയിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ട് സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ച് നേരിട്ട് നമുക്ക് വാങ്ങി ഉപയോഗിക്കാവുന്ന ഡിജിറ്റൽ QR ടിക്കറ്റുകളാണ് RTA ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. ടിക്കറ്റുകൾ എങ്ങനെ വാങ്ങാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോൾ പേ അല്ലെങ്കിൽ സാഹിലിന്റെ ആപ്പ് തുറക്കുക, ടിക്കറ്റിൻ്റെതായിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക, സിംഗിൾ ട്രിപ്പ് അല്ലെങ്കിൽ വൺ ഡേ പാസ് ഏതാണോ നമുക്ക് വേണ്ട ഓപ്ഷൻ അത് ചൂസ് ചെയ്യുക. യാത്രയ്ക്കുള്ള സോൺ ആൻഡ് ക്ലാസ്, ഇതിപ്പോൾ റെഗുലർ ക്ലാസ് ആണോ അല്ലെങ്കിൽ മെട്രോയിലൊക്കെ ഗോൾഡ് ക്ലാസ് ആണോ നമുക്ക് വേണ്ടത് അത് ഏതാണെന്നുള്ളത് ചൂസ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. QR ടിക്കറ്റ് നമുക്ക് അപ്പോൾ തന്നെ നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് ലോഡ് ആവുന്നതായിരിക്കും. സിംഗിൾ ട്രിപ്പിനാണെങ്കിൽ റെഗുലർ ക്ലാസ്സിൽ 6 ദിർഹംസ് മുതലും ഗോൾഡ് ക്ലാസ്സിൽ 10 ദിർഹംസ് മുതലാണ് റേഞ്ച് വരുന്നത്. എല്ലാ സോണുകളും റെഗുലർ 10.5 ദിർഹംസും ആൻഡ് ഗോൾഡിനാണെങ്കിൽ 19 ദിർഹംസുമാണ് വരുന്നത്. വൺ ഡേ പാസ് എടുക്കുന്നവർക്ക് റെഗുലർ ക്ലാസ്സിന് 22 ദിർഹംസും ഗോൾഡ് ക്ലാസ്സിന് 42 ദിർഹംസുമാണ് റേറ്റ് വരുന്നത്. പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളും കുറച്ചെണ്ണം RTA പറഞ്ഞിട്ടുണ്ട്. അതായത് ടിക്കറ്റ് ഉപയോഗിക്കാൻ ആക്റ്റീവായിട്ടുള്ള ഇന്റർനെറ്റ് കണക്ഷൻ അത് നിർബന്ധമാണ്. സ്ക്രീൻഷോട്ടുകൾ പ്രവർത്തിക്കുന്നതല്ല എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. ഉപയോഗിക്കാത്ത ടിക്കറ്റുകൾ 90 ദിവസത്തെ വരെ ഒരു വാലിഡിറ്റി കാലാവധി ഇപ്പോൾ തന്നിട്ടുണ്ട് കേട്ടോ. ഇന്റർനെറ്റിൻ്റെ കാര്യം ഓർക്കണം. കാരണം നമ്മളിപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നേരെ കൊണ്ടുചെന്ന പറ്റില്ല. ആപ്ലിക്കേഷനിൽ തന്നെ ഡൗൺലോഡ് ആയിട്ടുള്ള ആ ഒരു QR കോഡാണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. വൺ ഡേ പാസ് രാത്രി 12 മണി വരെ മാത്രമേ അത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ, അതിന്റെ വാലിഡിറ്റി ഉള്ളൂ. ഉപയോഗിക്കാത്ത ടിക്കറ്റുകൾ 30 ദിവസത്തിനുള്ളിൽ നമുക്ക് ടിക്കറ്റ് മെഷീൻസ് വഴി റീഫണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ്, ഏതാണ്ട് 2 ദിർഹംസോ മറ്റോ അതിന്റെ ചാർജ് ഈടാക്കുള്ളൂ, ബാക്കി നമുക്ക് അത് ടിക്കറ്റ് റീഫണ്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇൻ കേസ് നിങ്ങൾക്കൊക്കെ ഒരു പക്ഷേ ഹെൽപ്ഫുൾ ആയേക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് ഇപ്പോൾ RTA പുറത്തുവിട്ടിട്ടുള്ളത്. സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞോളൂ കേട്ടോ. ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ടാലോ, ഖലീഫയിലെ ഒരു ട്രാക്ക് തന്നെ കേൾക്കാം. ഖലീഫ OTT റിലീസ് ആയിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Trending song of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: ജീവിതയാത്രയിൽ ഏറ്റവും വലിയ സമാധാനം വിശ്വസ്തമായ ഒരു കരുതൽ നമ്മുടെ ഭാവിയിലേക്കുണ്ട് എന്നതല്ലേ? നിങ്ങളുടെ എല്ലാ ജനറൽ ഇൻഷുറൻസ് ആവശ്യങ്ങൾക്കും വിശ്വസിക്കാവുന്ന പങ്കാളി അൽബുസ്ഥാൻ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് LLC. 40-ലധികം വർഷത്തെ പാരമ്പര്യമുള്ള ധന്യ ഗ്രൂപ്പിൽ നിന്നും മോട്ടർ ആൻഡ് ഫ്ലീറ്റ് ഇൻഷുറൻസ്, ഫയർ പ്രോപ്പർട്ടി ആൻഡ് ലയബിലിറ്റി ഇൻഷുറൻസ്, എഞ്ചിനീയറിംഗ്, മറൈൻ ആൻഡ് ഏവിയേഷൻ ഇൻഷുറൻസ് തുടങ്ങി എല്ലാത്തരം ജനറൽ ഇൻഷുറൻസ് സേവനങ്ങളും ഇപ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. അൽബുസ്ഥാൻ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് LLC, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ്, അൽമജാസ് 2, ഷാർജ. കോൾ 06-553-3424. ഇൻഷുർ യുവർ പീസ്, എൻഷുർ യുവർ ഫ്യൂച്ചർ.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: You are listening to Home 92.2 FM. Home is a feeling.

യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.

0: 922 Madras Mail. Tamil Hit of the Hour was brought to you by Umulcoin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses, and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: നമ്മൾ ആരും പുറത്ത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ് ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള ശരീരവുമായിട്ട് ഏറ്റവും അധികം കാലം ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളതല്ലേ. കുറേ കാലത്തേക്ക് ജീവിക്കുക ആർക്കാണ് താല്പര്യമില്ലാത്തതല്ലേ. നമ്മുടെ ദീർഘായുസ്സിന് വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, പലതരത്തിലുള്ള ശ്രമങ്ങൾ കൊണ്ടുവരാറുണ്ട്. എന്നാൽ ഏറ്റവും അധികം ഭൂമിയിൽ ലോകത്ത് ആയുർദൈർഘ്യം കൂടിയ രാജ്യം, അതായത് 100 വയസ്സിന് മുകളിലുള്ള ആളുകൾ ഏറ്റവും അധികം ഉള്ള രാജ്യം ജപ്പാനാണ്. ജപ്പാൻകാരുടെ ഈ ഒരു ആയുർദൈർഘ്യത്തിൻ്റെ പിറകിൽ ഒരു വലിയ ഹെൽത്ത് റീസൺസ് കൂടിയുണ്ട് കേട്ടോ. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ ഹെൽത്ത് ടിപ്സിൽ നോക്കാം.
3: Health tips brought to you by MVR Diagnostic Clinic, Dubai. Advanced scan, assured future for men and women.
2: അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ജപ്പാനിലെ ആളുകൾ 100 വയസ്സുവരെ ജീവിക്കുന്നതിൻ്റെ പിറകിലെ ആ ഒരു രഹസ്യത്തെ കുറിച്ചിട്ടാണ്. വേറെ ഒന്നുമല്ല, ജപ്പാൻ്റെ ആ ഒരു കണക്ക് നമുക്ക് ആദ്യം തന്നെ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. ഏതാണ്ട് 120,000 ആളുകളാണ് 90 വയസ്സ് കഴിഞ്ഞിട്ടും ജപ്പാനിൽ ജീവിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ആൻഡ് അതും ആരോഗ്യപൂർണമായിട്ടുള്ള ശരീരത്തോടു കൂടി തന്നെയാണ്. വേണമെങ്കിൽ കുറച്ച് പണിയെടുക്കാനും കായികബലമുള്ള ആളുകൾ തന്നെയാണ് ഇവരെന്നുള്ളതാണ് ഏറ്റവും കൗതുകമുള്ള കാര്യം. അതിൻ്റെ കാരണമായിട്ട് എടുത്തു പറയുന്ന സംഗതികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോറി 120,000 അല്ല കേട്ടോ, 20,000 ആളുകളാണ് ഇത്തരത്തിൽ ജപ്പാനിലുള്ളത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആൻഡ് അവരുടെ ഏറ്റവും വലിയ കാരണങ്ങളിലൊന്ന് ഷുഗർ ഒഴിവാക്കി എന്നുള്ളതാണ്. കൃത്രിമ പഞ്ചസാര അത് ഒഴിവാക്കിയതാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുണമായി വന്ന സംഗതികളിലൊന്ന് എന്നാണ് പറയുന്നത്. പ്രോസസ്ഡ് ഫുഡ്സ് കഴിക്കാറില്ല. സ്ട്രെസ് കുറയ്ക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവർ ദിവസവും ചെയ്യാറുണ്ട്. മെഡിറ്റേഷൻ, ഇക്കിഗായ് പോലെയുള്ള ചില ജാപ്പനീസ് ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ അവർ പരിശീലിക്കാറുണ്ട്. ധാരാളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഓർഗാനിക്കായിട്ട് സ്വന്തം വീട്ടുമുറ്റത്ത് തന്നെ അവർ കൾട്ടിവേറ്റ് ചെയ്ത് കഴിക്കാറുണ്ട്. ഇപ്പോൾ നമുക്കൊക്കെ വീട്ടുമുറ്റത്ത് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് കടയിൽ നിന്നെങ്കിലും വാങ്ങി കഴിക്കാൻ വേണ്ടി ശ്രമിക്കാം. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം വളരെ കുറച്ച് മാത്രമേ കഴിക്കുകയുള്ളൂ. മീൻ, മുട്ട എന്നിവയൊക്കെ അവരുടെ ആഹാരത്തിൽ നല്ലതുപോലെ ഉൾപ്പെടുത്താറുണ്ട്. ദിവസവും കുറഞ്ഞത് ഒരു 20 മിനിറ്റ് എങ്കിലും അവർ വ്യായാമം ചെയ്യാറുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്തരം നമ്മൾ കേൾക്കുന്ന സമയത്ത് വളരെ ഈസിലി നമ്മുടെ ഹാബിറ്റിലേക്ക്, നമ്മുടെ ജീവിത രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ചെറിയ ചെറിയ ഘടകങ്ങളാണ് ഇതെല്ലാം. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ളൊരു ശരീരത്തോടെ ദീർഘായുസ്സിന് വേണ്ടുന്ന കാര്യങ്ങളായിട്ടത് മാറും. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ എത്രമാത്രം ബെനിഫിറ്റ് ചെയ്യും എന്നാണ് ജപ്പാൻകാർ പറയുന്നത്. അതിന് ഇത് കേൾക്കുന്ന സമയത്ത് ഒരുപക്ഷെ ദീർഘായുസ്സോടുകൂടി ജീവിച്ചിരിക്കുക എന്നുള്ളത് മാത്രമല്ല, മറ്റു പ്രശ്നങ്ങളൊന്നും വരാതെ രോഗാവസ്ഥയിലേക്ക് പോകാതെ ഇരിക്കുക എന്നുള്ളതും ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് ഏറ്റവും അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ടത് നമ്മുടെ ബോഡിയുടെ ഒരു കണ്ടീഷൻ ഓരോ ഘട്ടത്തിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പറയാനുള്ളത്. അതായത് നമ്മുടെ സ്പോൺസേഴ്സ്, ഹെൽത്ത് ടിപ്സിൻ്റെ സ്പോൺസേഴ്സ് MVR കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം UAE തന്നെ ഏറ്റവും ചുരുങ്ങിയ റേറ്റിൽ, ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ പലതരത്തിലുള്ള ഹെൽത്ത് ചെക്കപ്പുകളുമായി നമുക്ക് മുന്നിലേക്ക് വരുന്ന, അതിപ്പോൾ പലതരത്തിലുള്ള കാരണങ്ങളുണ്ടല്ലോ, പല രോഗങ്ങൾക്കും കാരണങ്ങൾ ഒരുപക്ഷെ ഫാമിലി ഹിസ്റ്ററി ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതികളായിരിക്കാം, ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളായിരിക്കാം. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു കണ്ടീഷൻ മനസ്സിലാക്കി ഏത് രോഗത്തെയും ഏർലി സ്റ്റേജിൽ തന്നെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും മോസ്റ്റ് മോഡേൺ മെഷീനറീസ് ആവട്ടെ, ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ടെക്നിക്കുകൾ പഠിച്ച എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് ആവട്ടെ, അല്ലെങ്കിൽ ഏറ്റവും പ്രീമിയം ഫെസിലിറ്റീസ് ആവട്ടെ, എല്ലാം തന്നെ ഒരുക്കിക്കൊണ്ട് നമ്മുടെ പോക്കറ്റ് കാലിയാവാതെ പലതരം പാക്കേജുകളിലൂടെ മോസ്റ്റ് അഫോർഡബിൾ ആയിട്ട്, ഏതാണ്ട് 50% മുകളിൽ ഡിസ്കൗണ്ട് എല്ലാ പാക്കേജിലും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരിടമാണ് MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്. ഗറൂദിലാണ് MVR വരുന്നത്. ഇപ്പോൾ തന്നെ ഇത് ഒക്ടോബർ മാസമായതുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട്, ഇപ്പോൾ മാമോഗ്രാം ഉൾപ്പെടെയുള്ള ഒരുപാട് ചെക്കപ്പുകൾ, അതും വലിയ പ്രൊമോഷൻസിൽ അവരിപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. കാരണം നമ്മുടെ ഒരു ബോഡിയുടെ കണ്ടീഷൻ എന്താണെന്ന് നമ്മൾ ഓരോ ഘട്ടത്തിലും ഓരോ ആറു മാസത്തിലും നമ്മൾ ഒരു ചെക്കപ്പ് നടത്തി മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സുദീർഘമായ ഒരു ജീവിതയാത്രയിൽ അത് വളരെ ഗുണകരമായിട്ട് വരുന്നൊരു കാര്യമായിരിക്കും. ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു രോഗത്തിൻ്റെയൊക്കെ ഒരു കമ്പോണൻസ് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ അതിനെ ഏർലി സ്റ്റേജിൽ കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെ വേരോടെ പിഴുതെറിയാനും അതത്രമാത്രം നമ്മുടെ ശരീരത്തിന് ഗുണകരമായി മാറ്റാനും ഒക്കെ നമുക്ക് പറ്റും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മോഡേൺ മെഡിസിൻ അത്രമാത്രം വികസിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് വരുന്ന പിഴവ് പലപ്പോഴും പല രോഗങ്ങളെയും ഏർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് മാത്രമാണ്. അതിനുള്ളൊരു പോംവഴിയാണ് ആക്ച്വലി MVR ഇപ്പോൾ എല്ലാവർക്കും, എല്ലാ പ്രവാസികൾക്കും, ഇവിടെയുള്ള എല്ലാവർക്കും വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അതും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സിൽ പലതരം പാക്കേജുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട്. അപ്പോൾ MVR നമ്പർ എപ്പോഴും ഒന്ന് സേവ് ചെയ്ത് വെച്ചിരിക്കുക, 0508609611. ഈ മാസം തീർച്ചയായിട്ടും നിങ്ങൾ വരുന്ന സാലറിയിൽ നിന്നും ഒരു എമൗണ്ട് മിച്ചം പിടിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ശരീരത്തിൻ്റെ കണ്ടീഷൻ എന്താണ് എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓരോ 6 മാസത്തിലും കർശനമായിട്ട് നമ്മളൊരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്തിരിക്കുക. കാരണം നമുക്കറിയാം നമുക്കറിയാലോ, ശമ്പളം പലതരത്തിലുള്ള ചെലവുകൾ നമുക്ക് മുന്നിലേക്ക് വരാം. കുട്ടികളുടെ വിദ്യാഭ്യാസം, വാഹനം വാങ്ങിക്കണം അല്ലെങ്കിൽ വീട് വെക്കണം, ഇതിനെല്ലാം വേണ്ടിയിട്ട് ഏറ്റവും അത്യാവശ്യം വേണ്ടുന്നത് പണമാണ്. പണത്തിന് നമ്മൾ അധ്വാനിക്കണം. അധ്വാനിക്കാൻ നമുക്ക് ശക്തമായിട്ടുള്ള ഒരു ശരീരം വേണം. ആ ശരീരത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും ഓരോ 6 മാസത്തിലും മിനിമം നമ്മൾ ചെക്കപ്പുകൾ ചെയ്യണം. അതുകൊണ്ട് നമ്പർ സേവ് ചെയ്ത് വെച്ചോ, 0508609611. ഏറ്റവും അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പലതരം പാക്കേജുകളാണ് ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടിയിട്ട് അവിടെ ഒരുക്കിയിട്ടുള്ളത്.
3: ഹെൽത്ത് ടിപ്സ് വാസ് ബ്രോട്ട് ടു യു ബൈ കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. A healthy family is always a happy family. NVR Diagnostic Clinic. Advanced scan, assured future.
4: സാലറി വരുന്ന പോന്ന് അറിയുന്നില്ല. ചെറുതായിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ.
5: നമുക്ക് കുറച്ച് ഗോൾഡ് വാങ്ങി വെച്ചാലോ?
4: ഗോൾഡോ? അത്ര വലിയ എമൗണ്ട് ഒന്നും അല്ല, ഞാൻ ചെറുതായിട്ട് എന്തെങ്കിലും തുടങ്ങുന്ന കാര്യം പറഞ്ഞേ.
5: ആ കാര്യത്തിൽ ടെൻഷനേ വേണ്ട. ഗോൾഡ് വോൾട്ട് പ്ലസ് ആപ്പിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഏറ്റവും സുരക്ഷിതമായി വെറും 10 ദിർഹംസ് മുതൽ സ്വർണം വാങ്ങാം.
6: അതെ, ഏറ്റവും ബെസ്റ്റ് ഹോൾസെയിൽ പ്രൈസിൽ ദുബായ്, ഷാർജ, അബുദാബി എന്നിവിടങ്ങളിലുള്ള ഔട്ട്ലെറ്റ്സിൽ നിന്നും ഗോൾഡ് ആയി റെഡീം ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഗോൾഡ് വോൾട്ട് പ്ലസ് ആപ്പിലൂടെ ഗോൾഡ് വാങ്ങുമ്പോൾ യാതൊരുവിധ മേക്കിംഗ് ചാർജോ സർവീസ് ചാർജോ ഇല്ല. ഇനി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പെർച്ചേസ് ചെയ്താലും യാതൊരുവിധ സർവീസ് ചാർജോ മറ്റ് ഹിഡൻ ചാർജസോ ഇല്ല.
4: വൗ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ ഗോൾഡ് വോൾട്ട് പ്ലസ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യട്ടെ.
6: ഇനി എന്തിനു മടിക്കണം? ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ ഗോൾഡ് വോൾട്ട് പ്ലസ് ആപ്പ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഇത്തവണത്തെ ബാലൻ ഡിയോർ പുരസ്കാരം ലയണൽ മെസ്സി ആയിരിക്കും സമ്മാനിക്കുന്നത് എന്നുള്ളൊരു റിപ്പോർട്ട് വരുന്നുണ്ട് കേട്ടോ. കാരണം ഏറ്റവും കൂടുതൽ ചരിത്രത്തിലെ ഏറ്റവും അധികം ബാലൻ ഡിയോർ പുരസ്കാരം സ്വന്തമാക്കിയിട്ടുള്ള താരം എന്ന നിലയിലും ആൻഡ് അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ വിരമിക്കൽ വർഷമായതുകൊണ്ട് കൂടിയായിരിക്കാം ലയണൽ മെസ്സി ഇത്തവണത്തെ ഫുട്ബോൾ ലോക ഫുട്ബോളിലെ ഏറ്റവും വലിയ ആ ഒരു സമ്മാനം ബാലൻ ഡിയോർ പുരസ്കാരം സമ്മാനിക്കാൻ വേണ്ടി പോകുന്നത്. ആൻഡ് സാധ്യതാ പട്ടികയിലുള്ളത് ഇംഗ്ലണ്ടിന്റെ ഹാരി കെയ്നും ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പയും ആൻഡ് സ്പെയിനിന്റെ ലാമിൻ യമാലുമാണ്. അപ്പോൾ ലാമിൻ യമാലിനാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. ഒരുപക്ഷെ ലാമിൻ യമാൽ ബാലൻ ഡിയോർ സ്വന്തമാക്കുകയും അത് മെസ്സി സമ്മാനിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതൊരു ചരിത്ര നിമിഷം കൂടിയായിരിക്കും. കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ സമയത്തൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, പണ്ട് ലാമിൻ യമാലിനെ കുളിപ്പിച്ച മെസ്സി എന്ന് ആ ഒരു പയ്യൻ അതൊരു ഒന്ന് ആലോചിച്ച് നോക്കി എന്തൊരു കാവ്യ ഭംഗി. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഭയങ്കര സിനിമാറ്റിക് സംഭവം തോന്നുന്നില്ലേ, ഒരു ചാരിറ്റി ഫംഗ്ഷന്റെ ഭാഗമായിട്ട് താൻ കുളിപ്പിച്ച ഒരു കുരുന്ന്, മലയാളത്തിലൊക്കെ പറയുകയാണെങ്കിൽ തൊട്ടുകൊടുക്കാന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ആ ഒരു കുരുന്ന് വളർന്ന് തന്നോളം താൻ നേടിയ കിരീടങ്ങൾ സ്വന്തമാക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാലത്തിന്റെ കളികളായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. എനിവേ എന്തായാലും ബാലൻ ഡിയോർ പുരസ്കാരത്തിന്റെ ആ ഒരു പ്രഖ്യാപന ദിവസത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം. എനിവേ എന്തായാലും ഞാനിതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ റാൻഡംലി ഇൻസ്റ്റാഗ്രാമിൽ വെറുതെ പാട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതിനിടയിലാണ് ഓരോ ഏതോ ഒരു മാഗസിന്റെ ഒരു റിപ്പോർട്ട്, അതായത് ഇന്ത്യൻ സിനിമയിലെ ഓരോ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഏറ്റവും സമ്പന്നനായിട്ടുള്ള നടന്മാർ, ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രിയിലെ ഓരോ പെർട്ടിക്കുലർ പ്രാദേശിക ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഏറ്റവും സമ്പന്നരായിട്ടുള്ള നടന്മാരുടെ ഒരു ലിസ്റ്റ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭോജ്പുരി സിനിമയിൽ രവികിഷനാണ് ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള താരം. അദ്ദേഹത്തിന് 45 കോടിയുടെ ആസ്തി ഉണ്ടെന്നാണ് പറയുന്നത്. രവികിഷനെ മനസ്സിലായില്ലേ, നമ്മുടെ ലാപ്ത ലേഡീസിലേക്കെ ഒരു പോലീസുകാരൻ, അദ്ദേഹം മലയാളത്തിൽ അഭിനയിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അല്ലു അർജുൻ്റെ ഏതൊക്കെയോ പടത്തിലൊക്കെ വില്ലനായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. റെയ്സ് ഗുറാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടമൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ വില്ലനായിട്ട് വന്നിട്ടുള്ള പുള്ളിക്കാരൻ. അപ്പോൾ പുള്ളിക്ക് 45 കോടിയുടെ ആസ്തിയുണ്ട്. പിന്നെ തൊട്ട് താഴെ വരുന്നത് കന്നഡ ഇൻഡസ്ട്രിയാണ്. കന്നഡ ഇൻഡസ്ട്രിയിൽ ഏറ്റവും റിച്ചസ്റ്റ് താരം നമ്മുടെ KGF സ്വന്തം യഷാണ്. യഷിന് 200 കോടിയുടെ ആസ്തി ഉണ്ടെന്നാണ് പറയുന്നത്. അതിന് തൊട്ട് പിറകെ വരുന്നത് മലയാളമാണ്. മലയാള സിനിമയിൽ ഏറ്റവും സമ്പന്നനായിട്ടുള്ള നടൻ അത് നമ്മുടെ സ്വന്തം ലാലേട്ടനാണ്. 400 കോടിയാണ് ലാലേട്ടൻ്റെ ആസ്തി പറയുന്നത് കേട്ടോ. അതിനുശേഷം വരുന്നത് തമിഴ് ഇൻഡസ്ട്രിയാണ്. തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്നും തളപതി വിജയ്ക്ക് 600 കോടി. അദ്ദേഹം ഇപ്പോൾ സിനിമയെ വിട്ടു, ഒരു രാഷ്ട്രീയക്കാരൻ എന്ന ലേബലിലേക്ക് കടന്നെങ്കിലും നമുക്കെല്ലാം വിജയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ആ ഒരു ഇളയ തളപതി ആൻഡ് ദെൻ തളപതി, അദ്ദേഹത്തിൻ്റെ ആ ഒരു സിനിമകൾ സൃഷ്ടിച്ച ഓറ തന്നെയാണല്ലോ. അപ്പോൾ തമിഴിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള സിനിമാ താരം വിജയാണ്. 600 കോടിയാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി പറയുന്നത്. ആൻഡ് ഏറ്റവും ആസ്തിയുള്ള, ഒരുപക്ഷെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ആസ്തിയുള്ള നടൻ എന്ന് തന്നെ പറയാം, തെലുങ്ക് സിനിമയിൽ നിന്നും നാഗാർജുന. നാഗാർജുനയ്ക്ക് 5000 കോടിയുടെ ആസ്തി ഉണ്ടെന്ന് പറയുന്നു. അദ്ദേഹം സിനിമയിലൂടെ മാത്രം സമ്പാദിച്ചതല്ല, അദ്ദേഹത്തിന് സ്വന്തമായിട്ട് അന്നപൂർണ സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റുഡിയോസ് ഉണ്ട്. പിന്നെ കുറേ ഫാമിലി വെൽത്ത് അസറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ 5000 കോടിയുടെ അസറ്റുമായിട്ട് നാഗാർജുനയാണ് രണ്ടാമത്. ഒന്നാം സ്ഥാനത്തുള്ളത് ആസ് ഓൾവേസ് കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഒരു സിനിമയും റിലീസ് ആയിട്ടില്ലെങ്കിൽ പോലും സാക്ഷാൽ കിങ് ഖാൻ ഷാറൂഖ് ഖാനാണ് കേട്ടോ. അതായത് 12500 കോടിയുടെ ആസ്തിയാണ്. പല ബ്രാൻഡ് കൊളാബറേഷൻസിലൂടെയും പിന്നെ റെഡ് ചില്ലീസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ VFX സ്റ്റുഡിയോ അദ്ദേഹമാണ് ഓൺ ചെയ്യുന്നത്. അങ്ങനെ അതിലൂടെയും ഒക്കെയുള്ള വരുമാനങ്ങളിലൂടെ ഇപ്പോഴും ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള നടൻ, ഹിന്ദി സിനിമയിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള നടൻ അത് കിങ് ഖാൻ ഷാറൂഖ് ഖാൻ തന്നെയാണ്. 12500 അദ്ദേഹത്തിൻ്റെ 12500 രൂപയല്ല, 12500 കോടിയാണ് അദ്ദേഹത്തിൻ്റെ ആസ്തിയായിട്ട് പറയുന്നത്.
1: You are listening to Home 92.2 FM. Home is a feeling.
2: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
3: വരൂ, നമുക്ക് സംസാരിക്കാം. Let's talk with Mini Padma. Monday to Friday, evening 4 to 5. Only on Home 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഗ്യാനേഷ് കുമാറിനെതിരെ വിജയം കാണും വരെ പോരാട്ടം, പ്രതിഷേധവുമായി മുന്നോട്ടെന്ന് ഇന്ത്യ സഖ്യം. സിഎംആർഎൽ എക്സാലോജിക് പിണറായി വിജയന് അനുകൂല നിലപാടുമായി സർക്കാർ കോടതിയിൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിഎംആർഎൽ എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് അനുകൂല നിലപാടുമായി കേരള സർക്കാർ. കെ എം ഷാജഹാൻ വിശ്വാസ്യത ഇല്ലാത്ത ഹർജിക്കാരൻ. ഇ ഡി കണ്ടെത്തലുകൾ അപര്യാപ്തമായതുകൊണ്ടാണ് പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിട്ടതെന്നും സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു. അതേസമയം വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്യണമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിന് സ്റ്റേയില്ല. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ നൽകിയ അപ്പീൽ അനുമതി അപേക്ഷ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിധി പറയാൻ മാറ്റി. കോടതി ഉത്തരവില്ലെങ്കിലും സിഎംആർഎൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ വിജിലൻസിന് കേസെടുക്കാമെന്ന ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്. ഗുരുതര കുറ്റമെങ്കിൽ FIR രജിസ്റ്റർ ചെയ്യാമെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവിനെ എതിർക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ നൽകിയ അപ്പീൽ അനുമതി അപേക്ഷ പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം. സിഎംആർഎൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ FIR ഇടണമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ സർക്കാർ അപ്പീൽ പോകണമായിരുന്നുവെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇന്ന് കോടതി തന്നെ അത് ചൂണ്ടിക്കാട്ടി. ഇത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കും. ഒരു തെളിവുമില്ലാതെയാണ് കേസെടുത്തിരിക്കുന്നത്. കേസിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് MV ഗോവിന്ദൻ. കേന്ദ്ര ഏജൻസികൾ കേസെടുക്കണമെന്ന് നിർദ്ദേശിച്ചപ്പോൾ തമിഴ്നാടും പഞ്ചാബും നിരാകരിച്ചു. കേരളത്തിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ തീരുമാനിക്കുകയാണ് ചെയ്തതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ബിജെപിയുടെ താൽപര്യങ്ങൾ നടപ്പിലാകുന്ന സ്ഥിതി വരുമെന്ന് MV ഗോവിന്ദൻ. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയം. ആരോഗ്യമേഖലയിൽ വലിയ പ്രതിസന്ധികളൊന്നുമില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മരുന്നക്ഷാമത്തിൽ സ്വകാര്യ ആശുപത്രികളുമായി ഡീലുണ്ടോ എന്ന് പിണറായി വിജയന്റെ ചോദ്യം. മരുന്നക്ഷാമം അടിയന്തരമായി പരിഹരിക്കാൻ നടപടിയെടുത്തുവെന്ന് മന്ത്രി. ആരോഗ്യവകുപ്പിൽ പ്രശ്നങ്ങളില്ല, ഊതിവെറുപ്പിച്ച കാര്യങ്ങളാണ് പുറത്തു വരുന്നതെന്ന് മന്ത്രി. പ്രതിപക്ഷ വിമർശനങ്ങളിൽ ദേഷ്യപ്പെട്ട് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അധികാരം നഷ്ടപ്പെട്ട രോഗത്തിന് മാത്രമാണ് ചികിത്സ ഇല്ലാത്തതെന്ന് മന്ത്രി. മന്ത്രിയുടെ പരാമർശം സഭയിൽ ബഹളത്തിന് ഇടയാക്കി. ഒരു മന്ത്രി ചോദ്യത്തിന് ഇത്തരങ്ങളില്ല, ഊതിവെറുപ്പിച്ച കാര്യങ്ങളാണ് പുറത്തു വരുന്നതെന്ന് മന്ത്രി. പ്രതിപക്ഷ വിമർശനങ്ങളിൽ ദേഷ്യപ്പെട്ട് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അധികാരം നഷ്ടപ്പെട്ട രോഗത്തിന് മാത്രമാണ് ചികിത്സ ഇല്ലാത്തതെന്ന് മന്ത്രി.

കഴിഞ്ഞ ദിവസം നടന്നത് ഐതിഹാസിക സമരമാണെന്നും വോട്ട് ചോരി തുറന്നു കാട്ടാൻ എല്ലാവരും ഒറ്റക്കെട്ടെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. ബിജെപി രാജ്യത്തെ ഒറ്റുകയാണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ്. ബിജെപി രാജ്യത്തെ ഒറ്റുകയാണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. ജന്തർ മന്ദറിൽ സമരം പാടില്ലെന്ന ഉത്തരവ് അംഗീകരിക്കില്ലെന്നും രാഹുൽ. ഭരണഘടനയെ ഇല്ലാതാക്കി രക്ഷപ്പെടാമെന്ന് കരുതേണ്ടെന്ന് മോദിയും ഷായും ജ്ഞാനേഷും മനസ്സിലാക്കണമെന്ന് രാഹുൽ ഗാന്ധി. ജനാധിപത്യം സംരക്ഷിക്കാൻ എന്തും നൽകുമെന്നും ജ്ഞാനേഷ് കുമാർ പാവയെപ്പോലെ പണിയെടുക്കുന്നുവെന്നും ആർജെഡി നേതാവ് തേജസ്വി യാദവ്. ജന്തർ മന്ദറിനെ പ്രതിഷേധവേദിയിൽ നിന്ന് ഒഴിവാക്കിയതിനെ ശക്തമായി അപലപിക്കുന്നുവെന്ന് സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജ. പ്രതിഷേധിക്കാനുള്ള അവകാശം ഭരണഘടന നൽകുന്നതാണെന്ന് ടിഎംസി നേതാവ് സുപ്രിയ സുലെ. ജനാധിപത്യത്തിനായുള്ള പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് സുപ്രീംകോടതി അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ. വോട്ടുകൊള്ളക്കാർ ഇപ്പോൾ ജന്തർ മന്ദർ മോഷ്ടിച്ചെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരായ പ്രതിഷേധം രാഹുൽ ഗാന്ധിയുടേത് ബാലിശമായ പെരുമാറ്റവും ഇരട്ടത്താപ്പുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഭരണഘടനയെ തകർക്കാനാണ് ശ്രമം. നരേന്ദ്രമോദി സർക്കാരിന് കീഴിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പൂർണ്ണ സ്വയംഭരണാധികാരമുണ്ടെന്നും പീയൂഷ് ഗോയൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയെ കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നത് സ്വന്തം മുൻകാല ചരിത്രം മറച്ചുവെച്ചാണെന്ന് കേന്ദ്രമന്ത്രി കുറ്റപ്പെടുത്തി. ജന്തർ മന്ദറിൽ സിജെപിയുടെ മിന്നൽ സമരം. ജന്തർ മന്ദർ ഇനി സമരഭൂമിയല്ലെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്രം പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെയാണ് ജന്തർ മന്ദർ പ്രതിഷേധ ഇടമായി വിട്ടുകിട്ടണമെന്ന ആവശ്യവുമായി സിജെപി മിന്നൽ സമരം നടത്തിയത്. 3 സിജെപി നേതാക്കൾ കസ്റ്റഡിയിൽ. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനെതിരെ വിവാദ പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ കെപിസിസിയുടെ ഡിജിറ്റൽ മീഡിയ സെൽ പിരിച്ചുവിടാൻ തീരുമാനം. സംഭവം വിവാദമായ പശ്ചാത്തലത്തിൽ മീഡിയ സെൽ പുനഃസംഘടിപ്പിക്കുമെന്ന് കെപിസിസി നേതൃത്വം അറിയിച്ചു. നേതൃത്വത്തിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ജസ്റ്റിസ് സൂര്യകാന്തിനെതിരെ അത്തരമൊരു പോസ്റ്റ് വന്നതെന്നും നേതൃത്വം വ്യക്തമാക്കി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് കേരള ഹൈക്കോടതി പരിസരത്ത് അഭിഭാഷകർ പ്രതിഷേധ പ്രകടനം നടത്തി. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ലോയേഴ്സാണ് പ്രതിഷേധം നടത്തിയത്. ജ്ഞാനേഷ് കുമാറിനെതിരായ 5 കുറ്റങ്ങൾ വായിച്ച ശേഷം പ്രതീകാത്മക ഇംപീച്ച്മെന്റോടെയാണ് പ്രകടനം നടന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്ക് പകരം ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങണമെന്ന കോൺഗ്രസ് പാർട്ടി നിലപാടിനെ രൂക്ഷമായി വിമർശിച്ച് അസം മുഖ്യമന്ത്രിയും ബിജെപി നേതാവുമായ ഹിമന്ത ബിശ്വശർമ്മ. ഇവിഎം വഴി അധികാരത്തിലെത്തിയ കോൺഗ്രസ് സർക്കാരുകൾ രാജിവെക്കുകയാണെങ്കിൽ ബാലറ്റ് പേപ്പർ രീതിയിലേക്ക് മാറാൻ താൻ തയ്യാറെന്ന് അദ്ദേഹം വെല്ലുവിളിച്ചു. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ മിനി കൂപ്പർ അപകടക്കേസിലെ മുഖ്യപ്രതി സുഹൈൽ സജീവിനെതിരെ കേസെടുത്ത് എക്സൈസ്. പ്രായപൂർത്തിയാകാതെ മദ്യം വാങ്ങി ഉപയോഗിച്ചുവെന്ന കുറ്റത്തിനാണ് എക്സൈസ് കേസ്. 2 വർഷം തടവും 5000 രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയത്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാനാണ് എക്സൈസിന്റെയും പോലീസിന്റെയും തീരുമാനം. നെടുമ്പാശ്ശേരി മിനി കൂപ്പർ ദുരന്തം അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമമെന്ന് അപകടത്തിൽ മരിച്ച ഗോപികയുടെ കുടുംബം. നീതി കിട്ടുമോ എന്ന സംശയം. ഗോപികയെയും കുടുംബത്തെയും സമൂഹമാധ്യമങ്ങളിലൂടെ അപമാനിക്കാൻ ശ്രമം നടത്തുന്നുവെന്ന് മാതാപിതാക്കളും സഹോദരനും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാത്രികാലത്ത് പെൺകുട്ടികൾ എവിടെ പോയിരുന്നു എന്ന ചോദ്യം ഉന്നയിച്ച രാഷ്ട്രീയ നേതാക്കൾ മാന്യത കാട്ടണമെന്നും കുടുംബം. ഹിന്ദു ഐക്യവേദിയുടെ ശശികല ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് കുടുംബത്തിന്റെ പ്രതികരണം. 3 പേരുടെ ജീവനെടുത്ത നെടുമ്പാശ്ശേരി മിനി കൂപ്പർ വാഹനാപകടക്കേസ് അട്ടിമറിക്കാൻ ശ്രമമെന്ന ആരോപണം പരിശോധിക്കുമെന്ന് പോലീസ് മേധാവി റവട ചന്ദ്രശേഖർ. പ്രതിയെ സംരക്ഷിക്കേണ്ട ആവശ്യം പോലീസിനില്ല. പ്രതിയെ സംരക്ഷിക്കുന്നുവെന്ന ആരോപണം തെറ്റ്. ശക്തമായ നടപടിയുമായാണ് പോലീസ് മുന്നോട്ടു പോകുന്നത്. പ്രതിക്കെതിരെ ശക്തമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതെന്നും ഡിജിപി. ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ അതിഥിയായെത്തും. ഷാർജ ബുക്ക് അതോറിറ്റിയാണ് വാർത്താസമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചത്. നവംബർ 4 മുതൽ 15 വരെയാണ് പുസ്തകമേള. ഇത്തവണ ഒമാനാണ് അതിഥി രാജ്യം. റിയാദ് വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ ഹൂദികളും സൌദി അറേബ്യയും തമ്മിലുള്ള സംഘർഷം കനക്കുന്നു. ഇരുവിഭാഗവും ശക്തമായ ആക്രമണമാണ് നടത്തുന്നത്. റിയാദ് കിംഗ് ഖാലിദ് രാജ്യാന്തര വിമാനത്താവളം ഈ മാസം 17 വരെ അടച്ചിട്ടു. ഹൂദി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്. സൌദിയിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കി കൂടുതൽ വിമാന കമ്പനികൾ. റിയാദ് ജിദ്ദ ദമാം വിമാന സർവീസുകൾ റദ്ദാക്കി ഇത്തിഹാദ്. വ്യാജ വിസ മൈഗ്രേഷൻ ഏജൻസികൾക്കെതിരെ മുന്നറിയിപ്പുമായി അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും ദുബായിലെ ഇന്ത്യൻ കൌൺസിലേറ്റും. സമൂഹമാധ്യമങ്ങളിലെ പരസ്യം മാത്രം കണ്ട് സ്വകാര്യ ഏജൻസികളെ അന്ധമായി വിശ്വസിക്കരുതെന്നും വിസ നൽകാനുള്ള അധികാരം അതത് രാജ്യത്തെ സർക്കാരുകൾക്ക് മാത്രമാണ് ഉള്ളത്. മറ്റുള്ളവർക്കതിന് അവകാശ അധികാരങ്ങളില്ല എന്നോർക്കണമെന്ന് അധികൃതർ ഓർമ്മിപ്പിക്കുന്നു. യുഎയുടെ പല ഭാഗങ്ങളിലും ശക്തമായ മഴ. ആലിപ്പഴ വർഷവുമുണ്ട്. യുഎയിലെ ചില മലയോര പ്രദേശങ്ങളിൽ മിന്നൽ പ്രളയത്തിന് സാധ്യത. മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എൻസിഎം. വരും ദിവസങ്ങളിലും മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.

0: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good evening, studio clock. സമയം 7:08.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 33 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 51%.
1: വെദർ അപ്ഡേറ്റ്
0: വാസ് ബ്രോട്ട് ടു യു ബൈ ആൾട്രാസ് ഓട്ടോ എസി പാർട്സ് വിത്ത് 25 പ്ലസ് ഔട്ട്ലെറ്റ്സ് അക്രോസ് യുഎഇ, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് aldras.me.

0: 2026 അവസാന പാദത്തിലേക്ക് നമ്മളിങ്ങനെ ലാസ്റ്റ് ക്വാർട്ടറിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത്. ഒക്ടോബർ മാസത്തിന്റെ പകുതിയോളം നമ്മളിങ്ങനെ എത്തിയിരിക്കുന്നു. ഈ രണ്ട് മാസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ 2026 പോവും, 2027-ലേക്ക് നമ്മൾ കടക്കും. അപ്പോൾ ദുബായിൽ നടക്കുന്ന ഓരോ ഡെവലപ്മെന്റ്സും ലോകം അത്രമാത്രം ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. അപ്പോൾ ഈ 2026 അവസാനിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ദുബായിലെ ഏറ്റവും അധികം ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ചില വൻകിട പദ്ധതികളെ കുറിച്ചിട്ട് ഒരു റിപ്പോർട്ടുണ്ട്. ഞാൻ അതിനെ കുറിച്ചിട്ട് പറയാം കേട്ടോ. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. ഇത് ഹോം 92.2 FM. ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത്. അപ്പോൾ ഒരു വേൾഡ് സെന്റർ എന്ന നിലയിൽ ലോകം ഉറ്റുനോക്കുന്ന പലതരത്തിലുള്ള ഡെവലപ്മെന്റുകളാണ് ദുബായിൽ നടന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ദുബായിൽ നടക്കുന്ന വൻകിട പദ്ധതികൾ, ഈ കൂട്ടത്തിൽ വിമാനത്താവളം മുതൽ മെട്രോ വരെയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും കൗതുകമുള്ള കാര്യം. അപ്പോൾ പ്രധാനപ്പെട്ട വികസന പദ്ധതികൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിൽ ഏറ്റവും ആദ്യം പറയേണ്ടത് അൽ മക്തൂം ഇന്റർനാഷണൽ എയർപോർട്ടിനെ കുറിച്ച് തന്നെയാണ്. യാത്രക്കാരെ കൈകാര്യം ചെയ്യാനുള്ള ശേഷി അത്രമാത്രം വർദ്ധിപ്പിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും അധികം കണക്ടിവിറ്റിയുള്ള എയർപോർട്ടുകൾ ഒന്നായിട്ട് മാറ്റുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അൽ മക്തൂം ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഡെവലപ്മെന്റ് നടന്നുകൊണ്ടേയിരിക്കുന്നത്. പദ്ധതി പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിൽ ഏതാണ്ട് 26 കോടി യാത്രക്കാരെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് എയർപോർട്ടിലൂടെ ലക്ഷ്യം വെക്കുന്നത് കേട്ടോ. പിന്നെ ഏറ്റവും അധികം എക്സൈറ്റ്മെന്റോടെ നോക്കിക്കാണുന്നത് മെട്രോ തന്നെയാണ്. മെട്രോയിൽ വരാനിരിക്കുന്ന ബ്ലൂ ലൈൻ, അതോടൊപ്പം തന്നെ ഗോൾഡ് മെട്രോ ലൈൻ. ഗോൾഡ് മെട്രോ ലൈൻ നമുക്ക് ഈ ഒരു വർഷമാണ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദുബായിയുടെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ശൃംഖലയെ കംപ്ലീറ്റ്ലി വിപുലീകരിക്കാൻ പോകുന്ന, കംപ്ലീറ്റ് കണക്ടിവിറ്റി ദുബായ് എന്ന എമിറേറ്റിൽ മൊത്തമായി നമുക്ക് മെട്രോയിലൂടെ തന്നെ കിട്ടുന്ന രീതിയിലേക്കാണ് ഈ ഒരു പുതിയ മെട്രോ പദ്ധതി വരാൻ വേണ്ടി പോകുന്നത്. പദ്ധതിയുടെ ആ ഒരു അനൗൺസ്മെന്റ് ചെലവ് തന്നെ ഏതാണ്ട് 34 ബില്യൺ ദിർഹംസ് ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ക്യാൻവാസ് എത്രത്തോളം വലുതാണെന്ന് ഊഹിക്കാലോ. ആൻഡ് പിന്നെ സെൽഫ് കൺട്രോൾഡ് ഗതാഗതത്തിനുള്ള മാർഗങ്ങളാണ് കേട്ടോ. 2030 ദുബായിലെ മൊത്തം യാത്രകളിൽ ഏതാണ്ട് 25% ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൂടെ ആയിരിക്കും നടക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അത് ഈ സസ്റ്റൈനബിലിറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ കടന്നു വരുന്ന ആശയങ്ങളാണ്. DAFSA സബീൽ ഡിസ്ട്രിക്ട് ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്ററിൻ്റെ ഒരു വിപുലീകരണ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. 100 ബില്യൺ ദിർഹത്തിലധികം മൂല്യമുള്ള ഒരു കംപ്ലീറ്റ് സിറ്റി ഡെവലപ്മെന്റ് പ്ലാൻ ആയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് വരാനിരുന്നത്. ആൻഡ് ജബലാലി പോർട്ട് ഉൾപ്പെടെയുള്ള വ്യാപാര അടിസ്ഥാന സൗകര്യങ്ങളിലൂടെ ആഗോള വ്യാപാര ബന്ധങ്ങളെ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങൾ ദുബായിയുടെ ഭാഗത്ത് നിന്ന് അതിൻ്റെ ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ പാം ജബലാലിയുടെ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. ഇങ്ങനെ ലോകമുറ്റു നോക്കുന്ന എണ്ണം പറഞ്ഞ ഡെവലപ്മെന്റ്സിലൂടെ പലതരത്തിൽ, ഇപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ നാട്ടിലൊക്കെ ഇരുന്ന് പലപ്പോഴും ഏതെങ്കിലുമൊക്കെ വാർത്തകൾ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വായി തോന്നിയത് വിളിച്ചു പറയുന്ന ഒരുപാട് വ്ലോഗേഴ്സ്, സോ കോൾഡ് മാധ്യമ പ്രവർത്തകർ, അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ എന്നിരുന്നാലും നമുക്ക് കൺമുന്നിൽ നമ്മൾ കാണുന്നതാണ് ഈ നഗരം ഒരിക്കലും നമ്മളെ നിരാശപ്പെടുത്താറില്ല. നമുക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ, നമുക്ക് വേണ്ടുന്ന സാധ്യതകൾ, എല്ലാത്തിലും ഉപരി നമുക്ക് വേണ്ടുന്ന സാധ്യതകൾ ഈ നഗരം നമുക്ക് പങ്കുവെച്ചുകൊണ്ടേയിരിക്കും. അത് കണ്ടെത്തുക. ഒരുപക്ഷേ നിങ്ങളിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ക്രൈസിസ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു സാധ്യത കണ്ടെത്താനെടുക്കുന്ന ഒരു സമയതാമസം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഏറ്റവും മികച്ചൊരു സാധ്യത നിങ്ങൾക്ക് മുന്നിൽ തെളിയും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. കാരണം പലതവണ ഈ നഗരം അത് പ്രൂവ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇവിടെയുള്ള സക്സസ് ആയിട്ടുള്ള ആളുകളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മതി, അവരെല്ലാവരും അത്തരത്തിൽ കാത്തിരുന്ന് ദുബായ് എന്ന നഗരം അവർക്ക് മുന്നിലേക്ക് തുറന്നു വെച്ചുകൊടുത്ത സാധ്യതയെ കണ്ടെത്തി അതിൽ വിജയിച്ചിട്ടുള്ളവരാണ്.
1: You are listening to Home 92.2 FM. Home is a feeling.
2: Trending song of the hour.
3: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: ജീവിതയാത്രയിൽ ഏറ്റവും വലിയ സമാധാനം വിശ്വസ്തമായ ഒരു കരുതൽ നമ്മുടെ ഭാവിയിലേക്കുണ്ട് എന്നതല്ലേ. നിങ്ങളുടെ എല്ലാ ജനറൽ ഇൻഷുറൻസ് ആവശ്യങ്ങൾക്കും വിശ്വസിക്കാവുന്ന പങ്കാളി അൽബുസ്ഥാൻ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് LLC. 40-ലധികം വർഷത്തെ പാരമ്പര്യമുള്ള ധന്യ ഗ്രൂപ്പിൽ നിന്നും മോട്ടോർ ആൻഡ് ഫ്ലീറ്റ് ഇൻഷുറൻസ്, ഫയർ പ്രോപ്പർട്ടി ആൻഡ് ലയബിലിറ്റി ഇൻഷുറൻസ്, എഞ്ചിനീയറിംഗ്, മറൈൻ ആൻഡ് ഏവിയേഷൻ ഇൻഷുറൻസ് തുടങ്ങി എല്ലാത്തരം ജനറൽ ഇൻഷുറൻസ് സേവനങ്ങളും ഇപ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. അൽബുസ്ഥാൻ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് LLC, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ്, അൽമജാസ് 2, ഷാർജ. കോൾ 06 553-3424. Ensure your peace. Ensure your future.

0: വിനയ് ഫോർട്ടിനൊപ്പം അഭിനയിക്കുന്നത് വളരെ പ്രയാസമാണെന്ന് പാർവതി തിരുവോത്ത്. കാരണം വേറൊന്നുമല്ല, വിനയ് ഫോർട്ടിന്റെ ചില കൗണ്ടറുകൾ, ചില മുഹൂർത്തങ്ങൾ, അഭിനയം അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, ചില കോമഡി സീൻസിലൊക്കെ അദ്ദേഹം പെർഫോം ചെയ്യുന്ന സമയത്ത് അത് കണ്ട് ചിരിക്കാതെ അഭിനയിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം ബുദ്ധിമുട്ടാണെന്ന് ഇപ്പോൾ പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരൻ എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹവുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻസിനെ കുറിച്ചൊക്കെ പാർവതി തിരുവോത്ത് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ഞാനപ്പോൾ ആലോചിക്കുകയായിരുന്നു, ഈ ഒരു നടൻ ഇദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട്, കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് നമ്മളോടൊപ്പം ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹത്തെ ഭയങ്കരമായിട്ട് നമ്മൾ അക്ലെയിം ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ അദ്ദേഹം സമ്മാനിക്കും. ആൻഡ് ചില സമയത്ത് ഈ പറഞ്ഞ പോലെ അത് പലതരം ജോണറുകളിൽ അദ്ദേഹം സമ്മാനിക്കും. ഇപ്പോൾ പ്രേമത്തിലെ വിമൽ സാർ നമ്മളെ എത്രമാത്രം ചിരിപ്പിച്ചൊരു കഥാപാത്രമായിരുന്നെങ്കിൽ, മാലിക്കിലേക്ക് വരുന്ന സമയത്ത് മാലിക്കിലെ ഡേവിഡ് അത്രമാത്രം നമ്മളെ അതിശയിപ്പിച്ച അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു. ഈവൻ ദോ ആസിഫ് അലിയൊക്കെ ആരംഭിച്ച ആ ഒരു സെയിം ടൈമിൽ ഋതുവിലൂടെ തൻ്റെ കരിയർ തുടങ്ങിയ നടനാണ് വിനയ് ഫോർട്ട്. പക്ഷേ വിനയ് ഫോർട്ടിനെ ഇത്ര കണ്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷത്തിനിടയിലാണെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് രണ്ട് വർഷമല്ല, സ്പെസിഫിക്കലി നമുക്ക് ഈ ഒരു വർഷത്തെ എടുത്ത് പറയാം. 2026 എന്ന് പറയുന്ന വർഷത്തിൽ വിനയ് ഫോർട്ടിൻ്റെ വർഷമായിരുന്നു എന്ന് തന്നെ പറയാം. എപ്പോഴൊക്കെ അദ്ദേഹത്തെ ഏതെങ്കിലുമൊക്കെ സിനിമയിൽ നമ്മൾ സ്ക്രീനിൽ കണ്ടിട്ടുണ്ടോ, ആ സമയത്ത് ആ സിനിമയുടെ മാത്രമല്ല ആയിരിക്കുന്ന പ്രേക്ഷകരുടെ തന്നെ കംപ്ലീറ്റ് മൂഡ് മാറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ശരിക്കും വിനയ് ഫോർട്ടിനെ സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ ചിരി തുടങ്ങുന്ന ഒരു പ്രത്യേക തരം പ്രതിഭാസം മലയാളികളുടെ തിയേറ്റർ ശീലങ്ങളിലേക്ക് കടന്നു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒട്ടും തന്നെ അതിശയോക്തിയല്ല. കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ അവറാച്ചൻ ആൻഡ് ദി സൺസ് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മളിപ്പോൾ പടം ഇങ്ങനെ കണ്ടുകൊണ്ട് പോകുന്നു, ഒരു ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള, ഭയങ്കര എന്താ പറയുന്നത്, ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കര ഫ്രഷ്നെസ് തോന്നിക്കുന്ന ഒരു സബ്ജക്റ്റ് ഒക്കെയാണ്. അപ്പോൾ ഈ പടമൊക്കെ കണ്ട് നമ്മളിങ്ങനെ ഫീൽ ഗുഡ് അടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വിനയ് ഫോർട്ടിൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ടോ, വിനയ് ഫോർട്ടിനെ ആ ഒരു പ്രത്യേകിച്ച് അദ്ദേഹം ഡയലോഗൊന്നും പറയുന്നില്ല, പക്ഷെ അദ്ദേഹത്തെ കാണുന്ന ആ ഒരു മൊമെന്റ് മുതൽ തുടങ്ങിയ ചിരി, ആക്ച്വലി അദ്ദേഹത്തിൻ്റെ കഥാപാത്രം അവസാനിക്കുന്നവരെ ആ തിയേറ്ററിലുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു വർഷം പുറത്തു വന്നിട്ടുള്ള സിനിമകളെടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ മോഹിനിയാട്ടത്തിലെ ആ ഒരു പോലീസ് കഥാപാത്രം ക്ലൈമാക്സിലാണ് വരുന്നത്, പക്ഷേ പടത്തിൻ്റെ ട്രാക്ക് തന്നെ മാറ്റിവിടുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പോലീസ് കഥാപാത്രം വന്നതിന് ശേഷമാണ്. താടി വെച്ച പോലീസുകാരനല്ലേ, ഇത് രസമാണത്. അതേപോലെ ഇപ്പോൾ ഈ വർഷം ഏറ്റവും അവസാനം വന്ന പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരിലും ഇതേപോലൊരു താടി വെച്ച പോലീസുകാരനുണ്ട്. സംഭവം പടം ഒരു ഭയങ്കര ത്രില്ലർ മോഡിൽ പോകുന്ന, പ്രത്യേകിച്ച് തമാശകൾക്കൊന്നും ഇടമില്ലാത്തൊരു പടമാണ്, പക്ഷേ ആ പടത്തിൽ പോലും നമുക്കൊരു ചിരി വരുത്താൻ വേണ്ടിയിട്ട് വിനയ് ഫോർട്ടിൻ്റെ ക്യാരക്ടറിന് കഴിയുന്നുണ്ട്. ആ ഒരു പോലീസ് സ്റ്റേഷനിലെ ഒരു സീക്വൻസ്, പിന്നൊരു സ്പോയിലറൊന്നുമല്ല എന്നാലും ഒരു സ്പോയിലറാണ് ശരിയാ, ഒരു സി സി ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോമഡി ഉണ്ട്, അതിലേക്ക് പുള്ളിക്കാരൻ്റെ ചില ഗസ്റ്റേഴ്സും പുള്ളിക്കാരൻ്റെ ഒരു ആക്ടിങ് സാധനങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ചിരിച്ചു പോകും, നമ്മൾ കുലുങ്ങി ചിരിച്ചു പോകും. ആൻഡ് ബെത്ലഹേം കുടുംബ യൂണിറ്റ് ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇവരിങ്ങനെ വരുന്നു, ഇവർ തമ്മിൽ കാണുന്നു, പ്രേമിക്കുന്നു, ഇങ്ങനെ കഥ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടുന്നോ മാമം പൊത്തിയാടി വരുന്നത്. മാമം വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ലെവലിലാണ് പടം പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ആ ഒരു മാമൻ്റെ ക്യാരക്ടറാവട്ടെ, ഇതെല്ലാം തന്നെ വിനയ് ഫോർട്ട് എപ്പോഴൊക്കെ സ്ക്രീനിലേക്ക് വരുന്നു അവിടെ നിന്നും പടത്തിൻ്റെ റൂട്ട് തിരിച്ചുവിടുക എന്ന് പറയുന്ന ഒരു എബിലിറ്റി അദ്ദേഹത്തിന് സ്വായത്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇനിയും വരും വർഷങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഗംഭീര ക്യാരക്ടേഴ്സ് നമ്മൾ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നതേ ഉള്ളൂ. ഇതിനിടയിൽ മിസ്സായിപ്പോയി, ആം ഗെയിമിലും ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ. ആം ഗെയിമിലും ഈ ദുൽഖർ സൽമാനെ സകല കുഴപ്പത്തിലും കൊണ്ട് ചാടിക്കുന്നത് പുള്ളിക്കാരൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ദുൽഖറിൻ്റെ ആ ഒരു ക്യാരക്ടറാണ് കേട്ടോ റിയൽ ലൈഫിലെ കാര്യമല്ല പറയുന്നത്. അപ്പോൾ ശരിക്കും വിനയ് ഫോർട്ടിൻ്റെ ആ ഒരു വിനയ് ഫോർട്ട് കോമഡി ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ കാലമായെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ കൈൻഡ് ഓഫ് കോമഡി പരിപാടികൾ നമ്മളിപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയും ഒരുപാട് ആ ഒരു ജേണിയിൽ വരാനുണ്ടെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 9 to 2 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.

0: 922 Madras Mail. Tamil Hit of the Hour was brought to you by Umul Coin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses, and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: You are listening to Home 92.2 FM. Home is a feeling.
3: കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മഞ്ചാറമൂട്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: സാലറി വരുന്ന പോകുന്നു അറിയുന്നേ ഇല്ല. ചെറുതായിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ.
3: നമുക്ക് കുറച്ച് ഗോൾഡ് വാങ്ങി വെച്ചാലോ?
4: ഗോൾഡോ? അത്ര വലിയ എമൗണ്ട് ഒന്നും അല്ല, ഞാൻ ചെറുതായിട്ട് എന്തെങ്കിലും തുടങ്ങുന്ന കാര്യം പറഞ്ഞേ.
3: ആ കാര്യത്തിൽ ടെൻഷനേ വേണ്ട. ഗോൾഡ് വോൾട്ട് പ്ലസ് ആപ്പിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഏറ്റവും സുരക്ഷിതമായി വെറും 10 ദിർഹംസ് മുതൽ സ്വർണം വാങ്ങാം. അതെ, ഏറ്റവും ബെസ്റ്റ് ഹോൾസെയിൽ പ്രൈസിൽ ദുബായ്, ഷാർജ, അബുദാബി എന്നിവിടങ്ങളിലുള്ള ഔട്ട്ലെറ്റ്സിൽ നിന്നും ഗോൾഡ് ആയി റെഡീം ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഗോൾഡ് വോൾട്ട് പ്ലസ് ആപ്പിലൂടെ ഗോൾഡ് വാങ്ങുമ്പോൾ യാതൊരുവിധ മേക്കിംഗ് ചാർജോ സർവീസ് ചാർജോ ഇല്ല. ഇനി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്താലും യാതൊരുവിധ സർവീസ് ചാർജോ മറ്റ് ഹിഡൻ ചാർജസോ ഇല്ല.
4: അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ ഗോൾഡ് വോൾട്ട് പ്ലസ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യട്ടെ.
3: ഇനി എന്തിനു മടിക്കണം? ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ ഗോൾഡ് വോൾട്ട് പ്ലസ് ആപ്പ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്.
4: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
5: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടല്ലോ.
4: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജീൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCC റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
6: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
7: ചേട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്ക്.
8: ഇവന്മാരൊക്കെ ഗൂഗിളിലുണ്ട്.
9: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: ഒരു ബഹുരാഷ്ട്ര കമ്പനിയുടെ എംപ്ലോയി എന്ന നിലയിൽ ഇന്ത്യയിലല്ല ഏറ്റവും അധികം ശമ്പളം വാങ്ങുന്ന ഇന്ത്യക്കാരിൽ ഒരാളാണ് കേശവൻ ഷൺമുഖം എന്ന തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള വ്യക്തി. ഇദ്ദേഹം മൈക്രോസോഫ്റ്റിലെ എഞ്ചിനീയറിംഗിൽ മൈക്രോസോഫ്റ്റിന്റെ സീനിയർ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് കേശവൻ ഷൺമുഖം. ഇന്ത്യക്കാർക്ക് അഭിമാനമായ ഒരു ബഹുരാഷ്ട്ര കമ്പനി, പ്രത്യേകിച്ച് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന മൈക്രോസോഫ്റ്റ് പോലെയുള്ള ഒരു വലിയ കമ്പനിയുടെ അമരത്തേക്ക് എത്തിച്ചേരപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ്. ഒരുപക്ഷെ വരും വർഷങ്ങളിൽ മൈക്രോസോഫ്റ്റിന്റെ സിഇഒ ആകാൻ വരെ ചാൻസ് ഉണ്ട് എന്ന് പറയപ്പെടുന്ന വ്യക്തികളിൽ ഒരാളായിരുന്നു കേശവൻ ഷൺമുഖം. കേശവൻ ഷൺമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ആർട്ടിക്കിൾ ഞാൻ കുറച്ച് മുൻപ് വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വേറൊന്നുമല്ല, മൈക്രോസോഫ്റ്റിലെ അദ്ദേഹത്തിന്റെ ഇത്രമാത്രം സാധ്യതകൾ ഉണ്ടായിരുന്ന, ഇത്രമാത്രം അംഗീകരിക്കപ്പെട്ടുകൊണ്ടിരുന്ന, പിന്നെ നമ്മളെല്ലാവരും പണിയെടുക്കുന്ന ഒരു കാരണമുണ്ടല്ലോ, മോണിറ്ററി ബെനിഫിറ്റ്. അതായത് ക്യാഷ്, മാസാവസാനം പേഴ്സണൽ ക്യാഷ് നിറയണം. അപ്പോൾ അത്രയും സമ്പാദ്യം, അത്ര അല്ലെങ്കിൽ അത്രയും വലിയ ഒരു എമൗണ്ട് സാലറിയായി കിട്ടിക്കൊണ്ടിരുന്ന ജോലി അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടാണ്, അല്ലെങ്കിൽ രാജിവെച്ചിരിക്കുന്നു എന്നുള്ളൊരു വിശേഷമാണ്, അല്ലെങ്കിൽ ആ രാജിയുടെ കാരണങ്ങളൊക്കെയാണ് ആ ഒരു ആർട്ടിക്കിളിൽ എനിക്ക് വായിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. എന്നെ അതിൽ ഏറ്റവും അധികം അട്രാക്ട് ചെയ്ത കൗതുകകരമായിട്ടുള്ളൊരു കാരണം ആ ഒരു രാജിക്ക് പിറകിലുണ്ട്. പലപ്പോഴും നമ്മൾ രാജിവെക്കുന്നത് പുതിയ ഒരു മേച്ചിൽപ്പുറം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഇത്രമാത്രം ഒരു ഉന്നത പൊസിഷനിൽ ഇരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം മറ്റ് കമ്പനീസ് അത്രമാത്രം നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച ഒരാളെ കൊത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മറ്റു ചുറ്റും മറ്റ് കമ്പനികൾ ഉണ്ടായിരിക്കാം, വലിയ കരിയർ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം പലപ്പോഴും നമ്മൾ രാജിവെക്കാറുള്ളത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ, കേശവൻ ഷൺമുഖത്തിൻ്റെ രാജിക്ക് പിറകിൽ മറ്റൊരു കാരണമാണുള്ളത്. അദ്ദേഹം മൈക്രോസോഫ്റ്റിൽ കഴിഞ്ഞ് 23 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അതിനുശേഷം അദ്ദേഹം പടിയിറങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു കാരണം തൻ്റെ പേരൻസിന് പ്രായമായി വരികയാണ് എന്നും, പ്രായമായിട്ടുള്ള മാതാപിതാക്കൾക്കൊപ്പം കുറച്ചധികം സമയം ചെലവഴിക്കണം, അതിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജന്മനാട്ടിലേക്ക് ഇന്ത്യയിലേക്ക് മടങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രാജി സമർപ്പിച്ചിരിക്കുന്നത് കേട്ടോ. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ AI മുന്നേറ്റത്തിനിടയിലാണ് ഷൺമുഖൻ്റെ ഈ ഒരു തീരുമാനം വരുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. മൈക്രോസോഫ്റ്റിൻ്റെ എക്സൽ കോപ്പൈലറ്റ്, അതുപോലെ തന്നെ AI സിസ്റ്റംസ് ഇവയുടെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് ഇദ്ദേഹം. ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു AI കുതിച്ചുചാട്ടത്തിനിടയിൽ തൻ്റെ പദവി വിട്ടു പോവുക എന്നുള്ളത് എളുപ്പമുള്ള ഒരു തീരുമാനമല്ല. എന്നിരുന്നാലും കേശവൻ ഷൺമുഖത്തെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി തൻ്റെ പേരൻസ് ആണ്. ഒരൊറ്റ ജന്മമേ ഉള്ളൂ, ഈ ജന്മത്തിൽ എനിക്കെന്തോ അനുഗ്രഹം എന്ന പോലെ അവരെ എൻ്റെ പേരൻസായിട്ട് കിട്ടി, അവരെ എൻ്റെ മാതാപിതാക്കളായി കിട്ടി, അവരെ എൻ്റെ അച്ഛനും അമ്മയുമായിട്ട് കിട്ടി, അവർക്കൊപ്പം ഇനി അവർക്ക് ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഒരുപക്ഷെ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുള്ളൂ. ആ ദിവസങ്ങൾ ഏറ്റവും മനോഹരമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരോടൊപ്പം വേണം, അതിനു വേണ്ടിയിട്ട് അതിനേക്കാൾ വലുതല്ല എനിക്ക് ഈ ജോലി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചിട്ടുള്ളത്. ലിങ്ക്ഡിനിൽ അദ്ദേഹം പങ്കുവച്ചിട്ടുള്ള വളരെ ഹൃദയസ്പർശിയായിട്ടുള്ളൊരു കുറിപ്പിലൂടെയാണ് അദ്ദേഹം തൻ്റെ വിരമിക്കലും കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. വളരെ ബുദ്ധിമുട്ടേറിയ എന്നാൽ ആവശ്യമായിട്ടുള്ള ഒരു തീരുമാനമാണ് എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. 2 പതിറ്റാണ്ടിലേറെ തൻ്റെ മൈക്രോസോഫ്റ്റ് യാത്രയെ വളരെ രസകരവും ആവേശകരവുമായിട്ടൊക്കെയാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ പല കാരണങ്ങളുടെ പുറകിൽ ഓടിക്കൊണ്ടേയിരിക്കുമ്പോൾ, പലപ്പോഴും പലതരത്തിലുള്ള തിരക്കുകൾക്കിടയിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, ഞാനും നിങ്ങളും ഉൾപ്പെടെ നമ്മളെല്ലാവരും മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. ഞാൻ എല്ലാ സമയത്തും വീട്ടിലേക്ക് വിളിക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ ഡെയിലി വീട്ടിൽ വിളിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എന്നാൽ അതിന് കഴിയാതെ പോകുന്ന ഒരാളാണ്, നമ്മളിൽ പലരും അങ്ങനെ തന്നെയാണല്ലേ. 2 ദിവസം 3 ദിവസം കൂടുന്ന സമയത്ത് വീട്ടിലേക്ക് ഒരു കോൾ ചെയ്യുന്ന സമയത്ത് എടുത്ത ആദ്യത്തെ വർത്തമാനം വീട്ടിൽ നിന്നും ഇപ്പോൾ ആപ്പാടകമാടകമൊക്കെ ആദ്യത്തെ വർത്തമാനം ഞാൻ കേൾക്കേണ്ടി വരുന്നത്, നിനക്ക് ഡെയിലി വിളിച്ചുകൂടെ, നീ എന്താ വിളിക്കാത്തത് എന്നുള്ളൊരു ചോദ്യമാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര തിരക്കിലാണ്, നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്, നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് എല്ലാം സമ്പാദിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ്, പലതും കൈവിട്ട് പോവും, അതുകൊണ്ട് അത് ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കഷ്ടപ്പെടുകയാണ്. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഈ ഓട്ടത്തിനിടയിൽ നമ്മൾ വിട്ടുപോകുന്ന, മറന്നു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം വിലപ്പെട്ടതാണ്, എത്രമാത്രം വാല്യുബിളാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്റ്റോറി, അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ വായിച്ച സമയത്ത് എനിക്ക് തോന്നിയത്. ഒരു പക്ഷേ ഇത് കേട്ട സമയത്ത് നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും തോന്നിയിട്ടുണ്ടാവുക കേട്ടോ. ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യണം എന്ന് കരുതി ആരും രാജിവെക്കണമെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മുടെ പേരൻസ് അവരുടെ ഒരു ആയുഷ്കാലം മുഴുവൻ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തവരാണെങ്കിൽ, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ദിവസം, മിനിമം ഒരു ദിവസമെങ്കിലും, ഒരു 10 മിനിറ്റെങ്കിലും അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മൾ മാറ്റിവെക്കണം. അതൊരു മിനിമം കമ്മിറ്റ്മെൻ്റ് ആണ് അല്ലേ.
1: You're listening to Home 92.2 FM. Home is a feeling.

0: 92.2 FM, home is a feeling.
1: Home FM News in Detail, Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഗ്യാനേഷ് കുമാറിനെതിരെ വിജയം കാണും വരെ പോരാട്ടം, പ്രതിഷേധവുമായി മുന്നോട്ടെന്ന് ഇന്ത്യാ സഖ്യം. സിഎംആർഎൽ എക്സാലോജിക് പിണറായി വിജയന് അനുകൂല നിലപാടുമായി സർക്കാർ കോടതിയിൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിഎംആർഎൽ എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് അനുകൂല നിലപാടുമായി കേരള സർക്കാർ. KM ഷാജഹാൻ വിശ്വാസ്യത ഇല്ലാത്ത ഹർജിക്കാരൻ. ED കണ്ടെത്തലുകൾ അപര്യാപ്തമായതുകൊണ്ടാണ് പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിട്ടതെന്നും സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു. അതേസമയം വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്യണമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിന് സ്റ്റേയില്ല. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ നൽകിയ അപ്പീൽ അനുമതി അപേക്ഷ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിധി പറയാൻ മാറ്റി. കോടതി ഉത്തരവില്ലെങ്കിലും സിഎംആർഎൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ വിജിലൻസിന് കേസെടുക്കാമെന്ന ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്. ഗുരുതര കുറ്റമെങ്കിൽ FIR രജിസ്റ്റർ ചെയ്യാമെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവിനെ എതിർക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ നൽകിയ അപ്പീൽ അനുമതി അപേക്ഷ പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം. സിഎംആർഎൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ FIR ഇടണമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ സർക്കാർ അപ്പീൽ പോകണമായിരുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇന്ന് കോടതി തന്നെ അത് ചൂണ്ടിക്കാട്ടി. ഇത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കും. ഒരു തെളിവുമില്ലാതെയാണ് കേസെടുത്തിരിക്കുന്നത്. കേസിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് MV ഗോവിന്ദൻ. കേന്ദ്ര ഏജൻസികൾ കേസെടുക്കണമെന്ന് നിർദ്ദേശിച്ചപ്പോൾ തമിഴ്നാടും പഞ്ചാബും നിരാകരിച്ചു. കേരളത്തിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ തീരുമാനിക്കുകയാണ് ചെയ്തതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. BJP താൽപര്യങ്ങൾ നടപ്പിലാകുന്ന സ്ഥിതി വരുമെന്ന് MV ഗോവിന്ദൻ. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയം. ആരോഗ്യമേഖലയിൽ വലിയ പ്രതിസന്ധികളൊന്നുമില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മരുന്നക്ഷാമത്തിൽ സ്വകാര്യ ആശുപത്രികളുമായി ഡീലുണ്ടോ എന്ന് പിണറായി വിജയന്റെ ചോദ്യം. മരുന്നക്ഷാമം അടിയന്തരമായി പരിഹരിക്കാൻ നടപടിയെടുത്തുവെന്ന് മന്ത്രി. ആരോഗ്യവകുപ്പിൽ പ്രശ്നങ്ങളില്ല, ഊതിവെറുപ്പിച്ച കാര്യങ്ങളാണ് പുറത്തു വരുന്നതെന്ന് മന്ത്രി. പ്രതിപക്ഷ വിമർശനങ്ങളിൽ ദേഷ്യപ്പെട്ട് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അധികാരം നഷ്ടപ്പെട്ട രോഗത്തിന് മാത്രമാണ് ചികിത്സ ഇല്ലാത്തതെന്ന് മന്ത്രി. മന്ത്രിയുടെ പരാമർശം സഭയിൽ ബഹളത്തിന് ഇടയാക്കി. ഒരു മന്ത്രി ചോദ്യത്തിന് ഇത്തരത്തിലാണോ മറുപടി പറയേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ രാജിവെയ്ക്കുന്നതുവരെ സമരവുമായി മുന്നോട്ടെന്ന് ഇന്ത്യാ സഖ്യം. ജനാധിപത്യം സംരക്ഷിക്കാൻ ഒറ്റക്കെട്ടെന്നും നേതാക്കൾ. തുടർ സമരങ്ങൾ ചർച്ച ചെയ്യാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി ഒരുക്കിയ ചായ സൽക്കാരത്തിന് ശേഷമാണ് നേതാക്കളുടെ പ്രഖ്യാപനം. കഴിഞ്ഞ ദിവസം നടന്നത് ഐതിഹാസിക സമരമാണെന്നും വോട്ട് ചോരി തുറന്നു കാട്ടാൻ എല്ലാവരും ഒറ്റക്കെട്ടെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. BJP രാജ്യത്തെ ഒറ്റുകയാണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ്. BJP രാജ്യത്തെ ഒറ്റുകയാണ് നേതാക്കളുടെ പ്രഖ്യാപനം. കഴിഞ്ഞ ദിവസം നടന്നത് ഐതിഹാസിക സമരമാണെന്നും വോട്ട് ചോരി തുറന്നു കാട്ടാൻ എല്ലാവരും ഒറ്റക്കെട്ടെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. BJP രാജ്യത്തെ ഒറ്റുകയാണ്.

0: ജന്തർ മന്ദറിനെ പ്രതിഷേധ വേദിയിൽ നിന്ന് ഒഴിവാക്കിയതിനെ ശക്തമായി അപലപിക്കുന്നുവെന്ന് സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജ. പ്രതിഷേധിക്കാനുള്ള അവകാശം ഭരണഘടന നൽകുന്നതാണെന്ന് ടിഎംസി നേതാവ് സുപ്രിയ സുലെ. ജനാധിപത്യത്തിനായുള്ള പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് സുപ്രീംകോടതി അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ. വോട്ടുകൊള്ളക്കാർ ഇപ്പോൾ ജന്തർ മന്ദറും മോഷ്ടിച്ചെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരായ പ്രതിഷേധം രാഹുൽഗാന്ധിയുടേത് ബാലിശമായ പെരുമാറ്റവും ഇരട്ടത്താപ്പുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഭരണഘടനയെ തകർക്കാനാണ് ശ്രമം. നരേന്ദ്രമോദി സർക്കാരിന് കീഴിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പൂർണ്ണ സ്വയംഭരണാധികാരമുണ്ടെന്നും പീയൂഷ് ഗോയൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയെ കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നത് സ്വന്തം മുൻകാല ചരിത്രം മറച്ചുവെച്ചാണെന്ന് കേന്ദ്രമന്ത്രി കുറ്റപ്പെടുത്തി. ജന്തർമന്ദറിൽ സി ജെ പിയുടെ മിന്നൽ സമരം. ജന്തർമന്ദർ ഇനി സമരഭൂമിയല്ലെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്രം പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെയാണ് ജന്തർമന്ദർ പ്രതിഷേധയിടമായി വിട്ടുകിട്ടണമെന്ന ആവശ്യവുമായി സി ജെ പി മിന്നൽ സമരം നടത്തിയത്. 3 സി ജെ പി നേതാക്കൾ കസ്റ്റഡിയിൽ. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനെതിരെ വിവാദ പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയ സെൽ പിരിച്ചുവിടാൻ തീരുമാനം. സംഭവം വിവാദമായ പശ്ചാത്തലത്തിൽ മീഡിയ സെൽ പുനഃസംഘടിപ്പിക്കുമെന്ന് കെ പി സി സി നേതൃത്വം അറിയിച്ചു. നേതൃത്വത്തിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ജസ്റ്റിസ് സൂര്യകാന്തിനെതിരെ അത്തരമൊരു പോസ്റ്റ് വന്നതെന്നും നേതൃത്വം വ്യക്തമാക്കി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് കേരള ഹൈക്കോടതി പരിസരത്ത് അഭിഭാഷകർ പ്രതിഷേധ പ്രകടനം നടത്തി. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ലോയേഴ്സാണ് പ്രതിഷേധം നടത്തിയത്. ജ്ഞാനേഷ് കുമാറിനെതിരായ 5 കുറ്റങ്ങൾ വായിച്ച ശേഷം പ്രതീകാത്മക ഇംപീച്ച്മെന്റോടെയാണ് പ്രകടനം നടന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്ക് പകരം ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങണമെന്ന കോൺഗ്രസ് പാർട്ടി നിലപാടിനെ രൂക്ഷമായി വിമർശിച്ച് അസം മുഖ്യമന്ത്രിയും ബിജെപി നേതാവുമായ ഹിമന്ത ബിശ്വശർമ്മ. ഇവിഎം വഴി അധികാരത്തിലെത്തിയ കോൺഗ്രസ് സർക്കാരുകൾ രാജിവെക്കുകയാണെങ്കിൽ ബാലറ്റ് പേപ്പർ രീതിയിലേക്ക് മാറാൻ താൻ തയ്യാറെന്ന് അദ്ദേഹം വെല്ലുവിളിച്ചു. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ മിനി കൂപ്പർ അപകടക്കേസിലെ മുഖ്യപ്രതി സുഹൈൽ സജീവിനെതിരെ കേസെടുത്ത് എക്സൈസ്. പ്രായപൂർത്തിയാകാതെ മദ്യം വാങ്ങി ഉപയോഗിച്ചുവെന്ന കുറ്റത്തിനാണ് എക്സൈസ് കേസ്. 2 വർഷം തടവും 5,000 രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയത്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാനാണ് എക്സൈസിന്റെയും പോലീസിന്റെയും തീരുമാനം. നെടുമ്പാശ്ശേരി മിനി കൂപ്പർ ദുരന്തം അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമമെന്ന് അപകടത്തിൽ മരിച്ച ഗോപികയുടെ കുടുംബം. നീതി കിട്ടുമോ എന്ന സംശയം. ഗോപികയെയും കുടുംബത്തെയും സമൂഹമാധ്യമങ്ങളിലൂടെ അപമാനിക്കാൻ ശ്രമം നടത്തുന്നുവെന്ന് മാതാപിതാക്കളും സഹോദരനും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാത്രികാലത്ത് പെൺകുട്ടികൾ എവിടെ പോയിരുന്നു എന്ന ചോദ്യം ഉന്നയിച്ച രാഷ്ട്രീയ നേതാക്കൾ മാന്യത കാട്ടണമെന്നും കുടുംബം. ഹിന്ദു ഐക്യവേദിയുടെ ശശികല ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് കുടുംബത്തിന്റെ പ്രതികരണം. 3 പേരുടെ ജീവനെടുത്ത നെടുമ്പാശ്ശേരി മിനി കൂപ്പർ വാഹനാപകടക്കേസ് അട്ടിമറിക്കാൻ ശ്രമമെന്ന ആരോപണം പരിശോധിക്കുമെന്ന് പോലീസ് മേധാവി റവട ചന്ദ്രശേഖർ. പ്രതിയെ സംരക്ഷിക്കേണ്ട ആവശ്യം പോലീസിനില്ല. പ്രതിയെ സംരക്ഷിക്കുന്നുവെന്ന ആരോപണം തെറ്റ്. ശക്തമായ നടപടിയുമായാണ് പോലീസ് മുന്നോട്ടു പോകുന്നത്. പ്രതിക്കെതിരെ ശക്തമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതെന്നും ഡിജിപി. ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ അതിഥിയായെത്തും. ഷാർജ ബുക്ക് അതോറിറ്റിയാണ് വാർത്താസമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചത്. നവംബർ 4 മുതൽ 15 വരെയാണ് പുസ്തകമേള. ഇത്തവണ ഒമാനാണ് അതിഥി രാജ്യം. റിയാദ് വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ ഹൂതികളും സൌദി അറേബ്യയും തമ്മിലുള്ള സംഘർഷം കനക്കുന്നു. ഇരുവിഭാഗവും ശക്തമായ ആക്രമണമാണ് നടത്തുന്നത്. റിയാദ് കിംഗ് ഖാലിദ് രാജ്യാന്തര വിമാനത്താവളം ഈ മാസം 17 വരെ അടച്ചിട്ടു. ഹൂതി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്. സൌദിയിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കി കൂടുതൽ വിമാന കമ്പനികൾ. റിയാദ് ജിദ്ദ ദമാം വിമാന സർവീസുകൾ റദ്ദാക്കി ഇത്തിഹാദ്. വ്യാജ വിസ മൈഗ്രേഷൻ ഏജൻസികൾക്കെതിരെ മുന്നറിയിപ്പുമായി അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും ദുബായിലെ ഇന്ത്യൻ കൌൺസിലേറ്റും. സമൂഹമാധ്യമങ്ങളിലെ പരസ്യം മാത്രം കണ്ട് സ്വകാര്യ ഏജൻസികളെ അന്ധമായി വിശ്വസിക്കരുതെന്നും വിസ നൽകാനുള്ള അധികാരം അതത് രാജ്യത്തെ സർക്കാരുകൾക്ക് മാത്രമാണ് ഉള്ളത്. മറ്റുള്ളവർക്കതിന് അവകാശ അധികാരങ്ങളില്ല എന്നോർക്കണമെന്ന് അധികൃതർ ഓർമ്മിപ്പിക്കുന്നു. യുഎയുടെ പല ഭാഗങ്ങളിലും ശക്തമായ മഴ. ആലിപ്പഴ വർഷവുമുണ്ട്. യുഎയിലെ ചില മലയോര പ്രദേശങ്ങളിൽ മിന്നൽ പ്രളയത്തിന് സാധ്യത. മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എൻസിഎം. വരും ദിവസങ്ങളിലും മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982. You are listening.

0: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ഹോം 92.2 എഫ് എമ്മിൽ. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്, ആസിഫാണ് കൂടെയുള്ളത്. സോഷ്യൽ മീഡിയയിൽ പലതരം പരസ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. ആൻഡ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകി ആളുകളെ പറ്റിക്കുന്ന വ്യാജ വിസ ആൻഡ് മൈഗ്രേഷൻ ഏജൻസികൾക്കൊക്കെ എതിരെ അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും ദുബായിൽ ഇന്ത്യൻ കോൺസുലേറ്റും ജാഗ്രതാ നിർദ്ദേശം പങ്കുവച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ത്യൻസ് എപ്പോഴും അതൊന്ന് ഓർത്തിരിക്കുക, ഇതിനെക്കുറിച്ചിട്ടുള്ള അവബോധം ഉണ്ടായിരിക്കുക. യു എയിലെ വ്യാജ വിസ മൈഗ്രേഷൻ ഏജൻസികൾക്കെതിരെയാണ് ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇന്ത്യൻ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഒരു സംഭവം പുറത്തുവിട്ടിരിക്കുകയാണ് ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റും. കേട്ടോ, മറ്റ് രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ പലതരത്തിൽ ജോലി സാധ്യതകൾ അന്വേഷിച്ചാവട്ടെ, അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടാവട്ടെ, ഒക്കെ തന്നെ മറ്റ് രാജ്യങ്ങളിലേക്ക് താമസ വിസ റെസിഡന്റ് വിസ വാഗ്ദാനം ചെയ്തുകൊണ്ട് പണം വാങ്ങിയ ശേഷം വിസ നൽകുകയോ അല്ലെങ്കിൽ തുക തിരികെയോ നൽകുകയോ ഒന്നും ചെയ്യാതെ തട്ടിപ്പ് നടത്തുന്ന പലതരം ഏജൻസികളെ കുറിച്ചിട്ട് നിരവധി പരാതികൾ ലഭിച്ച പശ്ചാത്തലത്തിലാണ് ഈ ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിലെ പരസ്യങ്ങൾ മാത്രം കണ്ട് പ്രൈവറ്റ് ഏജൻസികളെ കണ്ണു അടച്ചങ്ങ് വിശ്വസിക്കരുത് എന്നും വിസ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള അധികാരം അതത് രാജ്യങ്ങളിലെ സർക്കാരുകൾക്ക് മാത്രമാണുള്ളത്, അതുകൊണ്ട് തന്നെ ആർക്കും വിസ ഉറപ്പ് നൽകാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യവുമാണ് അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇടനിലക്കാരെ ആശ്രയിക്കാതെ ഒഫീഷ്യൽ എംബസി വെബ്സൈറ്റുകൾ നേരിട്ട് പരിശോധിക്കാനും ആൻഡ് എംബസിയുമായിട്ട് ഓരോ രാജ്യങ്ങളുടെ എംബസികളുമായിട്ട് ബന്ധപ്പെടുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട്. സോ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ കാണുന്നു ജെനുവിനായിട്ട് ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ഏജൻസീസ് ഉണ്ട്. വളരെ സത്യസന്ധമായിട്ട് വർഷങ്ങളായി ഇവിടെ പലതരെയും ഈ പറഞ്ഞ പോലെ വേണ്ട റിക്വയർമെന്റ്സും കാര്യങ്ങളും അനുസരിച്ച് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരുപാട് ഏജൻസീസ് ഉണ്ട്. പക്ഷേ ഇന്ന് ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ പലതരത്തിലുള്ള വ്യാജ പരസ്യങ്ങളിൽ പോയി ഒരുപാട് ആളുകൾ വീഴുന്നൊരു സാഹചര്യത്തിലാണ് ഇതിൻ്റെ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റും ഇടപെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു മിഡിൽ ഏജന്റ് ത്രൂ ആണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ച് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അവരിലൂടെ ഈ പറഞ്ഞ പോലെ വിദേശ രാജ്യങ്ങളിലേക്ക് എത്തി സെറ്റിൽ ആയിട്ടുള്ള ആളുകളുമായി സംസാരിച്ച് ഒതന്റിസിറ്റി ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പേയ്മെന്റ് കാര്യങ്ങളിലേക്കൊക്കെ പോകാവൂ എന്നുള്ളൊരു കാര്യം പ്രത്യേകം ഓർക്കുക.
1: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
2: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ആർ brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: കോൺസേർട്ടുകൾക്കും പല വിധങ്ങളായിട്ടുള്ള ഷോസിനും വേണ്ടിയിട്ട് ആളുകൾ ഓടിക്കൂടുന്നതും ഒരുമിച്ച് കൂടുന്നതും ഒക്കെ നമുക്കിന്ന് എല്ലായിടത്തും കാണാൻ പറ്റുന്ന കാഴ്ചകളാണ്. ഈവൻ മലയാളത്തിലെ പോലും പല മ്യൂസീഷ്യൻസും ഇത്തരത്തിലുള്ള കോൺസേർട്ടുകൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ആൻഡ് ഷോസ് ചെയ്യുന്നുണ്ട്. ആൻഡ് മാത്രമല്ല ഷോസിൻ്റെയൊക്കെ ഒരു കാഴ്ചപ്പാടും കാര്യങ്ങളും എല്ലാം കാലഘട്ടത്തിനനുസരിച്ച് മാറി. പക്ഷേ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും അധികം നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ആഘോഷമാക്കിയിരുന്ന കാര്യങ്ങളൊന്നാണ് ഏതെങ്കിലുമൊക്കെ അമ്പലപ്പറമ്പുകളിലോ അല്ലെങ്കിൽ പള്ളിപ്പെരുന്നാളിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ അല്ലെങ്കിൽ ക്ലബ്ബ് പരിപാടികൾക്കോ ആനിവേഴ്സറിക്കോ വായനശാലയുടെ വാർഷികത്തിനോ ഒക്കെ തന്നെ വരുന്ന ചില ഗാനമേളകൾ അല്ലെങ്കിൽ നാടകങ്ങൾ. കേരളത്തിലെ നാടക കൾച്ചർ അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. കാരണം നാടകം എന്ന് പറയുന്നത് ഒരു കലാരൂപം എന്നുള്ളതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ വികാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ജനകീയ പ്രക്ഷോഭത്തിൻ്റെ മാർഗമായി പോലും ഉപയോഗിച്ച ചരിത്രം കേരളത്തിലെ നാടക പ്രസ്ഥാനത്തിനുണ്ട്. ആ പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന ഒരുപാട് മഹാരഥന്മാരായിട്ടുള്ള കലാകാരന്മാർ പിന്നീട് സിനിമയിലൂടെയും ഒക്കെ തന്നെ നമുക്ക് മുന്നിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ നരേന്ദ്രപ്രസാദ് ആവട്ടെ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പേര് പറയാനാണെങ്കിൽ എണ്ണം പറഞ്ഞ കലാകാരന്മാർ നാടകത്തിലൂടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മളീ പറയുന്ന പോലെ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ സംഭവിച്ചപ്പോൾ ഇന്നത്തെ ഒരു ജനറേഷനെ സംബന്ധിച്ചിടത്തോളം നാടകം എന്ന് പറയുന്നത് ഒരു പൂർവ്വകാലത്തിൻ്റെ കലാരൂപമായിട്ട് പരിഗണിക്കപ്പെടുകയും ഇന്ന് ഓർമ്മകളിലേക്ക് മറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും കലയ്ക്ക് മരണമില്ല എന്ന് പറയുന്നത് പോലെ അത് റിട്രൈവ് ചെയ്യപ്പെടും, അത് റിവൈവ് ചെയ്യപ്പെടും എന്നുള്ളതിൻ്റെ ഒരു വലിയ ഉദാഹരണം കേട്ടോ. ഇപ്പോൾ സംഭവം പറയാനാണെങ്കിൽ സിനിമയിലൂടെ ഇത്ര വലിയൊരു സ്റ്റാർഡ് നേടിയെടുത്തതിന് ശേഷം നമ്മുടെ ലാലേട്ടൻ പോലും ഛായാമുഖി എന്ന് പറയുന്ന ഒരു നാടകത്തിൽ വരെ അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഇന്റർനാഷണലി ഏറ്റവും അക്ലെയിം ചെയ്യപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും പരമോന്നത സംവിധായകരിൽ ഒരാളായിട്ട് അറിയപ്പെടുന്ന ക്വിൻ്റൻ ടാരന്റിനോ ആദ്യമായിട്ട് ഒരു നാടകം സംവിധാനം ചെയ്യുകയാണ് കേട്ടോ. അദ്ദേഹം സംവിധാനം ചെയ്യുന്ന, അദ്ദേഹം രചനയും സംവിധാനം നിർവഹിക്കുന്ന ഒരു നാടകം ദി പോപ്പിൻ ജെ കവലിയറിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതിൽ സാഷാ ബാരൺ കോഹനാണ് നായകനാകുന്നത്. 2027 ലണ്ടനിൽ അദ്ദേഹം നാടകം അരങ്ങേറുകയാണ്. അപ്പോൾ ടൊറന്റിനോന്റെ അടുത്ത സിനിമാ പ്രൊജക്ട് പ്രതീക്ഷിച്ചിരുന്നവർക്ക് മുന്നിൽ അത്ഭുതത്തോടെയാണ് അദ്ദേഹം പറയുന്നത്, സിനിമയല്ല ഞാൻ ഒന്ന് ബാക്കിലേക്ക് സഞ്ചരിച്ച് നാടകമാണ് നിങ്ങൾക്ക് സമ്മാനിക്കാൻ വേണ്ടി പോകുന്നതെന്ന്.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 9 to 2 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.

0: 922 Madras Mail. Tamil Hit of the Heart was brought to you by Umulcoin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: You are listening to Home 92.2 FM. Home is a feeling.
3: കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനന്ദിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മജാറമൂട്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: സാലറി വരുന്നേ പോന്ന് അറിയുന്നേയില്ല. ചെറുതായിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ.
3: നമുക്ക് കുറച്ച് ഗോൾഡ് വാങ്ങി വെച്ചാലോ?
4: ഗോൾഡോ? അത്ര വലിയ എമൗണ്ട് ഒന്നും അല്ല, ഞാൻ ചെറുതായിട്ട് എന്തെങ്കിലും തുടങ്ങുന്ന കാര്യം പറഞ്ഞേ.
3: ആ കാര്യത്തിൽ ടെൻഷനേ വേണ്ട. ഗോൾഡ് വോൾട്ട് പ്ലസ് ആപ്പിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഏറ്റവും സുരക്ഷിതമായി വെറും 10 ദിർഹംസ് മുതൽ സ്വർണം വാങ്ങാം. അതെ, ഏറ്റവും ബെസ്റ്റ് ഹോൾസെയിൽ പ്രൈസിൽ ദുബായ്, ഷാർജ, അബുദാബി എന്നിവിടങ്ങളിലുള്ള ഔട്ട്ലെറ്റ്സിൽ നിന്നും ഗോൾഡ് ആയി റെഡീം ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഗോൾഡ് വോൾട്ട് പ്ലസ് ആപ്പിലൂടെ ഗോൾഡ് വാങ്ങുമ്പോൾ യാതൊരുവിധ മേക്കിംഗ് ചാർജോ സർവീസ് ചാർജോ ഇല്ല. ഇനി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്താലും യാതൊരുവിധ സർവീസ് ചാർജോ മറ്റ് ഹിഡൻ ചാർജസോ ഇല്ല.
4: അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ ഗോൾഡ് വോൾട്ട് പ്ലസ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യട്ടെ?
3: ഇനി എന്തിനു മടിക്കണം? ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ ഗോൾഡ് വോൾട്ട് പ്ലസ് ആപ്പ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്.
4: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
5: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ വിറയ്ക്കണം.
4: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജീൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCC റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
3: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
6: ചേട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്ക്,
7: ഇവന്മാരൊക്കെ ഗൂഗിളിലും ഉണ്ടാ.
8: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

ഞാനേ ആക്ച്വലി ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് വെറുതെ ഇങ്ങനെ കത്തി അടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു വിടാം, വൈകുന്നേരത്തെ എൻ്റെ ഷോ ഉണ്ട്, നീ കേൾക്കണം, 5 മണി മുതൽ 9 മണി വരെ കേൾക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് എടുത്ത വായി ചോദിക്കുക, നിന്റെ ഷോ ഇട്ട് കഴിഞ്ഞാൽ എന്താ എനിക്ക് ഗുണമെന്ന്. അല്ലേ, എന്നെ ഇല്ലാണ്ടാക്കി കളഞ്ഞില്ലേ, നിങ്ങൾക്കറിയാലോ എൻ്റെ ഷോ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഗുണങ്ങളൊക്കെ ഉള്ളതാണ്. എന്നിട്ട് ഇമ്മാതിരി വർത്താനം എൻ്റെ അടുത്ത് പറയാൻ പാടുണ്ടോ? അതും എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ കട്ടിയതവനെ, വേണ്ട ഇമ്മാതിരി ഫ്രണ്ട്ഷിപ്പ്, വേണ്ട, ഡീമോട്ടിവേറ്റഡ് ആയിരുന്നു, ഡീമോട്ടിവേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും ഇനി നിങ്ങളോട് ആരെങ്കിലും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ വൈകുന്നേരത്ത് ഹോമഫോമിൽ ആസമിൻ്റെ ഷോ ഇട്ട് കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് ഗുണങ്ങൾ പറഞ്ഞുതരാം കേട്ടോ, ഗുണമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. ഞാൻ വിചാരിച്ചു ഇനി അങ്ങനത്തെ കുറച്ച് സംഗതികൾ പറയണം, കാരണം ആരും നമ്മളെ കുറ്റം പറയരുതല്ലോ. ഇനിയിപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഷോ കേട്ട് കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ധൈര്യമായിട്ട് പറയാലോ. ഇങ്ങനത്തെ കുറേ ടിപ്പുകൾ ഞാൻ കൊടുക്കും, ആ ടിപ്പുകൾ പലരുടെയും വ്യക്തിത്വ വികാസത്തിന് വലിയ കാരണങ്ങളായി മാറിയിട്ടുണ്ടെന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ അതിനുവേണ്ടി പറയുന്നതാണെന്ന് കൂട്ടിക്കോ. ഭയങ്കരമായിട്ട് മടി തോന്നുന്ന ചില ദിവസങ്ങളുണ്ടായിരിക്കില്ലേ രാവിലെയൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ? അങ്ങനെ മടി തോന്നുന്ന സമയത്ത് രാവിലെ എഴുന്നേറ്റ് എന്ന് നമ്മൾ നമ്മുടെ ഏറ്റവും ആക്സസബിൾ ആയിട്ടുള്ള ഹാൻഡ്, പലർക്കും മെജോറിറ്റി ഓഫ് ആളുകൾക്കും വലം കൈ ആയിരിക്കും, വലത് കൈ വെച്ചായിരിക്കും നമ്മൾ പല്ല് തേക്കുന്നത്. ഈ മടിയുള്ള ദിവസം വലം കൈയിൽ നിന്നും ബ്രഷ് മാറ്റി ഇടത്തെ കൈയിലേക്ക് പിടിച്ച് ഇടം കൈ കൊണ്ട് ബ്രഷ് തേക്കുകയാണെങ്കിൽ നമ്മുടെ മടിയൊക്കെ അപ്പം തന്നെ മാറും എന്നാണ് ചില സ്റ്റഡീസൊക്കെ സൂചിപ്പിക്കുന്നത് കേട്ടോ. അതുപോലെ രാവിലെ ഉറക്കം എഴുന്നേറ്റ് അലാറം അടിച്ചു, പക്ഷേ എഴുന്നേറ്റു, കണ്ണ് തുറന്നു, എന്നാലും ബെഡിൽ നിന്ന് അങ്ങോട്ട് എഴുന്നേക്കാൻ വല്ലാത്തൊരു മടി തോന്നുന്നൊരു സമയമാണെങ്കിൽ 10 സെക്കൻഡ് ജസ്റ്റ് ഒരു ശ്വാസം എടുത്തിട്ട് 10 സെക്കൻഡ് ഒന്ന് പിടിച്ചു വെക്കുക. അങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഒന്ന് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ശ്വാസം വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എഴുന്നേക്കാനുള്ള ഒരു ഊർജ്ജവും ഉണർവും കിട്ടും എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വരുന്നില്ല, ഉറക്കം വരാത്തൊരവസ്ഥയാണെങ്കിൽ ഞാൻ 2 ടിപ്പ് പറയാം. ഒന്ന്, ഒരു മിനിറ്റ് ഒന്ന് നിർത്താതെ പതിയെ ഇങ്ങനെ കണ്ണ് ജിമ്മി നോക്കുക. ഇങ്ങനെ കണ്ണ് ജിമ്മി അവസാനം ഈ കണ്ണ് ജിമ്മിൽ നിർത്താൻ പറ്റാത്ത അവസ്ഥയൊന്നും ഉണ്ടാവരുത്. അതുകൊണ്ട് 2 ടിപ്പും പറയാം, കണ്ണടച്ചിട്ട് കണ്ണിൻ്റെ അകത്തിട്ട് കൃഷ്ണമണി ഒന്ന് ഉരുട്ടിയാൽ മതി. ഇങ്ങനെ മേലും താഴെയൊക്കെ നോക്കി കണ്ണടച്ച് ഒന്ന് ഉരുട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മിനിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങും എന്നാണ് പറയുന്നത്. അത് പറയുന്നതല്ല, ഞാനിങ്ങനെയൊക്കെ ഉറങ്ങാറുള്ളത് കേട്ടോ. എനിക്കതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ ടയേർഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നല്ല തണുത്ത വെള്ളത്തിൽ മുഖം കഴുകിയാൽ മതി. പറഞ്ഞു വേറെ ഒന്നുമല്ല, ഇതൊക്കെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണുന്നതാണ്. ഇങ്ങനെ ടിപ്പ് പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും എത്ര കേട്ടാലും നമ്മൾ ചില കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കത്തില്ല. നമ്മൾ ചിലപ്പോൾ സേവ് ചെയ്ത് വെച്ചേക്കാം, ഇങ്ങനത്തെ ചില കണ്ടന്റുകൾ കാണുന്ന സമയത്ത് ഫോർവേഡ് ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുത്തേക്കാം, ചിലപ്പോൾ സ്വന്തമായിട്ട് സേവ് ചെയ്തോ ഡൗൺലോഡ് ചെയ്തോ വെച്ചേക്കാം. എന്നിരുന്നാലും അത് പിന്നെ നമ്മളാരും പോയിട്ട് ചെക്ക് ചെയ്യാറില്ല എന്നുള്ളതാണല്ലേ. അതുകൊണ്ട് ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ കുറച്ചധികം ടിപ്പുകളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ മറക്കണ്ട, നാളെയും കേൾക്കണേ, നാളെയും വൈകുന്നേരത്ത് 5 മണിക്ക് നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം ഈ ഒരു പോയിന്റിൽ, ഹോം 92.2 FM-ൽ. Till then, this is Asif with you on പറഞ്ഞു കഴിഞ്ഞല്ലേ. അപ്പോൾ എന്തായാലും നാളെ കാണാം, നാളെ വൈകുന്നേരത്ത് കാണാം. Till then, tata, bye bye and good night. You're listening to Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: You're listening to Home 92.2 FM. Home is a feeling.